ശ്രദ്ധിക്കണേ, ഉപദേശരൂപേണ താക്കീതുപോലെ കരുതലായി ജാഗ്രതയ്ക്ക് വേണ്ടി പറയുന്ന വാക്കാണിത്. ശ്രദ്ധിക്കണേ. അതെ, ശ്രദ്ധ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഉണ്ടാകണം. ഒരു നിമിഷത്തെ ശ്രദ്ധ കുറവ് കൊണ്ട് അപകടങ്ങൾ സംഭവിക്കാം. അല്പം കൂടുതൽ ശ്രദ്ധിച്ചതുകൊണ്ട് നേട്ടങ്ങളും ഉണ്ടാകാം. ശ്രദ്ധയ്ക്ക് മറ്റൊരു തലം കൂടിയുണ്ട്, നാം ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള ശ്രദ്ധ കേന്ദ്രീകരണം, ഫോക്കസ്. നാം ജീവിത വിജയത്തിനായി ഓടി നടന്ന് പല കാര്യങ്ങൾ ചെയ്യുന്നു. ചിലത് തുടങ്ങും, ചിലത് തുടരില്ല, ചിലത് പാതിവഴിയിൽ മുടങ്ങും, ചിലത് തുടങ്ങുക പോലുമില്ല, വിജയിക്കുന്നില്ല എന്ന പരാതിയും. എന്നാൽ ഒരു കാര്യം നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാൽ ആ പ്രവൃത്തി ശീലമാകും. ആ ശീലം നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാകും. ഏതൊരു പ്രവൃത്തിയിലും വിജയിക്കണമെങ്കിൽ ചെയ്യുന്ന കാര്യം സ്ഥിരോത്സാഹത്തോടെ തുടർച്ചയായി ചെയ്യുക. ഒരു ദിനം അതിൽ വിദഗ്ധരും പ്രതിഭയുമായി തീരും. ലോകമറിയും, നിങ്ങളുടെ കയ്യൊപ്പ് അവിടെ ചാർത്തപ്പെടും. ഉറപ്പ്.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ മലബാർ ഡയറിയിലേക്ക് സ്വാഗതം. ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പിന് ശേഷം കളിയച്ഛൻ എന്ന പി കുഞ്ഞിരാമൻ നായരുടെ കവിത കേൾക്കാം. തുടർന്ന് ചരിത്രപദം, വചനാമൃതം, മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം, 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നത്. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലൂടെ കേൾക്കാം തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ഗാന്ധിലേയം, 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:35 സുധാമണി ടീച്ചർ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന കാവ്യസൗരഭം, 8:00 മധുരഗീതങ്ങൾ. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം, തുടർന്ന് നാട്ടിലെ പാട്ട്. ഉച്ചയ്ക്ക് 12:00 ആർദ്രഗീതങ്ങൾ, 12:30 ആകാശവാണിയിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ.

0: ബീപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ഗാന്ധിലേയം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങളാണ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നത്. 6:40 കൃഷ്ണകഥാമൃതം. 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 സർഗജാലകം. 8:30 റേഡിയോ അറ്റ് സ്കൂളിൽ മട്ടന്നൂർ ശ്രീ ശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്നു. 9:00 ഗാനലയം പുനഃപ്രക്ഷേപണം. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ പി കുഞ്ഞിരാമൻ നായരുടെ കവിത കളിയച്ഛൻ ആലപിക്കുന്നു ജ്യോതി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പി കുഞ്ഞിരാമൻ നായരുടെ കവിത കളിയച്ചൻ, ആലപിച്ചത് ജ്യോതി. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: വചനാമൃതം. കുട്ടികളോട് കരുണ കാണിക്കാത്തവനും വലിയവരെ ബഹുമാനിക്കാത്തവനും നമ്മിൽ പെട്ടവരല്ല. മുഹമ്മദ് നബി.
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് സെപ്റ്റംബർ 11. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം സെപ്റ്റംബർ 11 വർഷത്തിലെ 254 ദിനമാണ്. സെപ്റ്റംബർ 11 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1297 സ്റ്റിർലിംഗ് ബ്രിഡ്ജ് യുദ്ധം ആരംഭിച്ചു. 1390 ലിത്വാനിയൻ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചത്. 1565 മാൾട്ടയിലെ ഉപരോധം അവസാനിപ്പിച്ച് ഓട്ടോമൻ സൈന്യം മാൾട്ടയിൽ നിന്ന് പിൻവാങ്ങി. 1609 ഹെൻറി ഹഡ്സൺ മാൻഹട്ടൻ ദ്വീപിലെത്തി. 1709 മാൽപ്ലാക്കറ്റ് യുദ്ധം ആരംഭിച്ചു. 1714 ബാഴ്സലോണ ഉപരോധം. 1775 ക്യൂബക്കിലേക്കുള്ള ബെനഡിക്ട് അർണോൾഡിന്റെ പര്യവേഷണം മസാച്യൂസെറ്റ്സിലെ കേംബ്രിഡ്ജിൽ നിന്ന് പുറപ്പെട്ടു. 1786 അന്നാപോലീസ് കൺവെൻഷന്റെ ആരംഭം. 1789 അലക്സാണ്ടർ ഹാമിൽട്ടൺ ആദ്യത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെക്രട്ടറിയായി നിയമിതനായി. 1802 ഫ്രാൻസ് പീഡ്മോണ്ട് രാജ്യം പിടിച്ചെടുത്തു. 1852 ബ്യൂണസ് ഐറിസ് സംസ്ഥാനം ഒരു റിപ്പബ്ലിക്കായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. 1857 മൗണ്ടൻ മെഡോസ് കൂട്ടക്കൊല നടന്നത്. 1916 ക്യൂബെക് പാലത്തിന്റെ മധ്യഭാഗം തകർന്ന് 11 പേർ മരിക്കാനിടയായത്. 1941 പെന്റഗണിന്റെ നിർമ്മാണം ആരംഭിച്ചു. 1961 ടെക്സാസ് നഗരത്തിൽ കാർല ചുഴലിക്കാറ്റ് ആഞ്ഞുവീശി. 1971 ഈജിപ്ഷ്യൻ ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ചു. 1997 നാസയുടെ മാർസ് ഗ്ലോബൽ സർവേയർ ചൊവ്വയിലെത്തി. അമേരിക്കൻ സാഹിത്യകാരനായ ഒ ഹെൻറിയുടെ ജന്മദിനവും ബ്രിട്ടീഷ് ഇന്ത്യയിൽ മലബാർ ജില്ലയുടെ കലക്ടറും മജിസ്ട്രേറ്റുമായി ഏകദേശം 1841 മുതൽ 1855 വരെ സേവനമനുഷ്ഠിച്ച ബ്രിട്ടീഷുകാരനായ ലഫ്റ്റനന്റ് സർ ഹെൻറി വാലന്റൈൻ കെനോലിയുടെ ചരമദിനവും സെപ്റ്റംബർ 11.
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് അടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്താ പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281485 8547173810.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276200.
5: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരൂ.
0: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
3: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. ഫോം 0490247140 7225900018.
4: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
3: CM വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
4: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
3: ഫോൺ 9496420880 8111933600. CM വിസ്താര.
4: CM വിസ്താര നെല്ലൂന്നി. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
6: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
6: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
6: ഫോൺ 9188951780.

0: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
1: ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
2: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
1: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
3: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന്.
4: ആഹാ, അങ്ങനെ പറഞ്ഞാ?
3: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
4: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
5: മതി.
3: ദാ അച്ഛന്റെ മുഖത്ത് സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
4: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
3: അതെന്താ?
4: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
6: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
7: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
8: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. PSC പരീക്ഷ തട്ടിപ്പിൽ ചെയർമാൻ MR ബൈജു ഉൾപ്പെടെ PSC അംഗങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണം നീളുന്നു. ചെയർമാൻ ഉൾപ്പെടെയുള്ള 16 അംഗങ്ങളെയും ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. ചൊവ്വാഴ്ച മുതൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഹാജരാകാനാണ് നിർദ്ദേശം. എന്നാൽ ഭരണഘടനാ സ്ഥാപനമായ PSCയിലെ അംഗങ്ങൾക്ക് നോട്ടീസ് നൽകിയതിൽ നിയമപരമായ പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഈ നോട്ടീസ് ചെയർമാനും അംഗങ്ങളും തള്ളി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ TV ദുബായിലേക്ക് ഹവാല പണമിടപാട് നടത്തിയെന്ന് അവരുടെ വാട്സപ്പ് സന്ദേശങ്ങളിലൂടെ കണ്ടെത്തിയതായി ED റിപ്പോർട്ട്. സംസ്ഥാന പോലീസ് മേധാവിക്ക് ED നൽകിയ റിപ്പോർട്ടിൽ വാട്സപ്പ് സന്ദേശങ്ങളും ഡയറിയിലെ വിവരങ്ങളും തെളിവായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. CMR നിന്ന് കൈക്കൂലിയായി പിണറായി വിജയൻ 3.28 കോടി വാങ്ങിയെന്ന് കണ്ടെത്തിയതായി ED പറയുന്നതിനേക്കാൾ കൂടുതൽ ഗൗരവത്തോടെയാണ് ഹവാല ഇടപാടിനെ സംസ്ഥാന സർക്കാർ കാണുന്നത്. ഹവാല ഇടപാടുമായി ബന്ധിപ്പിച്ച് ED നിരത്തിയ തെളിവുകൾ പോലീസ് വിശദമായി പരിശോധിക്കും. പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് CMRLനും എക്സാലോജിക്കുമായുള്ള പണമിടപാടെന്ന് മൊഴി നൽകാൻ ED വീണയെ നിർബന്ധിച്ചെന്ന് PM മുഹമ്മദ് റിയാസ് MLA. തയ്യാറാവാതിരുന്നപ്പോൾ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. CMRLന് എക്സാലോജിക്ക് കമ്പനി സേവനം നൽകിയില്ലെന്ന് വീണ മൊഴി നൽകിയിട്ടില്ല. ഇത് ED തെറ്റായി പ്രചരിപ്പിക്കുന്നതാണ്. ED ഭാവനാശേഷിയുള്ള എഴുത്തുകാരനാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. 3ാംഘട്ട SIR കരട് പട്ടികയിലേതടക്കം പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി രാജ്യത്താകെ ഇതുവരെ വെട്ടിനീക്കിയത് 13.37 കോടി വോട്ടർമാരെ. പരമാവധി പേർക്ക് വോട്ടവകാശം ഉറപ്പാക്കുകയെന്ന സ്വന്തം ദൗത്യത്തെയാണ് വോട്ടർ പട്ടിക ശുദ്ധീകരണമെന്ന പേരിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടിമറിക്കുന്നതെന്ന് വിമർശനം ശക്തമാണ്. വോട്ടർമാരുടെ എണ്ണം 99 കോടിയായിരുന്നത് 87 കോടിയായേക്കും. കേരളത്തിൽ 30 ലക്ഷമാണ് വെട്ടിനീക്കിയ വോട്ടർമാരുടെ എണ്ണം. ഇന്ത്യ ആതിഥ്യമരുളുന്ന 4th ബ്രിക്സ് ഉച്ചകോടി നാളെ തുടങ്ങും. അംഗരാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയിൽ സമവായം ദുഷ്കരമാണ്. പശ്ചിമേഷ്യൻ യുദ്ധം, അമേരിക്ക ഇറാൻ അസ്വസ്ഥതകൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായ സംയുക്ത പ്രസ്താവന തയ്യാറാക്കൽ ഡൽഹി ഉച്ചകോടിയുടെ മുന്നിലെ കനത്ത വെല്ലുവിളിയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിനുമായും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഉച്ചകോടിക്കെത്തുമെന്ന് ചൈന വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ജില്ലാ അത്ലറ്റിക് അസോസിയേഷന്റെ ജില്ലാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഇന്ന് തുടങ്ങും. രാവിലെ 6:15 പുരുഷന്മാരുടെ 5000 മീറ്റർ ഓട്ടത്തോടെയാണ് മത്സരങ്ങൾ ആരംഭിക്കുക. കണ്ണൂർ റവന്യൂ ജില്ലാതല സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായുള്ള ജില്ലാതല ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗം ക്വിസ് മത്സരം ഈ മാസം 15 കണ്ണൂർ സയൻസ് പാർക്ക് കോൺഫറൻസ് ഹാളിൽ നടക്കും. സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ലഹരിവിരുദ്ധ യജ്ഞം സുപഥം നോട്ട് ഡ്രഗ്സ് ജില്ലാതല ലഹരിവിരുദ്ധ സഭ രൂപീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കരുതെന്ന് കോൺഗ്രസ് നേതൃയോഗത്തിൽ ശക്തമായി ആവശ്യമുയർന്നു. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ അജണ്ട സംസ്ഥാനങ്ങളിൽ നടപ്പാക്കാനുള്ള പരോക്ഷ ശ്രമമാണിതെന്ന് മാത്യു കുഴൽനാടൻ, PM നിയാസ്, AA ഷുക്കൂർ തുടങ്ങിയവർ ചൂണ്ടിക്കാട്ടി. മുൻ സർക്കാർ കരാർ ഒപ്പിട്ട കാര്യം ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രി സ്കൂൾ, കരിക്കുലം എന്നിവ തെരഞ്ഞെടുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് വ്യക്തമാക്കി. എല്ലാ വിമാനങ്ങളിലെയും പൈലറ്റുമാർക്ക് ലഹരിമരുന്ന് പരിശോധന നിർബന്ധമാക്കണമെന്ന് DGCA ഉത്തരവ്. 2027 ജൂലൈയോടെ പരിശോധന പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. അധികയളവിൽ പഞ്ചസാര, കൊഴുപ്പ്, സോഡിയം എന്നിവയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ പാക്കറ്റിൽ ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകണമെന്നതിനെപ്പറ്റി 2 ദിവസത്തിനകം ഉത്തരവിറക്കുമെന്ന് സുപ്രീംകോടതി. ആളുകളുടെ, പ്രത്യേകിച്ച് കുട്ടികളുടെ ആരോഗ്യത്തിലാണ് തങ്ങൾക്ക് ആശങ്കയെന്നും ജസ്റ്റിസ് JB പർദിവാല അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. തൊഴിലുറപ്പിന്റെ പുതിയ പതിപ്പായ VBG റാംജി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇതുവരെ മുൻവർഷത്തെ അപേക്ഷിച്ച് 1.55 കോടി തൊഴിൽ ദിനങ്ങളുടെ നഷ്ടം. സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ 5 മാസത്തെ കണക്കുകൾ മുൻവർഷത്തേതുമായി താരതമ്യപ്പെടുത്തുമ്പോഴാണ് ഈ ഇടിവ്. ഗഗൻയാൻ ദൗത്യത്തിന് ഉപയോഗിക്കുന്ന LVM-3 വിക്ഷേപണ വാഹനത്തിന്റെ CE-20 ക്രയോജനിക് എഞ്ചിൻ ISRO വിജയകരമായി പരീക്ഷിച്ചു. കൂടുതൽ ഭാരം വഹിക്കാനാകും വിധം വിക്ഷേപണ വാഹനത്തിന്റെ ശേഷി കൂട്ടുന്നതിനാണ് എഞ്ചിൻ പരിഷ്കരിക്കുന്നത്. ജന്തർമന്ദിറിൽ CJP സമരത്തിൽ പങ്കെടുത്ത 14-കാരിയുടെ വസതിക്കു നേരെ ആക്രമണമുണ്ടായത് ഗൗരവ വിഷയമെന്ന് സുപ്രീംകോടതി. പെൺകുട്ടിയെ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നവർ പുറത്തു വിലസുമ്പോൾ പെൺകുട്ടിയുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമുണ്ടെന്ന് അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു കോടതിയുടെ ഇടപെടൽ. താൻ വഴി PA മുഹമ്മദ് റിയാസ് MLA ഹവാല ഇടപാട് നടത്തിയെന്ന് ED ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി മൊഴിവാങ്ങിയതാണെന്നും മൊഴി റദ്ദാക്കണമെന്നും ചൂണ്ടിക്കാട്ടി വ്യവസായിയും റിയാസിന്റെ സുഹൃത്തുമായ ഹസൻ വാരിസ് ED സത്യവാങ്മൂലം നൽകി. റിയാസിനെതിരെയും ഭാര്യ വീണയ്ക്കെതിരെയും മൊഴി നൽകാൻ ED നിർബന്ധിച്ചെന്നും വിസമ്മതിച്ചപ്പോൾ വിദ്യാർത്ഥിനിയായ തന്റെ മകളെ കേസിൽ കൂട്ടുപ്രതിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും വാരിസ് പറയുന്നു. അർജന്റീന ഫുട്ബോൾ ടീമിന്റെ പേരിൽ സ്പോൺസറായ റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി നികുതി വെട്ടിച്ചതിന് പുറമെ കോടിക്കണക്കിന് രൂപയുടെ വരുമാനം മറച്ചുവെച്ചെന്നും GST പ്രത്യേക അന്വേഷണ സംഘം. കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള ഇടപാടുകൾ സംശയിക്കുന്നതിനാൽ ED, RBI ആദായ നികുതി വകുപ്പുകളുടെ പരിശോധനയ്ക്കായി റിപ്പോർട്ട് ചെയ്യണമെന്നും SIT ശുപാർശ ചെയ്തു. US നവംബറിൽ നടക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതോടെ ഇറാനിലെ യുദ്ധം അവസാനിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വർഷങ്ങൾ നീണ്ട ആഭ്യന്തര യുദ്ധത്തിൽ നിന്ന് പതുക്കെ കരകയറാൻ ശ്രമിച്ചിരുന്ന യമൻ വീണ്ടും ആഭ്യന്തര യുദ്ധത്തിലേക്ക്. അന്താരാഷ്ട്ര പിന്തുണയുള്ള യമൻ സർക്കാരിൽ നിന്ന് ചെങ്കടൽ തീരത്തെ തന്ത്രപ്രധാന തുറമുഖ നഗരമായ മോഖ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ പിടിച്ചെടുത്തു. ഇതോടെ നിർണായക ചരക്കുപാതയായ ബാബ് എൽ മാണ്ടബ് കടലിടുക്കിനുമേൽ ഹൂതികൾക്ക് കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാനാകും. ആഗോള എണ്ണ വിതരണത്തിനുമേൽ വൻ ഭീഷണി ഉയർത്തുന്ന നീക്കമാണ് ഇത്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ സാധ്യതയില്ലെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ സഹമന്ത്രി ഹുമയൂൺ കബീർ പറഞ്ഞു. ഉച്ചകോടിയിൽ പങ്കെടുക്കാനുള്ള ക്ഷണം ബംഗ്ലാദേശ് പ്രധാനമന്ത്രിക്ക് ലഭിച്ചിട്ടില്ലെന്നും ബിംസ്റ്റെക് കൂട്ടായ്മയുടെ അധ്യക്ഷനാണ് ക്ഷണം ലഭിച്ചതെന്നും കബീർ പറഞ്ഞതായി ബംഗ്ലാദേശ് മാധ്യമമായ ദ ഡെയിലി സ്റ്റാർ റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകൾ നടത്തുന്ന വിദൂര വിദ്യാഭ്യാസ കോഴ്സുകളുടെ അംഗീകാരം സംബന്ധിച്ച് നടപടിയെടുക്കാൻ പി എസ് സിക്ക് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര കമ്മീഷന്റെ നിർദ്ദേശം. വിദൂര വിദ്യാഭ്യാസ കോഴ്സുകളുടെ അംഗീകാരം സംബന്ധിച്ച് പി എസ് സി കഴിഞ്ഞ സെപ്റ്റംബറിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നില്ല. ബാങ്ക് പ്രവൃത്തി ദിനം ആഴ്ചയിൽ 5 ദിവസമാക്കുക, പെൻഷൻ പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർ ഇന്ന് പണിമുടക്കും. ശനി ഞായർ ദിവസങ്ങളിലും അവധിയായതിനാൽ ഫലത്തിൽ 3 ദിവസം പൊതുമേഖലാ ബാങ്കുകൾ അടഞ്ഞുകിടക്കും. പാലക്കാട് ഡിവിഷന്റെ റെയിൽവേ ഭൂപടം മാറാൻ ഇനി 20 ദിവസം മാത്രം. ശേഷം പ്രധാന റെയിൽപാതയിൽ ബംഗളൂരു ഉണ്ടാകില്ല. പോതന്നൂർ മുതൽ മംഗളൂരു വരെയുള്ള 398 കിലോമീറ്റർ ദൈർഘ്യമുള്ള പ്രധാന പാത ഇനി ഉള്ളാൾ വരെ മാത്രം. കണ്ണൂർ വിമാനത്താവളത്തിൽ വാഹനങ്ങളുടെ പാർക്കിംഗ് നിരക്കുകൾ വർദ്ധിപ്പിച്ചു. സ്വകാര്യ വാഹനങ്ങളായ കാർ, ജീപ്പ് എന്നിവയ്ക്ക് 2 മണിക്കൂർ പാർക്കിംഗിന് 50 രൂപയിൽ നിന്ന് 60 രൂപയാക്കി. ഇൻസ്റ്റഗ്രാമിലെയും ഫേസ്ബുക്കിലെയും പുത്തൻ ട്രെൻഡുകൾ കണ്ട് സമയം കളയാൻ ഇനി എക്സൈസ് വകുപ്പിന് കിട്ടില്ല. ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഡിജിറ്റൽ ലോകത്തേക്ക് കൂടി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി സാമൂഹിക മാധ്യമങ്ങളിലെ സാന്നിധ്യം ശക്തമാക്കാനൊരുങ്ങുകയാണ് വകുപ്പ്. മട്ടന്നൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം എടയന്നൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. സംഘാടക സമിതി യോഗം ഈ മാസം 16 ഉച്ചയ്ക്ക് 2:30 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. കായിക വാർത്തകൾ. 1-ഇന്നിംഗ്സ് ലീഡിന്റെ പിൻബലത്തിൽ കിഴക്കൻ മേഖലയ്ക്ക് ദുലീപ് ട്രോഫി കിരീടം. ദക്ഷിണമേഖലയ്ക്കെതിരായ ഫൈനൽ മത്സരം സമനിലയിൽ അവസാനിച്ചു. ഇതോടെയാണ് 1-ഇന്നിംഗ്സ് ലീഡ് നേടിയ കിഴക്കൻ മേഖല കപ്പിൽ മുത്തമിട്ടത്. അഫ്ഗാനെതിരെയുള്ള 3 മത്സര പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലും ഏഷ്യൻ ഗെയിംസിനുള്ള ടീമിലും ജസ്പ്രീത് ബുംറ കളിക്കും. കായികക്ഷമത പരിശോധനയിൽ വിജയിച്ചതിനാലാണ് ടീമിൽ ഉൾപ്പെടുത്തിയത്. 1-സീഡ് അലക്സാണ്ടർ സുരേവ് US ഓപ്പൺ ടെന്നീസിന്റെ സെമിയിൽ. ഏഷ്യൻ ഗെയിംസ് വോളിബോളിൽ നഷ്ടപ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ ടീം. ജപ്പാനിൽ കളിക്കാൻ തയ്യാറെടുക്കുന്ന ടീമിന് മലയാളി കരുത്തുണ്ട്. 12 അംഗ ടീമിൽ 4 മലയാളി താരങ്ങളുണ്ട്. ഒപ്പം ടീമിലെ 2 സഹപരിശീലകരും മലയാളികളാണ്. സ്പിന്നർമാരെ തുണച്ച പിച്ചിൽ ഷെഫാലി വർമ്മയുടെ ബാറ്റിംഗ് മികവിൽ ഇന്ത്യയെ വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റ് ഫൈനലിൽ എത്തിച്ചു. സെമിഫൈനലിൽ ബംഗ്ലാദേശിന് 40 റൺസിന് തോൽപ്പിച്ചു. പാകിസ്ഥാൻ ശ്രീലങ്ക 2-ആം സെമിഫൈനലിൽ വിജയികളാകും. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളി. ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായി നടന്ന ഇന്ത്യൻ അത്ലറ്റിക് സീരീസ് ഫൈനലിൽ 4 സ്വർണവുമായി മലയാളി താരങ്ങൾ. ജൂനിയർ ഏഷ്യാകപ്പ് വനിതാ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെതിരെ ഗോൾ വർഷിച്ച് ഇന്ത്യ. എതിരില്ലാത്ത 19 ഗോളുകൾക്ക് പാക് ടീമിനെ തകർത്ത് ഇന്ത്യ ഫൈനലിൽ കടന്നു. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
7: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
3: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
5: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
7: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100 പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
5: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
7: അരോമ, ദ ബെസ്റ്റ് place to celebrate happiness.
9: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400111330, 9496974141.
10: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
11: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656 12002. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.

ഏവർക്കും കൃഷ്ണകഥാമൃതത്തിലേക്ക് സ്വാഗതം. കൃഷ്ണകഥാമൃതം 26-ാം ദിവസം കുജേല സൽഗതി എന്ന ഭാഗം പാരായണം ചെയ്യുന്നു സി.സി. ചന്ദ്രമതി.

കർണന്റെ മരണം പാണ്ഡവശിബിരത്തിൽ ആനന്ദം പടർത്തി. ശല്യർ കൗരവസേനാപതിയായി. കുരുക്ഷേത്രത്തിൽ യുദ്ധം തുടർന്നു. യുദ്ധത്തിൽ ധർമ്മപുത്രർ ശല്യരെ വധിച്ചു. ശകുനിയും സഹദേവനും ഏറ്റുമുട്ടി. സഹദേവൻ ശകുനിയെ വധിച്ചു. കൗരവരുടെ പരാജയം പൂർണ്ണമാവുന്ന നിമിഷം ആസന്നമായി. പടകുടീരങ്ങൾ ഒഴിഞ്ഞു തുടങ്ങി. ദുര്യോധനൻ ദ്വൈപായന കയത്തിൽ എത്തി. പാണ്ഡവർ ദുര്യോധനനെ അന്വേഷിച്ചു ചെന്നു. കേശവനും സംഘവും ദുര്യോധനനെ കണ്ടെത്തി. തടാകത്തിൽ ഒളിച്ചിരിക്കുന്ന ദുര്യോധനനെ പോരിന് വിളിച്ചു. ഭീമസേനനും യുധിഷ്ഠിരനും അർജുനനും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളിൽ ആരോട് വേണമെങ്കിലും ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാമെന്ന് ധർമ്മജൻ പറഞ്ഞു. ഇത് കേട്ട് കേശവൻ ധർമ്മജനോട് പറഞ്ഞു, ഭവാൻ എന്ത് അബദ്ധമാണ് പറഞ്ഞത്? സുയോധനൻ ഇഷ്ടപ്പെട്ട ആയുധം ഗദയാണ്. ഗദയേന്തിയ കൗരവവീരനെ ആർക്കും വീഴ്ത്താനാവില്ല. ഭീമസേനനും ദുര്യോധനനും ഗദായുദ്ധത്തിൽ ഏർപ്പെട്ടു. ആദ്യപാതിയിൽ തളർന്നുവീണ ഭീമസേനനെ വീണ്ടും യുദ്ധത്തിനയച്ചു. കേശവൻ കാൽത്തുടയിൽ തട്ടി ആംഗ്യം കാണിച്ചത് കണ്ട് ഭീമസേനൻ സുയോധനന്റെ തുടയില്ല തകർത്തു. ദുര്യോധനൻ ഭീമന്റെ ഗദാപ്രഹരമേറ്റ് വീണു. ഗംഗാതടത്തിലെ മത്സരം അവസാനിച്ചു. കൗരവസേനയിൽ അവശേഷിച്ച അശ്വത്ഥമാവും കൃപരും കൃതവർമാവും തുടയില്ല തകർന്ന് വീണുകിടക്കുന്ന സുയോധനനെ സന്ദർശിച്ച് പാണ്ഡവനാശം ചെയ്യുമെന്ന് ശപഥം ചെയ്തു. യുദ്ധത്തിന്റെ ക്ഷീണമകറ്റാൻ ഉറങ്ങിക്കിടക്കുന്ന പാണ്ഡവ കൂടാരത്തിലെ പടയാളികളെ അശ്വത്ഥമാവ് രാത്രിയിൽ വധിച്ചു. പടകുടീരത്തിന് തീയിട്ടു. പാണ്ഡപുത്രന്മാരും ദൃഷ്ടദ്യുമ്നനും ആ പടകൂടാരത്തിൽ വെച്ച് വെന്തു മരിച്ചു. മക്കളെല്ലാം മരിച്ചുതറിഞ്ഞ് പാഞ്ചാലി വിലപിച്ചുകൊണ്ട് ഓടിയെത്തി. ദുരന്തത്തിന് കാരണക്കാരനായ അശ്വത്ഥമാവിനെ കൊല്ലുവാൻ ഭർത്താക്കന്മാരോട് ആവശ്യപ്പെട്ടു. ഭീമസേനൻ അശ്വത്ഥമാവിനെ തേടിപ്പോയി. അശ്വത്ഥമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. പ്രത്യസ്ത്രമായി അർജുനനും ബ്രഹ്മാസ്ത്രം

0: ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. വ്യാസഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാസ്ത്രം ഭൂമിയിൽ പതിച്ചാലുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചും സർവനാശങ്ങളെക്കുറിച്ചും അവരെ ബോധിപ്പിച്ചു. അർജുനൻ അസ്ത്രം പിൻവലിച്ചു. എന്നാൽ അശ്വത്ഥമാവിന് അസ്ത്രം പിൻവലിക്കാൻ അറിയില്ലായിരുന്നു. അശ്വത്ഥമാവിന്റെ ശിരോരത്നം ചുഴന്നെടുത്ത ഭീമസേനൻ അത് പാഞ്ചാലിക്ക് കാഴ്ചവെച്ചു. രക്തമൊലിക്കുന്ന ശിരസ്സുമായി ഗതികിട്ടാതെ അശ്വത്ഥമാവ് ചിരഞ്ജീവിയായി അലഞ്ഞുകൊണ്ടിരിക്കുന്നു. പാണ്ഡവർ ധൃതരാഷ്ട്രരുടെ അടുത്തേക്ക് ചെന്നു. ഭീമസേനനെ അന്വേഷിച്ച ധൃതരാഷ്ട്രരുടെ മുന്നിലേക്ക് ഉരുക്കുകൊണ്ട് നിർമ്മിച്ച ഭീമസേനന്റെ പ്രതിമയാണ് കേശവൻ നീക്കിവെച്ചത്. തന്റെ 100 മക്കളെയും കൊന്ന ഭീമസേനനെ നശിപ്പിക്കാൻ വേണ്ടി ഗാഢമായി ആലിംഗനം ചെയ്തു. ആ ഉരുക്കു പ്രതിമ പൊടിഞ്ഞുപോയി. ഭീമസേനനാണ് മരിച്ചതെന്ന് 1 നിമിഷം ധൃതരാഷ്ട്രർ കരുതി. കേശവന്റെ കൂർമ്മബുദ്ധിയിൽ ഭീമസേനൻ ധൃതരാഷ്ട്രരിൽ നിന്നും രക്ഷപ്പെട്ടു. കുരുക്ഷേത്ര ഭൂമിയിൽ മക്കളും പേരമക്കളും വീണുകിടക്കുന്നത് കണ്ട് വിലപിക്കുന്ന ഗാന്ധാരി കേശവനെ കുറ്റപ്പെടുത്തി. എല്ലാം അറിയുന്ന മാധവ, നിങ്ങളാണ് ഈ കൂട്ടക്കുരുതിയുടെ സൂത്രധാരൻ. പുത്രവധുക്കളുടെ വിലാപം അങ്ങ് കേൾക്കുന്നില്ലേ? ജയദ്രഥന്റെ ശരീരത്തെ കെട്ടിപ്പിടിച്ച് ദുശ്ശല കരയുകയാണ്. പെട്ടെന്ന് ദൃഢമായ സ്വരത്തിൽ ഗാന്ധാരി പറഞ്ഞു, പതിശുശ്രൂഷ കൊണ്ട് പതിവ്രതയായ ഞാൻ എന്റെ തപോബലത്താൽ ഞാനിതാ പറയുന്നു, തമ്മിൽ കൊല്ലുന്ന കുരുപാണ്ഡവരെ തടയാതിരുന്ന നീ ഇതിന്റെ പാപം അനുഭവിക്കും. ഇന്നു മുതൽ 36 വർഷം എത്തുമ്പോൾ നിന്റെ ബന്ധുക്കൾ കൊല്ലപ്പെടട്ടെ. അവർ സ്വയവും പരസ്പരവും വെട്ടിനശിക്കട്ടെ. എല്ലാ മക്കളും നശിച്ച് കാട്ടിൽ പോയി നീചമായ ഉപായത്തിൽ നീയും മരിച്ചു പോകട്ടെ. ബന്ധുജനങ്ങൾ മരിച്ചു കിടക്കുന്നത് കണ്ട് നിന്റെ സ്ത്രീകൾ നിലവിളിക്കട്ടെ. ഗാന്ധാരി ശാപമേറ്റിട്ടും കേശവൻ പുഞ്ചിരിച്ചു തന്നെ നിന്നു. കുരുക്ഷേത്രത്തിൽ മരിച്ചുവീണ യോദ്ധാക്കൾക്ക് വിരോചിതമായ സംസ്കരണം നടത്തി. ആ സമയം കരഞ്ഞുകലങ്ങിയ കണ്ണുമായി കുന്തിദേവി അടുത്തെത്തി. കർണൻ തന്റെ ആദ്യപുത്രനാണെന്ന വിവരം പാണ്ഡവരെ അറിയിച്ചു. കർണന് കൂടി ഉദകക്രിയ ചെയ്യണം. യുധിഷ്ഠിരൻ പറഞ്ഞു, അമ്മ എന്തു ചതിയാണ് കാണിച്ചത്? നേരത്തെ ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ യുദ്ധം തന്നെ ഒഴിവാക്കാമായിരുന്നില്ലേ? മാധവ, അങ്ങേക്കും ഈ രഹസ്യം അറിയാമായിരുന്നില്ലേ? എന്റെ ജ്യേഷ്ഠനായ കർണനെ ഞങ്ങളെല്ലാവരും ചേർന്ന് വധിച്ചില്ലേ? മാധവൻ യുധിഷ്ഠിരനെ സമാധാനിപ്പിച്ചു. ധർമ്മപുത്രർ ഹസ്തിനാപുരത്തിന്റെ രാജാവായി അഭിഷിക്തനായി. കുരുക്ഷേത്ര ഭൂമിയിൽ നിന്ന് കേശവൻ ദ്വാരകയിലേക്ക് മടങ്ങുവാനുള്ള തയ്യാറെടുപ്പിലാണ്. യുദ്ധത്തിൽ വിജയിച്ചുവെങ്കിലും കർണന്റെയും ഭീഷ്മന്റെയും ദ്രോണന്റെയും വധം യുധിഷ്ഠിരനെ വ്യാകുലപ്പെടുത്തിയിരുന്നു. കേശവൻ പറഞ്ഞു, യുധിഷ്ഠിര, കർത്തവ്യം ബുദ്ധിമാനെ വികലപ്പെടുത്തുകയില്ല. ഇത് ബാഹ്യമായ പോരല്ല. സ്വന്തം മനസ്സിനോട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുവാൻ നീ ഒരുങ്ങുക. ആത്മാവിലെ കനത്ത ദുഃഖകഥകളോടാണ് നീ പൊരുതേണ്ടത്. ലൗകിക ബന്ധങ്ങളിൽ ആസക്തിയുള്ളവനെ ദുഃഖമുള്ളൂ. ആഗ്രഹം കൂടാതെ പ്രവർത്തിക്കുക. ആ കർമ്മമാണ് ശുദ്ധിയുള്ള പ്രധാന കർമ്മം. അത് ധർമ്മമാണ്. ആ ധർമ്മം നിർവഹിക്കുവാൻ ഉണർന്നെഴുന്നേൽക്കുക. മാധവന്റെ വാക്കുകൾ യുധിഷ്ഠിരനിൽ മാറ്റമുണ്ടാക്കി. കേശവൻ ദ്വാരകയിലേക്ക് തിരിച്ചു. കേശവൻ കൊട്ടാരത്തിലെത്തി. പിതാവിനെയും ആചാര്യനെയും വന്ദിച്ചു. ഉത്തര ഗർഭിണിയാണ്. കുരുക്ഷേത്ര യുദ്ധത്തിനൊടുവിൽ അശ്വത്ഥമാവ് നടത്തിയ പരാക്രമങ്ങളിൽ പാണ്ഡവകുലനാശത്തിനായച്ച അസ്ത്രത്തിന്റെ കഥ ഉത്തരക്ക് അറിയില്ല. ഉത്തര പ്രസവിച്ചത് ഒരു ചാപ്പിള്ളയായിരുന്നു. അശ്വത്ഥമാവിന്റെ ശാപം ഫലിച്ച കാര്യം എല്ലാവരെയും വേദനയിലാഴ്ത്തി. സുഭദ്രയും കുന്തിയും പാഞ്ചാലിയും കേശവനോട് രക്ഷയാചിച്ചു. കേശവൻ ജീവനറ്റ് കിടക്കുന്ന അഭിമന്യപുത്രനെ കണ്ടു. ഉത്തര കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേശവൻ എല്ലാവരെയും ആശ്വസിപ്പിച്ചു, അശ്വത്ഥമാവ് കൊന്ന നിന്റെ മകൻ ജീവിക്കുക തന്നെ ചെയ്യും, സംശയമില്ല. കേശവൻ കമണ്ഡലുവിൽ സൂക്ഷിച്ച പുണ്യജലമെടുത്ത് അഭിമന്ത്രണം നടത്തി ചേതനയേറ്റ് കിടന്ന കുഞ്ഞിന്റെ ശിരസിലേക്ക് തളിച്ചു. പെട്ടെന്ന് ഉത്തരയുടെ മകന്റെ നിറം മാറി, സുവർണഭാവം വളർന്നു. കുഞ്ഞ് കരഞ്ഞു. രോദനം കേട്ട് കുഞ്ഞിനെ ഉത്തര വാരിയെടുത്തു. എല്ലാവർക്കും സന്തോഷമായി. ആ കുഞ്ഞിന് പരീക്ഷിത്ത് എന്ന് നാമകരണം ചെയ്തു. പരീക്ഷിത്തിന്റെ ജനനം രാജ്യത്തൊരു വാർത്ത തന്നെയായിരുന്നു. അശ്വത്ഥമാവിന്റെ അമോഘാസ്ത്രമേറ്റ് വെന്തു ചാപ്പിള്ളിയായി പിറന്ന ഒരു ആൺകുഞ്ഞിനെയാണ് കേശവൻ ജീവൻ കൊടുത്ത് രക്ഷിച്ചത്. ഈ അത്ഭുതകർമ്മം നടത്തിയ കേശവനെ കാണുവാനും ദുഃഖങ്ങൾ പറയുവാനും അനേകം ജനങ്ങൾ എത്തിക്കൊണ്ടേയിരുന്നു.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണം.

0: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446 9033 345. മറ്റൊരു നമ്പർ 9495 532 542.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നും നാളെയും ദാദ്രാനഗർ ഹവേലിയും ദാമൻ ദിയുവും സന്ദർശിക്കും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കം. തെക്കുകിഴക്കൻ ഏഷ്യൻ മേഖലയ്ക്ക് ലോകാരോഗ്യ സംഘടന ഏർപ്പെടുത്തിയ പുരസ്കാരം ഇന്ത്യയ്ക്ക്. ഇ ഡി വിഷയത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോവുക എന്നതാണ് ഗവൺമെന്റിന്റെ സമീപനമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഇന്ത്യ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നും നാളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാദ്രാനഗർ ഹവേലിയും ദാമൻ ദിയുവും സന്ദർശിക്കും. സന്ദർശനവേളയിൽ സിൽവാസയിലെ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഗവൺമെന്റ് കോളേജിൽ നടത്തുന്ന പൊതുചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സിൽവാസയിലെ സ്വാമി വിവേകാനന്ദ വിദ്യാമന്ദിർ, നമോ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ദാമനിലെ പുതുതായി ഉദ്ഘാടനം ചെയ്ത നമോ ഹോസ്പിറ്റൽ തുടങ്ങിയ സ്ഥാപനങ്ങളും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ദാമൻ നൈറ്റ് മാർക്കറ്റ്, രാംസേതു സീ ഫ്രണ്ട്, നമോ പാത് സീ ഫ്രണ്ട് എന്നിവയുൾപ്പെടെ പ്രധാന വിനോദസഞ്ചാര തീരദേശ വികസന കേന്ദ്രങ്ങളും സി പി രാധാകൃഷ്ണൻ സന്ദർശിക്കും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കമാവും. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ഉച്ചകോടിയിൽ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യു എ ഇ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുക്കും. സ്ഥിരത, നൂതനാശയം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്നതാണ് ഈ വർഷത്തെ ഉച്ചകോടിയുടെ പ്രമേയം. ഡെസ്ക് റിപ്പോർട്ട്.
2: റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഖ് അൽസിസി, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവ് സുബിയാന്തോ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ, എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി എന്നിവരുൾപ്പെടെ ലോക നേതാക്കൾ രണ്ടു ദിവസത്തെ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. ബ്രസീലിൽ നിന്ന് വിദേശകാര്യമന്ത്രി മൌറോ വിയേരിയും സൌദി അറേബ്യയിൽ നിന്ന് വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദും ഉച്ചകോടിയിൽ പങ്കെടുക്കും. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹുങ് എന്നിവരാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന മറ്റു രാഷ്ട്രത്തലവന്മാർ. ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെ അന്താരാഷ്ട്ര സംഘടനകളുടെ തലവന്മാരും പരിപാടിയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയേക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് റഷ്യൻ പ്രസിഡന്റും ബ്രസീൽ വിദേശകാര്യമന്ത്രിയും ഇന്നലെ രാത്രി തലസ്ഥാനത്തെത്തി. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ഇന്ന് രാവിലെ എത്തും.
1: ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഇന്നു മുതൽ ഞായറാഴ്ച വരെ രാഷ്ട്രപതി ഭവൻ മ്യൂസിയം, അമൃത് ഉദ്യാൻ എന്നിവയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടാകില്ല. രാഷ്ട്രപതി ഭവന്റെ മുൻവശത്തെ മുറ്റത്ത് നടക്കാറുള്ള ചേഞ്ച് ഓഫ് ഗാർഡൻ ചടങ്ങ് നാളെ നടക്കില്ലെന്നും രാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റ് അറിയിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ പ്രിൻസ് റഹീം ആഗാഖാൻ അഞ്ചാമനുമായി കൂടിക്കാഴ്ച നടത്തി. സാമൂഹിക വികസനം, ജലസേചനം, സഹകരണ മേഖല, ചെറുധാന്യങ്ങൾ ഉൾപ്പെടെ പ്രകൃതിദത്ത കൃഷിരീതികൾ, സൌരോർജ്ജം എന്നീ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ആഗാഖാൻ ഡെവലപ്മെന്റ് നെറ്റ്വർക്കുമായുള്ള ബന്ധത്തെ ഇന്ത്യ വിലമതിക്കുന്നുവെന്ന് അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണരീതിയാണ് പാർലമെന്ററി ജനാധിപത്യമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. പാർലമെന്റ് ഹൌസിലെ ജി എം സി ബാലയോഗി ഓഡിറ്റോറിയത്തിൽ 27-ാമത് ദേശീയ യുവ പാർലമെന്റ് മത്സരത്തിന്റെ പുരസ്കാരദാന ചടങ്ങിനുശേഷം ജവഹർ നവോദയ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യത്തിന്റെ പ്രതീകമെന്ന നിലയിൽ പാർലമെന്റിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശം നൽകിയ കേന്ദ്രമന്ത്രി തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളിലൂടെ പൌരന്മാർ സ്വയംഭരണം നടത്തുന്ന ഇന്ത്യയ്ക്ക് പാർലമെന്ററി ജനാധിപത്യ സംവിധാനമാണ് ഏറ്റവും അനുയോജ്യമെന്നും വ്യക്തമാക്കി. തെക്കുകിഴക്കൻ ഏഷ്യൻ മേഖലയ്ക്ക് ലോകാരോഗ്യ സംഘടന ഏർപ്പെടുത്തിയ പുരസ്കാരം ഇന്ത്യയ്ക്ക് ലഭിച്ചു. കഴിഞ്ഞ ഒരു ദശാബ്ദമായി മാതൃ നവജാത ശിശുക്കളിലെ ടെറ്റനസ് പൂർണ്ണമായും ഇല്ലാതാക്കിയതിനും പ്രാഥമിക ആരോഗ്യ സംരക്ഷണത്തിലൂടെ പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങളെ നേരിടുന്നതിൽ ഇന്ത്യ കാഴ്ചവച്ച നേതൃപരമായ പങ്കിനെയും അംഗീകരിച്ചാണ് പുരസ്കാരം ലഭിച്ചതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. പകർച്ചവ്യാധികളെയും പകർച്ചവ്യാധികളല്ലാത്ത രോഗികളെയും നേരിടാൻ ഇന്ത്യ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. കിഴക്കൻ തിമോറയിൽ വെർച്വലായി നടന്ന ലോകാരോഗ്യ സംഘടനയുടെ തെക്കുകിഴക്കൻ ഏഷ്യൻ റീജിയണൽ കമ്മിറ്റിയുടെ 79-ാമത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ സന്ദർശിക്കാൻ മറ്റന്നാൾ കോഴിക്കോട്ടെത്തും. ഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിനു ശേഷമായിരിക്കും അൻവർ ഇബ്രാഹിം കോഴിക്കോട്ട് എത്തുക. യു ജി സി നെറ്റ് ജൂൺ 2026 പരീക്ഷയിലെ ഇംഗ്ലീഷ് കൊമേഴ്സ് സോഷ്യോളജി പേപ്പറുകൾക്കായി നടത്തിയ പുനഃപരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചികകൾ ദേശീയ പരീക്ഷാ ഏജൻസി പുറത്തിറക്കി. ഈ മാസം 13 വരെ ഔദ്യോഗിക യു ജി സി നെറ്റ് പോർട്ടൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് ഉത്തരസൂചികളിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കാവുന്നതാണ്. പൊതുമേഖല ബാങ്ക് ജീവനക്കാർ ഇന്ന് രാജ്യവ്യാപകമായി പണിമുടക്കും. പ്രവൃത്തി ദിനം ആഴ്ചയിൽ 5 ആക്കണമെന്നതടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. 7 യൂണിയനുകളുടെ സംയുക്ത സംഘടനയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് സമർപ്പിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടത്തും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് അവസാന തീയതി ഈ മാസം 14. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 29 വോട്ടെണ്ണൽ. സംസ്ഥാന പട്ടയമേളയ്ക്ക് ഇന്ന് തൃശൂരിൽ തുടക്കമാവും. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് ഭൂരഹിതരായ 1059 കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യുന്നത്. മന്ത്രി എ പി അനിൽകുമാർ മേള ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇ ഡി വിഷയത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോവുക എന്നതാണ് ഗവൺമെന്റിന്റെ സമീപനമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി കോഴിക്കോട്ട് പറഞ്ഞു. വിഷയത്തിൽ വിവിധ വശങ്ങൾ ആലോചിക്കാനുണ്ടെന്നും അതിന്റെ മെറിറ്റ് അനുസരിച്ച് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ രക്ഷിച്ച് പുനർനിർമ്മാണം നടത്തുന്ന പ്രക്രിയയിലാണ് യു ഡി എഫ് ഗവൺമെന്റെന്നും പൊതുസമൂഹത്തിന്റെ വിശ്വാസമാണ് യു ഡി എഫിനെ വലിയ ഭൂരിപക്ഷത്തോടെ ഭരണത്തിലെത്തിച്ചതെന്നും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എൽ ഡി എഫ് ഗവൺമെന്റ് കേരളത്തെ പിറകോട്ടാണ് നടത്തിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്ത് ഇന്ന് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ രാവിലെ 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്ന് കോഴിക്കോട്ട് തുടക്കമാവും. കുണ്ടായിത്തോട് കെ എഫ് ബി കേന്ദ്രത്തിൽ എം കെ രാഘവൻ എം പി പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഇന്റർനാഷണൽ ബ്ലൈൻഡ് ക്രിക്കറ്റിന്റെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട രജനീഷ് ഹെൻറിയെ യോഗത്തിൽ അനുമോദിക്കും. ഇന്ത്യ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ പ്രവേശിച്ചു. ഇന്നലെ ദുബായിൽ ആദ്യ സെമിയിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിലെത്തിയത്. 150 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശിന് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 109 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ന് രണ്ടാം സെമിയിൽ ശ്രീലങ്കയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം വൈകിട്ട് 8 മത്സരം. മറ്റന്നാൾ ഫൈനലിൽ ഇന്ത്യ ഇന്നത്തെ മത്സര വിജയികളുമായി ഏറ്റുമുട്ടും. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ അത്ലറ്റിക്സ് ഫൈനൽ സീരീസിൽ വിജയിച്ച ഏഷ്യൻ ഗെയിംസ് തയ്യാറെടുപ്പിന് കരുത്തേകി ഇന്ത്യൻ താരങ്ങൾ. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ വനിതാ വിഭാഗത്തിൽ പരുൾ ചൌധരിയും പുരുഷ വിഭാഗത്തിൽ അവിനാഷ് സാപ്ലയും ഒന്നാമതെത്തി. 200 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് ഉടമയായ അനിമേഷ് കുജൂർ സ്പ്രിന്റ് ഇനങ്ങളിൽ ഇരട്ട വിജയം സ്വന്തമാക്കി. ഹാമർ ത്രോയിൽ 2 ഇന്ത്യൻ ദേശീയ റെക്കോർഡുകൾ പിറന്നു. 2016 നീരജ് കുമാർ സ്ഥാപിച്ച 70.73 മീറ്റർ എന്ന റെക്കോർഡ് മറികടന്ന് 71.02 മീറ്റർ ദൂരമറിഞ്ഞ് നിർഭയ് ചൌധരി പുരുഷ വിഭാഗത്തിലും 68.35 മീറ്റർ ദൂരമറിഞ്ഞ തന്യ ചൌധരി വനിതാ വിഭാഗത്തിലും ദേശീയ റെക്കോർഡ് സ്വന്തമാക്കി. പുരുഷന്മാരുടെ ജാവ്ലിൻ ത്രോയിൽ രോഹിത് യാദവും വനിതകളിൽ അന്നൂർ റാണിയും ഒന്നാമതായി. വനിതാ ലോങ് ജമ്പിൽ ആൻസി സോജനും പുരുഷന്മാരുടെ ഷോട്ട്പുട്ടിൽ രജീന്ദർ പാൽ സിംഗ് ടൂറും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി.
1: സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നാളെ കോഴിക്കോട്ട് ആരംഭിക്കും. ഈ മാസം 18 വരെ ദേവഗിരി കോളേജിൽ 14 ജില്ലകളെ 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം. കൊച്ചിയിൽ CBSE ക്ലസ്റ്റർ 11 അത്ലറ്റിക് മീറ്റിന്റെ ആദ്യ ദിനത്തിൽ 616 പോയിന്റുമായി എറണാകുളം ജില്ല മുന്നിൽ. 135 പോയിന്റ് നേടി ഇടുക്കി 2, 117 പോയിന്റോടെ തിരുവനന്തപുരം 3 സ്ഥാനത്തുമാണ്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നും നാളെയും ദാദ്രാനഗർ ഹവേലിയും ദാമൻദിയും സന്ദർശിക്കും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കം. തെക്കുകിഴക്കൻ ഏഷ്യൻ മേഖലയ്ക്ക് ലോകാരോഗ്യ സംഘടന ഏർപ്പെടുത്തിയ പുരസ്കാരം ഇന്ത്യക്ക്. ഇഡി വിഷയത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോവുക എന്നതാണ് ഗവൺമെന്റിന്റെ സമീപനമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഇന്ത്യ ഏഷ്യാ കപ്പ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക സുരേഷ് ചന്ദ് ശർമ്മ. അഥ വാർത്താ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി സമുദ്ഘോഷിതവാന് യത് ഭാരതം അന്താരാഷ്ട്രീയ വിധി നിയമാനാം സംവാദ് വിധേഹേ ബഹുപക്ഷീയ സഹായ ഭാവനാധാരേണ സുരക്ഷിത ശാന്തിപൂർണ ശാശ്വത രൂപകസ്യ അന്തരിക്ഷ മണ്ഡലസ്യ പൂർണം സുദൃഢം ച സമർത്ഥനം സന്ധാരയതി. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി പ്രോക്തവാന് യത് വൈജ്ഞാനിക തഥ്യാനി പാരദർശി സത്യനിഷ്ഠതയാ സമഗ്ര ലോക കല്യാണായ വിനിയുക്താനി സ്യുഹ്. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ ഏതാനി വക്തവ്യാനി ഫ്രാൻസ് ദേശസ്യ പാരീസ് നഗരെ സമായോജിതെ അന്താരാഷ്ട്രീയ അന്തരിക്ഷ സമ്മേളനാവസരെ ആഭാസീയ മാധ്യമേന പ്രകാശിതാനി.
4: India's approach is rooted in Vasudhaiva Kutumbakam, that is one earth, one family, one future. This spirit must now travel beyond earth. We support a safe, secure, peaceful and sustainable space domain anchored in international law, dialogue and multilateral cooperation. Scientific data must serve the common good with openness and integrity. India's space journey reflects this philosophy.
3: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സബലം പ്രതിപാദിതവാൻ യത് അന്തരിക്ഷ കക്ഷാസു സംവൃദ്ധി സംഘർഷ സ്ഥാനേ സഹയോഗ ഭാവന അല്പകാലിക ലാഭ സ്ഥാനേ ശാശ്വതത ബഹിഷ്കരണ സ്ഥാനേ ച സമാവേശിത പ്രാഥമിക രൂപേണ സ്യാത് ഇതി പ്രതിപാദിതവാൻ. ഭാരതീയ അന്തരിക്ഷ അനുസന്ധാൻ സംഘടനസ്യ ഭൂമികാം പ്രതിപാദയൻ ശ്രീ മോദി പ്രോക്തവാൻ യത് സ്വീയ കാര്യദക്ഷത കാരണേന സ്വീയ ഐതിഹാസിക അഭിയാനൈശ്ച ഏതയാ സംസ്ഥയാ വൈശ്വിക പ്രശംസ സമർജിത. അഷ്ടാദശം ബ്രിക്സ് ശിഖർ സമ്മേളനം ശ്വഃ പ്രഭൃതി നവദേഹല്യാ ഭാരത മണ്ഡപം ഇത്യത്ര സമാരപ്സ്യതി. സമ്മേളനം ആലക്ഷ്യ ഭവ്യായോജനസ്യ സമഗ്ര സജ്ജാഃ സമ്പ്രതി അന്തിമേ ചരണേ പ്രവിഷ്ടാഃ. ദ്വിദിവസീയ ശിഖർ സമ്മേളനേ ബ്രാസീൽ ചീൻ മിശ്ര ഇഥിയോപ്യ ഇൻഡോനേഷ്യ ഭാരതം ഇറാൻ റൂസ് സൗദി അറബ് ദക്ഷിണ ആഫ്രിക്ക സംയുക്ത അറബ് അമീരാത് ഇത്യേതം സമേത്യ ഏകാദശ പ്രമുഖാ വികാസശീല അർത്ഥവ്യവസ്ഥാ മഞ്ചം ധാരയിഷ്യന്തി. ഭാരതസ്യ അധ്യക്ഷതായാം സമായോക്ഷ്യമാണസ്യ ഏതസ്യ ശിഖർ സമ്മേളനസ്യ വിഷയഃ നവാചാർ സഹകാർ സതത വികാസായ ച നിർമ്മാണമിതി. ശിഖർ സമ്മേളനെ റൂസ് ദേശീയ രാഷ്ട്രപതി വ്ളാദിമിർ പുതിൻ ഇത്യസൌ ചീന ദേശീയ രാഷ്ട്രപതി ഷീ ജിൻപിംഗ് ഇത്യസൌ ദക്ഷിണ ആഫ്രിക്കയാ രാഷ്ട്രപതി സിരിൽ റമാഫോസ ഇത്യസൌ മിശ്രദേശീയ രാഷ്ട്രപതി അബ്ദുൽ ഫതഹ് അൽ സിസി ഇൻഡോനേഷ്യയാ രാഷ്ട്രപതി പ്രബ്രുവോ സുബിയാന്തോ ഇറാൻ ദേശസ്യ രാഷ്ട്രപതി മസൂദ് പെജെക്കിഷ്കിയൻ ഇത്യസൌ അബുദാബി ക്രൗൺ പ്രിൻസ് ഷേഖ് ഖാലിദ് ബിൻ മൊഹമ്മദ് ബിൻ ജായദ് അൽ ഹയാൻ ഇത്യസൌ അഥ ഇഥിയോപ്യയാ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി ഇത്യേതം സമേത്യ വൈശ്വിക നേതാര സമ്മേളനെ ഭാഗം ഭജിഷ്യന്തി. ബ്രിക്സ് ശിഖർ സമ്മേളനം ആലക്ഷ്യ ദില്ലി യാതായാത ആരക്ഷി ബലേന സംസൂചിതം യത് അദ്യ മധ്യാഹ്നേ ദ്വിവാദനത സാർദ്ധ അഷ്ടവാദന പര്യന്തം പ്രമുഖ മാർഗേഷു യാതായാതെ പരിവർത്തനം നിയന്ത്രിത ച വ്യവസ്ഥിത പ്രഭവേത്. ആരക്ഷിബലാനുസാരേണ ആപത്കാലികാഃ ആവശ്യകാശ്ച സേവാഃ പ്രാഥമ്യം ഭജേരൻ. സമമേവ ദില്ലി മെട്രോയാൻ വിഭാഗേനാപി ആവശ്യകാഃ സൂചനാഃ പ്രസാരിതാഃ. अन्ते च क्रीडा वार्तासु महिला क्रिकेट एशिया चषक स्पर्धायाः उपान्त्य चक्रे गतरात्रो भारत बांग्लादेश दलयोः मध्ये समायोजितवे द्वन्द्वे भारतेन बांग्लादेश दलं चत्वारिंशत् धावनांकैः पराभूय एशिया चषक स्पर्धायाः निर्णायके चक्रे स्थानं संप्राप्तम्। दुबई नगरे अन्ताराष्ट्रिय क्रिकेट प्रांगणे समायोजिते एतस्मिन् द्वन्द्वे भारतेन प्रथमं दण्डेन क्रीडयता स्पर्धा विजिता इति वार्ताः।

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം കേൾക്കാം തദ്ദേശീയ അറിയിപ്പുകൾ. കണ്ണൂർ തളിപ്പറമ്പ് കെൽട്രോൺ നോളജ് സെന്ററിൽ ഇന്ന് പ്ലസ് ടു കഴിഞ്ഞവർക്കായി അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ആൻഡ് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് കോഴ്സിന്റെ സൗജന്യ ശില്പശാല നടത്തുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9072259412. സഹകരണ വകുപ്പിന്റെ തിരുവനന്തപുരം കിക്മയിൽ MBA ഫുൾ ടൈം കോഴ്സിന് സീറ്റ് ഒഴിവുണ്ട്. അഭിമുഖം ഇന്ന് രാവിലെ 10 മുതൽ 1 തലശ്ശേരി മണ്ണയാട് സഹകരണ പരിശീലന കോളേജിൽ നടക്കും. OBC വിദ്യാർത്ഥികൾക്ക് PG PhD ഉപരിപഠനത്തിനുള്ള ഓവർസീസ് സ്കോളർഷിപ്പിന് 15 വരെ അപേക്ഷിക്കാം. വിദേശ സർവകലാശാലകളിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ്, പ്യുവർ സയൻസ്, അഗ്രികൾച്ചറൽ സയൻസ്, സോഷ്യൽ സയൻസ്, നിയമം, മാനേജ്മെന്റ്, കമ്പ്യൂട്ടർ സയൻസ് എന്നീ കോഴ്സുകൾക്കാണ് സ്കോളർഷിപ്പ്. വിവരങ്ങൾക്ക് egrants.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഫോൺ നമ്പർ 04712727379. പയ്യന്നൂർ സ്വാമി ആനന്ദ തീർത്ഥ ക്യാമ്പസിൽ MSc കെമിസ്ട്രി, മെറ്റീരിയൽ സയൻസ്, MSc കെമിസ്ട്രി, നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജി പ്രോഗ്രാമുകളിൽ ഒഴിവുകളുണ്ട്. അഭിമുഖം ഇന്ന് രാവിലെ 10:30 പഠനവകുപ്പിൽ നടക്കും. ഫോൺ നമ്പർ 9496372088. ഇരിട്ടി മഹാത്മാഗാന്ധി കോളേജിൽ 1 MSc ഡാറ്റാ സയൻസ് കോഴ്സിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇന്ന് കോളേജിൽ ഹാജരാകണം. ഇപ്പോൾ കേട്ടത് തദ്ദേശീയ അറിയിപ്പുകൾ.
1: ജനസമക്ഷം.
3: ഇനി കേൾക്കാം തൊഴിലറിയിപ്പുകൾ. ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഹിന്ദി സീനിയർ അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഇന്ന് ഉച്ചയ്ക്ക് 2:30 നടക്കും. പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ കരാർ അടിസ്ഥാനത്തിൽ ഡെന്റൽ ഡോക്ടറെ നിയമിക്കുന്നു. അഭിമുഖം ഇന്ന് രാവിലെ 10:30. ഫോൺ നമ്പർ 04902445355. AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇപ്പോൾ കേട്ടത് തൊഴിലറിയിപ്പുകൾ.
1: ജനസമക്ഷം.
3: കേൾക്കാം നാട്ടുവിശേഷം. കൃഷ്ണഗാഥ മാസാചരണത്തിന്റെ ഭാഗമായി കീഴല്ലൂർ മഹാദേവ ക്ഷേത്രത്തിൽ മറ്റന്നാൾ വൈകിട്ട് 4 കൃഷ്ണഗാഥ ആലാപന മത്സരം നടത്തും. പങ്കെടുക്കുന്നവർ ബന്ധപ്പെടണം. ഫോൺ നമ്പർ 9656748022. പരിക്കളം തേർമല മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീകോവിലിന്റെ കട്ടിളവെപ്പ് നാളെ രാവിലെ 8:30 to 10:45 ഇടയിൽ നടക്കും. തലശ്ശേരി സൗത്ത് ഉപജില്ലാ സ്കൂൾ കലോത്സവം സംഘാടക സമിതി രൂപവൽക്കരണ യോഗം ഇന്ന് വൈകിട്ട് 3 തലശ്ശേരി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. SSLC +2 പരീക്ഷകളിൽ A+ നേടിയ വ്യാപാരികളുടെ മക്കളെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി തലശ്ശേരി മേഖലാ കമ്മിറ്റി അനുമോദിക്കുന്നു. അപേക്ഷ നാളെ വൈകിട്ട് 5 തലശ്ശേരി സംഗമം കവലയിലുള്ള ഓഫീസിൽ എത്തിക്കണം. ഈ മാസം 16 നടക്കുന്ന മേഖലാ സമ്മേളനത്തിൽ അനുമോദിക്കും. അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി ഡിജിറ്റൽ സ്റ്റോറി ടെല്ലിംഗ്, കണ്ടന്റ് ആൻഡ് ക്രിയേഷൻ എന്ന വിഷയത്തിൽ ശില്പശാല നടത്തും. നാളെയും മറ്റന്നാളുമായി കച്ചേരിപ്പടി ആശിർഭവനിലാണ് ശില്പശാല. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ bookfest@gmail.com എന്ന മെയിൽ ഐഡിയിൽ രജിസ്റ്റർ ചെയ്യണം. അലവിൽ ഷിർദി സായി ബാബ മന്ദിരത്തിൽ വിനായക ചതുർത്ഥി മറ്റന്നാൾ മുതൽ ഈ മാസം 20 നടക്കും. പിള്ളയാർ കോവിലിൽ വിനായക ചതുർത്ഥി ആഘോഷം ഈ മാസം 15 നടക്കും. അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ 2000 to 2015 +2 പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം സംഘടിപ്പിക്കുന്നു. ഇതിന്റെ മുന്നോടിയായി നാളെ വൈകിട്ട് 4 സംഘാടക യോഗം ചേരും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്. ഇന്നത്തെ AKG ഹോസ്പിറ്റൽ ജനസമക്ഷം ഇവിടെ പൂർണ്ണമാകുന്നു.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
6: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
7: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
6: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ഡൈറ്റൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
7: യെസ്
6: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
7: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
6: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
7: 9447-371-836,
6: 8078-502-836.
8: അമ്മേ, ഞാൻ സ്കൂളിൽ പോകുന്നില്ലേ?
9: നീ കളിക്കല്ലേ?
8: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
10: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
9: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
10: പോകുന്നില്ലേ? എന്തിട്ട്?
9: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
10: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
9: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
10: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
9: എന്ത്?
10: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
9: ശരിക്കോ?
10: ആന്ന്.
11: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400-3030-9496-974-141.
12: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം: സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
12: AKG ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ. ഫോൺ 0497-2-762-400.
13: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
14: ഞാൻ TVSന് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
13: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. കൊടു.
14: അല്ല, അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
13: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തുനിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
14: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന. ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
13: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
14: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
13: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
14: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
13: ആ പിന്നെന്നാ?
12: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
15: ഈശ്വര കെ ദർബാർ മേ മഹാത്മാ ഹൂ കെ മേ ദുഷ്ട ആദ്മി ഹൂ വോ തോ കോയി നീ ജാൻ സക്താ ഹൈ മുസ്കോ ഭീ ബുറാ പതാ നീ ചലേഗാ കെ മേരെ മേ ദുഷ്ടതാ കിത്നി ഭരീ ഹൈ യാ തോ മേരെ സാധുതാ കിത്നി ഭരീ ഹൈ വോ തോ സാധു ഹൃദയ ദുഷ്ട ഹൃദയ വോ ജാൻനെ വാലാ തോ രാം ജീ പഡാ ഹൈ
16: സഹസ്രാബ്ദത്തിന്റെ മഹാപുരുഷൻ ജീവിതം സന്ദേശമാക്കി ലോകത്തിന് സമർപ്പിച്ച മഹാത്മജി.
0: ഗാന്ധി ചിന്തയുടെ നേർവഴി, ഗാന്ധിലയം.
16: റേഡിയോ മലബാർ 89.6 FM
9: സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.

0: ഗാന്ധിജിയുടെ വാക്കുകൾ.
1: ഉപവസിക്കാതിരിക്കാൻ നിവൃത്തിയില്ലെന്ന് എനിക്ക് തോന്നി. ഇതനുഷ്ഠിക്കുന്നത് എൻ്റെ സ്പഷ്ടമായ കർത്തവ്യമാണെന്ന് എനിക്ക് തോന്നി. ഞാൻ മില്ലുടമസ്ഥന്മാരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ നിൽക്കുന്ന നിലയിൽ നിന്ന് ലേശം പോലും പിന്മാറേണ്ടതില്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞു. എന്നാൽ എൻ്റെ വാക്കുകൾ ഒരലക്ഷ്യഭാവത്തോടെയാണ് അവർ കേട്ടത്. അവർ എൻ്റെ നേരെ ഹാസ്യവും പരിഭവവും സൂചിപ്പിക്കുന്ന മുള്ളുവാക്കുകൾ പ്രയോഗിച്ചു. തീർച്ചയായും അങ്ങനെ ചെയ്യാൻ അവർക്ക് അധികാരമുണ്ടായിരുന്നു. പണിമുടക്ക് കാര്യത്തിൽ മില്ലുടമസ്ഥന്മാർ അംഗീകരിച്ച ഉറച്ചു നിലക്ക് പ്രധാന ഉത്തരവാദി സയ്യിദ് അംബലാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ അസാമാന്യമായ അചഞ്ചലതയും ഉള്ളൊഴിഞ്ഞു പ്രവർത്തിക്കുന്ന സ്വഭാവവും എൻ്റെ ഹൃദയത്തെ വശീകരിച്ചു. അദ്ദേഹവുമായി ഏറ്റുമുട്ടുന്നത് ഒരു സുഖമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം നേതൃത്വം വഹിക്കുന്ന എതിർഭാഗക്കാർക്ക് എൻ്റെ ഉപവാസം ഒരു സങ്കടമായി പരിണമിക്കുകയെന്നത് എന്നിൽ തീവ്രമായ മനോവേദനയുളവാക്കി. പിന്നെ അദ്ദേഹത്തിൻ്റെ പത്നി സരളാദേവി എനിക്ക് സ്വന്തം സഹോദരിയെപ്പോലെ അരുമപ്പെട്ടവരായിരുന്നു. എൻ്റെ പ്രവൃത്തി കൊണ്ട് അവർക്കുണ്ടായ പ്രാണസങ്കടം കാണാൻ ഞാൻ ശക്തനായില്ല. ആദ്യത്തെ ദിവസം അനസൂയ ബഹനം വേറെ അനേകം മിത്രങ്ങളും തൊഴിലാളികളും എൻ്റെ ഉപവാസത്തിൽ പങ്കുകൊണ്ടു. എന്നാൽ പിന്നീട് കുറേ പ്രയാസപ്പെട്ട് അവരെ അതിൽ നിന്ന് വിരമിപ്പിക്കുവാൻ എനിക്ക് സാധിച്ചു. ഇതിൻ്റെയെല്ലാം ഫലമായി ആകപ്പാടെ തമ്മിലൊരു സഹഭാവവും സൗഹാർദ്ദവും പരക്കെ ഉണ്ടായി വന്നു. മില്ലുടമസ്ഥന്മാരുടെ മനസ്സിന് അലിവുണ്ടായി. അവർ പണിമുടക്ക് കാര്യത്തിൽ ഒരു തീർപ്പ് ചെയ്യുന്നതിൽ വല്ല മാർഗവും കണ്ടുപിടിക്കാൻ ശ്രമം തുടങ്ങി. അനസൂയ ബഹന്റെ ഗൃഹം അവരുടെ ആലോചനാ മണ്ഡപമായി തീർന്നു. ശ്രീയുത് ആനന്ദശങ്കർ ധ്രുവ ഇക്കാര്യത്തിൽ ഇടപെട്ടു. ഒടുവിൽ അദ്ദേഹത്തെ ഇക്കാര്യത്തിൽ മധ്യസ്ഥനായി നിയമിച്ചു. ഞാൻ ഉപവാസം തുടങ്ങിയിട്ട് 3 ദിവസമേ ആയിരുന്നുള്ളൂ. അപ്പോഴേക്കും പണിമുടക്കം അവസാനിപ്പിച്ചു. മില്ലുടമസ്ഥന്മാർ ഈ സംഭവത്തെ പ്രമാണിച്ച് തൊഴിലാളികൾക്ക് മധുര പലഹാരങ്ങൾ നൽകി. ഇങ്ങനെ 21 ദിവസത്തെ പണിമുടക്കത്തിന് ശേഷം അതിനൊരു തീർപ്പുണ്ടായി. ഈ സംഭവം കൊണ്ടാടുവാൻ കൂടിയ യോഗത്തിൽ മില്ലുടമസ്ഥന്മാരും കമ്മീഷണറും ഹാജരുണ്ടായിരുന്നു. നിങ്ങളെപ്പോഴും ഗാന്ധി പറയുന്ന പ്രകാരം പ്രവർത്തിക്കണം എന്നാണ് ഈ അവസരത്തിൽ കമ്മീഷണർ തൊഴിലാളികൾക്ക് നൽകിയ ഉപദേശം. ഇതിനുശേഷം മിക്കവാറും ഉടനെ തന്നെ ഇതേ മാന്യനുമായി ഞാനൊരു പോരിലേർപ്പെടേണ്ടി വന്നു. എന്നാൽ അപ്പോഴേക്കും പരിതസ്ഥിതികൾക്ക് മാറ്റം വന്നിരുന്നു. അതോടുകൂടി അദ്ദേഹവും ഒന്ന് മാറിയിരുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ ഉപദേശപ്രകാരം നടക്കരുതെന്ന് ഖേരയിലെ പാട്ടീദാർമാർക്ക് താക്കീത് കൊടുക്കുകയായി. ഈ അധ്യായം അവസാനിപ്പിക്കുന്നതിന് മുൻപായി വ്യസനകരവും എന്നാൽ അതുപോലെ തന്നെ നേരം പോക്കുള്ളതുമായ ഒരു സംഭവം കൂടി ഇവിടെ കുറിക്കേണ്ടതുണ്ട്. മധുരപലഹാരം ഓഹരി വെച്ചതിനെ സംബന്ധിച്ചാണത്. മില്ലുടമസ്ഥന്മാർ കുറേ ധാരാളം പലഹാരം വരുത്തി വെച്ചിരുന്നു. അത് അനേകം തൊഴിലാളികളുടെ ഇടയിൽ വിതരണം ചെയ്യുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടുള്ളതായി തീർന്നു. തൊഴിലാളികൾ തങ്ങളുടെ പ്രതിജ്ഞ കൈക്കൊണ്ട് വൃക്ഷച്ചുവട്ടിൽ വെച്ചു തന്നെ തുറന്ന സ്ഥലത്ത് വെച്ച് പലഹാരം പങ്കുചെയ്തു കൊടുക്കുകയായിരിക്കും ഉത്തമമെന്ന് തീർച്ചയാക്കി. അവരെല്ലാവരെയും വേറെ ഏതു സ്ഥലത്തും ഒന്നിച്ചു കൂട്ടുക ഏറ്റവും അസൗകര്യമായിരുന്നു. 21 ദിവസം മുഴുവനും ശരിയായി അടക്കവും ക്രമവും ആചരിച്ചു പോകുന്ന ആളുകൾ പലഹാരം ഓഹരി വെച്ച് കൊടുക്കുന്ന അവസരത്തിൽ യാതൊരു പ്രയാസവും കൂടാതെ ഒതുങ്ങി ക്രമപ്രകാരം നിന്നുകൊള്ളുമെന്നും പലഹാരത്തിനായി ലഹളക്കൂട്ടില്ലെന്നുമാണ് ഞാൻ ധരിച്ചിരുന്നത്. എന്നാൽ അതിൻ്റെ സമയമായപ്പോൾ ക്രമപ്രകാരം പലഹാരം വിതരണം ചെയ്യാനെടുത്ത സകല മാർഗങ്ങളും നിഷ്ഫലമാവുകയാണുണ്ടായത്. വിതരണം തുടങ്ങി അല്പനിമിഷം കഴിയുമ്പോഴേക്കും അവർ സ്ഥാനങ്ങളിൽ നിന്നിളകി ബഹളം കൂട്ടുകയായി. പലതവണ പരീക്ഷിച്ചിട്ടും ഇതുതന്നെയായിരുന്നു ഫലം. തൊഴിലാളികളുടെ തലവന്മാർ അടക്കം പാലിക്കുവാൻ ചെയ്ത ശ്രമമെല്ലാം വ്യർത്ഥമായി. തിക്കും തിരക്കും കാരണമായി ഒട്ടധികം പലഹാരം ചവിട്ടടിയിൽപ്പെട്ട് ചീത്തയായിപ്പോയി. ഒടുവിൽ തുറന്ന സ്ഥലത്ത് വെച്ച് അത് വിതരണം ചെയ്യാനുള്ള ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു. കുറേ പ്രയാസപ്പെട്ട് ബാക്കി പലഹാരമെല്ലാം ഞങ്ങൾ മിർസാപൂരിലുള്ള സയ്യിദ് അംബാളിൻ്റെ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോയി. പിറ്റേന്ന് ബംഗ്ലാവിൻ്റെ വളപ്പിൽ വെച്ച് അത് സൗകര്യത്തോടെ വിതരണം ചെയ്തു. ഈ സംഭവത്തിൻ്റെ നേരം പോക്കായ ഭാഗം സ്പഷ്ടമാണല്ലോ. എന്നാൽ അതിൻ്റെ പരിതാപകരമായ ഭാഗവും പ്രസ്താവയോഗ്യമാണ്. എക്ടേക് മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് പലഹാര വിതരണമുണ്ടെന്ന വർത്തമാനം മനസ്സിലാക്കിയ അഹമ്മദാബാദിലെ യാചക ലോകം അവിടെ ധാരാളം വന്നുകൂടിയിരുന്നുവെന്നും അവരുടെ വിശപ്പും ബുഭുക്ഷയുമാണ് അന്നത്തെ ബഹളത്തിനെല്ലാം കാരണമായതെന്നും പിന്നീട് ചെയ്ത അന്വേഷണം കൊണ്ട് അറിവായി. ദുസ്സഹമായ ദാരിദ്ര്യവും പട്ടിണിയും നമ്മുടെ രാജ്യത്ത് പീഡിപ്പിക്കുകയും ഇതു ഹേതുവായി യാചകന്മാരുടെ സംഖ്യ കൊല്ലം തോറും വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. അവർ ഭക്ഷണ സമ്പാദനാർത്ഥം പെടേണ്ടി വരുന്ന പാടും അവരുടെ നൈരാശ്യവും ഹേതുവായി സഭ്യതയോ സ്വാഭിമാനമോ എന്താണെന്ന ബോധം അവർക്ക് തീരെ ഇല്ലാതായിത്തീർന്നു. നമ്മുടെ ധർമ്മശാലികളാകട്ടെ, അവർക്ക് വല്ല പ്രവൃത്തിയും കൊടുത്ത് ഉപജീവനാർത്ഥം വേല ചെയ്യാൻ അവരെ നിഷ്കർഷിക്കുന്നതിന് പകരം അവർക്ക് പിച്ച കൊടുത്തു വരുന്നു.
0: ഗാന്ധിഗീതം.

0: ഐത്തത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ അഭിപ്രായം. ഞങ്ങളുടെ കുടുംബത്തിൽ ദിവസേന രാമായണം വായിക്കാറുണ്ട്. ലതാ മഹാരാജ് എന്നു പേരായ ഒരു ബ്രാഹ്മണനാണ് അത് വായിക്കുക പതിവ്. അദ്ദേഹം കുഷ്ഠരോഗിയായിരുന്നു. ദിവസേന രാമായണം വായിച്ചാൽ കുഷ്ഠരോഗം മാറുമെന്ന് അദ്ദേഹത്തിന് വിശ്വാസമുണ്ടായിരുന്നു. ശരിക്കും അത് മാറുകയും ചെയ്തു. ഞാൻ ആലോചിച്ചു, ഇന്നത്തെ കാലത്ത് ഐത്തക്കാരനായി കരുതപ്പെടുന്ന ഒരുത്തൻ തൻ്റെ തോണിയിൽ രാമനെ ഗംഗാനദി കടത്തിയെന്ന് പറയുന്ന രാമായണം ഏതെങ്കിലും മനുഷ്യരെ അവർ അശുദ്ധാത്മാക്കളാണെന്ന കാരണത്താൽ ഐത്തക്കാരായി കരുതുന്നതിനെ എങ്ങനെ അനുകൂലിക്കും? ഹിന്ദുമതത്തിൽ ജനിച്ച ആരെയെങ്കിലും അശുദ്ധരായോ ഐത്തക്കാരായോ കരുതുന്നത് പാപമാണെന്ന്, പൈശാചികമാണെന്ന്, ഈശ്വരനെ നാം പതിതപാവനൻ എന്ന പേരിലും തത്തുല്യമായ മറ്റു പേരുകളിലും വിളിക്കുന്നുവെന്ന വസ്തുത സ്പഷ്ടമാക്കുന്നു. തന്നിമിത്തം അതൊരു മഹാപാപമാണെന്ന് എത്ര ആവർത്തിച്ചു പറഞ്ഞിട്ടും എനിക്ക് മതി വന്നിട്ടില്ല. ഈ കാര്യം ഒരു വിശ്വാസം എന്ന നിലയിൽ 12 വയസ്സുകാലത്ത് എന്നിൽ ഉറച്ചിരുന്നുവെന്ന് ഞാൻ നടിക്കുന്നില്ല. എങ്കിലും അന്നും ഐത്തം ഞാൻ പാപമായി കരുതിയിരുന്നുവെന്ന് നിസ്സംശയം പറയും. വൈഷ്ണവന്മാരും യാഥാസ്ഥിതിക ഹിന്ദുക്കളും അറിയാൻ വേണ്ടിയാണ് ഈ കഥ ഞാൻ പറഞ്ഞത്. ഹിന്ദുക്കൾ ഐത്തത്തെ മനഃപൂർവ്വം സ്വന്തം മതത്തിന്റെ ഒരു ഭാഗമായി കരുതുന്നിടത്തോളം കാലം ബഹുഭൂരിപക്ഷം ഹിന്ദുക്കൾ സ്വന്തം സഹോദരന്മാരിൽ ഒരു വിഭാഗത്തെ തൊടുന്നത് പാപമായി കരുതുന്നിടത്തോളം കാലം സ്വരാജ് അപ്രാപ്യമാണ്. യുധിഷ്ഠിരൻ തന്റെ നായയെ കൂടാതെ സ്വർഗം പോകാൻ കൂട്ടാക്കിയില്ല. പിന്നെ എങ്ങനെയാണ് ആ യുധിഷ്ഠിരന്റെ പിന്തുടർച്ചക്കാർ ഐത്തക്കാരെ കൂടാതെ സ്വരാജ് നേടാമെന്ന് പ്രതീക്ഷിക്കുക? സ്വസഹോദരരെ അടിച്ചമർത്തി എന്ന കുറ്റം ചെയ്തവരാണ് നാം. നിലത്തു കിടന്നിഴയുന്നവൻ നാം അവരെ നിർബന്ധിച്ചിരിക്കുന്നു. മൂക്ക് നിലത്തിട്ടുരയ്ക്കുവാൻ അവരെ നിർബന്ധിച്ചിരിക്കുന്നു. കോപകുലിഷ്ഠിതമായ കണ്ണുകളോടുകൂടി നാം അവരെ തീവണ്ടി മുറികളിൽ നിന്ന് പിടിച്ചു പുറത്താക്കുന്നു. ഇതിലുമേറെ എന്തോന്നാണ് ബ്രിട്ടീഷ് ഭരണം ചെയ്തിട്ടുള്ളത്? ഡയറിയുടെയും ഓ ഡയറിയുടെയും നേരെ നാം ചുമത്തുന്ന ഏത് പരാതിയാണ് മറ്റുള്ളവർക്കും നമ്മുടെ ആളുകൾക്കും തന്നെയും നമ്മുടെ നേരെ ചുമത്തിക്കൂടാത്തത്? ഈ അശുദ്ധി നാം കളഞ്ഞു കുളിക്കണം. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുവാൻ ഒരൊറ്റ സ്വരാജ്യവാദിക്ക് പോലും സാധിക്കുന്നിടത്തോളം കാലം സ്വരാജിനെ പറ്റി സംസാരിക്കുന്നത് നിരർത്ഥകമാണ്. പാവങ്ങളായ ഹിന്ദുക്കളെയോ മുസ്ലിങ്ങളെയോ ശിക്ഷാഭയം കൂടാതെ ചതച്ചരയ്ക്കാമെന്ന് ഒരൊറ്റ ഹിന്ദുവോ മുസ്ലിമോ ധിക്കാരപൂർവം ഒരു നിമിഷമെങ്കിലും വിചാരിക്കരുതെന്നാണ് സ്വരാജിനർത്ഥം. ഈ വ്യവസ്ഥ നിറവേറ്റപ്പെടാതെ നാം സ്വരാജ് നേടുന്നത് അടുത്ത നിമിഷത്തിൽ അത് നഷ്ടപ്പെടാൻ മാത്രമാകും. ദുർബലരായ നമ്മുടെ സഹോദരരോട് ചെയ്ത പാപങ്ങളിൽ നിന്നും മുക്തരാകുന്നതുവരെ നാം മൃഗങ്ങളെക്കാൾ മെച്ചപ്പെട്ടവരല്ല. എങ്കിലും ഇപ്പോഴും എനിക്ക് വിശ്വാസമുണ്ട്. ഏതൊന്നിനെ തുളസീദാസ് കവി അത്രയേറെ വാക്കിലസത്തോടുകൂടി പാടി പുകഴ്ത്തിയിട്ടുണ്ടോ? ഏതൊന്ന് ജൈനമതത്തിൻ്റെയും വൈഷ്ണവ മതത്തിൻ്റെയും അടിക്കല്ലാണോ? ഏതൊന്ന് ഭാഗവതത്തിൻ്റെ സാരസർവസ്വമാണോ? ഏതൊന്നുകൊണ്ട് ഗീതയിലെ ഓരോ ശ്ലോകവും പരിപൂരിതമാണോ? ആ ദയ, ആ പ്രേമം, ആ കാരുണ്യം മെല്ലെയാണെങ്കിലും ദൃഢമായി ഈ രാജ്യത്തിലെ ജനഹൃദയങ്ങളിൽ ഉറച്ചു വരികയാണെന്ന് ഇന്ത്യയിലെ എൻ്റെ പര്യടന കാലത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്.
1: ഇന്നത്തെ ഗാന്ധിലേയം ഇവിടെ സമാപിക്കുന്നു.
2: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
3: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
4: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
5: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
6: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞ
6: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
7: മതി.
6: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
6: അതെന്താ,
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
4: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
0: അല്പസമയത്തിനകം ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: వెంటనే. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ഡൽഹിയിൽ തുടക്കം. ആതിഥേയത്വം വഹിക്കാൻ സജ്ജമായി ദേശീയ തലസ്ഥാനം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നും നാളെയും ദാദ്രാനഗർ ഹവേലി, ദമൻ ദിയു എന്നിവിടങ്ങൾ സന്ദർശിക്കും. പുതിയ വിത്ത് നിയമത്തിൽ കർഷകരുടെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ശക്തമായ ആരോഗ്യ സംവിധാനങ്ങൾക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. തുടർച്ചയായി സ്കൂളുകളിൽ ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്ന കൂടെ പദ്ധതി കേരളത്തിൽ ഇന്ന് ആരംഭിക്കും. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടി നാളെ മുതൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ആരംഭിക്കും. രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ ദേശീയ തലസ്ഥാനം സജ്ജമായി. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള ഈ വർഷത്തെ ഉച്ചകോടിയുടെ പ്രമേയം. വിശദാംശങ്ങളിലേക്ക്.
1: ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യുഎഇ എന്നീ 11 പ്രധാന വികസ്വര രാജ്യങ്ങൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമാഫോസ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് തുടങ്ങി വിവിധ രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാരും മന്ത്രിമാരും ഡൽഹിയിൽ എത്തിച്ചേരുന്നുണ്ട്. യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ മേധാവികളും ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ രാജ്യങ്ങളുടെ തലവന്മാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ഇന്നലെ രാത്രി ന്യൂഡൽഹിയിലെത്തിയ റഷ്യൻ പ്രസിഡന്റിനെ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് സ്വീകരിച്ചു. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഡൽഹിയിൽ ഇന്ന് പ്രമുഖ റോഡുകളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. യാത്രക്കാർ പോലീസ് നിർദ്ദേശിക്കുന്ന ബദൽ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണമെന്നും അത്യാവശ്യ അടിയന്തര സേവന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുമെന്നും പോലീസ് വ്യക്തമാക്കി. അതേസമയം ഉച്ചകോടി പ്രമാണിച്ച് മെട്രോ സർവീസുകൾ നിർത്തലാക്കുമെന്ന പ്രചാരണങ്ങൾ തെറ്റാണെന്ന് ഡൽഹി മെട്രോ അറിയിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നും നാളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാദ്രാനഗർ ഹവേലി, ദാമൻ ദിയു എന്നിവിടങ്ങൾ സന്ദർശിക്കും. സെൽവാസയിലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ദാമൻ നൈറ്റ് മാർക്കറ്റ്, രാംസേതു കടൽത്തീരം, നമോപത് കടൽത്തീരം ഉൾപ്പെടെയുള്ള പ്രധാന വിനോദസഞ്ചാര തീരദേശ വികസന കേന്ദ്രങ്ങളും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. പുതുതായി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വിത്ത് നിയമത്തിൽ കർഷകരുടെ അവകാശങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുമെന്നും പരമ്പരാഗത വിത്തിനങ്ങളുടെ ഉപയോഗത്തിന് യാതൊരു നിയന്ത്രണവും ഉണ്ടാകില്ലെന്നും കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഡൽഹിയിൽ വിവിധ കർഷക സംഘടനകളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിലെ വിത്ത് നിയമം കാലഹരണപ്പെട്ടതാണെന്നും വ്യാജവിത്തുകൾ തടയാൻ പുതിയ നിയമം അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളിലും സീഡ് സെക്യൂരിറ്റി ഫണ്ട് സ്ഥാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു. പ്രാദേശിക സഹകരണം ഉൾപ്പെടെ ശക്തവും നീതിയുക്തവുമായ ആരോഗ്യ സംവിധാനങ്ങൾക്കായി കൂട്ടായ ശ്രമങ്ങൾക്കുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ആവർത്തിച്ചു. തിമോർ ലെസ്തേയിൽ വെർച്വലായി നടന്ന ലോകാരോഗ്യ സംഘടനയുടെ തെക്ക് കിഴക്കൻ ഏഷ്യാ മേഖലാ സമിതിയുടെ 79-ാമത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദൂരവും ദുഷ്കരവുമായ പ്രദേശങ്ങളിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനത്തിനായി കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നതുൾപ്പെടെ നടപടി സ്വീകരിക്കും. ഈ മേഖലകളിൽ താമസിക്കുന്നവർക്ക് ടെലി കൺസൾട്ടേഷൻ, തുടർ ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനായി ഇ സഞ്ജീവനി സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
2: We are also leveraging technology to overcome geographical barriers. Platforms such as e-Sanjeevani are facilitating teleconsultations, referrals and continuity of care particularly for people living in remote and rural areas. An important outcome of these discussions was the adoption of the Declaration on the Human Resources for Health Equity in Specialized Care.
0: ലോകാരോഗ്യ സംഘടനയുടെ തെക്ക് കിഴക്കൻ ഏഷ്യ മേഖലയ്ക്കുള്ള പുരസ്കാരം ഇന്ത്യക്ക് സമ്മാനിച്ചു. പാർലമെന്ററി ജനാധിപത്യമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണരീതിയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ജനങ്ങൾ തങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളിലൂടെ ഭരണം നടത്തുന്ന പാർലമെന്ററി വ്യവസ്ഥ ഇന്ത്യയ്ക്ക് ഏറ്റവും അനുയോജ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് ഹൌസിൽ നടന്ന 27-ാമത് ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിലെ വിജയികൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലെ സ്കൂളുകളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്നതിനായി 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതിയായ കൂടെയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് രാവിലെ പാലക്കാട് ജില്ലയിലെ അഗളിയിൽ നടക്കും. ഇത്തരത്തിലുള്ള കുട്ടികളുടെ വീട് സന്ദർശിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. അതേസമയം ഇന്ന് വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ രാത്രി 11 മണി മുതൽ കേരള തീരത്ത് കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. വനിതാ ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് തകർത്ത് ഇന്ത്യ ഫൈനലിൽ. ദുബായിൽ നടന്ന സെമിഫൈനലിൽ 150 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശിന് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 109 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യയ്ക്കായി ദീപ്തി ശർമ്മ 3 വിക്കറ്റ് വീഴ്ത്തി. 40 പന്തിൽ 64 റൺസ് നേടിയ ഇന്ത്യൻ ഓപ്പണർ ഷഫാലി വർമ്മയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഇന്ന് രാത്രി 8 നടക്കുന്ന രണ്ടാം സെമിയിൽ പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. ഈ മത്സരത്തിലെ വിജയി ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ വ്യോമസേനയുടെ സെഖോൺ മാരത്തൺ 2ാം പതിപ്പ് ഒക്ടോബർ 4 തിരുവനന്തപുരത്ത് നടക്കും. ദക്ഷിണ വ്യോമ കമാൻഡ് സംഘടിപ്പിക്കുന്ന മാരത്തണിനായുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: വ്യോമസേനയിൽ നിന്ന് പരമവീര ചക്രം നേടിയ ഏക ഫ്ളയിംഗ് ഓഫീസറായ നിർമ്മൽ സിംഗ് സെഖോണിന്റെ സ്മരണാർത്ഥമാണ് മാരത്തോൺ സംഘടിപ്പിക്കുന്നത്. ആക്കുളത്ത് ലുലു മാളിൽ നിന്നാവും മാരത്തോണിന്റെ ആരംഭം. 21.1 കിലോമീറ്റർ ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ ഓട്ടം, 5 കിലോമീറ്റർ ഫൺ റൺ എന്നീ 3 വിഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഇത്തവണ 3000-ൽ അധികം പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം വക്താവ് തിരുവനന്തപുരത്ത് പറഞ്ഞു.
0: 2020 ഇ കൊമേഴ്സ് ഉപഭോക്തൃ സംരക്ഷണ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ. ഇ കൊമേഴ്സ് വെബ്സൈറ്റുകൾ വിലക്കുറവ് പ്രഖ്യാപിക്കുമ്പോഴെല്ലാം മുൻപുള്ള 30 ദിവസത്തിനുള്ളിലെ ഏറ്റവും കുറഞ്ഞ വില വെളിപ്പെടുത്തേണ്ടതാണെന്ന് ഭേദഗതിയിൽ പറയുന്നു. 2027 ജനുവരി 1 മുതൽ ഭേദഗതി നിലവിൽ വരും. ഈ വർഷത്തെ UGC നെറ്റ് പരീക്ഷയിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി വിഷയങ്ങളിൽ നടന്ന പുനഃപരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചിക നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഈ മാസം 13 വരെ ഉത്തരസൂചികയിലെ ആക്ഷേപങ്ങൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. തൊഴിൽ നഷ്ടപ്പെട്ടതിനു ശേഷവും H1B വിസയുള്ളവർക്ക് അമേരിക്കയിൽ തുടരാൻ അനുവദിക്കുന്ന ഗ്രേസ് പീരിയഡ് അവസാനിപ്പിക്കാൻ നിർദ്ദേശിച്ച ട്രംപ് ഭരണകൂടം. പുതിയ തൊഴിലുടമയെ കണ്ടെത്താനോ മറ്റൊരു മാർഗം തേടാനോ 60 ദിവസം വരെയാണ് ഗ്രേസ് പീരീഡ് നൽകിയിരിക്കുന്നത്. സ്പോൺസർ ചെയ്യുന്ന തൊഴിലുടമയുമായുള്ള വ്യവസ്ഥയിലെ ജോലി അവസാനിച്ചാലുടൻ തൊഴിലാളി രാജ്യം വിടണം എന്ന മുൻകാല നയം പുനഃസ്ഥാപിക്കാനാണ് നിർദ്ദേശം ലക്ഷ്യമിടുന്നത്. ഒക്ടോബർ 1 രാജ്യവ്യാപകമായി നടത്തുന്ന 1 ദിവസം 1 മണിക്കൂർ 1 എന്ന ശ്രമദാന യജ്ഞത്തിന് മുന്നോടിയായി വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ശ്രീ മനോഹർ ലാൽ. ഈ മാസം 17 മുതൽ ഒക്ടോബർ 17 വഴി സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ ഹി സേവ 2026 മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി നടന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വരൾച്ച ബാധിത പ്രദേശങ്ങളിലെ കൃഷിയിൽ മാറ്റം വരുത്തുന്നതിനും കർഷകരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ശാസ്ത്രം, നയം, വിപണി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള സമഗ്ര സമീപനം വേണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഡൽഹിയിൽ ഡ്രൈലാൻഡ് കോൺഗ്രസ് 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 25-ൽ അധികം രാജ്യങ്ങളിൽ നിന്നുള്ള 800-ൽ അധികം പ്രതിനിധികൾ 3 ദിവസത്തെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആഗോള വളർച്ചയുടെ പ്രധാന ചാലകശക്തിയായി ഇന്ത്യ മാറിയതായി അന്താരാഷ്ട്ര നാണയനിധി. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ 2ാം പാദത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 7.8% വളർച്ച രേഖപ്പെടുത്തിയതിനെ IMF അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ഡൽഹിയിൽ തുടക്കം. ആതിഥേയത്വം വഹിക്കാൻ സജ്ജമായി ദേശീയ തലസ്ഥാനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്നും നാളെയും ദാദ്ര

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം.
2: തയ്യാറാക്കി അവതരിപ്പിക്കുന്നു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.

0: മാർ അലവതു കണ്ടലയാതമർന്നിടേണം. ശ്രീനാരായണ ഗുരുവിൻ്റെ മതമീമാംസ എന്ന കവിതയിലെ അത്രമേൽ മതസൗഹാർദ്ദം വ്യക്തമാക്കുന്ന വരികൾ. ലോകത്തിൽ പല മതങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അവയുടെ അടിസ്ഥാന സാരാംശം ഒന്നു തന്നെയാണ് എന്നാണ് ഗുരു വരികളിലൂടെ പറഞ്ഞു വെക്കുന്നത്. മനുഷ്യർ തങ്ങളുടെ പരിമിതമായ അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മതങ്ങളെക്കുറിച്ച് പലവിധ വാദങ്ങളും തർക്കങ്ങളും ഉന്നയിക്കുന്നു. വരികളിലുള്ള ആനയും അന്ധരും ഏറെ ശ്രദ്ധേയമാണ്. ഒരാനയെ പല അന്ധന്മാർ പല ഭാഗങ്ങളിൽ തൊട്ടറിഞ്ഞ് ഓരോരുത്തരും തങ്ങൾ അറിഞ്ഞ ഭാഗം മാത്രമാണ് ആനയെന്ന് വാദിക്കുന്ന കഥ പോലെ ഓരോ മതവിശ്വാസിയും തൻ്റെ മതത്തിൻ്റെ പരിമിതമായ അനുഭവത്തെ മാത്രം പൂർണ്ണ സത്യമെന്ന് കരുതി മറ്റുള്ളവരുമായി തർക്കിക്കുന്നു, വാദിക്കുന്നു. ഈ മതപ്പോരിന് അവസാനമുണ്ടാകണമെങ്കിൽ സമബുദ്ധിയോടെ എല്ലാ മതങ്ങളും എല്ലാവരും പഠിക്കണം. അപ്പോൾ പ്രധാന തത്വങ്ങളിൽ അവയ്ക്കു തമ്മിൽ സാരമായ വ്യത്യാസം ഇല്ലെന്ന് വെളിപ്പെടുന്നതാണ്. അങ്ങനെ വെളിപ്പെട്ട് കിട്ടുന്ന മതമാണ് നാം ഉപദേശിക്കുന്ന ഏകമതം.
1: അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം, സകലവുമിങ്ങു സദാപി ചെയ്തിടുന്നു. ജഗതീലം മതമേകമെന്നു ചിന്തിച്ചകമണയാതകതാരമർന്നിടേണം.
0: വിശാലമായ ഈ ഏകമത വീക്ഷണമാണ് മർത്യമാനസങ്ങളെ ഭ്രാന്ത് പിടിപ്പിച്ച് ജീവിതത്തിൽ ദുരിതങ്ങൾ സൃഷ്ടിക്കുന്ന മതാന്ധത തീണ്ടാതിരിക്കാനുള്ള സംരക്ഷണം. അതിനാൽ സത്യത്തിൻ്റെ വിവിധ വശങ്ങൾ തിരിച്ചറിഞ്ഞ് അനാവശ്യ തർക്കങ്ങളും വിദ്വേഷങ്ങളും ഉപേക്ഷിച്ച് ശാന്തരാവുകയാണ് വേണ്ടത്. മനുഷ്യരെല്ലാം ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ്. മതങ്ങൾ പലതാണെങ്കിലും അവയുടെ ലക്ഷ്യം മനുഷ്യ നന്മയും ആത്മീയ സത്യാന്വേഷണവുമാണ്. അതിനാൽ മതത്തിൻ്റെ പേരിൽ പരസ്പരം തർക്കിക്കാതെ എല്ലാ മതങ്ങളിലുമുള്ള പൊതുസത്യത്തെ തിരിച്ചറിഞ്ഞ് സഹിഷ്ണുതയോടെ സ്നേഹത്തോടെ ജീവിക്കണം. മതവ്യത്യാസങ്ങൾക്കപ്പുറം മനുഷ്യ നന്മയെ കാണുക. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഗുരുവിൻ്റെ ആശയങ്ങളുമായി ഏറെ ചേർത്ത് വയ്ക്കാവുന്നതാണ് ഈ വരികളെ.
2: കാവ്യശകലങ്ങളിലെ അക്ഷരസൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര.

0: ിലെ കാവ്യ സൗഗന്ധികങ്ങൾ വിടരുകയായി കാവ്യസൗരഭം
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
4: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
5: ആഹാ, അങ്ങനെ പറഞ്ഞ
4: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
5: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
6: മതി.
4: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
5: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
4: അതെന്താ?
5: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
0: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
5: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
7: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
8: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
5: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടൊന്നും പ്രശ്നമുണ്ടോ?
8: ആടൊന്നും പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
5: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
7: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറെ നാളെ അവരെ കണ്ടിട്ട്.
8: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
5: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
8: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടോ?
5: ഏയ്, എനിക്കെന്താ പ്രശ്നം?
8: ആ പിന്നെന്നാ?
0: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
9: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദാമിന്റെ മകൻ അബു എന്ന പടത്തിലെ ഗാനം, ശങ്കർ മഹാദേവൻ, രമേശ് നാരായണൻ എന്നിവർ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം രമേശ് നാരായണൻ.

എം ജി ശ്രീകുമാറും വിധുപ്രതാപും സംഘവും പാടിയ ഗാനം. ചിത്രം കേരളവർമ്മ പഴശ്ശിരാജ. ഗാനരചന കാനേഷ് പൂനൂർ. സംഗീതം ഇളയരാജ.

0: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
1: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മധുര ഗീതങ്ങൾ
2: പ്രിയ ശ്രോതാക്കൾക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പ്രകൃതിയുടെ ഹൃദയമിടിപ്പാണ് ഋതുക്കൾ. ഓരോ ഋതുവും ഓരോ ഭാവമാണ്. വസന്തത്തിന്റെ പുഞ്ചിരിയും മഴയുടെ പ്രണയവും ശരത്കാലത്തിന്റെ ശാന്തതയും ഹേമന്തത്തിന്റെ കുളിരും മലയാള സിനിമാ ഗാനങ്ങളിൽ മനോഹരമായി വിരിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഋതു എന്ന വാക്കിലൂടെ മനസ്സിലിടം നേടിയ ഗാനങ്ങളാണ് ഇന്നത്തെ മധുരഗീതങ്ങളിൽ. മംഗളം നേരുന്നു എന്ന ചിത്രത്തിലെ യേശുദാസും കല്യാണി മേനോനും ആലപിച്ച ഗാനത്തിലേക്ക് MD രാജേന്ദ്രന്റെ വരികൾ, ഇളയരാജയുടെ സംഗീതം, ഋതുഭേദ കൽപ്പന ചാരുത നൽകിയ

ഒരു നല്ല ഗാനം കേൾക്കുമ്പോൾ ഒരു പഴയ ഋതു വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുന്നത് പോലെയാണ് അനുഭവം. അടുത്ത ഗാനവും അത്തരമൊരു മനോഹര ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഋതുഭേദം എന്ന ചിത്രത്തിനു വേണ്ടി തകഴി ശങ്കരനാരായണൻ രചിച്ച്

ഋതുക്കൾ മാറുമ്പോൾ പ്രകൃതി മാത്രമല്ല മാറുന്നത്, മനസ്സിന്റെ നിറങ്ങളും മാറുന്നു. അതുകൊണ്ടാകാം ഗാനരചയിതാക്കൾ ഋതു എന്ന വാക്കിനെ പ്രണയത്തിന്റെയും പ്രതീക്ഷയുടെയും ഓർമ്മകളുടെയും പ്രതീകമാക്കി ഉപയോഗിച്ചത്.

0: మృదుశలభం నీ మధుశలభం మనసిలే తేనరగ നിറച്ചുവയ്ക്കും ഋതുശലഭം നീ മധുശലഭം.
1: പ്രണയത്തിന് പല ഭാഷകളുണ്ട്. അതിലൊന്നാണ് ഋതുക്കളുടെ ഭാഷ. പൂക്കളുടെ വിരിയലിലും മഴത്തുള്ളികളുടെ സംഗീതത്തിലുമെല്ലാം ആ ഭാഷയെ മലയാള സിനിമാ ഗാനങ്ങൾ മനോഹരമായി പകർത്തിയിട്ടുണ്ട്. അടുത്ത ഗാനം ഉണ്ണിമേനോൻ ആലപിച്ചതാണ്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, കെ വി മഹാദേവന്റെ സംഗീതം. ചിത്രം സംഗീത സംഗമം.

ഓരോ ഋതുവിനും ഓരോ നിറമുണ്ട്. അതുപോലെ ഓരോ ഗാനത്തിനും ഓരോ ഭാവം. ആ ഭാവങ്ങളിലൂടെ നമുക്ക് യാത്ര തുടരാം. ലയനം എന്ന ചിത്രത്തിന് വേണ്ടി എൻ ലതിക ആലപിച്ച ഗാനം, പുതിയംഗം മുരളിയുടെ വരികൾ, ജെറി അമൽദേവിന്റെ സംഗീതം.

0: நதியோரம்
1: വിമാന യാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
2: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
3: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 3030 9496 9741 1.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
5: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
5: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
6: മധുര ഗീതങ്ങൾ.
7: ഋതു എന്ന വാക്ക് പല്ലവിയിൽ വരുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രണയവും പ്രകൃതിയും മലയാള സിനിമാ ഗാനങ്ങളിൽ പലപ്പോഴും ഒരുമിച്ച് സഞ്ചരിച്ചിട്ടുണ്ട്. മഴയും വസന്തവും പൂക്കളും ഋതുക്കളും പ്രണയത്തിന്റെ ഭാഷയായി മാറുമ്പോൾ ജനിക്കുന്ന മറ്റൊരു മനോഹര ഗാനത്തിലേക്ക് പോവാം. യുദ്ധകാന്ഡം എന്ന ചിത്രത്തിലെ ഗാനം. ONV കുറുപ്പിന്റെ വരികൾക്ക് കെ രാഘവൻ ഈണം നൽകി യേശുദാസാണ് ഗാനം ആലപിക്കുന്നത്. ഗൗരവമുള്ള കഥാപശ്ചാത്തലത്തിനിടയിലും ഈ ഗാനം പ്രതീക്ഷയുടെ ഒരു വെളിച്ചം പകരുന്നു. ഋതു ഇവിടെ ജീവിതത്തിലെ മാറ്റങ്ങളുടെ പ്രതീകമാണ്. കാലം മാറിയാലും പ്രതീക്ഷ കൈവിടരുതെന്ന സന്ദേശമാണ് ഗാനത്തിന്റെ അന്തർധാര.

സുഖം സുഖകരം എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രയും സംഘവും ആലപിച്ച ഗാനം കേൾക്കാം. എസ് രമേശൻ നായർ, തിക്കുറിശ്ശി സുകുമാരൻ നായർ, കെ ജയകുമാർ എന്നിവരാണ് ഗാനം രചിച്ചത്. രവീന്ദ്ര ജെയിന്റെ സംഗീതം.

പത്ത് കൽപ്പനകൾ എന്ന ചിത്രത്തിന് വേണ്ടി റോയ് പുറമടം എഴുതി, മിഥുൻ ഈശ്വർ സംഗീതമൊരുക്കിയ ഗാനം, ശ്രേയ ഘോഷാലും ഉദയ് രാമചന്ദ്രനുമാണ് ഗാനം ആലപിക്കുന്നത്.

0: ഋതു എന്ന വാക്ക് പല്ലവിയിൽ വരുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ചന്ദ്രലേഖ മല്ലിശ്ശേരി.
1: മധുരഗീതങ്ങൾ.

0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: എല്ലാ നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞ
1: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പൊ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
1: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതൊന്നൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ചു വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
4: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
5: റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് നാട്ടിലെ പാട്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് ആർദ്രഗീതങ്ങൾ, 12:30 ആകാശവാണിയിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി, 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ, 5:30 ഗാന്ധിലേയം, തുടർന്ന് ആർദ്രഗീതം.

0: ഗീതങ്ങൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങളാണ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നത്. 6:40 കൃഷ്ണകഥാമൃതം. 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 സർഗജാലകം. 8:30 റേഡിയോ അറ്റ് സ്കൂളിൽ മട്ടന്നൂർ ശ്രീ ശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്നു. 9:00 ഗാനലയം പുനഃപ്രക്ഷേപണം. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
2: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ AK മോട്ടോഴ്സ് പോന്നെയാ.
1: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
2: അല്ല, അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
1: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
2: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
3: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
1: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
2: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
1: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവന് നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
2: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
1: ആ പിന്നെന്നാ?
4: പെട്രോൾ, ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
5: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
6: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
7: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
6: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
7: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
6: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
7: കോക്കനട്ട്.
6: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
7: ഫോൺ 9188951780.
6: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
4: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
8: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. PSC പരീക്ഷ തട്ടിപ്പിൽ ചെയർമാൻ MR ബൈജു ഉൾപ്പെടെ PSC അംഗങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണം നീളുന്നു. ചെയർമാൻ ഉൾപ്പെടെയുള്ള 16 അംഗങ്ങളെയും ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. ചൊവ്വാഴ്ച മുതൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഹാജരാകാനാണ് നിർദ്ദേശം. എന്നാൽ ഭരണഘടനാ സ്ഥാപനമായ PSCയിലെ അംഗങ്ങൾക്ക് നോട്ടീസ് നൽകിയതിൽ നിയമപരമായ പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഈ നോട്ടീസ് ചെയർമാനും അംഗങ്ങളും തള്ളി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ TV ദുബായിലേക്ക് ഹവാല പണമിടപാട് നടത്തിയെന്ന് അവരുടെ വാട്സപ്പ് സന്ദേശങ്ങളിലൂടെ കണ്ടെത്തിയതായി ED റിപ്പോർട്ട്സ്. സംസ്ഥാന പോലീസ് മേധാവിക്ക് ED നൽകിയ റിപ്പോർട്ടിൽ വാട്സപ്പ് സന്ദേശങ്ങളും ഡയറിയിലെ വിവരങ്ങളും തെളിവായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. CMRൽ നിന്ന് കൈക്കൂലിയായി പിണറായി വിജയൻ 3.28 കോടി വാങ്ങിയെന്ന് കണ്ടെത്തിയതായി ED പറയുന്നതിനേക്കാൾ കൂടുതൽ ഗൗരവത്തോടെയാണ് ഹവാല ഇടപാടിനെ സംസ്ഥാന സർക്കാർ കാണുന്നത്. ഹവാല ഇടപാടുമായി ബന്ധിപ്പിച്ച് ED നിരത്തിയ തെളിവുകൾ പോലീസ് വിശദമായി പരിശോധിക്കും. പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് CMRLനും എക്സാലോജിക്കുമായുള്ള പണമിടപാടെന്ന് മൊഴി നൽകാൻ ED വീണയെ നിർബന്ധിച്ചെന്ന് PA മുഹമ്മദ് റിയാസ് MLA. തയ്യാറാവാതിരുന്നപ്പോൾ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. CMRLന് എക്സാലോജിക്ക് കമ്പനി സേവനം നൽകിയില്ലെന്ന് വീണ മൊഴി നൽകിയിട്ടില്ല. ഇത് ED തെറ്റായി പ്രചരിപ്പിക്കുന്നതാണ്. ED ഭാവനാശേഷിയുള്ള എഴുത്തുകാരനാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. 3ാംഘട്ട SIR കരട് പട്ടികയിലേതടക്കം പ്രത്യേക തീവ്ര വോട്ടർ

കായിക പരിഷ്കരണത്തിന്റെ ഭാഗമായി രാജ്യത്താകെ ഇതുവരെ വെട്ടിനീക്കിയത് 13.37 കോടി വോട്ടർമാരെ. പരമാവധി പേർക്ക് വോട്ടവകാശം ഉറപ്പാക്കുക എന്ന സ്വന്തം ദൗത്യത്തെയാണ് വോട്ടർ പട്ടിക ശുദ്ധീകരണമെന്ന പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടിമറിക്കുന്നതെന്ന് വിമർശനം ശക്തമാണ്. വോട്ടർമാരുടെ എണ്ണം 99 കോടിയായിരുന്നത് 87 കോടിയായേക്കും. കേരളത്തിൽ 30 ലക്ഷമാണ് വെട്ടിനീക്കിയ വോട്ടർമാരുടെ എണ്ണം. ഇന്ത്യ ആതിഥ്യമരുളുന്ന 4th ബ്രിക്സ് ഉച്ചകോടി നാളെ തുടങ്ങും. അംഗരാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയിൽ സമവായം ദുഷ്കരമാണ്. പശ്ചിമേഷ്യൻ യുദ്ധം, അമേരിക്ക ഇറാൻ അസ്വസ്ഥതകൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായ സംയുക്ത പ്രസ്താവന തയ്യാറാക്കൽ ഡൽഹി ഉച്ചകോടിയുടെ മുന്നിലെ കനത്ത വെല്ലുവിളിയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിനുമായും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഉച്ചകോടിക്ക് എത്തുമെന്ന് ചൈന വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ജില്ലാ അത്ലറ്റിക് അസോസിയേഷന്റെ ജില്ലാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഇന്ന് തുടങ്ങും. രാവിലെ 6:15 പുരുഷന്മാരുടെ 5000 മീറ്റർ ഓട്ടത്തോടെയാണ് മത്സരങ്ങൾ ആരംഭിക്കുക. കണ്ണൂർ റവന്യൂ ജില്ലാതല സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായുള്ള ജില്ലാതല ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗം ക്വിസ് മത്സരം ഈ മാസം 15 കണ്ണൂർ സയൻസ് പാർക്ക് കോൺഫറൻസ് ഹാളിൽ നടക്കും. സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ലഹരിവിരുദ്ധ യജ്ഞം സുപഥം നോട്ട് ഡ്രഗ്സ് ജില്ലാതല ലഹരിവിരുദ്ധ സഭ രൂപീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കരുതെന്ന് കോൺഗ്രസ് നേതൃയോഗത്തിൽ ശക്തമായി ആവശ്യമുയർന്നു. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ അജണ്ട സംസ്ഥാനങ്ങളിൽ നടപ്പാക്കാനുള്ള പരോക്ഷ ശ്രമമാണിതെന്ന് മാത്യു കുഴൽനാടൻ, PM നിയാസ്, AA ഷുക്കൂർ തുടങ്ങിയവർ ചൂണ്ടിക്കാട്ടി. മുൻ സർക്കാർ കരാർ ഒപ്പിട്ട കാര്യം ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രി സ്കൂൾ, കരിക്കുലം എന്നിവ തെരഞ്ഞെടുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് വ്യക്തമാക്കി. എല്ലാ വിമാനങ്ങളിലെയും പൈലറ്റുമാർക്ക് ലഹരിമരുന്ന് പരിശോധന നിർബന്ധമാക്കണമെന്ന് DGCA ഉത്തരവ്. 2027 ജൂലൈയോടെ പരിശോധന പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. അധികയളവിൽ പഞ്ചസാര, കൊഴുപ്പ്, സോഡിയം എന്നിവയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ പാക്കറ്റിൽ ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകണമെന്നതിനെപ്പറ്റി 2 ദിവസത്തിനകം ഉത്തരവിറക്കുമെന്ന് സുപ്രീംകോടതി. ആളുകളുടെ, പ്രത്യേകിച്ച് കുട്ടികളുടെ ആരോഗ്യത്തിലാണ് തങ്ങൾക്ക് ആശങ്കയെന്നും ജസ്റ്റിസ് JB പർദിവാല അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. തൊഴിലുറപ്പിന്റെ പുതിയ പതിപ്പായ VBG റാംജി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇതുവരെ മുൻവർഷത്തെ അപേക്ഷിച്ച് 1.55 കോടി തൊഴിൽ ദിനങ്ങളുടെ നഷ്ടം. സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ 5 മാസത്തെ കണക്കുകൾ മുൻവർഷത്തേതുമായി താരതമ്യപ്പെടുത്തുമ്പോഴാണ് ഈ ഇടിവ്. ഗഗൻയാൻ ദൗത്യത്തിന് ഉപയോഗിക്കുന്ന LVM-3 വിക്ഷേപണ വാഹനത്തിന്റെ CE-20 ക്രയോജനിക് എഞ്ചിൻ ISRO വിജയകരമായി പരീക്ഷിച്ചു. കൂടുതൽ ഭാരം വഹിക്കാനാകും വിധം വിക്ഷേപണ വാഹനത്തിന്റെ ശേഷി കൂട്ടുന്നതിനാണ് എഞ്ചിൻ പരിഷ്കരിക്കുന്നത്. ജന്തർമന്ദറിലെ CJP സമരത്തിൽ പങ്കെടുത്ത 14-കാരിയുടെ വസതിക്കുനേരെ ആക്രമണമുണ്ടായത് ഗൌരവ വിഷയമെന്ന് സുപ്രീംകോടതി. പെൺകുട്ടിയെ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നവർ പുറത്തു വിലസുമ്പോൾ പെൺകുട്ടിയുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമുണ്ടെന്ന് അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു കോടതിയുടെ ഇടപെടൽ. താൻ വഴി PA മുഹമ്മദ് റിയാസ് MLA ഹവാല ഇടപാട് നടത്തിയെന്ന് ED ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി മൊഴിവാങ്ങിയതാണെന്നും മൊഴി റദ്ദാക്കണമെന്നും ചൂണ്ടിക്കാട്ടി വ്യവസായിയും റിയാസിന്റെ സുഹൃത്തുമായ ഹസൻ വാരിസ് ED സത്യവാങ്മൂലം നൽകി. റിയാസിനെതിരെയും ഭാര്യ വീണയ്ക്കെതിരെയും മൊഴി നൽകാൻ ED നിർബന്ധിച്ചെന്നും വിസമ്മതിച്ചപ്പോൾ വിദ്യാർത്ഥിനിയായ തന്റെ മകളെ കേസിൽ കൂട്ടുപ്രതിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും വാരിസ് പറയുന്നു. അർജന്റീന ഫുട്ബോൾ ടീമിന്റെ പേരിൽ സ്പോൺസറായ റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി നികുതി വെട്ടിച്ചതിന് പുറമെ കോടിക്കണക്കിന് രൂപയുടെ വരുമാനം മറച്ചുവെച്ചെന്നും GST പ്രത്യേക അന്വേഷണ സംഘം. കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള ഇടപാടുകൾ സംശയിക്കുന്നതിനാൽ ED, RBI ആദായ നികുതി വകുപ്പുകളുടെ പരിശോധനയ്ക്കായി റിപ്പോർട്ട് ചെയ്യണമെന്നും SIT ശുപാർശ ചെയ്തു. US നവംബറിൽ നടക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതോടെ ഇറാനിലെ യുദ്ധം അവസാനിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വർഷങ്ങൾ നീണ്ട ആഭ്യന്തര യുദ്ധത്തിൽ നിന്ന് പതുക്കെ കരകയറാൻ ശ്രമിച്ചിരുന്ന യമൻ വീണ്ടും ആഭ്യന്തര യുദ്ധത്തിലേക്ക്. അന്താരാഷ്ട്ര പിന്തുണയുള്ള യമൻ സർക്കാരിൽ നിന്ന് ചെങ്കടൽ തീരത്തെ തന്ത്രപ്രധാന തുറമുഖ നഗരമായ മോഖ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ പിടിച്ചെടുത്തു. ഇതോടെ നിർണായക ചരക്കുപാതയായ ബാബ് എൽ മാണ്ടബ് കടലിടുക്കിനുമേൽ ഹൂതികൾക്ക് കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാനാകും. ആഗോള എണ്ണ വിതരണത്തിനുമേൽ വൻ ഭീഷണി ഉയർത്തുന്ന നീക്കമാണ് ഇത്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ സാധ്യതയില്ലെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ സഹമന്ത്രി

0: ഹുമയൂൺ കബീർ പറഞ്ഞു. ഉച്ചകോടിയിൽ പങ്കെടുക്കാനുള്ള ക്ഷണം ബംഗ്ലാദേശ് പ്രധാനമന്ത്രിക്ക് ലഭിച്ചിട്ടില്ലെന്നും ബിംസ്റ്റെക് കൂട്ടായ്മയുടെ അധ്യക്ഷനാണ് ക്ഷണം ലഭിച്ചതെന്നും കബീർ പറഞ്ഞതായി ബംഗ്ലാദേശ് മാധ്യമമായ ദ ഡെയിലി സ്റ്റാർ റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്ത് വിവിധ സർവകലാശാലകൾ നടത്തുന്ന വിദൂര വിദ്യാഭ്യാസ കോഴ്സുകളുടെ അംഗീകാരം സംബന്ധിച്ച് നടപടിയെടുക്കാൻ പി എസ് സിക്ക് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര കമ്മീഷന്റെ നിർദ്ദേശം. വിദൂര വിദ്യാഭ്യാസ കോഴ്സുകളുടെ അംഗീകാരം സംബന്ധിച്ച് പി എസ് സി കഴിഞ്ഞ സെപ്റ്റംബറിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നില്ല. ബാങ്ക് പ്രവൃത്തി ദിനം ആഴ്ചയിൽ 5 ദിവസമാക്കുക, പെൻഷൻ പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർ ഇന്ന് പണിമുടക്കും. ശനി ഞായർ ദിവസങ്ങളിലും അവധിയായതിനാൽ ഫലത്തിൽ 3 ദിവസം പൊതുമേഖലാ ബാങ്കുകൾ അടഞ്ഞുകിടക്കും. പാലക്കാട് ഡിവിഷന്റെ റെയിൽവേ ഭൂപടം മാറാൻ ഇനി 20 ദിവസം മാത്രം. ശേഷം പ്രധാന റെയിൽപാതയിൽ ബംഗളൂരു ഉണ്ടാകില്ല. പോതന്നൂർ മുതൽ മംഗളൂരു വരെയുള്ള 398 കിലോമീറ്റർ ദൈർഘ്യമുള്ള പ്രധാന പാത ഇനി ഉള്ളാൾ വരെ മാത്രം. കണ്ണൂർ വിമാനത്താവളത്തിൽ വാഹനങ്ങളുടെ പാർക്കിംഗ് നിരക്കുകൾ വർദ്ധിപ്പിച്ചു. സ്വകാര്യ വാഹനങ്ങളായ കാർ, ജീപ്പ് എന്നിവയ്ക്ക് 2 മണിക്കൂർ പാർക്കിംഗിന് 50 രൂപയിൽ നിന്ന് 60 രൂപയാക്കി. ഇൻസ്റ്റഗ്രാമിലെയും ഫേസ്ബുക്കിലെയും പുത്തൻ ട്രെൻഡുകൾ കണ്ട് സമയം കളയാൻ ഇനി എക്സൈസ് വകുപ്പിന് കിട്ടില്ല. ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഡിജിറ്റൽ ലോകത്തേക്ക് കൂടി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി സാമൂഹിക മാധ്യമങ്ങളിലെ സാന്നിധ്യം ശക്തമാക്കാനൊരുങ്ങുകയാണ് വകുപ്പ്. മട്ടന്നൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം എടയന്നൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. സംഘാടക സമിതി യോഗം ഈ മാസം 16 ഉച്ചയ്ക്ക് 2:30 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. കായിക വാർത്തകൾ. 1-ഇന്നിംഗ്സ് ലീഡിന്റെ പിൻബലത്തിൽ കിഴക്കൻ മേഖലയ്ക്ക് ദുലീപ് ട്രോഫി കിരീടം. ദക്ഷിണമേഖലയ്ക്കെതിരായ ഫൈനൽ മത്സരം സമനിലയിൽ അവസാനിച്ചു. ഇതോടെയാണ് 1-ഇന്നിംഗ്സ് ലീഡ് നേടിയ കിഴക്കൻ മേഖല കപ്പിൽ മുത്തമിട്ടത്. അഫ്ഗാനെതിരെയുള്ള 3 മത്സര പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലും ഏഷ്യൻ ഗെയിംസിനുള്ള ടീമിലും ജസ്പ്രീത് ബുംറ കളിക്കും. കായികക്ഷമതാ പരിശോധനയിൽ വിജയിച്ചതിനാലാണ് ടീമിൽ ഉൾപ്പെടുത്തിയത്. 1-സീഡ് അലക്സാണ്ടർ സുരേവ് US ഓപ്പൺ ടെന്നീസിന്റെ സെമിയിൽ. ഏഷ്യൻ ഗെയിംസ് വോളിബോളിൽ നഷ്ടപ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ ടീം. ജപ്പാനിൽ കളിക്കാൻ തയ്യാറെടുക്കുന്ന ടീമിന് മലയാളി കരുത്തുമുണ്ട്. 12 അംഗ ടീമിൽ 4 മലയാളി താരങ്ങളുണ്ട്. ഒപ്പം ടീമിലെ 2 സഹപരിശീലകരും മലയാളികളാണ്. സ്പിന്നർമാരെ തുണച്ച പിച്ചിൽ ഷെഫാലി വർമ്മയുടെ ബാറ്റിംഗ് മികവിൽ ഇന്ത്യയെ വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റ് ഫൈനലിലെത്തിച്ചു. സെമിഫൈനലിൽ ബംഗ്ലാദേശിന് 40 റൺസിന് തോൽപ്പിച്ചു. പാകിസ്ഥാൻ ശ്രീലങ്ക 2-ആം സെമിഫൈനലിൽ വിജയികളാകും. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളി. ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായി നടന്ന ഇന്ത്യൻ അത്ലറ്റിക് സീരീസ് ഫൈനലിൽ 4 സ്വർണവുമായി മലയാളി താരങ്ങൾ. ജൂനിയർ ഏഷ്യാകപ്പ് വനിതാ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെതിരെ ഗോൾ വർഷിച്ച് ഇന്ത്യ. എതിരില്ലാത്ത 19 ഗോളുകൾക്ക് പാക് ടീമിനെ തകർത്ത് ഇന്ത്യ ഫൈനലിൽ കടന്നു. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
2: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247400-7025-9000-18.
3: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
1: CM വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
3: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880.

0: 8111933600.
1: സി എം വിസ്താര
0: നെല്ലൂന്നി.
1: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000. 9446242000. SK Doors, Talasheri Road, Mattanur.
2: Radio Malabar 89.6 FM. Salil Shivadas Foundation Community Radio. നാട്ടിലെ പാട്ട്.

0: ഇത് റേഡിയോ മലബാറിലെ നാട്ടിലെ പാട്ട് എന്നുള്ള പരിപാടിയാണ്. നാട്ടിലെ പാട്ടില് നിങ്ങളെ വിശേഷങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ആവശ്യപ്പെടുകയും ചെയ്യാം. അപ്പൊ ആദ്യം ഒന്ന് നമ്മൾ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താം. നിങ്ങൾ ആരാണ്, എവിടുന്നാണ് എന്നുള്ള കാര്യം ഒന്ന് പറയൂ.
1: എന്റെ പേര് നാരായണൻ കെ സി അളമ്പാറ.
0: വീട്ടിലല്ലേ?
1: വീട്ടില് എന്റെ ഭാര്യ ശോഭ, മൂത്തുമകൾ ശ്രീജ, രണ്ടാമത്തെ മകൻ ശ്രീജിത്ത്, മൂന്നാമത്തേത് ശ്രീന, മൂത്തുമകള് അതിന്റെ അടുത്തുള്ള കുമ്മാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് കുടുംബസമേതം താമസിക്കുന്നു. രണ്ടാമത്തെ മകൻ എന്റെ പറമ്പിൽ തന്നെ വീടെടുത്ത് താമസാണ്. മൂന്നാമത്തെ മകള് വെള്ളിയാമ്പറമ്പ് നെരമ്മൽ എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെയാണ് അവളെ കല്യാണം കഴിച്ച് കൊണ്ടുപോയത്. അവിടെ വീടൊക്കെ ആക്കി അവിടെ താമസിക്കുന്നു.
0: ഇപ്പോ നിങ്ങൾ താമസിക്കുന്ന വീട്ടിലാണല്ലോ?
1: എന്റെ വീട്ടിൽ ഞാനും എന്റെ ഭാര്യ ശോഭ മാത്രം.
0: എന്തായിരുന്നു ജോലി?
1: ഞാൻ എനിക്കിപ്പോ മറ്റൊരു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് പ്യൂണായിട്ട് ഇപ്പൊ 2002 റിട്ടയർ ചെയ്തു.
0: 2002 എത്ര വർഷം ജോലി ചെയ്തു?
1: ജോലി 17 വർഷം.
0: 17 വർഷം ജോലി ചെയ്തു.
1: അതെ.
0: അതിനുശേഷം ഇപ്പൊ റിട്ടയർ ആയതിനു ശേഷം പരിപാടി?
1: ഇപ്പം കുറച്ചുകാലം പശുവെല്ലാം ഉണ്ടായിരുന്നു, കുറച്ച് പശുവിനെ വളർത്തലും കാശികളായിട്ട് അങ്ങനെ പോകും. ഇപ്പൊ അതിനെല്ലാം പ്രായം കൂടി വരുന്നതുകൊണ്ട് അതിനുള്ള സാഹചര്യം ആവുന്നില്ല. അതുകൊണ്ട് ഇപ്പം സ്വസ്ഥമായിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചെറിയ പച്ചക്കറികളും അങ്ങനെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ
0: ചെയ്യും. സർവീസിലിരിക്കുന്ന കാലത്ത് ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടോ?
1: ചെറിയ എന്തെങ്കിലും ചെയ്യും.
0: പശു
1: എല്ലാം ആ സമയത്ത് ഉണ്ട്. അതിന്റെ തുടർച്ചയാണ് പെൻഷൻ ആയതിന്റെ ശേഷവും തുടർന്ന് പോകുന്നത്.
0: പാരമ്പര്യമായിട്ട് അങ്ങനെ കൃഷിയോട് താല്പര്യമുള്ളൊരു കുടുംബത്തിലായിരിക്കും അല്ലേ?
1: അതെ. എന്റെ അമ്മയെല്ലാം കൃഷിയിൽ നല്ല താല്പര്യ. എന്തെങ്കിലും ആയിട്ട് അമ്മ ചെയ്യുന്നതാണെങ്കിൽ ഞാനും കൂടെ പോകും. പയറ് നടുവോ മറ്റുള്ള സാധനങ്ങളൊക്കെ പച്ചക്കറി ചെയ്യുമ്പോ അതിന്റെ കൂടെ സഹായത്തിന് ഞാൻ എത്തും. അത് ഇന്നും കൊണ്ട് നടക്കുന്നുണ്ട്.
0: എളമ്പാറയല്ലേ?
1: അതെ, എളമ്പാറയാണ് എന്റെ വീട്ടിൽ.
0: എളമ്പാറ അമ്പലത്തിന്റെ
1: അമ്പലത്തിൽ നിന്ന് കുറച്ച് പടിഞ്ഞാറോട്ട് പോകണം. ഇപ്പൊ കേളോത്തിയാലെന്ന് അവിടെ പറയാം. എന്റെ ആ ചുറ്റുപാട്ടുള്ള ഗ്രാമത്തിന് കേളോത്തിയാൽ, എളമ്പാറ ദേശത്തിന്റെ ഒരു ഭാഗം.
0: പഠിച്ചതൊക്കെ എവിടെയാ?
1: പഠിച്ചത് ഞാൻ ആകെ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അത് തെരൂർ UP സ്കൂളിലാണ്. ആദ്യം തുടങ്ങിയത് എളമ്പാറ സ്കൂളിൽ 5 വരെ പഠിച്ചു. പിന്നെ 7ാം ക്ലാസ് വരെ തെരൂർ സ്കൂളിൽ പഠിച്ചു. ആ കാലഘട്ടത്തിൽ പിന്നെ തൊട്ടടുത്ത് മറ്റുള്ള ക്ലാസ്സിൽ പോവാൻ മട്ടന്നൂർ ഹൈസ്കൂളാണ് എന്നുള്ള എനിക്ക് ഏറ്റവും അടുത്ത് മട്ടന്നൂർ ഹൈസ്കൂളാണ്. അപ്പോൾ അവിടെ ചേർക്കാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ ഞാൻ ഫോർവേഡ് കാസ്റ്റാണ്. അപ്പോൾ അന്ന് 15 രൂപ ഫീസ് വേണം, പ്രവേശന ഫീസ്. അന്നത്തെ അവസ്ഥ അതാണ്. അപ്പോൾ അതിന് പൈസ തൽക്കാലം അമ്മേൻ്റെ അടുക്കില്ല. അച്ഛൻ വലിയ സമ്പന്ന കുടുംബത്തിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കുടുംബകാര്യമൊന്നും അച്ഛൻ നോക്കാറില്ല. അമ്മ എൻ്റെ സ്വയപ്രയത്നം കൊണ്ട് ഞങ്ങളെ ഈ എനിക്കൊരു സഹോദരിയുണ്ട്, ഓളെ വീട് കല്ലൂരാണ്, ഭർത്താവിൻ്റെ വീട്. അങ്ങനെ രണ്ടാളി നല്ല നിലയിൽ വളർത്തി അങ്ങനെയാണ് നമ്മൾ ജീവിതം കഴിച്ചു വന്നത്.
0: ഇപ്പൊ നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് ഒരു സംശയം ഉണ്ടാവും. നിങ്ങൾ പഠിച്ചത് 7ാം ക്ലാസ് വരെയാണ്.
1: അതെ, അത്രയേ ഉള്ളൂ.
0: നിങ്ങൾക്ക് ജോലി കോടതിയിലായിരുന്നു.
1: കോടതിയിലായിരുന്നു.
0: ഇതെങ്ങനെ സാധിച്ചു?
1: അത് PSC പബ്ലിഷ് ചെയ്തിരുന്നു. പിന്നെ എഴുതാനും വായിക്കാനും, മലയാളത്തിൽ എഴുതാനും വായിക്കാനും കഴിവുള്ള വ്യക്തികളെ ഗവൺമെന്റ് സർവീസിലേക്ക് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വിജ്ഞാപനം കണ്ടു.
0: അത് ഏതുവല്ലോ?
1: ഒരു സുമാർ ഒരു 1980 അങ്ങനെയാണ് ഞാൻ അപേക്ഷ കൊടുക്കുന്നത്. വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞിട്ട് 3 കൊല്ലം കഴിഞ്ഞാണ് ഇന്റർവ്യൂവിന് വിളിക്കുന്നത്. കണ്ണൂർ കളക്ട്രേറ്റിന്റെ അടുത്ത് PSC ഓഫീസുണ്ട്, അവിടെ വെച്ചിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞു. അപ്പൊ എന്നോട് ശരി, നിങ്ങൾ നമ്മൾ നോക്കാം, കത്തയക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഇങ്ങ് പോന്നു. പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത്. ഫസ്റ്റ് തന്നെ എനിക്ക് കിട്ടിയത് തലശ്ശേരിയാ. തലശ്ശേരി അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ട് അവിടെ ഓർഡറും കൊണ്ട് ചെല്ലുമ്പോൾ അവിടെ CJM അധികാരം ഇവിടെ ഇയാൾക്ക് ജോലി കൊടുക്കണമെന്ന്. തലശ്ശേരി ഫസ്റ്റ് ക്ലാസ്സിലേക്കാണ് PSC എന്നെ സെലക്ട് ചെയ്തത്. അവിടെ ഞാൻ കള്ളാസും കൊണ്ടുവരും. ആദ്യം തന്നെ പോകേണ്ടത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ അടുക്കുക, CJM എന്ന് പറയും. അയാളെ ഓഫീസിൽ ഇത് കാണിക്കണം. അപ്പം എന്നോട് പറഞ്ഞ് നാരായണൻ അവിടെ ഇരിക്കോ? പിന്നെ നാരായണൻ ഫസ്റ്റ് ക്ലാസ്സിൽ തലശ്ശേരിയിലല്ല, നിങ്ങൾ കാസർകോടേക്ക് പോകണം. വൈകുന്നേരം തന്നെ നിങ്ങൾ പോകണം. ഞാൻ ആകെ വേജാറായി. ഈ വൈകുന്നേരം എൻ്റെ അടുക്ക പൈസ ഉണ്ടാ? ഞാൻ തലശ്ശേരി അപ്പൻ ഡൗൺ പോകാനുള്ള ചെറിയ സാമ്പത്തിക പൈസ എടുത്തിട്ടുള്ളൂ. അത്രയാന്ന് വലിയ നിവൃത്തിയൊന്നുമില്ല. വയ്യ അങ്ങനെ ആടി ഇരുന്ന ഒരാൾ പറഞ്ഞ, കുട്ടി പേടിക്കണ്ട, എനിക്ക് സീനിയോറിറ്റി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം തന്നെ പോവാൻ പറയുന്നത്. എനിക്ക് ഞാൻ ഒരാഴ്ചത്തെ ജോയിൻ ടൈം വരാം. സന്തോഷമായി. അപ്പോൾ അവിടെ വീട്ടിലേക്ക് വന്ന് അവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി നേരെ കാസർഗോഡേക്ക് പോയി. കാസർഗോഡ് പോയിട്ട് അവിടുന്ന് ജില്ല 85 ജില്ല മുറിയുന്നു. കണ്ണൂർ ജില്ലയും കാസർഗോഡും തമ്മിലുള്ള ഒരു ജില്ലയായിരുന്നു കണ്ണൂരിന്റെ ഭാഗമായിരുന്നു കാസർഗോഡ്. ആ 85 കാലഘട്ടത്തിലാണെന്ന് അതിൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ജില്ല മുറിയുന്നതിന് 1 മാസം മുമ്പേ എനിക്ക് തലശ്ശേരിയൊക്കെ ട്രാൻസ്ഫർ കിട്ടി ഈ CJM ഓഫീസിൽ. അവിടുന്ന് പിന്നെ ഒരു 2 കൊല്ലം ജോലി ചെയ്തു. പിന്നെ കൂത്തുപറമ്പിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. അവിടെ 5-10 വർഷം ജോലി ചെയ്തു. ബാക്കിയുള്ള ഒരു അഞ്ചാറ് വർഷം മട്ടന്നൂരേക്ക് പിരിയാനാവുമ്പോൾ മട്ടന്നൂരേക്ക് സാധാരണ അടുത്ത് വരുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ മട്ടന്നൂരേക്ക് വന്നു. 2002 ജനുവരി 31 ഞാൻ അവിടുന്ന് വിരമിച്ചു.
0: അപ്പൊ കാസർഗോഡ് ജോലി കിട്ടിയ സമയത്ത് അവിടെ താമസിക്കായിരുന്നു?
1: അവിടെ തന്നെ താമസിച്ചു.
0: പിന്നെ ഇങ്ങോട്ടേക്ക് വന്നത്
1: 85 തന്നെ ഇങ്ങോട്ട് വന്നിന് തോന്നുന്നു. ഒരു ഓർമ്മ അങ്ങനെ 86 ബസ്റ്റാണോ വന്നതെന്ന് ഓർമ്മയില്ല.
0: 1984 May 24
1: അല്ല 1900
0: ജില്ലാ വിഭജനം.
1: അതെ,
0: അതിനു മുമ്പേ ഇങ്ങോട്ട് ജോയിൻ ചെയ്തു.
1: ചെയ്തു, വിഭജനത്തിലടക്ക് ഞാൻ ജോയിൻ ചെയ്തു.
0: വിഭജനം എല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു.
1: വിഭജനത്തിൽ അടുപ്പിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അന്ന് കണ്ണൂർ ജില്ലേന്റെ ഭാഗമായിരുന്നു.
0: എന്താ പ്രധാനമായിട്ടുള്ള ജോലി? എന്താ
1: ജോലി? എന്റെ പ്യൂണാണ്.
0: അപ്പോ
1: പ്യൂണ് എന്ന് പറഞ്ഞാൽ ഓഫീസിലുള്ള ഫയലുകൾ പരസ്പരം ഓരോ ഓഫീസ് ഓരോ സ്റ്റാഫിനും അവര് ഇന്ന ക്ലാസ് വേണം, അത് അവിടെ കൊണ്ടു കൊടുക്കണം. ചിലപ്പോൾ ലെറ്റർ അയക്കാം, പിന്നെ ഡിസ്പാച്ചിലേക്ക് കത്തയക്കുന്ന അതിലേക്ക് അയക്ക് കവറ് കൊണ്ടുവരും, ആ കവർ ഉണ്ടാക്കി കൊടുക്കും. അത് കള്ളാസും പശയെല്ലാം അവിടെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ ഉണ്ടാക്കും. പിന്നെ കോടതിയിൽ നിന്ന് പിരിച്ചുണ്ടാക്കുന്ന പൈസ, അത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഫൈന് വിളിച്ച പണം ഉണ്ടാവും, അത് എന്റെ അടുക്ക തരും, ബാങ്കിലേക്ക് അടക്കാൻ ചെലാനും കൊടുത്തിട്ട്. അങ്ങനെ അവിടെയുള്ള എല്ലടിക്ക് ഓടി ഓടി ചാടും വൈകിട്ട് 5 മണി വരെ.
0: സാധാരണ മറ്റു സർക്കാർ ഓഫീസ് പോലെ തന്നെ പ്രവൃത്തി സമയം?
1: അതെ, 10 മുതൽ 5 വരെ. കോടതി കൂടുതൽ 11 മണിക്ക് കോടതി ജഡ്ജ് ഡേസിൽ കയറി ഇരിക്കുന്നത് 11 മണിക്ക്.
0: ഇപ്പൊ കോടതിയില് നിങ്ങളെ ഈ ജോലിക്കടയിലും ഒരുപാട് ആളുകളുമായിട്ട് പരിചയമുണ്ട്?
1: ഒരുപടി ആൾക്കാർ പരിചയമുണ്ട്,
0: ഒരുപാട് കേസുകളുമായിട്ട് വന്നവരുണ്ട്.
1: ഉന്നതന്മാരുണ്ട്, ഇപ്പൊ കള്ളന്മാരുണ്ട്, കൊള്ളക്കാരെല്ലാം ഉണ്ട്.
0: അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോ ചില നിരപരാധികളും കേസിലൊക്കെ പ്രതികളായിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങളുടെ ഈ സർവീസിനിടയിൽ എന്തെങ്കിലും മനസ്സിൽ അങ്ങനെ അനുഭവങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന അനുഭവങ്ങൾ?
1: ഒരു നിരപരാധിയായിട്ട് എനിക്കാരും കാണാൻ കഴിഞ്ഞില്ല.
0: എല്ലാ കുറ്റവാളികളെന്ന വിലയിരുത്തലോടുകൂടി ഞങ്ങൾ എല്ലാരെയും നിരീക്ഷിച്ചു.
1: പിന്നെ രാഷ്ട്രീയ കേസില് 1 മുതൽ 10 ആള് അല്ലെങ്കിൽ 20 ആള് 30 ആള് എന്നിട്ടുള്ള ചില ലിസ്റ്റ് വരും. പോലീസുകാർ ചാർജ് ചെയ്തിട്ട് കൊണ്ടുവന്നാല് അതിൽ എത്രയാളുണ്ട്, കുറ്റം ചെയ്തവരുണ്ട്, എത്രയാൾ നിരപരാധികളുണ്ട് നമുക്കറിയില്ല. അവര് പാർട്ടിക്കാരാ, ഓരോ പാർട്ടി ഇന്ന പാർട്ടിയല്ല, ഏത് പാർട്ടിയും കുറച്ച് കണ്ടാൽ അറിയുന്ന 50 ആള്. അപ്പൊ അതിൽ നിരപരാധിയും ഈ കുറ്റം ചെയ്ത കൂട്ടും ഉണ്ടാവും. ഇത്രമാത്രമേ നമുക്ക് പറയാൻ പറ്റൂ.
0: നിങ്ങളെ ജോലിക്കിടയിൽ ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല,
1: ഒന്നുമില്ല. നമ്മളെ ഭാഗ്യം ചിന്തിക്കൂല. കോടതി കൂടി ഞാൻ പിന്നെ ബെഞ്ച് ക്ലർക്കിന്റെ കീഴിലാണ്. എനിക്ക് ആദ്യം ചെന്നവാടി പറഞ്ഞ കവർ ഉണ്ടാക്കല്, മറ്റുള്ള ഫയലിന് ചോദിക്കുമ്പോ ആ ഫയൽ കൊണ്ടു കൊടുക്കുക, ഇത്രാമത്തെ കൊല്ലത്തെ ഒരു ഫയൽ വേണം. അലമാരിയിൽ നിന്ന് ഞാൻ അവിടെ പോയി അവിടെ ബാറാക്കി വെച്ചിട്ടുണ്ടാവും. 84, 86, 88, 90 എന്നുള്ള ഫയൽ ഉണ്ടാവും. ആ ഫയൽ എടുത്തിട്ട് നമ്പർ തന്ന അത് കൊണ്ടു കൊടുക്കും. പിന്നെ കോടതിയിൽ ഞാൻ പിന്നെ ഈ ബെഞ്ച്, കോടതിയിലെ ബെഞ്ചുണ്ട് എന്ന് പറഞ്ഞാൽ ഡയസിന്റെ കീഴിൽ ഒരു കേസ് വിളിക്കുന്ന ഒരു ക്ലാർക്ക് ഉണ്ട്, അയാൾ അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ അവിടെ ഉണ്ടാവും.
0: സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും ആളുകൾക്ക് ഈ കോടതി എന്ന് പറയുന്നത് സിനിമയിലൊക്കെ കാണുന്ന കോടതിയാണ്. യഥാർത്ഥ കോടതിയും സിനിമയിൽ കാണുന്ന കോടതിയും വ്യത്യസ്തമല്ലേ?
1: ഒരുപാട് വ്യത്യാസം.
0: സിനിമയിൽ ഒരു പ്രത്യേകമായിട്ട് ഈ തരത്തിലുള്ള വലിയ വാദപ്രതിവാദങ്ങളും ഭയങ്കര തർക്കങ്ങളും ഒക്കെ നടക്കുന്ന
1: വാദപ്രതിവാദവും തർക്കങ്ങളും സാധാരണ ഇന്നുള്ള കോടതികളിലുണ്ട്. പക്ഷെ സിനിമ കാണുമ്പോലുള്ള ആ ഒരു രീതിയിൽ എത്രയോ മാറ്റങ്ങളുണ്ട്.
0: ആ കോടതി രീതിയെ അല്ല
1: അല്ല അവന് പൊതുവെ അവരൊരു ഡോപ്പാക്കുന്നതെന്ന് മാത്രമേ
0: ആവേശമുണ്ടാക്കാൻ
1: ആവേശമുണ്ടാക്കാൻ.
0: എന്നാലും കോടതിയിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങളൊക്കെ കേൾക്കുമല്ലോ?
1: കേൾക്കോ, അതെല്ലാം നമ്മളിങ്ങനെ കേൾക്കുമല്ലോ. ഓരോരാളും ഇപ്പം വെറുതെ ഇപ്പം വാദപ്രതിവാദം നടക്കുമ്പോ നമ്മളിങ്ങനെ അത് ശ്രദ്ധിക്കും. നമുക്ക് പെട്ടെന്ന് ചെറിയ പണിയൊന്നും ഉണ്ടാവില്ല, ഇല്ല ചിലപ്പോ എന്തെങ്കിലും ഉണ്ടാവും പണി. ചിലപ്പോ ജാമ്യം കൊടുത്ത ഫയൽ ഉണ്ടാവും, ഓഫീസിൽ കൊടുക്കണം. ആ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ആ ജാമ്യത്തിന്റെ ഫയലിൽ നമ്മൾ ഇടുന്ന് ഒപ്പിടണം. ചിലപ്പോ വാറണ്ട് ഉണ്ടാവും പ്രതികൾക്ക്, അപ്പൊ ആ വാറണ്ട് മജിസ്ട്രേറ്റിനെ കൊണ്ട് ഒപ്പിടിച്ച് പോലീസിന്റെ അടുത്തേക്ക് കൊടുക്കണം. ഇങ്ങനെ പ്രതിയും വാറണ്ടും കിട്ടി പോയിച്ചു എന്നിട്ട് നമ്മൾ ഫയല് കാണിച്ചിട്ട് അതിന്റെ അടിക്കുറിപ്പിൽ എഴുതണം. ഇങ്ങനെയല്ല ഇന്ന നടക്കേണ്ട. അപ്പൊ ചിലപ്പോ വാദപ്രതിവാദം ഫുള്ള് കേട്ടെന്ന് വരില്ല, ഇടക്ക് മാത്രം. പിന്നെ അധികവും ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട്, ഞാൻ കേടാകാതല്ലേ ഉള്ളൂ. മലയാളത്തിൽ പറയുന്നത് നമുക്ക് ചിലപ്പോ എന്തെങ്കിലും കേൾക്കാണ്.
0: ഇവര് വക്കീലന്മാര് തമ്മിൽ സംസാരിക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കും,
1: മലയാളത്തിലുണ്ടാവും ഇംഗ്ലീഷിലുണ്ടാവും. ആർഗ്യുമെന്റ് എല്ലാം നടക്കും, ആർഗ്യുമെന്റ് വാദപ്രതിവാദം അതെല്ലാം പറയുമ്പോ അവര് ഇംഗ്ലീഷുണ്ടാവും മലയാളം ഉണ്ടാവും. അതിപ്പോ നിങ്ങൾ പറയുന്നത് ശരി എന്നാലും ഇയാൾ തെറ്റ് എന്നിട്ടതിന വാദഗതി കൊണ്ട് കണ്ണിക്കാൻ നോക്കും. അതാ
0: അപ്പൊ ഇത് നമ്മള് സിനിമയെ കാണുന്ന പോലെ കേട്ടിരിക്കാൻ രസമുള്ള ഒരു കാര്യമാണ്.
1: രസമല്ലുണ്ട്, ഓ അതല്ലുണ്ട്. അതിപ്പോ പ്രതിഭാവം വക്കീൽ ഒരു കാര്യം പറയുമ്പോ പിന്നെ പ്രോസിക്യൂഷന്റെ ആള് അത് ഒബ്ജക്ട് ചെയ്യും, അത് ശരിയല്ല, അത് ഇന്നതാന്ന്, അത് നിരക്കാതാന്ന് മറ്റേ
0: പക്ഷെ ശരിക്ക് ഇപ്പൊ ഒരു കേസിന് വേണ്ടി രണ്ട് വക്കീലന്മാര് മുഖാമുഖം നിന്ന് വാദിക്കുന്നു, ഒരാള് പ്രതിക്ക് വേണ്ടി മറ്റൊരാള് വാദിക്ക് വേണ്ടിയൊക്കെ വാദിക്കുമ്പോഴും ആ രണ്ടുപേരും യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളായിരിക്കുമല്ലോ.
1: അതെ, എന്റെ സംശയം
0: ആ സൗഹൃദം ഈ കേസിന് ബാധിക്കുമോ?
1: അതില്ല, അതില്ല,
0: ഇല്ല,
1: അത് ബാധിക്കില്ല. അത് ഒരു കേസ് കോടതിന്റെ ഉള്ളിൽ, പുറത്ത് അവര് സൗഹൃദം.
0: അന്ന് ഇതില് ഒരു പക്ഷത്തിന്റെ നിരപരാധിത്വം അയാളുടെ
1: തെളിയിക്കലാണല്ലോ ഒരു വക്കീലിന്റെ കടമ.
0: മറ്റേയാൾക്ക് അറിയാലോ അയാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ ഇത് എപ്പോഴെങ്കിലും ഇവരുടെ സൗഹൃദ സംഭാഷണം
1: ഇല്ല, അവരൊരിക്കലും ഡിസ്കസ് ചെയ്യൂല, കേസുമായിട്ടൊന്നും ചെയ്യില്ല. ഇല്ല, അത് കഴിഞ്ഞാ പിന്നെ കേസിന്റെ ആ ഇത് പോയില്ലേ, അത് ചെയ്യൂല.
0: അവര്
1: വീടിന്ന് ഭയങ്കരായിട്ട് എതിർക്കും. പണ്ടെല്ലാം പോലെ കോഴി കൊത്തും പോലെ കൊത്തിണ്ടാകും. വീടിന്ന് പറയും പുറത്തെത്തിയ കേസുമായിട്ട് വന്നത്.
0: അത് കഴിഞ്ഞാ പിന്നെ വൈകുന്നേരം
1: അവര് സൗഹൃദമായിട്ട് ചില ഹോട്ടലാടി എടുത്തിട്ട് ലോകിയെല്ലാം പറഞ്ഞ് ചായപ്പൊടി ഉണ്ട്, ചായപ്പൊടി എന്ന് ചായ എല്ലാം കുടിച്ച് അതാതാളെ വണ്ടിയിൽ കയറ്റുമ്പോ ഈ കേസുമായിട്ട്.
0: ചില കേസില് നമ്മളിപ്പോ സിനിമയിലൊക്കെ കാണുമ്പോ ചില കേസില് ഇവര് തമ്മില് ഭയങ്കരമായ ശത്രുത വെച്ചു സംസാരിക്കുന്ന പോലെ തോന്നും. അത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ
1: കേട്ടിട്ടുണ്ട്. ഓ, അതെല്ലാം ഉണ്ടാവും. വല്ലാണ്ട് അവര് വയലന്റ് ആയിട്ടെല്ലാം ചർച്ചയാണ്, വാചാലമായിട്ടെല്ലാം സംസാരിക്കും.
0: അപ്പൊ അതൊക്കെ സിനിമയിൽ കാണുന്ന പോലെ തന്നെ സംഭവിക്കുന്നു.
1: അതെല്ലാം സിനിമയുള്ള പോലെ ഉണ്ടാവും. ചിലതേ, എല്ലാ കേസും ഒന്നും ഇല്ല.
0: ചില കാര്യങ്ങളിൽ
1: ചില കാര്യങ്ങൾ
0: അങ്ങനെ ഉശിരു കൂടും. ഈ ഡ്യൂട്ടി കഴിഞ്ഞാല് പിന്നെ മറ്റുള്ള സമയം എന്താ ചെയ്യാ?
1: മറ്റുള്ള സമയം നമ്മള് വീട്ടിലേക്ക് വരുന്നില്ലല്ലോ. നമ്മളെ ഭക്ഷണം കഴിഞ്ഞാൽ കോടതിയിലേക്ക്, ഹോട്ടലിന് കഴിക്കൽ കുറവാ. വീട്ടിൽ നിന്ന് കൊണ്ടുവരും, ആലും പാത്രയിലുണ്ടാവും, ആലും ബാഗിൽ വെച്ച് അവിടുന്ന് അപ്പടങ്ങും.
0: വീട്ടിൽ പോയിട്ടോ?
1: വീട്ടിൽ പോയാൽ എന്തെങ്കിലും ചെറിയ ചെറിയ എന്തെങ്കിലും ആവശ്യമൊന്നും ഉണ്ടാവും വീട്ടിൽ.
0: അല്ല, നാട്ടില് നാട്ടുകാരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ പോകുന്ന
1: ആളാണ്? നാട്ടിലുള്ള അങ്ങനെ ഇടപെടുന്ന ഇതൊന്നുമില്ല. പിന്നെ രാശിയായിട്ട് നമുക്ക് കോടതിക്കാർക്ക് രാശിയ പാടില്ല.
0: പാടില്ല,
1: അത് നമ്മളെ കണ്ണൂർ ജില്ലയിലെ ഒരു വിജിലൻസ് വൃത്തിയായ കോടതിക്കാരെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അതല്ല, ഈ പറഞ്ഞ പോലെ ഇപ്പൊ യൂണിയൻ ഉണ്ട്, ഇപ്പൊ അസോസിയേഷൻ ഉണ്ട്,
0: അതിൽ
1: രാശിയുണ്ട്. എന്ന് വിചാരിച്ചിട്ട് ഒരു പാർട്ടിയിൽ മെമ്പർ എടുക്കാനോ രാഷ്ട്രീയ പ്രവർത്തനം, യൂണിയൻ പ്രവർത്തനം നിങ്ങൾക്ക് നടത്താം. അസോസിയേഷൻ ആയാലും ഏത് യൂണിയനും നമ്മളെ സംഘടനാ പ്രവർത്തനം നടത്താം. പക്ഷേ രാഷ്ട്രീയത്തില് ഓരോ പാർട്ടിക്കാരുടെ ചുമരത്തിനും മറ്റേ ആടെ പ്രസംഗിക്കാനും പാടില്ല.
0: പക്ഷെ നാട്ടില് പൊതുവായിട്ടുള്ള
1: അതൊക്കെ അതൊക്കെ പോകാറുണ്ട്. അതിലെന്ത് പരിപാടി, ഇപ്പൊ കല്യാണം തിരിച്ചപ്പെടുത്തല്, വിവാഹം, ഇപ്പൊ ചില നാടകങ്ങള് അതിൽ കാണാൻ പോകും.
0: നാടകം കാണാൻ പോകും?
1: ആ, കാണാൻ പോകും. മുമ്പേ അഭിനയിച്ചിട്ട് തെരുവ് സ്കൂളിൽ പഠിക്കുമ്പോ ഒരു ഏഴാം ക്ലാസ്സിൽ നിന്ന് ഒരു സ്ത്രീ വേഷയെല്ലാം കെട്ടി.
0: പാട്ട് പാടുവോ?
1: പാട്ടിങ്ങനെ അത്യാവശ്യമല്ല, എടുക്കൽ ഓരോന്ന് പാടും.
0: നമുക്ക് ഒരു പാട്ട് പാടി നോക്കിയല്ലോ.
1: ഒരു സിനിമാ പാട്ട്, ഒരു കുറച്ചുപേര് പാടാം.
0: പഠിക്കും?
1: ആ സിനിമ ഏത് സിനിമയിലൊന്നും ഓർമ്മയില്ല.

0: അപ്പൊ നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളും കൂടിയാണ്. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന സിനിമയിലെ പാട്ടാണ്. 1963 പുറത്തിറങ്ങിയ സിനിമയാണ്. സിനിമ കണ്ടിട്ടുണ്ടോ?
1: 62
0: സ്റ്റേജിലൊക്കെ പാട്ട്
1: പാടിയിട്ടുണ്ടോ?
0: ഓ, അപ്പൊ പഠിക്കുന്ന കാലത്തെ ഗായകനാണ്.
1: ചെറിയ എന്തും ഇങ്ങനെ സിനിമാ പാട്ട്, നാടകഗാനം, ഇങ്ങനെ നാടൻ പാട്ടുകൾ, ഇങ്ങനത്തെ എല്ലാം ചെറുങ്ങനെ മൂടും. മറ്റ് കൂടുതൽ സംഗീതത്തിന്റെ ഭാഗമൊന്നും അങ്ങനെ ക്ലാസിക്കലായിട്ടൊന്നും പഠിച്ചിട്ടില്ല.
0: എന്നാലും നന്നായിട്ട് പാടുന്നുണ്ട്. എന്നാലും നമുക്ക് കൂടുതൽ പാട്ടുകളൊക്കെ പാടാൻ ഇനിയും റേഡിയോ മലബാറിന്റെ സ്റ്റുഡിയോയിലേക്ക് വരണം.
1: അതെ, വരും.
0: നമുക്കിപ്പോ ഒരു പാട്ട് കേൾക്കാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട്?

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6.

0: നമ്മളിപ്പോ നടന്ന് നടന്ന് മട്ടന്നൂരിലെ നെല്ലൂന്നി എന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരാളെ നമുക്ക് പരിചയപ്പെടാം. പേര് പറഞ്ഞോളൂ, എന്താണ് പേര്?
1: സ്നേഹ.
0: സ്നേഹയുടെ വീട്
1: കണ്ണൂർ തോട്ടട.
0: തോട്ടട. ഇവിടെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണല്ലേ. വീട്ടിലാരൊക്കെയുള്ളത്?
1: അച്ഛനും ഏട്ടനും.
0: എത്ര വർഷമായി കല്യാണം കഴിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട്?
1: 3 മാസം.
0: 3 മാസമേ ഉള്ളൂ. ആഹാ, എന്നിട്ടാ പറയുന്നേ, ഇപ്പൊ പുതുമോടിയാണല്ലേ. ഹസ്ബൻഡ്

0: ഇഷ്ടപ്പെട്ടോ നമ്മുടെ നാട്? നെല്ലൂരി നാട് ഇഷ്ടപ്പെട്ടു. തോട്ടടിയിൽ ആരൊക്കെ ഉള്ളത് വീട്ടില്?
1: തോട്ടട അച്ഛനും ഏട്ടനും.
0: ഏട്ടനും ഉള്ളത്. ഓക്കെ, ഏട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഗ്യാസിന്റെ പണി.
0: അവരുടെയൊക്കെ പേര് പറഞ്ഞോളൂ.
1: സംഗീത്.
0: അച്ഛന്റെ പേര്?
1: സജീവൻ.
0: സജീവൻ. ഓക്കെ, എവിടെയായിരുന്നു സ്നേഹ അപ്പൊ പഠിച്ചത്? തോട്ടട പോളിയിലാണോ പഠിച്ചത്?
1: അല്ല, ഹൈസ്കൂളിൽ.
0: അപ്പോ ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്നുള്ള പരിപാടിയാണ്. സ്നേഹക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വെച്ചു തരാം. പിന്നെ സിനിമയൊക്കെ കാണാറുണ്ടോ? തിയേറ്ററിൽ പോയി കാണുന്നുണ്ടോ?
1: ഇല്ല.
0: ഇല്ല, സിനിമ കാണാറില്ല.
1: എപ്പെങ്കിലും
0: ടിവിയിലൊക്കെ വന്നാലോ?
1: എപ്പെങ്കിലേ
0: കാണാറുള്ളൂ. ഓക്കെ, ഇഷ്ടപ്പെട്ട നടൻ ആരാണ്?
1: വിജയ്.
0: വിജയ്. തമിഴോടാണ് ചായ്വ് അല്ലെ? അപ്പൊ മലയാളത്തിൽ ആരും ഇഷ്ടമല്ല? ഇഷ്ടമാണ്. ആരെയാണ്? മോഹൻലാലിനെയാണോ മമ്മൂട്ടിയാണോ?
1: ആരെയാണ്?
0: മമ്മൂട്ടിനെയാണ് ഇഷ്ടം. മമ്മൂട്ടിയുടെ സിനിമ എത്ര കണ്ടാലും മതിവരാത്ത സിനിമ ഏതാണ്?
1: അങ്ങനെയൊന്നും കാണരുത്. കാണാതില്ലോ.
0: എപ്പെങ്കിലേ കാണില്ലോ. അപ്പൊ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയണം, നമ്മളത് കേൾപ്പിച്ചു തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: വിജയിന്റെ പാട്ട്.
0: വിജയന്റെ ഏതെങ്കിലും സിനിമയിലെ നല്ലൊരു പാട്ട് കേൾപ്പിച്ചാൽ മതി. ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: ജില്ലയിലെ പാട്ട്.
0: ജില്ലയിലെ പാട്ടാ കേൾക്കേണ്ടത്. ഓക്കെ, ജില്ലയിലെ പാട്ട് കേൾപ്പിച്ചു തരാം. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ? ഏട്ടന് വേണ്ടി കേൾപ്പിക്കുന്നില്ല? ബാംഗ്ലൂരിലെ ഹസ്ബൻഡിന് വേണ്ടി കേൾപ്പിക്കുന്നില്ലേ? ഓക്കെ, ഹസ്ബൻഡിന്റെ പേരെന്താ പറഞ്ഞു?
1: ജിബിൻ.
0: ജിബിൻ. അപ്പൊ നമുക്ക് ജിബിൻ ഏട്ടന് വേണ്ടിട്ട് ഈ പാട്ട് കേൾപ്പിക്കാം. ഓക്കെ, താങ്ക് യു.

0: അടുത്ത അതിഥി നമുക്ക് പരിചയപ്പെടാം. എന്താ പേര്?
1: അജിത.
0: അജിത, അജിത ചേച്ചിയുടെ വീട് നെല്ലൂർ അല്ലേ ഈ സ്ഥലം? അങ്ങനെ എന്താ ശരിക്കും ഈ സ്ഥലത്തിന് പറയുന്നേ?
1: നെല്ലൂന്നു
0: തന്നെ പറയുന്നത്. ഓക്കെ, അജിത ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുള്ളത്?
1: ഭർത്താവ്, പിന്നെ മോന്റെ ഭാര്യ.
0: ഓക്കെ, അവരൊക്കെ പേര് പറഞ്ഞോളൂ.
1: പേര് രാമകൃഷ്ണൻ, മോന്റെ പേര് ജിബിൻ, സ്നേഹ ഭാര്യ.
0: ഭാര്യ
1: അത് മോളാണ്. അവള് കൊണ്ടപ്പോയിട്ട് പറഞ്ഞാണ് ഓണത്തിന് വന്ന്.
0: ഓക്കെ, അപ്പോ ജിബിന്റെ ആണ് സ്നേഹയുടെ ആണ് കല്യാണം കഴിഞ്ഞിട്ട് 3 മാസേ ആയുള്ളൂ എന്ന് പറഞ്ഞു. അജിതേച്ചി നമ്മൾ വർക്ക്
1: ചെയ്യുന്നുണ്ട്?
0: ഓ, അതാണ് മിഷനൊക്കെ ഇവിടെ കാണുന്നല്ലേ. നമ്മളിപ്പോ അജിതേച്ചിയുടെ വീട്ടിലാണേ ഉള്ളത്, അതുകൊണ്ടാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ അജിതേച്ചി കുറെ വർഷമായോ തുന്നലിലേക്ക് വന്നിട്ട്?
1: 35 വർഷം.
0: എന്താണ് കൂടുതൽ ഐറ്റംസ്? ബ്ലൗസ് ആണോ? അതോ
1: എല്ലാം
0: ചെയ്യാറുണ്ട്. റെഡി ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ വേണ്ടത് പോലെ പല പല ഡിസൈനുകളൊക്കെ അതൊക്കെ അജിത
1: ചെയ്യാറുണ്ട്.
0: ഓക്കെ, അപ്പൊ ഇതിന്റെ ഒക്കെ തിരക്കിനിടയിൽ പാട്ടൊക്കെ കേൾക്കാൻ സമയം കിട്ടാറുണ്ട്? എന്നിട്ടാണ് അടിക്കുന്നത് അല്ലേ. സീരിയലൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആളാണ്?
1: സീരിയലൊക്കെ ഇല്ല,
0: സിനിമയാണ് കൂടുതലും.
1: സിനിമ, പാട്ട്.
0: പാട്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാരാണ്?
1: മോഹൻലാൽ.
0: മോഹൻലാലിന് ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ അജിതേച്ചി ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാനാണെങ്കിൽ നമ്മൾ കേൾപ്പിച്ചു തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? നമ്മളിഷ്ടം. മോഹൻലാലിന്റെ ചിത്രത്തിൽ ഏതെങ്കിലും പാട്ട് മതിയോ? ഓക്കെ, തിയേറ്ററിൽ പോയിട്ട് പടം കാണാറുണ്ടോ? ഇല്ല. അപ്പൊ ടി വി തന്നെയാണ് കാണാറ്, പുറത്തൊന്നും പോയിട്ട് കാണാറില്ല. ഓക്കെ, ഓണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
1: അടിപൊളിയായിരുന്നു.
0: പുറത്തേക്കായിട്ട്
1: പോയിട്ടില്ല,
0: വീട്ടിൽ തന്നെയായിരുന്നു ആഘോഷം. ഓക്കെ, അപ്പൊ നമുക്ക് അജിതേച്ചി പറഞ്ഞ പോലെ മോഹൻലാൽ അഭിനയിച്ച ഏതെങ്കിലും ചിത്രത്തില് നല്ലൊരു പാട്ട്

0: ഇപ്പോഴുള്ളത് ചാവശ്ശേരിയാണ്, തെരുവത്ത് അമ്പലത്തിന്റെ അടുത്താണ്. അപ്പൊ നമുക്ക് ഇവിടെയുള്ള ഒരു ആശാ വർക്കറുണ്ട്, അവരെ പരിചയപ്പെടാം. ചേച്ചി പേര്?
1: എന്റെ പേര് ബിന്ദു.
0: ആശാ വർക്കറാണ് അല്ലേ?
1: ആശാ വർക്കറാണ്.
0: കുറെ വർഷമായോ?
1: ഇപ്പം 7 വർഷമായി.
0: ആണ്? അതിനു മുന്നേ എന്താ ചെയ്തേ?
1: അതിനു മുമ്പ് കുടുംബശ്രീയില് പ്രവർത്തിച്ചിട്ടുണ്ട്, CDS മെമ്പർ ആയിട്ട് അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം 5 വർഷം ഇപ്പം കൗൺസിലറായിട്ട് ഉണ്ടായിനി. അതിപ്പം കഴിഞ്ഞപ്പോ ഇപ്പൊ ആദ്യം ആശാവർക്കറായിട്ട്.
0: ആശാവർക്കറായ സമയത്ത് തന്നെയാണോ കൗൺസിൽ?
1: ആശാവർക്കറായ സമയത്ത് കൗൺസിലറായി. നമ്മളെ ഈ വാർഡ് 32-ാം വാർഡില് കൗൺസിലറായി.
0: നമ്മളിപ്പോ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമ്മുടെ മനസ്സിൽ ഏറ്റവും സംതൃപ്തി തോന്നി എന്താണ് അന്നേരം ചെയ്തേ?
1: സംതൃപ്തി തോന്നിയെന്ന് വെച്ചാൽ ജനങ്ങൾ, നമ്മളിപ്പോ വാർഡിൽ പോയാൽ ഈ വാർഡ് സഭയിൽ നമുക്ക് ഓരോ പിന്നെ വീടുകളിൽ ഓരോ ഇത് കൊടുക്കലുണ്ട്, അങ്ങനെ ഓരോ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അർഹതയുള്ളവർക്ക് ഞാൻ എല്ലാം നമ്മളെ വാർഡിൽ ഒരു രാഷ്ട്രീയം നോക്കാണ്ട് എല്ലാ ആനുകൂല്യങ്ങളും എല്ലാവർക്കും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്.
0: അത് കഴിഞ്ഞിട്ട് അവരോടുള്ള അവരെ സന്തോഷം കാണുമ്പോഴെല്ലാം
1: നല്ല.
0: ഓക്കെ, ഇനിയും ഇങ്ങനെ ഒരു അവസരം കിട്ടിയാല്, ജനങ്ങളെ സേവിക്കാനുള്ള ഒരു അവസരം കിട്ടിയാല് ചെയ്യുമായിരിക്കും അല്ലേ?
1: പക്ഷെ ആശാ വർക്കർ കൂടി ആയതുകൊണ്ട് എനിക്ക് രണ്ടും കൂടി കൊണ്ടുപോകാൻ വിഷമമുള്ളത് കൊണ്ടാണ് ഇപ്പം. പിന്നെ നമുക്കിപ്പം പുരുഷ വാർഡായോണ്ട് അവരാണ് നല്ലത് കഴിഞ്ഞിരുന്നത്. ഇപ്പൊ ഒരു ഒരു ഈ ആശാ വർക്കർ മാത്രമാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അങ്ങനെ ചെയ്തു പോകാൻ പറ്റുന്നുണ്ട്. രണ്ടു ആകുമ്പം കൂടി ആകുമ്പം കുറച്ച്
0: വിഷമം.
1: ആ ഫീൽഡ് വർക്ക് തന്നെയാണ് ആശാ വർക്കറും. എല്ലാ ജനങ്ങളായിട്ട് എല്ലാവരുമായിട്ട് നല്ല എന്തെങ്കിലും പോകാൻ പറ്റുന്നു.
0: ഫാമിലിയെ കുറിച്ചൊന്ന് പറയൂ.
1: ഫാമിലി ഇപ്പൊ ഇവിടെ എനിക്ക് 2 ആൺമക്കളാണ്. ഹസ്ബൻഡ് മിൽമയില് വർക്ക് ചെയ്യുന്നതിന് ഇപ്പൊ റിട്ടയർഡായി വണ്ടി എടുക്കുന്നു ഇപ്പം ചാവശ്ശേരി തന്നെ. മൂത്തമോന്റെ കല്യാണം കഴിഞ്ഞ്, പിന്നെ ഇളയ മോൻ പുറത്താന്ന് റഷ്യയിലാന്ന് വർക്ക് ചെയ്യുന്നു. സന്തോഷായിട്ടോ.
0: മക്കളെ പേരൊക്കെ പറഞ്ഞു.
1: മക്കളെ മൂത്തമോന്റെ പേര് അതില്, ഭാര്യ ദിയ, പിന്നെ രണ്ടാമത്തെ മോൻ അഖില്. ഹസ്ബൻഡിന്റെ പേര് ഉദയമോൻ.
0: എന്താ ഡ്രൈവറായിട്ടാണോ
1: ഇപ്പൊ മിൽമേന്ന് റിട്ടയർഡ് ആയാലും ഡ്രൈവറായിട്ട്?
0: സ്വന്തം വണ്ടിയാണ്.
1: ആ സ്വന്തം വണ്ടി.
0: എന്താ എടുക്കുന്നത്?
1: ഓട്ടോ ഉണ്ട്, പിന്നെ ടാക്സി കാർ.
0: എങ്ങനെയാണ് ഈ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു?
1: ഓണം അടിപൊളിയായിട്ട് കഴിഞ്ഞ്. ഓണത്തിന് നമുക്ക് ഇവിടെ ചെറിയ പരിപാടി ഉണ്ടേനു. ഇവിടെ അമ്പലത്തിന്റെ അടുത്ത് തന്നെ കുട്ടികൾക്കുള്ള കലാപരിപാടികള്, അങ്ങനെ ആലത്തൊട്ട് വൈകുന്നേരം വരെ അടിപൊളിയായിട്ട് അങ്ങനെ കഴിഞ്ഞ്. പിന്നെ ഓണമായാല് പിന്നെ വീട്ടിൽ പോകും, അച്ഛനും അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പൊ നമ്മള് മക്കളെല്ലാരും ഒരു ദിവസം അവിടെ എത്തിച്ചേരും. സന്തോഷമായിട്ട് അങ്ങനെ കഴിഞ്ഞു.
0: അച്ഛനും അമ്മയുടെയും പേര് അവരെ എവിടെയാ സ്ഥലം?
1: അച്ഛനും അമ്മയും പിന്നെ കൂടാളിയാണ് കുടുംബത്തില്. അച്ഛന്റെ പേര് പത്മനാഭൻ, അമ്മ ചന്ദ്രിക.
0: കുംഭത്തിന് അമ്പലത്തിന്റെ അടുത്താണോ?
1: അമ്പലത്തിന്റെ അടുത്ത്
0: പൂവത്തൂരെത്തണോ?
1: പൂവത്തൂര് ആ സ്റ്റോപ്പ് തന്നെ ഇറങ്ങിട്ട് ഇപ്പത്തെ ഓപ്പോസിറ്റ് ഒരു മൂലോത്തങ്കാവ് എന്ന് പറഞ്ഞിട്ടൊരു ശിവക്ഷേത്രം ഉണ്ട്, അവിടെ ആയിട്ട്.
0: അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി?
1: കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 30 വർഷമായി.
0: 30 വർഷമായി നാട് വിട്ടിങ് എത്തി.
1: 18 വയസ്സായപ്പോ കല്യാണം കഴിഞ്ഞിന്.
0: അപ്പോഴേ പഠിപ്പ് കഴിഞ്ഞിട്ട് അങ്ങനെയാ ഡിഗ്രി?
1: പ്ലസ് ടു കഴിഞ്ഞിട്ടില്ല, അന്നേരം കഴിഞ്ഞിട്ട് വന്നില്ല.
0: 18-ാം പ്ലസ് ടു.
1: ആ പ്ലസ്.
0: അപ്പോഴേ ഇത്ര നേരത്തെ കല്യാണം വരുമ്പോഴേ?
1: നമ്മള് 4 പെൺകുട്ടികളാണ്. അപ്പോ ഏച്ചിക്കും കല്യാണം വന്നു, അപ്പൊ അന്റിയും വന്നോട്ട് രണ്ടാളും ഒരുമിച്ചിട്ടാണ് കല്യാണം കഴിഞ്ഞത്.
0: ഏച്ചി ആയിട്ട് എത്ര വ്യത്യാസമുണ്ട്?
1: ഏച്ചി 2 വയസ്സ്.
0: ഇത്രേ ഉള്ളൂ?
1: ഇത്രേ ഉള്ളൂ.
0: ഏച്ചിനെ എവിടെ കല്യാണം കഴിച്ചു?
1: ഏച്ചി പിണറായി.
0: ഇടക്കിടക്ക് വീട്ടിലേക്ക് പോകും?
1: ആ പോകും. അച്ഛനും അമ്മേനെ കാണാൻ പോകും.
0: വരാറുണ്ടോ അവരിങ്ങോട്ട്?
1: എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലേ വരുള്ളൂ, അല്ലെങ്കിൽ അവിടെ തന്നെ രണ്ടാള്.
0: എല്ലാരും ഇങ്ങനെ ഒത്തുകൂടുമ്പോ ഇപ്പൊ ഓണം പറഞ്ഞു, ഇനി വിഷു, അങ്ങനെ എവിടെയൊക്കെ ട്രിപ്പ് പോവാറുണ്ടോ?
1: ട്രിപ്പ് അങ്ങനെ അധികം ഇപ്പൊ അങ്ങനെ പോകാറൊന്നുമില്ല. ആദ്യം നമ്മളെ കുടുംബങ്ങളങ്ങ് തമ്മിൽ എല്ലാരും ഒന്നിച്ചിട്ട് അങ്ങനെ
0: പോലെ
1: അങ്ങനെ പോക്കുണ്ട് ഓരോ സ്ഥലത്തല്ല. ഇപ്പം കുറച്ചായി അങ്ങനെ. ചേച്ചീന്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് സുഖമില്ലാണ്ട് പിന്നെ നമ്മളിപ്പം കുറച്ച് കുറവാന്നല്ലേ. അവരാ നമ്മളെല്ലാരും ഒന്നിച്ചിട്ടാന്ന് പോകുക. അവരാ ഫസ്റ്റ് ഇറങ്ങുക, മുന്നിട്ട് ഇറങ്ങുക. ഇപ്പൊ നമ്മളെല്ലാരും പോക്കുണ്ട്. ഇപ്പൊ കുറച്ചായിട്ട് അങ്ങനെ കുറവാ.
0: വേറെന്തൊക്കെയാണ് എന്റർടൈൻമെന്റ് ഉള്ളത്? ഈ ഒരു ആശാ വർക്ക് അല്ലാതെ വേറെ എന്തൊക്കെയാണ്?
1: വേറെ ആശാ വർക്ക്? എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ രാവിലെ ചെയ്യാൻ രാവിലെ എണീച്ചിട്ടാകുമ്പോ മൊബൈലിൽ അടുക്കളയൊക്കെ വെച്ചിട്ട് പാട്ട് വെച്ചിട്ട് ഞാനിങ്ങനെ കേൾക്കും കേൾക്കും. പിന്നെ വേറെ നമുക്ക് ആശാ വർക്കിന്റെ തന്നെ ഫുള്ള് ഓരോ പിന്നെ എന്ന് വെച്ചാല് ഇപ്പൊ രാവിലെ ഉച്ചവരെ ഫീൽഡിൽ പോയിട്ടാണ് വരുന്നത്. കുട്ടികള് ഗർഭിണി അങ്ങനെയുള്ള അവരുടെ കാര്യങ്ങൾ നോക്കല് പ്രധാനമായിട്ട്. പിന്നെ പ്രായമുള്ളവര്, കിടപ്പിലായവര് അങ്ങനെയുള്ള നമുക്ക് കാര്യമായിട്ട് നോക്കണ്ടേ. പിന്നെ അത് കഴിഞ്ഞിട്ടാവും നമുക്ക് ഓരോ ഫീൽഡ് വർക്കില് ക്ലിനിക് ഉണ്ടാവും. പിന്നെ NCT അങ്ങനെ ഓരോന്നും ഉണ്ടാവും. ഇഷ്ടംപോലെ ഉണ്ടാവും നമുക്ക് ചെയ്യാനും വിളിക്കാനും പറയാനും എല്ലാം ഉണ്ടാവും.
0: അതുപോലെ കൊറോണ സമയത്ത് ആശാ വർക്കർ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു സമയമാണ് അല്ലെ, അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മകൾ.
1: കൊറോണ സമയത്ത് നമ്മള് വെച്ചാല് അധികം ആരും വീടുകളിൽ നിന്നും പോവില്ല, നമ്മള് അവർക്ക് മരുന്നും കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ എത്തിച്ചു കൊടുക്കും. ഇരുട്ടിക്ക് പോയിട്ട് മരുന്നും കാര്യങ്ങളെല്ലാം വാങ്ങി അവരെ വീടുകളിൽ എത്തിച്ചു കൊടുക്കും, പിന്നെ സാധനങ്ങൾ വേണ്ടി എത്തിച്ചു കൊടുക്കും, അങ്ങനെ പല കാര്യങ്ങളും അന്നേരം ചെയ്തിട്ടുണ്ട്. നമ്മള്
0: മോള് എന്താ ചെയ്യുന്ന
1: ഇപ്പം പി എസ് സി കോച്ചിങ്ങിന് പോകുന്നു, പിന്നെ ഇട ഇരുട്ടി പ്രകൃതി കോളേജിൽ.
0: മോളെ പേരൊന്നുകൂടി പറയൂ.
1: ദിയ.
0: ദിയ, ദിയ എവിടെയാ പഠിച്ചതൊക്കെ?
1: അവള് പൊയിലൂരാന്ന്, പൊയിലൂര്
0: സെന്റർ. പൊയിലൂർ?
1: ആ സെന്റർ പൊയിലൂരാന്ന്.
0: ഏതാ കഴിഞ്ഞതാ?
1: അവള് ബികോം കഴിഞ്ഞിട്ട് അവള് മറ്റേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞ അപ്പൊ ഇവിടെ വന്നാലും പിന്നെ പി എസ് സി
0: മോന്റെ ഭാര്യയാണല്ലേ. മോന്റെ ഭാര്യ മോളെന്നെ. പിന്നെ വേറെന്താ സിനിമയൊക്കെ കാണാറുണ്ടോ എല്ലാരും കൂടി?
1: സിനിമ കാണാൻ അധികം പോകാറില്ല, ഇടക്ക് പോയിട്ടുള്ളൂ. ഇപ്പം കുറവാ, പണ്ട് ചെറുതിലെല്ലാം അങ്ങനെ പോകുന്നുണ്ട്, ഇപ്പം കുറവാണ്.
0: ഇപ്പൊ ചേച്ചി പറഞ്ഞു പാട്ട് കൂടുതൽ ഇഷ്ടമാണ്, എങ്ങനെയാണ് മേലെ ഏത് ടൈപ്പ് പാട്ടിനോടാണ് കൂടുതൽ ഇഷ്ടം?
1: എനിക്കിപ്പം പഴയ പാട്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, അതാണ് കൂടുതൽ ഞാൻ വെക്കുക. പഴയ പാട്ട്
0: സെലക്ട് ചെയ്ത് വെക്കാലോ അല്ലെ.
1: ഇപ്പോഴത്തെ അങ്ങനെ സിനിമ കാണാത്തതുകൊണ്ട് അങ്ങനെ വലിയ പാട്ട് ില്ല. പണ്ടത്തെ പാട്ട്
0: പാടുവോ?
1: ഇല്ല, പാട്ട് പാടുന്നില്ല, പാടില്ല.
0: ശബ്ദം കേൾക്കുമ്പോഴും പാട്ട് നമ്മൾ ഈ ഒരു പരിപാടിയിലെ കൂടി ഇഷ്ടപ്പെട്ട പാട്ട് കേൾപ്പിച്ചു തരാൻ പറ്റും. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: പഴയ പാട്ടാണ്. പണ്ടത്തെ പാട്ടാണ്.
0: പ്രത്യേകിച്ചുള്ള ഗായകനോ ഗായികയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: യേശുദാസിന്റെ എല്ലാം പഴയ ഗാനങ്ങളില്ലേ, അതാണ് കൂടുതൽ ഇഷ്ടം.
0: 90s മതിയാ?
1: ഏതായാലും പഴയ ഗാനം ഇഷ്ടമാണ്.
0: പഴയ
1: പാട്ടാണ് ഇഷ്ടം.
0: നമുക്ക് ആർക്കെങ്കിലും ഒന്ന് ഡെഡിക്കേഷൻ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. ആർക്കാണ് ഇത് സമർപ്പിക്കുന്നത്?
1: എന്റെ അച്ഛനും അമ്മക്കും തന്നെ. അച്ഛനും അമ്മ സ്ഥിരം റേഡിയോ ഉണ്ട്, പാട്ട് വെച്ച് സ്ഥിരം രാവിലെ മുതൽ
0: വെക്കുന്നേ. അപ്പൊ അച്ഛനും അമ്മക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾപ്പിക്കാം. എന്തായാലും പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: നമ്മളിപ്പോ ഉള്ളത് ചാവശ്ശേരിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ചാവശ്ശേരി ഒരു വീട്ടിൽ വന്നപ്പോ ഇവിടെ നന്നായിട്ട് കോഴികൾ ഇങ്ങനെ കരയുന്നുണ്ട്. ഒരു നായിണ്ട്, നായി ഇങ്ങനെ കുറച്ച് പേടിപ്പിച്ചു. പക്ഷെ എന്നാലും നമ്മൾ ചേച്ചിനെ കണ്ടിട്ട് ഇവിടെ കയറിയതാണ്. ചേച്ചി ധൈര്യം തന്നു വന്നോന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ചേച്ചിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ചേച്ചി, നമ്മള് റേഡിയോ മലബാറിൽ നിന്നാണ്. റേഡിയോ മലബാർ എന്ന് പറഞ്ഞാൽ അയ്യല്ലൂരിലെ റേഡിയോ സ്റ്റേഷനാണ്. ഈ റേഡിയോയില് നാട്ടിലെ പാട്ട് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. പാട്ട് പാടാൻ അറിയുന്നവർ, ചിലപ്പോൾ അവസരം കിട്ടാത്തവരുണ്ടാവും, അവർക്കൊക്കെ നമ്മൾ അവസരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങി. അപ്പൊ നമുക്ക് പരിചയപ്പെടാം. ചേച്ചിയുടെ പേര് പറഞ്ഞോളൂ.
1: ഓമന.
0: ഓമന, ഓക്കെ. ഓമനമ്മ, ഇവിടെ ആരല്ല ഉള്ളത് വീട്ടില്?
1: ഇവിടെ ഇപ്പോ ഒരു മോനെ ഉള്ളൂ, ഇത്തം പുറത്താണ്. പിന്നെ ഒരുത്ത പാട്ടൊക്കെ പണിക്ക് പോയിട്ടുള്ളത്. മൂത്ത മോനുണ്ട്.
0: എത്ര മക്കളാ? രണ്ട് മക്കള്.
1: നാല് മക്കള്.
0: നാല് മക്കള്.
1: മോളെ കല്യാണം കഴിച്ചു കൊണ്ടായത്.
0: എല്ലാരും പേര് പറഞ്ഞൂടെ? മൂത്തേളമേരും.
1: മൂത്ത പ്രസാദ്, പ്രമോദ്, പ്രജീഷ്, പ്രജന.
0: പ്രജന എല്ലാം പ്രായമാണ്. ഈ ആ പ്രായയിൽ തന്നെ തുടങ്ങണം. ആരാ പറഞ്ഞേ?
1: അത് മൂത്ത മോനെ വിളിക്കാൻ എന്റെ ആങ്ങളെ പറഞ്ഞു തരും. പ്രസാദ് അതുപോലെ തന്നെ അങ്ങ് വിളിച്ചു.
0: പിന്നെ എല്ലാം പ്രാകുട്ടി അങ്ങ് വിളിച്ചു.
1: പ്രാകുട്ടി.
0: മൂത്തയാൾ എന്താ ചെയ്യുന്ന പറഞ്ഞേ?
1: നമ്മള് ആശാരിപ്പണി.
0: ആശാരിപ്പണിയാണ്.
1: ചാവശ്ശേരി
0: എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ രണ്ടാമത്തെ ആൾ എന്താ ചെയ്യുന്നത്?
1: മറ്റൊന്നു നമ്മളെ പണി തന്നെയോ. പക്ഷെ ഇപ്പൊ കുറച്ചായി പുറത്തു പോയിട്ടുള്ളത്.
0: പുറത്ത് ഗൾഫിലാ?
1: ഗൾഫില്. ഇപ്പൊ വന്നിനേനോ ഇപ്പൊ രണ്ടു മൂന്ന് മാസമായി ആദ്യം പോയിട്ട്.
0: മറ്റേ മൂന്നാമത്തെ
1: ഓനു നമ്മളെ പണി തന്നെയാണ്.
0: അവരാണോ പേട്ടയില്?
1: ഓനാണ് പേട്ടയിൽ. വേറെയുള്ള പേരും പോയതാണ്.
0: ഈ പണി തന്നെ
1: നമ്മളെ പണി തന്നെയാ.
0: ഓക്കെ. മോള്?
1: മോള് ഒന്നും പണിയൊന്നും നിൽക്കുന്നില്ല.
0: കല്യാണം കഴിഞ്ഞിട്ട്?
1: കല്യാണം കഴിഞ്ഞിട്ട്. രണ്ടു കുട്ടികളുണ്ട്. വലുതായല്ലോ. ഒന്ന് പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രിക്ക് ചേർന്ന്. മറ്റേ ഒമ്പത്. ഒരാണോ? ഒരു പെണ്ണു. മോയെ ഒമ്പതില്.
0: ഓണം?
1: ഓണത്തിന് വന്നിട്ടില്ല. ഓണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് വന്നെ.
0: എല്ലാരും വന്നോ? ഗൾഫിലെ
1: പാട്ടുപ്പിള്ളിയും വന്നിട്ടില്ല.
0: വന്നിട്ടില്ല.
1: മോളും മോളെ ഭർത്താവും മക്കളും അങ്ങോട്ട് വന്നു. അവരിന്നലെ വൈകുന്നേരം 4 മണി
0: മോളെ വീട് എവിടെയാന്ന്?
1: ശ്രീകണ്ഠാപുരം കണിയാർവേലിൽ നിന്ന് പറഞ്ഞിട്ട് പിന്നെ കാഞ്ഞിലേരി അങ്ങോട്ടാണ്. കണിയാർവേലിൽ നിന്ന് കാഞ്ഞിലേരിയൊക്കെ ബസ്സുണ്ട്.
0: ഈ മഴക്കാലത്തെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണോ ഇതിലെ വരാനെല്ലാം? യാത്രയൊക്കെ റോഡ് വെള്ളം കുത്തി
1: ഒഴുകും. താറിട്ടില്ല.
0: താറിട്ടോണ്ട് പ്രശ്നമില്ല. നിങ്ങളെ വീട് ഇതാണ് ലാസ്റ്റ് വീട്? രണ്ട് വീട്.
1: അതിപ്പോ പൈപ്പെല്ലാം പൈപ്പ് കയറിയോണ്ടാന്ന് സൈഡ്.
0: ഇവിടെയാണോ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത്? ഇവിടെയാണ്.
1: അല്ല, അങ്ങ് വേറെ അങ്ങാണ് വീട്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് കുറെ പോണം.
0: അതെ. പിന്നെ ഇങ്ങോട്ടേക്ക് താമസം?
1: നമ്മള് സ്ഥലം എടുത്തി.
0: നിങ്ങള് ഹസ്ബൻഡ് എടുത്ത
1: സ്ഥലം എടുത്ത്? 12.5 സെന്റ് സ്ഥലം എടുത്തിട്ട് കുറച്ചേ ഉള്ളൂ. വീട് കഴിഞ്ഞിട്ട് പിന്നെ അത്രേ ഉള്ളൂ.
0: എത്രാമത്തെ വയസ്സിലാ കല്യാണം കഴിഞ്ഞ?
1: വയസ്സ് 18 വയസ്സ് കഴിഞ്ഞു. 19 ആയിട്ടില്ല.
0: 19. പഠിക്കൂലേ? കെട്ടിച്ചു വിട്ടേ.
1: പഠിപ്പ് അന്നേരം. പിന്നെ 6ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അച്ഛൻ മരിച്ചു. എന്റെ അച്ഛൻ. പിന്നെ ആങ്ങളാറെല്ലാം പഠിപ്പിക്കണ്ടേ? ഒരു കൊല്ലം അവര് പഠിപ്പിച്ചു. പിന്നെ 7 പാസ്സായി. പിന്നെ പറഞ്ഞിട്ടില്ല. അപ്പാട് പിന്നെ 18 വയസ്സായ അപ്പാട് കല്യാണം.
0: കല്യാണം വന്നേരം കല്യാണം കഴിച്ചു. സ്വന്തം വീട് എവിടെയാന്ന് പറഞ്ഞേ?
1: സ്വന്തം വീട് കാഞ്ഞിരോട്.
0: കാഞ്ഞിരോട്. സിനിമയെല്ലാം കാണാൻ പോയില്ലാ? പണ്ടല്ലെങ്കിൽ
1: പണ്ടെല്ലാം പോക്കുണ്ട്.
0: പണ്ടെപ്പം പോകുന്നത്? ഇപ്പാണ് ഒതുങ്ങിപ്പോയല്ലേ.
1: ഇപ്പോഴും പോക്കില്ല.
0: ലാസ്റ്റ് കണ്ടത് ടാക്കീസ് എന്ന് കണ്ട സിനിമ ഏതാ?
1: ഇപ്പം പോയിനി. ഇപ്പൊ മോൻ വന്നേരോ. പിന്നെ മോളെ മോളുണ്ടേനൂടെ. ഞാൻ പോക്കില്ല. ഇതായാലും ഞാൻ അത്തവരെ ഞാനടി ടാക്കീസ് പോക്കൊന്നില്ല. ഇങ്ങനെ ടി വി കാണുന്ന ഇതേ ഉള്ളൂ. എന്നിട്ട് മോളിടി ഉള്ളോണ്ട് മോൻ പറഞ്ഞ് പിന്നെ നമുക്ക് സിനിമക്ക് പോകാന്നുണ്ട്. ഞാനിട എന്നുള്ള പറഞ്ഞു. ഞാൻ വരുന്നില്ല എന്നാ വന്നാൽ നിലം പറഞ്ഞിട്ട് അങ്ങനെ പോയി. അതെന്താപ്പൊ ഇപ്പൊ അതിന് പേരെന്താപ്പ? മറ്റേ അബീന്റെ മോന്റെ സിനിമയിലേ മരിച്ചു. അബീന്റെ അതിന്റെ പേരാണ് ഓർമ്മയില്.
0: കണ്ടത് എങ്ങനെയുണ്ട്? കൊറേ നാള് കൂടി കണ്ടിട്ട്.
1: ആ ഓ, അതെ. ഞാൻ ടാക്കീസ് ആയിട്ട് മട്ടൻ ടാക്കീസ് ആയിട്ട് ഞാൻ പോയിട്ടില്ല.
0: അതെ. ആദ്യം തോലി ഉണ്ടാവില്ല.
1: പിന്നെ എ സി അല്ലല്ലേ. ഞാൻ ഇങ്ങനെ സാരിയെല്ലാം പൊളിച്ചിട്ടിരുന്നേ. പുതപ്പെടുത്തുകൂടെന്നെല്ലാം പറഞ്ഞാലും പണ്ട് പോയതല്ലേ.
0: എങ്ങനെയാന്ന് സമയം കളിയ? പണിയെല്ലാം കഴിഞ്ഞ് കൊറേ സമയം ബാക്കി ഉണ്ടാവില്ലേ?
1: ബാക്കി എന്നപ്പോ ഇനിയിപ്പോ അതിൽ അടിച്ചു വരേണ്ട സമയമായി.
0: വിളക്കെത്തിക്കണം. അത് കഴിഞ്ഞിട്ട് രാത്രിയത്തെ
1: രാത്രി പിന്നെ
0: നീ റേഡിയോ ശീലാക്കണം കേട്ടോ. പണിയെടുക്കുമ്പോ അവിടെ തുറന്നു വെക്കണേ. മോനോട് പറയാം 89.6 വെച്ചാ മതി. നമ്മൾ ഈ പരിപാടിയിലേക്ക് കൂടി പാട്ട് പാടൂല എന്ന് പറഞ്ഞാൽ?
1: പാട്ടൊന്നും പാടൂല.
0: ഇല്ല. ഓക്കെ. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾപ്പിച്ചു തരാം. ഏത് പാട്ടാ കേക്കണ്ടേ?
1: അപ്പൊ
0: എനക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വെച്ചു. ഓക്കെ. ആർക്കാന്ന് ഡെഡിക്കേഷൻ? കൊച്ചുമക്കൊക്കെ കൊടുത്താലോ?
1: കൊടുത്തേ.
0: ഓക്കെ, നമുക്ക് കേൾപ്പിക്കാം.

0: റേഡിയോ മലബാർ ഇപ്പോഴേ ചാവശ്ശേരിയാണുള്ളത്. അപ്പൊ നമ്മൾ ഒരുപാട് പുതിയ പുതിയ ആൾക്കാർ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്തതായിട്ട് പരിചയപ്പെടാം. പേര്
1: ഷംസീറ. ഇനീഷ്യൽ പി ആർ.
0: പി ആർ. ഓക്കെ. ഇവിടെ ആരൊക്കെ ഉള്ളത് വീട്ടില്?
1: ഇവിടെ ഉമ്മ, എന്റെ ഹസ്ബൻഡ്, മൂന്ന് മക്കള്.
2: എല്ലാരെയും പേര് പറഞ്ഞു.
1: മൂത്ത മോൾ നെത്താഷ റോബിൻ, രണ്ടാമത് ഒരു ആൺകുട്ടിയാണ് ഷാദിൽ മുഹമ്മദ്, മൂന്നാമത് ഒരു പെൺകുട്ടി നൂഹ ജമാൽ.
2: ഉമ്മാരെ പേര്?
1: ഉമ്മാരെ ഖദീജ.
2: ഒരു മോളാണല്ലോ.
1: രണ്ടാങ്ങളാറുണ്ട്.
2: അവരെവിടെയാ?
1: അവര് പുറത്താ.
2: പുറത്താ.
1: പേര്? ഒന്ന് ഷറഫുദ്ദീന്, ഒന്ന് സാദിഖ്.
2: ജോലി ചെയ്യുന്നുണ്ട്?
1: അവർ ജോലി ചെയ്യുന്നുണ്ട്.
2: കല്യാണം കഴിഞ്ഞാ?
1: അവര് കല്യാണം കഴിഞ്ഞാണ്
2: അല്ലേ. അപ്പം ഇയാളെന്താ ഇയാൾ ഇവിടെ തന്നെ സെറ്റിൽ ആവാന്ന് വിചാരിച്ച? ഉമ്മക്ക് ഒരാളാവാ.
1: ഉമ്മക്ക് കൂട്ടിനാട് വേണ്ടേ.
2: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
1: ഓറ് ഫ്രൂട്ട്സിന്റെ പണിയാ.
2: എവിടെ?
1: ഇരിട്ടിക്ക്.
2: ഇരിട്ടി. രാവിലെ പോകേണ്ടി വരും.
1: ഓറ് ഒരു 6 മണിക്ക് പോകും.
2: പോവല്ലേ. മക്കളൊക്കെ എവിടെയാ പഠിക്കുന്നത്?
1: ഒരുപാട് ഇടേന്നൂര് +1 പഠിക്കുന്നത്, ഒരാൾ മട്ടന്നൂർ HSS അല്ലേ സ്കൂൾ ആണ്ട് പഠിക്കുന്നത്, ഒരാള് പാലോട്ടുള്ളിക്ക്.
2: പാലോട്ടുള്ളി. എല്ലാരും അടുത്തടുത്താണ്. എന്താണ് പഠിച്ചതൊക്കെ?
1: ഞാന് +2 പഠിച്ചു, അറബിക് കോളേജ് പഠിച്ചത്, പിന്നെ +2 പൂർത്തിയാക്കിയിട്ടില്ല, അപ്പോഴത്തേക്ക് മാരേജ് കഴിഞ്ഞ്.
2: പിന്നെ സെറ്റിൽ
1: അങ്ങനെ പോയി.
2: പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ?
1: ഇന്നലെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ പിള്ളേരല്ലേ, ഇപ്പൊ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും വീട്ടില് ജോലി എടുക്കണോ, പിന്നെ ഉമ്മറ്റക്കാണല്ലോ, അങ്ങനെ ചെറുതായിട്ട്.
2: ജോലി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടോ?
1: ആഗ്രഹമുണ്ട്.
2: ട്രൈ ചെയ്യുന്നുണ്ടോ?
1: ട്രൈ ചെയ്താണ് ഇപ്പൊ ഓരോ മക്കളെ പഠിപ്പ് എങ്ങനെ പോകുന്നു.
2: ഇനി അവരെ കൂടെ തന്നെ നിക്കണല്ലോ അല്ലേ.
1: അതെ.
2: ഓക്കെ. എങ്ങനെയാണ് നിങ്ങള് ഈ ഒഴിവ് കാലങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ, കുട്ടികളെല്ലാം ഒരുമിച്ച് എങ്ങനെയാ ചെലവഴിക്കുക?
1: അവരെ നോക്കലിന്റെ ഒരു എന്റർടൈൻമെന്റ് ആണല്ലോ. പിന്നെ വെച്ചാല് അവര് പുറത്തെല്ലാം പോകുമ്പോൾ ഇറങ്ങാൻ പോകും. പിള്ളേർ അതേ പിള്ളേരായിട്ട് അധികം സ്പെൻഡ് ചെയ്യും. അതന്നെ. പിന്നെ എന്റർടൈൻമെന്റ് ആയിട്ട് അതന്നെ.
2: ഹസ്ബൻഡിന് മാറി നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ആരെങ്കിലും ഉണ്ടോ പണിക്കൊക്കെ ആളുണ്ടോ അവിടെ?
1: അവരാണ്. ഓരോ അക്കൗണ്ടന്റ് ആണ് നടത്തേ. അപ്പൊ ഡെയിലി എന്തായാലും പോകേണ്ടി വരും. ഞായറാഴ്ച മാത്രം ലീവ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഉണ്ടാവും. എന്തെങ്കിലും ആവശ്യത്തിന് ലീവ് എടുക്കൂ.
2: പിന്നെ പുറത്ത് വേറെന്താ? വേറെന്താ ഇപ്പൊ യാത്രയല്ലാതെ വേറെ ഫിലിം അങ്ങനെ കാണാൻ പോക്കുണ്ടാവില്ല അല്ലെ?
1: ഫിലിം കാണാൻ പോക്കുണ്ട്.
2: ലാസ്റ്റ്
1: നമ്മള് മറ്റേ ഇപ്പൊ ഇറങ്ങിയിട്ടില്ലേ, ഇപ്പല്ല കുറച്ച് മുമ്പ് ഇറങ്ങിയത്, മറ്റേ ഒരു പ്രേയത്തിന്റെ സിനിമ ഇല്ലേ, അതാ ലാസ്റ്റ് കണ്ടത്. പിന്നെ അപ്പോഴത്തെ കാങ്ങള് ഗൾഫിൽ പോയി. ഓന്റെ കൂടെ പോവാതി അവര് വന്നാലും രണ്ട് മൂന്നാള് ഗൾഫിലുണ്ട്. അപ്പൊ അവര് വന്നാലും ജോളി അങ്ങനെ അവരൊക്കെ അടിച്ചുപൊളിക്കാനെ
2: പോകും.
1: ഇല്ല അവര് ചെറിയ ചെറിയ ആങ്ങളെയാണ്. കസിൻ ആങ്ങളെ മക്കളുണ്ടാവില്ലേ, എന്റെ ആങ്ങളുടെ മക്കളാണ് കസിൻസ്. അങ്ങനെ നമ്മൾ ആങ്ങളെ കാണുന്ന അപ്പൊ ആ രീതിക്കാണ്. അവര് വന്നാൽ ജോളിയാണ്. എല്ലാടി പോവാനും
2: വരാനും പിന്നെ
1: തീർച്ചയായും അവരാന്ന് ജോളി അവരത്.
2: എങ്ങനെയുണ്ട് മക്കള് പഠിപ്പെല്ലാം? എങ്ങനെയാ പോകുന്നത്?
1: മോന് കുറച്ച് ഇച്ചിരി വേക്കോട്ടാണ്, പക്ഷെ രണ്ട് മക്കളും നല്ല നല്ല പഠിക്കും. മോൻ പിന്നെ അധികം വാശിയുമാണ്, എന്നെ പഠിപ്പിക്കുന്നത് അധികം പഠിക്കുകയും ചെയ്യില്ല.
2: അവന്റെ ടേസ്റ്റ് വേറെ ആയിരിക്കും.
1: മോനിക്ക് ഫോണ് ഗെയിം മെയിൻ. അത്
2: ചെറുതാമ കൊടുത്ത് ചിലപ്പോ ശീലമായി.
1: അത് പിന്നെ
2: വെള്ളം മാറ്റുന്നു.
1: ഫോൺ അധികം ഉപയോഗിക്കുന്നില്ല, എന്നാലും പിന്നെ വെച്ചാല് പഠിക്കാനൊക്കെ പഠിക്കലും ചെയ്യും. മടിയുണ്ട് പഠിക്കാൻ. നല്ല
2: അടികൂടും.
1: ഫോണിന് റെഡി ആയില്ല, പക്ഷെങ്കില് കാണും. മിക്കവാറും ഗെയിം തന്നെയാണ് ഫോണ് കളിക്കുക. ഒരു ഫോണ് ഗെയിം കളിക്കാനായിട്ട് ഒനിക്കായിട്ട് ഒരു ഫോണ് ഗെയിം കളിച്ചെടുക്കും.
2: നമുക്കിവിടെ വരുമ്പോ തോന്നിയൊരു വ്യത്യാസം എന്ന് വെച്ചാൽ, ടൗൺ ആണെങ്കിലും ടൗണിന്റെ യാതൊരു ഇതുമില്ല. നല്ല കാമൻ കോയറ്റ് തണുപ്പുള്ള സ്ഥലം.
1: എന്താ വെച്ചാല് മരങ്ങള്, ഫുള്ള് മരങ്ങളാണ്. പിന്നെ ആണെങ്കിൽ ടൗൺ തന്നെയാണ്, പക്ഷെ കുറച്ചിങ്ങോട്ട് വരണോ. രസമുള്ള സ്ഥലല്ലേ?
2: നമുക്കൊരു ടൗണെല്ലാം നിന്നിട്ട് വരുമ്പോ ഒരു നല്ല
1: നല്ല തണുപ്പില്ലേ.
2: നിങ്ങക്ക് ഇവിടുന്ന് ടൗണിലേക്ക് പോകണമെന്ന് ആഗ്രഹമൊന്നും ഇല്ലല്ലോ?
1: ഇല്ല. എന്റെ ഭർത്താവിന്റെ ടൗണിലെ വീട്. ആടെ ഏത് സമയം വണ്ടിയും മുറ്റത്തുള്ള വണ്ടികളായിട്ട് ഭയങ്കര
2: ഡിസ്റ്റർബാണ്.
1: നമുക്ക് ഈ ഇങ്ങനെയുള്ള സ്ഥലം ഇഷ്ടം.
2: അതുകൊണ്ടാണ് ഇവിടെ
1: വീടെടുത്ത.
2: എങ്ങനെയാണ് വീട് പണിയെടുത്ത് വരുത്തി?
1: വാർപ്പ് കഴിഞ്ഞ് പിന്നെ കല്ലിറക്കാൻ നോക്കുന്നുണ്ട്. മുകളിലത്തും കൂടെ എടുത്തിട്ട് വേണം. വേഗം കൂടാൻ ആഗ്രഹമുണ്ട്, നോക്കട്ടെ.
2: അതുപോലെ പണിക്കാരൊക്കെ ക്ഷാമം ഉണ്ടോ? എങ്ങനെയാ പെട്ടെന്ന്?
1: ഇല്ല, നമുക്ക് നമ്മളെ അയൽവാസി തന്നെ പണിക്കാരുണ്ട്. ഒരു ഏത് സമയം വിളിച്ചാലും വരും. എന്തിനുണ്ട്? എല്ലാത്തിനും ഉണ്ട്. വാർപ്പിന്റെവരുണ്ട്, കല്ല് വെക്കേണ്ട, ഏത് പണിക്കാൻ വിളിച്ചാലും ആൾക്കാരുണ്ട്.
2: ഉമ്മയുടെ ഭക്ഷണത്തില് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ?
1: ഉമ്മാന്റെ എല്ലാം ഇഷ്ടമാണ്.
2: ആ ഒരു ഇത് മോൾക്കും കിട്ടിയിട്ടുണ്ടോ?
1: ഉമ്മാന്റെ കൈ എന്താ കിട്ടിയിട്ടില്ല. ഉമ്മാന്റെ എല്ലാ ഭക്ഷണം നല്ല ടേസ്റ്റ് ഉള്ളത്.
2: അപ്പൊ ഹസ്ബൻഡ് പറയാറുണ്ടോ ഉമ്മ വെക്കുന്ന പോലെ വേണമെന്നോ അങ്ങനെ പറയാറ?
1: ഇല്ല, അത് പറയാറില്ല. പക്ഷെ ഉമ്മയെ ഫുഡ് ഭക്ഷണം
2: ആക്കുക, സപ്പോർട്ട് ചെയ്ത് കൊടുക്കും.
1: ഞാൻ പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് പിന്നെ കുട്ടികളായിട്ട് ഇങ്ങനെ പോകും. അതെ തന്നെ. പണിയായിട്ടൊന്നും ഉമ്മനെ സഹായിക്കൂല, എടുക്കെന്തെങ്കിലും ഒക്കെ ഇങ്ങനെ
2: നമുക്ക് കയ്യാത്തരല്ലോ ഒന്ന്.
1: ഉമ്മക്ക് ഉമ്മ തന്നെ ആക്കണം, അത് ശീലാണ്.
2: എന്നാലും ഉമ്മ വെക്കുന്നതിൽ ഏത് എന്തായാലും ഒന്നിനൊരു സ്പെഷ്യൽ ഉണ്ടാവില്ല. എന്താണ്?
1: ഉമ്മന്റെ ബിരിയാണി.
2: എല്ലാരും പറയാറുണ്ട്.
1: എല്ലാരും പറയാറുണ്ട്. ഈ ഭാഗത്തിലായിരിക്കും ഉമ്മ വെച്ചു കൊടുക്കുകയും ചെയ്യലുണ്ട്. എല്ലാരും വിളിച്ചു
2: കഴിഞ്ഞിട്ട്
1: ഇല്ല ഇല്ല ഇല്ല, ഇവര് അയൽവാസികള് ടേസ്റ്റ് കൊണ്ട് വിളിക്കും ഉമ്മനെ. അങ്ങനെ അയൽവാസികൾക്ക് ഇങ്ങനെ അറിയാത്തവരാ. എന്നാലും വിളിച്ചു വെച്ചിരിക്കുമ്പോ പോക്കുന്നുണ്ട്. വെക്കാനൊന്നും പോവില്ല, അവർക്ക് ഇഷ്ടമാണ്.
2: ടി വി കാണും.
1: ടിവി ചെറുതായിട്ട്
2: ചെറുതായിട്ട് സമയം മോണ്ട അല്ലേ, മക്കള് പോയി കഴിഞ്ഞാൽ എന്താ പരിപാടി?
1: ഫോണ്, ഫോണില് അധികം ഇൻസ്റ്റഗ്രാമോ എന്തെങ്കിലും ഇങ്ങനെ
2: റീൽസ്
1: കണ്ടുപോകും. പിന്നെ സമയം അവര് പോണ്ടാക്കി തന്നെ സമയമായല്ലോ, 10 മണിയല്ലേ ആവും കൂട്ടില് പോയി കഴിയണ്ടെങ്കില്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ വീട്ടില് നല്ലതായി പണി ഉണ്ടാവല്ലോ, അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം ഫോണ്, പിന്നെ ഒരു 3 കൂട്ടിലെത്തും
2: ചെയ്യും.
1: മദ്രസ അവർക്ക് ആഴ്ചക്ക് 2 ദിവസമാണ്. അത് ഉണ്ട്, നമ്മളിവിടെ ചേർത്തത് ആഴ്ചക്കുള്ളതാണ്. ആഴ്ചക്ക് 7 പോയി കഴിഞ്ഞാല് 1 വരെ ഉള്ളത്.
2: അപ്പൊ അത് 1 ദിവസം കൊണ്ട് ഇതാവുമല്ലോ.
1: അവര് ആഴ്ചക്ക് ഇതിപ്പോ 1 പഠിപ്പിക്കുന്ന ദിവസം ഉള്ളത്, ഇത് നല്ല മണിക്കൂർ കിട്ടുന്നില്ല, അപ്പൊ പഠിക്കും. അങ്ങനെ പഠിപ്പിക്കുന്ന നമ്മള്
2: അവിടെയും പഠിക്കാനും പരീക്ഷയൊക്കെ ഉണ്ടാവില്ലേ?
1: ആ എക്സാം ഉണ്ട്.
2: അതെല്ലേ,
1: അതിലെല്ലാം മാർക്ക്.
2: പിന്നെ സ്കൂളിലെല്ലാം പോയി കഴിഞ്ഞാൽ കുട്ടികളെല്ലാ വിശേഷങ്ങളും വന്ന് പറയൂ.
1: ആ തീർച്ചയായും, നല്ല നല്ല വിശേഷങ്ങൾ പറയും.
2: അതെല്ലേ,
1: അവരത് ഞാൻ ചോദിക്കും ചെയ്യും, ഇന്ന് നടന്ന ടീച്ചർ എന്താ പറഞ്ഞേ, ഹോംവർക്ക് ഉണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ കൂടുതൽ മൂത്ത മോളെ ചോദിക്കാം, ഓൾക്കാന്ന് കൂടുതലെല്ലാം പറയാൻ ഒരു ഇൻട്രസ്റ്റ് ഇങ്ങോട്ടേക്ക് അല്ലെ, ഓക്കത് ഇഷ്ടാന്ന്. അത് പോയി വന്ന് ഇങ്ങോട്ട് വന്ന് പറയും, അത് നടന്നേ ഇത് നടന്നേ ഇങ്ങോട്ട് വന്ന് പറയും. ഇത് അതിന്റെ പ്രായമായിട്ടില്ലല്ലോ, ഇവരോട് ചോദിക്കും. മൂത്ത മോള് പണ്ടേ പറഞ്ഞതുകൊണ്ട് എങ്ങനെ
2: പോകും.
1: ഓളിപ്പം പ്ലസ് വൺ എടയന്നൂർ പഠിക്കുന്ന,
2: ഓള്
1: സയൻസ്.
2: വേറെ ഇവിടെ മട്ടന്നൂര്
1: കൊടുത്തു യൂണിവേഴ്സിറ്റി, ഓള് ഫസ്റ്റ് കൊടുത്തത് അങ്ങനെ മട്ടന്നൂർ കൊടുക്കാണ്, അങ്ങനെ കൊടുത്തു നോക്കുമ്പോ കിട്ടിട്ടില്ല.
2: പിന്നെ പാട്ടെല്ലാം കേൾക്കണ്ട?
1: പാട്ട്
2: നിങ്ങള് കല്യാണത്തിനൊക്കെ പാട്ടില്ലേ പാടുന്ന?
1: കൈയൂട്ടി കൊടുക്കുന്നില്ല, പാടൂല.
2: പാടൂല, പാടാറുണ്ട്, എപ്പോഴും പാടിയിട്ടില്ല.
1: ഞാൻ ചെറുതായിട്ട് മൂളല്ലാണ്ട് പാടില്ല.
2: ആ മൂളിലൊന്നും നമുക്ക് ഇതിലേക്ക്
1: ഭയങ്കര കുറവായിരിക്കും.
2: ഇല്ല,
1: വേണ്ട വേണ്ട,
2: ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ ഈ പരിപാടി ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഏത് പാട്ടാ കേക്കണ്ടേ?
1: ഏത് പാട്ടും പാടും.
2: ഏത് പാട്ട്?
1: അങ്ങനെയാണെങ്കിൽ നല്ല പാട്ടും, അങ്ങനെ മാപ്പിളപ്പാട്ട് അങ്ങനെ
2: കുഴപ്പമൊന്നുമില്ല പറയാം. സിനിമാ പാട്ട് അധികം ചോദിക്കില്ല, എന്നാലും കുഴപ്പമില്ല പറഞ്ഞു.
1: അങ്ങനല്ലേ, എനിക്ക് എല്ലാ പാട്ടും ഇഷ്ടമാണ്, പക്ഷെ പെട്ടെന്ന് പറയാട്ടാന് കേട്ടതില്ല.
2: എന്നാലും മക്കള് ചിലപ്പം പറയില്ലേ, കേട്ട് ആസ്വദിക്കാറുണ്ട് പാട്ടെല്ലാം.
1: ആ ഇവരെല്ലാം
2: മക്കൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട്
1: ഷാദിൽ മുഹമ്മദ്.
2: ഷാദിൽ മുഹമ്മദ് വേണ്ടിയിട്ട് തൂക്കി എന്നുള്ള പാട്ട്, അതൊരു ഭയങ്കര ട്രെൻഡ്.
1: അവരംഗത്തിലേ കേക്കൂ,
2: പക്ഷെ രസമുണ്ട് അത് കേട്ടിരിക്കാൻ. അതെ അല്ലേ, അപ്പൊ നമുക്ക് ഈ ഷാദിലിന് വേണ്ടിയിട്ട് മനോഹരമായി പാട്ട്. അപ്പൊ ഇനി നമ്മുടെ റേഡിയോന്റെ ഒരു ശ്രോതാവായിരിക്കണം, എപ്പോഴും കേൾക്കുക, പരിപാടി കേട്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കും.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 0497276240.
1: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽനേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽനേഷൻ, നെടുവട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ. 7025900017 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ. ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും.

0: അതാണ് അരോമ ഗ്രിൽ നേഷൻ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
2: ഇതുവരെ
3: സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെയൊന്നും ചിന്തിക്കും വേണ്ടേനും.
2: അതുകൊണ്ട് നമുക്കൊരു ധൈര്യം.
3: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
2: ഇനിയിപ്പന്ന ചെയ്യാ.
3: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനുവാ ആടെയുള്ളത്. മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
2: എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ വേണ്ടി വരൂലേ?
3: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലില് നിർത്തുവല്ലേ വേണ്ടത്. അതല്ലേ മോന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
2: നീ പറഞ്ഞതാ ശരി.
0: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമ്മർ ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.

72 മോഡൽ എന്ന ചിത്രത്തിന് വേണ്ടി രാജേഷ് കൃഷ്ണൻ, ശ്വേതാമോഹൻ എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി ചിത്രയും ഹരിചരണും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം 916.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്.
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്ന ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
0: പോങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

0: ചേട്ടാ മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490247 1400 7225 9001 8.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.

0: നീ എന്നാടോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു?
1: ഇതുവരെ സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെയൊന്നും ചിന്തിക്കും വേണ്ടേനും.
0: അതുകൊണ്ട് നമുക്കൊരു ധൈര്യമല്ലേ.
1: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
0: ഇനിയിപ്പന്ന ചെയ്യാ.
1: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരല്ലേനുവാ ആടെയുള്ളത്. മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
0: എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ വേണ്ടി വരൂലേ?
1: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലില് നിർത്തുവല്ലേ വേണ്ടത്. അതല്ലേ മോന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
0: നീ പറഞ്ഞതാ ശരി.
2: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ത് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111 933 600.
1: സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉച്ചകഴിഞ്ഞ് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കം. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളെ തിരികെ എത്തിക്കുന്ന കൂടെ പദ്ധതിക്ക് തുടക്കമായി. ഏഷ്യാകപ്പ് പുരുഷ വിഭാഗം ഹോക്കി സെമിയിൽ ഇന്ത്യ മലേഷ്യ പോരാട്ടം ഉച്ചകഴിഞ്ഞ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉച്ചകഴിഞ്ഞ് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. റഷ്യ ഉക്രൈൻ സംഘർഷം, പശ്ചിമേഷ്യയിലെ സാഹചര്യം, വ്യാപാര ബന്ധങ്ങൾ, ഊർജ്ജ സഹകരണം എന്നിവ പ്രധാന ചർച്ചാ വിഷയങ്ങളാകും. നാളെ ആരംഭിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് പുടിൻ പുലർച്ചെ തലസ്ഥാനത്ത് എത്തി. വൈകിട്ട് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. പശ്ചിമേഷ്യയിലെ നിലവിലെ പശ്ചാത്തലത്തിൽ ഇരുവരുടെയും കൂടിക്കാഴ്ചയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. പ്രാദേശിക സംഭവ വികാസങ്ങളും പ്രധാന ചർച്ചാ വിഷയങ്ങളാകും. ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ അന്റോണി ഗുട്ടറസുമായും വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയേക്കും. ലോകക്ഷേമം മുഖ്യലക്ഷ്യമാക്കി വിവിധ വിഷയങ്ങളിൽ ക്രിയാത്മകമായ ചർച്ചകൾക്ക് ഉച്ചകോടി വേദിയാകുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കമാകും. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ഉച്ചകോടിയിൽ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുക്കും. ആഗോളക്ഷേമം ലക്ഷ്യമാക്കി വിവിധ വിഷയങ്ങളിൽ അർത്ഥവത്തും ക്രിയാത്മകവുമായ ചർച്ചകൾ ഉച്ചകോടിയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സ്ഥിരത, നൂതനാശയം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്നതാണ് ഈ വർഷത്തെ ഉച്ചകോടിയുടെ പ്രമേയം. ബ്രിക്സ് ബിസിനസ് ഫോറത്തിന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമായി. ഫിക്കി, CII, അസോച്ചം എന്നീ വ്യവസായ സംഘടനകളുമായി സഹകരിച്ച് ബ്രിക്സ് ബിസിനസ് കൌൺസിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനും കരുത്തുറ്റ വിതരണ ശൃംഖലകൾ കെട്ടിപ്പടുക്കുന്നതിനും അതിർത്തി കടന്ന് നിക്ഷേപ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനും തന്ത്രപ്രധാന വേദിയായി ഫോറം നിലകൊള്ളുന്നു. ഭീകരവാദത്തെ എതിർക്കാനും അതിനെതിരെ നിലകൊള്ളാനും ഇന്ത്യയുടെ ദൃഢനിശ്ചയം അചഞ്ചലമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ഭീകര ആക്രമണങ്ങളുടെ 25th വാർഷികത്തോടനുബന്ധിച്ച് സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ ഭീകരവാദം ലോകമെമ്പാടും എണ്ണമറ്റ ജീവനുകൾ കവർന്നെടുത്തതായി അദ്ദേഹം വ്യക്തമാക്കി. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച പ്രധാനമന്ത്രി കുടുംബങ്ങൾക്ക് ഐക്യദാർഢ്യം അറിയിച്ചു. ഭീകരവാദമെന്ന വിപത്തിനെ നേരിടാൻ എല്ലാ ശ്രമങ്ങൾക്കും ഇന്ത്യയുടെ പിന്തുണയുണ്ടാകുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 7.8% വളർച്ച രേഖപ്പെടുത്തിയതിനെ തുടർന്ന് ആഗോള വളർച്ചയുടെ പ്രധാന ചാലകശക്തിയായി ഇന്ത്യ മാറിയെന്ന് അന്താരാഷ്ട്ര നാണയനിധി അറിയിച്ചു. വെല്ലുവിളികൾക്കിടയിലും സേവന കയറ്റുമതി മേഖലകളിലെ മികച്ച പ്രകടനമാണ് വളർച്ചയ്ക്ക് വഴിയൊരുക്കിയതെന്ന് IMF കമ്മ്യൂണിക്കേഷൻസ് വിഭാഗം ഡയറക്ടർ ജൂലി കോസാക് പറഞ്ഞു. എണ്ണ വിലയിലുണ്ടാകുന്ന വർധന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ചെലുത്തുന്ന സ്വാധീനത്തെയും IMF നിരീക്ഷിച്ചു വരികയാണെന്ന് അവർ അറിയിച്ചു. ബ്രെന്റ് ക്രൂഡ് ഓയിലിന്റെ വില 4 ഏറ്റവും ഉയർന്ന നിരക്കായ 108.77 US ഡോളറിലെത്തി. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ, പണപ്പെരുപ്പം തുടങ്ങിയവയുടെ പശ്ചാത്തലത്തിലാണ് ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ചത്. 1st രാജ്യവ്യാപകമായി നടത്തുന്ന ഒരു ദിവസം 1 മണിക്കൂർ ഒന്നിച്ച് എന്ന ശുചീകരണ ശ്രമദാന യജ്ഞത്തിന് മുന്നോടിയായി വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യണമെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു. ഈ മാസം 17 മുതൽ ഒക്ടോബർ 17 വരെ സംഘടിപ്പിക്കുന്ന സ്വച്ഛത ഹി സേവ മുന്നൊരുക്കത്തിന്റെ ഉന്നതതല അവലോകന യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരുമെന്നും കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപയോഗം കൂടിയതുകൊണ്ടാണിതെന്നും മന്ത്രി സണ്ണി ജോസഫ് കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാത്രിയിൽ വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതും AC ഫാൻ ഉപയോഗം കൂടിയതും വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമായെന്നും മന്ത്രി അറിയിച്ചു. KSEB വൈദ്യുതി വാങ്ങുവാൻ പെട്ടെന്ന് സാധിക്കില്ലെന്നും അതിന് അനേകം നടപടിക്രമങ്ങളുണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. പകൽ ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ വൈദ്യുതി രാത്രിയിലേക്ക് സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന സ്കീമിംഗ് ഇല്ലെന്നും ഇതിന് പദ്ധതികൾ കാസർകോട്ട് മൈലാട്ടിയിലും മുള്ളേരിയിലും കണ്ണൂർ ശ്രീകണ്ഠപുരത്തും തിരുവനന്തപുരം പോത്തൻകോടും മലപ്പുറം അരീക്കോടും പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. ബ്രഹ്മപുരത്ത് 500 MW വൈദ്യുതി പകൽ സമയത്ത് ഉൽപ്പാദിപ്പിച്ച് രാത്രിയിലേക്ക് സൂക്ഷിച്ചു വെക്കുന്ന പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്തെ ദീർഘകാല കരാർ റദ്ദാക്കിയതും പ്രതിസന്ധിക്ക് കാരണമായെന്നും കരാർ പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് സുപ്രീംകോടതിയിൽ കേസ് നടത്തുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. നിലവിലെ അവസ്ഥ മനസ്സിലാക്കി പ്രയാസങ്ങൾക്കിടയിലും വൈദ്യുതി നിയന്ത്രണത്തിൽ ജനങ്ങൾ സഹകരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്നലെ വൈദ്യുതി ഉപഭോഗം ഉയർന്ന നിലയിൽ ആയിരുന്നുവെന്ന് KSEB അറിയിച്ചു. പവർ എക്സ്ചേഞ്ചിൽ നിന്നും വൈദ്യുതി ലഭ്യതയിൽ 700 മുതൽ 900 മെഗാവാട്ടിന് കുറവുണ്ടായെന്നും KSEB അറിയിച്ചു. പൊതുവിദ്യാലയങ്ങളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്ന കൂടെ പദ്ധതിക്ക് പാലക്കാട്ട് തുടക്കമായി. പദ്ധതി മന്ത്രി എൻ ഷംസുദ്ദീൻ അട്ടപ്പാടിയിലെ അഗളിയിൽ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട്ടുനിന്ന് ഫൈസൽ അലിമുത്ത്.
1: തുടർച്ചയായി സ്കൂളിൽ ഹാജരാകാതിരുന്ന കുട്ടികളുടെ വീട് സന്ദർശിച്ചുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് കൂടെ പദ്ധതി നടപ്പാക്കുന്നത്. വരും ദിവസങ്ങളിലും ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ ഓഫീസർമാർ, സ്കൂൾ അധികൃതർ, PTA പ്രതിനിധികൾ, സമഗ്ര ശിക്ഷാ പ്രതിനിധികൾ, ST പ്രൊമോട്ടർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ വീട് സന്ദർശിക്കും. ഇത്തരത്തിൽ സ്കൂളിൽ എത്താത്ത കുട്ടികളെ തിരികെ സ്കൂളിൽ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് കൂടെ പദ്ധതിയിലൂടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത്.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കിയിൽ ഇന്ത്യ സെമി ഫൈനലിൽ കടന്നു. ചൈനയിൽ പാകിസ്ഥാനെ എതിരില്ലാത്ത 19 ഗോളിനാണ് ഇന്ത്യ തകർത്തത്. നാളെ കൊറിയ മലേഷ്യ മത്സര വിജയികളെ ഇന്ത്യ സെമിയിൽ നേരിടും. പുരുഷ വിഭാഗത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇന്ന് ഉച്ചകഴിഞ്ഞ് 2:15 സെമിയിൽ മലേഷ്യയെ നേരിടും. ഇന്ത്യ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് 2-ാം സെമിയിൽ ഇന്ന് ശ്രീലങ്കയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം വൈകിട്ട് 8:00 മത്സരം. മറ്റന്നാൾ ഫൈനലിൽ ഇന്ത്യ ഇന്നത്തെ വിജയികളുമായി മത്സരിക്കും. സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നാളെ കോഴിക്കോട്ട് ആരംഭിക്കും. ഈ മാസം 18 വരെ ദേവഗിരി കോളേജിൽ 14 ജില്ലകളെ 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം. 17-ന് സെമിഫൈനലും 18-ന് ഫൈനലും നടത്തും. ഇടുക്കി സത്രം എയർസ്ട്രിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ധാരണയായി. വനം റവന്യൂ വകുപ്പുകൾ തമ്മിലുണ്ടായിരുന്ന തർക്കം ചർച്ചയിലൂടെ പരിഹരിച്ചതിനെ തുടർന്നാണ് നടപടി. നിർമ്മാണത്തിനാവശ്യമായ 6.5 ഏക്കർ ഭൂമി വനം വകുപ്പ് നൽകുന്നതിന് പകരം അതേ അളവിൽ ഭൂമി റവന്യൂ വകുപ്പ് കൈമാറും. കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും രതീഷ് കൃഷ്ണ.
2: വനംവകുപ്പിന്റെ എതിർപ്പിനെ തുടർന്ന് 3 വർഷത്തിലധികമായി

0: വേഗത്തിലാക്കുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി.
1: 5068 കിലോമീറ്റർ ബ്രോഡ്ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ച ചരിത്ര നേട്ടം കൈവരിച്ച് ദക്ഷിണ റെയിൽവേ. ഈ മേഖലയിലെ അവസാനത്തെ 71 കിലോമീറ്റർ പട്ടുക്കോട്ടൈ കാരക്കുടി പാതയിലെ വൈദ്യുതീകരണ ജോലികൾ വിജയകരമായി പൂർത്തീകരിച്ചാണ് നേട്ടം കൈവരിച്ചത്. ഇതോടെ എഞ്ചിനുകൾ മാറ്റേണ്ട ആവശ്യമില്ലാതെ ദക്ഷിണ റെയിൽവേയിലുടനീളം തടസ്സമില്ലാതെ വൈദ്യുത ട്രെയിനുകൾക്ക് സർവീസ് നടത്താൻ സാധിക്കും. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് സമർപ്പിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടത്തും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് അവസാന തീയതി ഈ മാസം 14. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 29 വോട്ടെണ്ണൽ. പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർ ഇന്ന് രാജ്യവ്യാപകമായി പണിമുടക്കുന്നു. പ്രവൃത്തി ദിനം ആഴ്ചയിൽ 5 ആക്കണമെന്നതടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. 7 യൂണിയനുകളുടെ സംയുക്ത സംഘടനയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ മാസം 28, 29, 30 തീയതികളിൽ രണ്ടാംഘട്ട പണിമുടക്കിനും അടുത്ത മാസം 26 മുതൽ അനിശ്ചിതകാല പണിമുടക്കിനും സംഘടന ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉച്ചകഴിഞ്ഞ് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കം. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളെ തിരികെ എത്തിക്കുന്ന കൂടെ പദ്ധതിക്ക് തുടക്കമായി. ഏഷ്യാകപ്പ് പുരുഷ വിഭാഗം ഹോക്കി സെമിയിൽ ഇന്ത്യ മലേഷ്യ പോരാട്ടം ഉച്ചകഴിഞ്ഞ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. ഉച്ചയ്ക്ക് 1:00 തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ഗാന്ധിലേയം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങളാണ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നത്. 6:40 കൃഷ്ണകഥാമൃതം. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 സർഗജാലകം. 8:30 റേഡിയോ അറ്റ് സ്കൂളിൽ മട്ടന്നൂർ ശ്രീ ശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്നു. 9:00 ഗാനലയം പുനഃപ്രക്ഷേപണം. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കേൾക്കാം നാട്ടുവിശേഷം. കൃഷ്ണഗാഥ മാസാചരണത്തിന്റെ ഭാഗമായി കീഴല്ലൂർ മഹാദേവ ക്ഷേത്രത്തിൽ മറ്റന്നാൾ വൈകിട്ട് 4 മണിക്ക് കൃഷ്ണഗാഥ ആലാപന മത്സരം നടത്തും. പങ്കെടുക്കുന്നവർ ബന്ധപ്പെടണം. ഫോൺ നമ്പർ 9656748022. പരിക്കളം തേർമല മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീകോവിലിന്റെ കട്ടിളവെപ്പ് നാളെ രാവിലെ 8:30 10:45 ഇടയിൽ നടക്കും. തലശ്ശേരി സൗത്ത് ഉപജില്ലാ സ്കൂൾ കലോത്സവം സംഘാടക സമിതി രൂപവൽക്കരണ യോഗം ഇന്ന് വൈകിട്ട് 3 മണിക്ക് തലശ്ശേരി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. SSLC പ്ലസ് ടു പരീക്ഷകളിൽ A+ നേടിയ വ്യാപാരികളുടെ മക്കളെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി തലശ്ശേരി മേഖലാ കമ്മിറ്റി അനുമോദിക്കുന്നു. അപേക്ഷ നാളെ വൈകിട്ട് 5 മണിക്ക്

0: തലശ്ശേരി സംഗമം കവലയിലുള്ള ഓഫീസിൽ എത്തിക്കണം. ഈ മാസം 16 നടക്കുന്ന മേഖലാ സമ്മേളനത്തിൽ അനുമോദിക്കും. അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി ഡിജിറ്റൽ സ്റ്റോറി ടെല്ലിംഗ്, കണ്ടന്റ് ആൻഡ് ക്രിയേഷൻ എന്ന വിഷയത്തിൽ ശില്പശാല നടത്തും. നാളെയും മറ്റന്നാളുമായി കച്ചേരിപ്പടി ആശിർഭവനിലാണ് ശില്പശാല. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ bookfest@gmail.com എന്ന മെയിൽ ഐഡിയിൽ രജിസ്റ്റർ ചെയ്യണം. അലവിൽ ഷിർദിസായി ബാബ മന്ദിരത്തിൽ വിനായക ചതുർത്ഥി മറ്റന്നാൾ മുതൽ ഈ മാസം 20 വരെ നടക്കും. പിള്ളയാർ കോവിലിൽ വിനായക ചതുർത്ഥി ആഘോഷം ഈ മാസം 15 നടക്കും. അഞ്ചിരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ 2000 മുതൽ 2015 വരെ പ്ലസ് ടു പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം സംഘടിപ്പിക്കുന്നു. ഇതിന്റെ മുന്നോടിയായി നാളെ വൈകിട്ട് 4 മണിക്ക് സംഘാടക യോഗം ചേരും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ലോക നേതാക്കൾ ഉച്ചകോടിക്കായി എത്തിത്തുടങ്ങി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെ പ്രമുഖരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഫലപ്രദമായ ചർച്ചകൾക്ക് ബ്രിക്സ് ഉച്ചകോടി വേദിയാകുമെന്ന് പ്രധാനമന്ത്രി. ഡിജിറ്റൽ ഇന്ത്യ ഭൂരേഖ നവീകരണ പദ്ധതി 3.0 പ്രവർത്തന മാർഗരേഖ പുറത്തിറക്കി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. HPV പ്രതിരോധ കുത്തിവയ്പിൽ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. കുത്തിവയ്പ്പുകളുടെ എണ്ണം 80 ലക്ഷം കടന്നു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന ഇന്ത്യ രണ്ടാം സെമിയിൽ ഇന്ന് പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി ദേശീയ തലസ്ഥാനം. 2 ദിവസത്തെ ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ലോക നേതാക്കൾ എത്തിത്തുടങ്ങി. ഇന്നലെ രാത്രി ന്യൂഡൽഹിയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് സ്വീകരിച്ചു. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസയും ഉഗാണ്ടൻ വൈസ് പ്രസിഡന്റ് ജെസീക്ക അലൂപോയും ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്, ഇറാൻ പ്രസിഡന്റ് മസൌദ് പെസഷ്കിയാൻ, UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് തുടങ്ങി പ്രമുഖർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE എന്നീ 11 രാജ്യങ്ങളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഫലപ്രദമായ ചർച്ചകൾ ഉച്ചകോടിയിൽ നടക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മവിശ്വാസം പങ്കുവച്ചു. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. റഷ്യ യുക്രൈൻ സംഘർഷം, പശ്ചിമേഷ്യൻ സാഹചര്യം, വ്യാപാര ബന്ധങ്ങൾ, ഊർജ്ജ സഹകരണം തുടങ്ങി പരസ്പര താൽപര്യമുള്ള നിരവധി വിഷയങ്ങൾ ഇരുവർക്കുമിടയിൽ ചർച്ചയാകും. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും പ്രധാനമന്ത്രി ഇന്ന് വൈകുന്നേരം ചർച്ച നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് ഏറെ നയതന്ത്ര പ്രാധാന്യമുണ്ട്. യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായും ശ്രീ മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ബ്രിക്സ് കൂട്ടായ്മയ്ക്കുള്ളിലെ ആഭ്യന്തര വ്യാപാരത്തിന്റെ നിർണായക കേന്ദ്രമായി ഇന്ത്യ മാറിയതായി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ബ്രിക്സ് രാജ്യങ്ങൾ സ്വന്തം സാമ്പത്തിക ശേഷിയെ തൊഴിൽ, സമ്പത്ത്, സമൃദ്ധി എന്നിവയ്ക്കായി മാറ്റണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ബിസിനസ് ഫോറത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ആഹ്വാനം ചെയ്തു. ലോക ജനസംഖ്യയുടെ പകുതിയെയും മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 40% പ്രതിനിധീകരിക്കുന്നത് ബ്രിക്സ് രാജ്യങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: In the area of trade during India's chairship. However, it requires all of us to work in partnership together to translate our work into jobs for our people, wealth and prosperity for BRICS member states who represent half of mankind and 40% of the global GDP.
0: പ്രവർത്തന അജണ്ടകളിലും സഹകരണത്തിലും ബ്രിക്സ് വലിയ തോതിൽ വികാസം പ്രാപിച്ചതായി ചടങ്ങിൽ സംസാരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഈ പരിണാമത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇത്തവണത്തെ അധ്യക്ഷ പദവിയിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: This year is a milestone. It's a milestone because we mark 20 years of institutionalized BRICS cooperation. In this period, BRICS has evolved substantially in its membership, agenda and mechanisms of cooperation. India's chairship has sought to carry this evolution forward through the theme of building for resilience, innovation, cooperation and sustainability.
0: ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ദേശീയ തലസ്ഥാനത്ത് കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ നിലനിൽക്കുകയാണ്. ന്യൂഡൽഹി കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. രാജ്യതലസ്ഥാനത്ത് ഈ മാസം 14 വരെ ഡ്രോണുകൾക്ക് സമ്പൂർണ്ണ നിരോധനവും ഏർപ്പെടുത്തി. ഡിജിറ്റൽ ഇന്ത്യ ഭൂരേഖ നവീകരണ പദ്ധതി 3.0 പ്രവർത്തന മാർഗരേഖ കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. ഭൂരേഖകൾ വേഗത്തിൽ ലഭിക്കാനും ഇത് സംബന്ധിച്ച നടപടികൾ സുതാര്യമാക്കാനും പദ്ധതി സഹായിക്കും. ഭൂരേഖയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നേരിട്ടിരുന്ന പ്രയാസങ്ങൾ ഇല്ലാതാക്കാൻ രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിലൂടെ കഴിയുമെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ വ്യക്തമാക്കി. 100% കേന്ദ്ര ധനസഹായത്തോടെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പദ്ധതി നടപ്പിലാക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി ഉപഭോഗം മുൻപുള്ളതിനേക്കാൾ വളരെയേറെ കൂടിയതായും പീക്ക് അവേഴ്സ് കാലയളവിൽ മാറ്റം വന്നതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പകൽ സമയങ്ങളിൽ സോളാർ ഊർജ്ജം സംഭരിച്ച് രാത്രിയിൽ ഉപയോഗിക്കാനാകും വിധമുള്ള പദ്ധതികളുടെ നിർമ്മാണം വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നതായും ശ്രീ സണ്ണി ജോസഫ് വ്യക്തമാക്കി. എച്ച് പി വി പ്രതിരോധ കുത്തിവയ്പിൽ പുതിയ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. രാജ്യത്ത് എച്ച് പി വി പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ എണ്ണം 80 ലക്ഷം കടന്നു. പെൺകുട്ടികളുടെ ആരോഗ്യകരമായ ഭാവിയിലേക്കുള്ള നിർണായക ചുവടുവയ്പാണിതെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. എച്ച് പി വി അണുബാധകളിൽ നിന്നും അനുബന്ധ അർബുദങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നതിനാണ് എച്ച് പി വി പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നത്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ആനുകൂല്യ വിതരണവും കൊച്ചി നായരമ്പലത്ത് ഇന്ന് നടക്കും. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടി മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: ആധുനിക മത്സ്യഗ്രാമ വികസനം, കാലാവസ്ഥാ പ്രതിരോധ മത്സ്യഗ്രാമങ്ങൾ എന്നിവയുടെ ഭാഗമായി പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. മത്സ്യബന്ധന ബോട്ടുകളിൽ കടലാമകളുടെ സംരക്ഷണത്തിനായി ട്രോൾ വലകളിൽ ഘടിപ്പിക്കുന്ന ടേർട്ടിൽ എക്സ്ക്ലൂഡർ ഡിവൈസ് വിതരണവും ചടങ്ങിൽ നടക്കും. മത്സ്യഫെഡിന്റെ നേതൃത്വത്തിൽ ഞാറക്കൽ മാലിപ്പുറം ഫാമുകളിൽ പി എം എം എസ് വൈ പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച ലൈവ് ഫിഷ് വെൻഡിംഗ് കിയോസ്കുകളുടെ ഉദ്ഘാടനവും മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ പഠനത്തിന് പ്രോത്സാഹനം നൽകുന്നതിനായി മികവ് 2026 അവാർഡ് വിതരണവും ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്.
0: നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ജോയിന്റ് സി എസ് ഐ ആർ യു ജി സി നെറ്റ് June 2026 പരീക്ഷയുടെ അന്തിമ ഫലവും റാങ്കുകളും പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. 1893 September 11 ചിക്കാഗോയിലെ ലോകമതസമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദൻ നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രസംഗത്തെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ നാഗരിക മൂല്യങ്ങളുടെയും സംസ്കാരത്തിന്റെയും നേർക്കാഴ്ചയായിരുന്നു ഈ പ്രഭാഷണമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന് ഇന്ത്യ. ദുബായിൽ ഇന്നലെ രാത്രി നടന്ന ആദ്യ സെമിയിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഫൈനൽ പ്രവേശനം. ഇന്ന് രാത്രി 8 നടക്കുന്ന രണ്ടാം സെമിയിൽ പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. മറ്റന്നാളാണ് ഫൈനൽ മത്സരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ബ്രന്റ് ക്രൂഡ് വില 4 മാസത്തെ ഉയർന്ന നിരക്കിൽ. ബാരലിന് വില 108 US ഡോളറിന് മുകളിലെത്തി. കഴിഞ്ഞ ആഴ്ചയിൽ 12% വർധനയാണ് ബ്രന്റ് ക്രൂഡ് വിലയിൽ ഉണ്ടായത്. ഇന്ത്യയുടെ ജി ഡി പി വളർച്ചയ്ക്ക് ഇത് വെല്ലുവിളി ഉയർത്തുമെന്ന ആശങ്കയും സാമ്പത്തിക വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏത് രൂപത്തിലുള്ള ഭീകരവാദത്തെയും ഇന്ത്യ തുടർന്നും എതിർക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്കയിൽ നടന്ന 9/11 ഭീകരാക്രമണത്തിന്റെ 25th വാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അമേരിക്കയിലെ ഹ്യൂസ്റ്റണിൽ ഈ മാസം 14 മുതൽ 16 വരെ നടക്കുന്ന G20 ഊർജ്ജ മന്ത്രിതല യോഗത്തിൽ കേന്ദ്രമന്ത്രി മനോഹർ ലാൽ പങ്കെടുക്കും. അമേരിക്കയുടെ G20 അധ്യക്ഷതയ്ക്ക് കീഴിൽ നടക്കുന്ന യോഗത്തിൽ ആഗോള ഊർജ്ജ സുരക്ഷ, അടിസ്ഥാന സൌകര്യ വികസനം, സുസ്ഥിര ഊർജ്ജ വിതരണ ശൃംഖലകൾ തുടങ്ങിയവ ചർച്ചയാവും. October 1 രാജ്യവ്യാപകമായി നടക്കുന്ന ഒരു ദിവസം ഒരു മണിക്കൂർ ഒന്നിച്ച് എന്ന ശ്രമദാന യജ്ഞത്തിന് മുന്നോടിയായി വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ഈ മാസം 17 മുതൽ October 17 സംഘടിപ്പിക്കുന്ന സ്വച്ഛതാഹി സേവ 2026 മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വനസംരക്ഷണത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ടവരെ ആദരിക്കുന്നതിനുള്ള ദേശീയ ദിനം ഇന്ന്. ധീരരായ ഫോറസ്റ്റ് ഗാർഡുമാർ, റേഞ്ചർമാർ തുടങ്ങി വനസംരക്ഷണത്തിനായി ത്യാഗം ചെയ്ത വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് ആദരാഞ്ജലികൾ അർപ്പിച്ചു. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ അരീന സബലങ്കയും കസാഖിസ്ഥാന്റെ എലീന റൈബാക്കിനെയും മറ്റന്നാൾ ഏറ്റുമുട്ടും. വനിതാ ഡബിൾസ് ഫൈനലിൽ ഇന്ന് ചെക്ക് അമേരിക്കൻ സഖ്യം അമേരിക്കൻ സഖ്യത്തെ നേരിടും. പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ലോക നേതാക്കൾ ഉച്ചകോടിക്കായി എത്തിത്തുടങ്ങി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെ പ്രമുഖരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഫലപ്രദമായ ചർച്ചകൾക്ക് ബ്രിക്സ് ഉച്ചകോടി വേദിയാകുമെന്ന് പ്രധാനമന്ത്രി. ഡിജിറ്റൽ ഇന്ത്യ ഭൂരേഖ നവീകരണ പദ്ധതി 3.0 പ്രവർത്തന മാർഗരേഖ പുറത്തിറക്കി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. HPV പ്രതിരോധ കുത്തിവയ്പ്പിൽ പുതിയ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. കുത്തിവയ്പ്പുകളുടെ എണ്ണം 80 ലക്ഷം കടന്നു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന ഇന്ത്യ രണ്ടാം സെമിയിൽ ഇന്ന് പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0490209798896. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ, മട്ടന്നൂർ. നമുക്ക് നമ്മുടെ ആദ്യത്തെ കോളറിലേക്ക് പോകാം. ഹലോ.
1: ഹലോ
0: ഹലോ, ആരാണ്? സദിയ ചേച്ചി, നമ്മുടെ ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷം? നല്ല വെയിലാണല്ലേ. കുറച്ചൊന്ന് മഴ നിൽക്കുമ്പോഴേക്കും ഭയങ്കര ചൂടാണല്ലേ. ഓക്കെ, പിന്നെ ഇന്ന് വേറെന്തെങ്കിലും വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
1: ഇല്ല, വിശേഷമായിട്ടൊന്നുമില്ല.
0: ഒന്നുമില്ല. ഇപ്പം വീട്ടിലായിരിക്കും ഉള്ളത്? ഇപ്പം അപ്പോ പിന്നെ ഇന്ന് നമ്മുടെ ഇഷ്ടഗാനങ്ങളില് ഏത് പാട്ടുമായിട്ടാണ് സദ്യച്ച് വന്നിരിക്കുന്നത്?

ആഹാ, നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. ഈ പാട്ടാ വേണ്ടത്? ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ പാട്ട് കേൾപ്പിക്കേണ്ടത്? എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ടാണല്ലേ. ഓക്കെ, താങ്ക് യു. നമ്മുടെ സ്റ്റുഡിയോയിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് കേൾപ്പിക്കാം. അപ്പോൾ നമുക്ക് വേറെ വിശേഷങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നേരെ പാട്ടിലേക്ക് പോവാം. ഒരുപാട് ആൾക്കാർ കോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പാട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് പോവാം അല്ലേ. ഓക്കെ, ഇതാ പാട്ട് കേട്ടോളൂ.

0: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
1: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടത്തെങ്കിലും പോയി വാങ്ങിക്കോ.
2: അല്ല അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
1: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വലിയ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
2: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
0: ശശിയേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
1: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
2: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന്?
1: അല്ല ഞാൻ എൻ്റെ മക്കളെ വീട്ടിൽ പോകുമ്പോൾ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവന് നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ, അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
2: ഏയ് എനിക്കെന്ത് പ്രശ്നം?
1: ആ പിന്നെന്നാ.
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.
4: അച്ഛനെന്ന എത്ര സന്തോഷം, ഹാള് കിട്ടിയാ?
5: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
3: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
6: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
3: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
7: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ.
8: ഹലോ
7: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
8: അശോകൻ, മുടോളി.
7: മുടോളിയിൽ നിന്നും അശോകേട്ടൻ. എന്തൊക്കെയുണ്ട് അശോകേട്ട വിശേഷങ്ങള്?
8: നല്ല വിശേഷം തന്നെ,
7: സുഖമല്ലേ? അങ്ങനെ പോകുന്നു അല്ലേ. പിന്നെ ഇന്ന് ഏത്
8: പാട്ടുമായിട്ടാണ്
7: ഇന്ന് ഏത് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്?
8: ശകുന്തള സിനിമയിലെ സ്വർണ്ണത്താമരയിലുറങ്ങും.
7: സ്വർണ്ണത്താമരയിതളിലുറങ്ങും കണ്മത പോവന കന്യകെ ആരുടെ അനുരാഗവല്ലി നീ, ആരുടെ സ്വയംവര കന്യക നീ അല്ലേ? നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയൊരു പാട്ടാണ്. ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേൾപ്പിക്കേണ്ടത്? കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലേ, പഴയ പാട്ടോട് താല്പര്യമുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ റേഡിയോ മലബാറിലൂടെ അല്ലേ. പിന്നെ വേറെ എന്താണെന്ന്, വേറെ വിശേഷങ്ങൾ എങ്ങനെയുണ്ട്? ചൂടൊക്കെ എങ്ങനെയുണ്ട്? നല്ല ചൂടാണല്ലേ പുറത്ത്? ഇപ്പൊ തോന്നുന്നു ഒരു മഴ കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ എന്താ ചെയ്യാല്ലേ, ഇങ്ങനെ ചൂട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത കുടിവെള്ളമൊക്കെ എന്താവും എന്നുള്ള ഒരു ആശങ്കയുണ്ട് പോലെ. മാർച്ച് മാസമൊക്കെ ആവുമ്പോഴേക്ക് എന്താവും സ്ഥിതി? എന്തായാലും ഇപ്പൊ അടുത്ത് മഴയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക്
8: ശരിക്കും
7: മഴയുണ്ടെങ്കിലേ നമുക്ക് ഇനി അങ്ങോട്ടുള്ള കുടിവെള്ളമൊക്കെ നമുക്ക് കൃത്യമായിട്ട്
8: കിട്ടും,
7: അല്ലെങ്കിൽ ഭയങ്കര. അതെ അതെ. അപ്പോ അശോകേട്ടാ, നമുക്ക് നമ്മുടെ പാട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി അങ്ങോട്ട് കേൾപ്പിച്ചാലോ? ഒരുപാട് ആൾക്കാർ
8: അല്ലേ.
7: ഓക്കെ, വിളിച്ചാൽ വളരെ സന്തോഷം. പാട്ട് കേട്ടോളൂ.
8: ശരി,
7: ഓക്കെ, താങ്ക് യു.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
1: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999477-6836, 9447-371-836, 8078-502-836.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തലസമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0402-970-896. നമ്മുടെ അടുത്ത കോളർ ലൈനിലുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ സാറേ, നമസ്കാരം.
2: നമസ്കാരം.
3: ഞാൻ അഭിലാഷ് പാറക്കാടി.
2: എന്താശാനെ, എവിടെയാണ്? ഒരു വിവരമില്ലല്ലോ.
3: കൊറേ ആയി വിളിക്കാതെ സാറേ.
2: കൊറേ
3: ശ്രോതാക്കള്, നല്ല പുതിയ പുതിയ ശ്രോതാക്കളൊക്കെ വിളിക്കട്ടെ.
2: അതെ അതെ,
3: നമ്മളൊക്കെ മാറി എന്നാലേ.
2: തീർച്ചയായിട്ടും, അത് നല്ലൊരു എന്താ പറയാ, ഒരു സജഷൻ ആണ്.
3: അതെ,
2: എന്തായാലും ഒരുപാട് ആൾക്കാർ നമുക്ക് പുതിയതായിട്ട് കിട്ടുമ്പോ അവരുടെ വിശേഷങ്ങൾ
3: അറിയിക്കാലോ. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ലൈനിൽ ഇങ്ങനെ വരാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോ.
2: അതെ അതെ,
3: നമ്മളൊക്കെ ഒരുപാട് വിളിച്ചില്ലേ, ഇപ്പം കുറച്ച് മാറി നിന്ന് കഴിഞ്ഞാല്.
2: അതെ അതെ,
3: കൂടുതൽ അവസരം വരുമല്ലോ.
2: ഇന്ന് വർക്കിലാണോ, ഡ്യൂട്ടിയിലാണോ ഉള്ളത്?
3: ഇപ്പൊ ഡ്യൂട്ടിയിലാ ഉള്ളത്, അതിൽ ഇടക്കൊന്ന് വിളിച്ചതാണ്.
2: ഓക്കെ, അപ്പൊ ലഞ്ച് ബ്രേക്കിന്റെ ഒരു സമയം നോക്കി വിളിച്ചതാണ്.
3: അതെ അതെ അതെ.
2: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്?
3: ഇന്ന് അശ്നി ദേവന്റെ ഒരു പൂവിതളിൽ നറു പുഞ്ചിരിയായി.
2: അതൊന്ന് പാടിക്കോളൂ.
3: പെയ്തൊഴിഞ്ഞ വാനവും അകമെരിഞ്ഞ ഭൂമിയും മതിമറന്നു പാടുമെന്തേ ശ്രുതിയിടഞ്ഞ ഗാനവും ആരിന്നാർദ്രമായിത്തലോടി ഭവാന്റെ പാദം തേടി ഞാനിൻ ശ്യാമജന്മം ശുഭസാന്ദ്രമാക്കവേ. ഒരു പൂവിതളിൻ നറുപുഞ്ചിരിയായി നിറമാർന്ന ചന്ദ്രികയായി ഇനി എൻ മനസ്സിൻ കുളിരോർമകളിൽ വരൂ നിറഞ്ഞ സായം സന്ധി ഒരു പൂവിതളിൻ.
2: അടിപൊളി. സബാഷ് സബാഷ് സബാഷ്.
3: താങ്ക് യു, താങ്ക് യു.
2: നന്നായിട്ട് പാടി. എങ്ങനെ പ്രോഗ്രാം ഒക്കെ ഇപ്പൊ കിട്ടാറുണ്ടോ നാട്ടില്?
3: പ്രോഗ്രാം ഇപ്പം കുറവാ സാറേ, ഇനിയിപ്പം നവരാത്രിയോട് അനുബന്ധിച്ചുണ്ടാവും.
2: ഉണ്ടാവും അല്ലേ. ഓക്കെ, അപ്പൊ നല്ല നല്ല പരിപാടികൾ കിട്ടട്ടെ, നല്ല നല്ല പാട്ടുകൾ പാടാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ. അപ്പൊ എപ്പോഴാണ് ഇനി ഇങ്ങോട്ടൊന്ന് വരുന്നേ? ഒരുപാട് നാളായല്ലോ ഇങ്ങോട്ട് വന്നിട്ടല്ലേ.
3: അതെ, ഞാൻ അന്ന് പിന്നെ നമ്മുടെ ഇഷ്ടങ്ങൾ ഇടങ്ങൾ അവതരിപ്പിച്ചിട്ട് പോയതാ, പിന്നെ അങ്ങോട്ട് പോയില്ല.
2: അതെ, പിന്നെ ഇങ്ങോട്ട് കണ്ടേയില്ല.
3: ഒരു ദിവസം അങ്ങോട്ട് വരാം സാറേ.
2: ഓക്കെ, തീർച്ചയായിട്ടും വരണം. നമുക്ക് പുതിയ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് അതൊക്കെ ഒന്ന് റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്യണ്ടേ?
3: ഓ, വേണം വേണം, തീർച്ചയായും തീർച്ചയായും.
2: ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് നാളുകൾക്ക് ശേഷം സംസാരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം.
3: ഓ, വളരെ സന്തോഷം, എനിക്കും സന്തോഷം.
2: ഓക്കെ, അപ്പൊ നമ്മൾ പാട്ട്
3: എല്ലാവരോടും അന്വേഷണം പറഞ്ഞേക്കാം.
2: തീർച്ചയായിട്ടും എല്ലാവരോടും പറഞ്ഞേക്കാം. ഞാൻ പറയുന്നുണ്ട്, അഭിലാഷ് വിളിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. സൂര്യ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ,
3: ആയിക്കോട്ടെ.
2: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
3: ഓ, താങ്ക് യു.
2: താങ്ക് യു.
3: ശരിയാണ്.

0: ആ വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7555881536.
4: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
5: എല്ലാ, നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന്.
0: ആഹാ, അങ്ങനെ പറഞ്ഞാ?
5: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
0: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
5: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
0: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
5: അതെന്താ?
0: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
6: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ
7: ഹലോ
6: ഹലോ, നമസ്കാരം. ഇതാ ഹലോ ദേവിയച്ചി, കരുണ എന്നാ വിളിച്ചല്ലേ? അതല്ലേ, അമിൻചന്റെ അടുത്ത് തന്നെ ഉണ്ട്. ഓ, ഉണ്ട് ഉണ്ട്. ഓക്കെ, അതെല്ലേ. അപ്പൊ ദേവിയച്ചി, ഇന്ന് ഏത് പാട്ടാണ് തെരഞ്ഞെടുത്തിരിക്കുന്നേ?
7: കുടമുല്ല പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ള കുടവാ. അതാ വേണ്ടത്.

0: നല്ല പാട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദാസേട്ടനും ബി വസന്തയുമാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. ചിത്രം ജ്വാല. ഈ സിനിമ കണ്ടിട്ടുണ്ടോ? അതെല്ലേ. ഓക്കെ, അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോ പഴയ ഓർമ്മയൊക്കെ ഒന്നും കൂടി തിരിച്ചു വരട്ടെ അല്ലേ? അതെല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് എല്ലാരും കേൾപ്പിച്ചാലോ ദേവിയച്ചി?
1: ആയിക്കോട്ടെ.
0: ഓക്കെ, അപ്പൊ വിളിച്ചതിൽ വളരെ സന്തോഷം. ഇതാ പാട്ട് കേട്ടോളൂ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ.

0: வெர்ஜின் கோகனட் ஆயில், கோகனட் பவுடர், ஸ்குவாஷ், வினாகிரி, டெஸ்டா ஆயில், தேங்காய் பிண்ணாக்கு.
1: சுத்தம், சுந்தரம், ஆரோக்கியப்பிரதம் நாளிகேர உற்பத்தியங்களோட கிளாசிக் பிராண்ட்
0: கோகனட்.
1: ஒரு கோளாரி சர்வீஸ் சககரண பேங்க் ஸ்தாபனம்.
0: ஃபோன் 9188951780. എസ്കേ ഡോർസ്, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000. 9446242000. എസ് കെ ഡോർസ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
3: നീ കളിക്കലേ?
2: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
4: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
3: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
4: പോന്നില്ലേ? എന്തിട്ട്?
3: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കില് എല്ലാത്തിലും മാർക്കും കുറവ്.
4: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
3: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
4: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
3: എന്ത്?
4: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
3: ശരിക്കോ?
4: ആന്ന്.
5: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1330 3090 9469741411.
6: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്ത ആരാണെന്ന് നോക്കാം. ഹലോ.
7: ഹലോ ബൈജു.
6: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. പട്ടിപ്പുറം. നെല്ലൂന്നി. ആഹാ, ഓക്കെ ഓക്കെ. ഒരുപാട് ശോഭമാരുണ്ട്, നെല്ലൂന്നി, പട്ടിപ്പുറം, ചാവശ്ശേരി, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. പെട്ടെന്ന് നമുക്ക് തന്നെ കൺഫ്യൂഷനായി പോകും. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടിന് വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത് ശോഭേച്ചി? ഇന്ന് എത്രാമത്തെ പിറന്നാളാ?
7: മൂന്നാമത്തെ
6: പിറന്നാളാണ്. അപ്പൊ എന്തൊക്കെയാണ് ആഘോഷങ്ങള്?
7: അപ്പൊ
6: എന്തൊക്കെയാണ് പ്രോഗ്രാം, എന്തൊക്കെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്
7: പിറന്നാളായിട്ട്? പ്രോഗ്രാം ഒന്നും അറിയില്ല, അവര് മാമാനത്ത് പോയി അമ്പലത്തില്.
6: ഓ, അത് ശരി. ഓക്കെ, അപ്പൊ വൈകിട്ടായിരിക്കും പ്രോഗ്രാം അല്ലേ? വൈകുന്നേരം കേക്കൊക്കെ മുറിച്ച് പായസൊക്കെ വെച്ചു അല്ലേ? ഓക്കെ, അപ്പൊ മകന്റെ പേരെന്താ? മോളാണ്. ശ്രീദുർഗ. ഓക്കെ, അപ്പൊ 3 വയസ്സായി അല്ലേ? ഓക്കെ, അപ്പോ എന്താണ് മോക്ക് വേണ്ടിട്ട് എന്തൊക്കെയാണ് കരുതി വെച്ചിരിക്കുന്നത്? അതെല്ലേ? ഓക്കെ, അപ്പോ പിറന്നാളുകാരിക്ക് വേണ്ടിട്ട് ഏത് പാട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്?
7: മറ്റേ ഇരട്ടിക്കുട്ടികളുടെ അച്ഛൻ്റെ അത് കണ്ണൻ എന്ന് പേര് രേവതി നാള് എന്നുള്ള പാട്ടാണ്.
6: ഒന്ന് രണ്ട് വരി ഒന്ന് പാടി തന്നാൽ? പാടാൻ പറ്റില്ല അല്ലേ? കണ്ണനെന്നു പേര് രേവതി നാളിൽ ഉയരങ്ങളിൽ ഉയരാനൊരു ഭാഗ്യയോഗം. ചിത്രചേച്ചി പാടി മനോഹരമാക്കിയ ഒരു പാട്ടാണ്. നമുക്ക് ഈ പാട്ട് പിറന്നാളുകാരിക്ക് വേണ്ടിട്ട് കേൾപ്പിച്ചു കൊടുത്താലോ? അപ്പൊ റേഡിയോ മലബാറിന്റെ ഫുൾ ടീമിന്റെ വക ജന്മദിനാശംസകൾ അറിയിക്കണം കേട്ടോ വന്നിട്ടാകുമ്പോ.
7: ഓക്കെ, പറയാം.
6: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ, ഇതാ പാട്ട് കേട്ടോളൂ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സി എം വിസ്താര നില്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8119336000. സി എം വിസ്താര.
0: സി എം വിസ്താര നില്ലൂന്നി.
1: അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തുസൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140 7225900018.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി തുടരുകയാണ്. നമ്മുടെ അടുത്ത കോളർ ലൈനിൽ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, ആ റേഡിയോയുടെ അടുത്തൊന്ന് മാറി നിൽക്കുമോ? കുറച്ച് ദൂരോട്ട് മാറിയെന്നോളൂ. അത് ഭയങ്കര ആ കുറച്ചും കൂടി ഓക്കെ. ആ ഇനി ആരാണെന്ന് പറയൂ.
3: ഭാരതി.
2: ഭാരതി.

0: ആദ്യമായിട്ട് വിളിക്കുവാണോ? ചേച്ചി, ആ റേഡിയോയുടെ ശബ്ദം തിരിച്ചിങ്ങോട്ട് വരുന്നു, കുറച്ചും കൂടി ഒന്ന് മാറി നിക്കോ. എനിക്ക് മനസ്സിലാവുന്നില്ല ചേച്ചി പറയുമ്പോഴേ, എക്കോ വരുമ്പോഴേ എനിക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണേ. ഓക്കെ, ആ ഇനി പറഞ്ഞോളൂ ഭാരതി ചേച്ചി, എന്തൊക്കെയാണ് വിശേഷം? മരുതായിൽ എവിടെയാണ്? മരുതായിൽ എവിടെയാണ്?
1: മക്കളുടെ
0: ബർത്ത്ഡേ ആരാണ്?
1: ഒരേ
0: ദിവസമാണ്. അവരുടെ പേരൊക്കെ ഒന്ന് പറയൂ.
1: അവര് സീമ, മോളെ പേര് സീമ,
0: മോളുടെ പേര് സീമ,
1: മോന്റെ പേര് ജഗത് കൃഷ്ണ.
0: ജഗത് കൃഷ്ണ, ആഹാ. ഓക്കെ, അപ്പോ എന്താണ് ഇന്നത്തെ പരിപാടികൾ? എന്തൊക്കെയാണ് പിറന്നാളിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ്
1: പരിപാടി? പായസം വെക്കും, അമ്പലത്തിൽ പോവും,
0: കേക്ക് മുറിക്കും, അടുത്തുള്ള ആൾക്കാരെയൊക്കെ വിളിക്കും അല്ലേ?
1: അടുത്തുള്ള ആളെയൊക്കെ വിളിക്കും.
0: നമ്മളെ വിളിക്കുന്നില്ലേ? ഞാൻ വെറുതെ ചോദിച്ചതാ. അപ്പോ
1: പിന്നെ പാട്ട് പാടുന്ന ബിയമോളില്ലേ, ടോപ് സിംഗറിൽ ഒന്നാം സമ്മാനം കിട്ടിയ, ഓക്ക് വേണ്ടിട്ട്.
0: ഓ, തീർച്ചയായിട്ടും എന്തായാലും നമുക്ക് പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം. അപ്പൊ പാട്ട് ഏതാണ്?
1: നാടോടിയിലെ പാട്ട് വെച്ച.
0: ആ, നാടോടിയിലെ പാട്ടാണ് വേണ്ടത് അല്ലേ? കുഞ്ഞു പാവയ്ക്കിന്നല്ലോ പിറന്നാള്. ഈ പാട്ടല്ലേ അല്ലേ? എം ജി ശ്രീകുമാറും മിൻമിനിയും ഒക്കെയാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. എന്തായാലും റേഡിയോ മലബാറിന്റെ ഫുൾ ടീമിന്റെ വക ജന്മദിനാശംസകൾ അറിയിക്കുക കേട്ടോ. മക്കൾ വന്നിട്ട് പ്രത്യേകം ചോദിച്ചിരുന്ന് പറയാ. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് വേഗം കേൾപ്പിച്ചു കൊടുത്താലോ.
1: പിന്നെ കൃഷ്ണകുമാർ സാർ എന്റെ മോളെ
0: പഠിപ്പിച്ചോ? അറിയാം അല്ലേ. ഓക്കെ, ഞാൻ പറയാം കേട്ടോ. സാറ് വന്നിട്ടോ പറയാം, പറഞ്ഞേക്കാം പറഞ്ഞേക്കാം.
1: എല്ലാ പരിപാടിയും കേക്കലുണ്ട്?
0: എല്ലാം കേക്കലുണ്ട് അല്ലേ. ഓക്കെ, ഏത് പരിപാടിയാണ് കൂടുതൽ ഇഷ്ടം? പാട്ടാണോ?
1: രാവിലെ പറയുന്നില്ലേ,
0: ആ
1: തമാശ.
0: അത് ശരി, ചിരിയും ചിന്തയും അല്ലേ.
1: ചിരിയും ചിന്തയും അതെപ്പോഴും കേൾക്കും.
0: കരുണോ അമിതാത്ത അല്ലേ, എല്ലാ പരിപാടിയും കേട്ടോ.
1: എല്ലാ പരിപാടിയും കേൾക്കും,
0: എല്ലാ പരിപാടിയും കേൾക്കാം.
1: എല്ലാം നല്ല പരിപാടിയാണ്.
0: ഓക്കെ, താങ്ക്
1: യു. രാവിലെ 5 മണിക്ക് ഞാൻ വെക്കും.
0: അതെല്ലേ. ഓക്കെ, അപ്പോ എന്തായാലും നമ്മുടെ പരിപാടിയൊക്കെ കേൾക്കുന്നുണ്ട് എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് വ്യത്യസ്തമായിട്ട പരിപാടികൾ ഇനിയും നമ്മളിങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം കേട്ടിട്ട് ഇപ്പോഴൊക്കെ പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പിറന്നാളുകാരികൾക്ക് നമുക്ക് ഈ പാട്ട് കേൾപ്പിച്ചാലോ, നാടോടിയിലെ.
1: ശരി,
0: അപ്പോ പ്രത്യേകം അന്വേഷിച്ചതായിട്ട് പറയാം കേട്ടോ.
1: പറയാം,
0: പാട്ട് കേട്ടോളൂ.

0: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094 9745220163 7511112140.
1: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
2: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലെ അവസാനത്തെ കോളർ വന്നിട്ടുണ്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ.
2: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: നമസ്കാരം, ഇത്
2: മണീന്ദ്രൻ. നമ്മൾ ആദ്യമായിട്ടാണോ സംസാരിക്കുന്നത്?
3: അതെ, നമ്മൾ ആദ്യമായിട്ടാണ്.
2: ആ, എന്തൊക്കെയുണ്ട് വിശേഷം?
3: വിശേഷം ഒരു ചെറിയ വിശേഷമുണ്ട്.
2: അതെ അല്ലേ. ഓക്കെ. അല്ല, എന്താ ചെയ്യുന്ന ചേട്ടൻ? എന്താ ചെയ്യുന്നേ?
3: ഞാൻ ഓയിൽ മില്ല, ഫ്ലോർ ഓയിൽ മില്ല്.
2: ഓക്കെ. എവിടെ തന്നെയാണ്? തൊടിക്കളത്ത് തന്നെയാണോ?
3: അല്ല, ഇപ്പോൾ കോളയാട്.
2: കോളയാട് ടൗണിൽ തന്നെ അല്ലേ? ഓക്കെ. ഞങ്ങളൊരു പ്രാവശ്യം കോളയാട് ടൗണിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് പ്രോഗ്രാം ഒക്കെ ആയിട്ട് അവിടെ.
3: ഉണ്ടായിരുന്നു
2: അല്ലേ. ഓക്കെ. അപ്പൊ ഇന്നെന്താണ് പ്രത്യേകത?
3: പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് എന്റെ 30-ാമത്തെ വിവാഹ വാർഷിക.
2: ഓ, അടിപൊളി. അപ്പൊ ആശംസകൾ ഒന്ന് അറിയിക്കുകയാണ് നമ്മളെ റേഡിയോ മലബാറിന്റെ ഫുൾ ടീമിന്റെ വക. ഓക്കെ.
3: സന്തോഷം.
2: എന്തൊക്കെയാണ് പ്രോഗ്രാം ആക്കിയിട്ടുള്ളത്?
3: പ്രോഗ്രാം എന്ന് ഇന്നും ജോലിക്ക് വന്നിട്ടുണ്ട്.
2: ആരെങ്കിലും പുറത്തുനിന്ന് ആരെങ്കിലും ഉണ്ടാവോ? സുഹൃത്തുക്കളോ?
3: ഇല്ലപ്പ, സുഹൃത്തുക്കള്
2: രണ്ടാളും.
3: ഭക്ഷണം ഇനി രാത്രി പോയിട്ടാക്കണം. അത് കൂടാതെ എന്റെ അനുജന്റെ വീട്ടിൽ കൂടലുണ്ട്, ഞായറാഴ്ചയാണ്.
2: ഞായറാഴ്ച.
3: അപ്പൊ അതിന്റെ ഒരു തിരക്കും ഉണ്ട്. കൂടാതെ എന്റെ അനുജന്റെ വീട്ടിൽ കൂടലുണ്ട്, ഞായറാഴ്ചയാണ്.
2: ഞായറാഴ്ച.
3: അപ്പൊ അതിന്റെ ഒരു തിരക്കും ഉണ്ട്.
2: അതെ അല്ലേ. ഓക്കെ. അപ്പൊ അതിനിടയിലാണ് ഈ ഒരു സന്തോഷം അല്ലേ? ട്രൈ ചെയ്ത് കിട്ടി അപ്പൊ തന്നെ അല്ലേ?
3: ഓക്കെ.
2: അപ്പൊ സന്തോഷമായി എന്തായാലും. ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? രാക്കുയിലിൻ രാഗത സദസ്സിൽ എന്ന പാട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ ദാസേട്ടൻ പാടിയ മനോഹര. എന്താ ഈ ഒരു പാട്ടിന്ന് തിരഞ്ഞെടുക്കാൻ കാരണം? ഓക്കെ. എന്തായാലും ഭാര്യക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ടെന്ന് മനസ്സിലായി. അയ്യോ, നമ്മുടെ ചേട്ടന്റെ കോള് കട്ടായെന്ന് തോന്നുന്നു. എന്തായാലും പാട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വിവാഹ വാർഷികമായിരുന്നു, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ നല്ലൊരു പാട്ടും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഏതായാലും പാട്ട് കേൾക്കാം. ഇതാ പാട്ട് കേട്ടോളൂ.

പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയാണ് ഇതുവരെ കേട്ടത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിൻ്റെ സ്നേഹമറിയിക്കുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. സ്റ്റുഡിയോയിൽ സാങ്കേതിക സഹായവുമായി കൂടെയുണ്ടായിരുന്നത് സൂര്യ ഇടവനാണ്.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
3: റേഡിയോ മലബാറിൽ ഇപ്പോൾ അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6

കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

0: അതിഥി ഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: റേഡിയോ മലബാർ.

ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നന്ദി, നമസ്കാരം.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.

0: ബിജുട്ട നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ എ കെ മോട്ടോർസ് പോന്നിയാ.
2: ഏയ് അടുന്ന് വാങ്ങണ്ടേ, വേറെ എടുത്തെങ്കിലും പോയി വാങ്ങിക്കോ.
0: പൊടു അല്ല അത് ആടുന്ന് വാങ്ങണ്ടെന്ന്. അടുന്ന് പ്രശ്നമുണ്ടോ?
2: അടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അത് ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോർസ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവൻ നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ, അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോർസ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810

0: ചേട്ടാ മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247 4000 7225 9000.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളിൽ സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.

0: എന്നാടോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു?
1: ഇതുവരെ സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെയൊന്നും ചിന്തിക്കും വേണ്ടേനും.
0: അതുകൊണ്ട് നമുക്കൊരു ധൈര്യം.
1: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
0: ഇനിയിപ്പ എന്നാ ചെയ്യാ?
1: മോനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനുവാ ആടെയുള്ളത്. മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
0: എല്ലാ കാര്യത്തിനും നമ്മളെ കൂടെ വേണ്ടി വരൂലേ?
1: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലിൽ നിർത്തുവല്ലേ വേണ്ടത്. അതല്ലേ മോന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
0: നീ പറഞ്ഞതാ ശരി.
2: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ഥ് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.

0: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും, വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് place to celebrate happiness.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600.
0: സി എം വിസ്താര നെല്ലൂന്നി.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: മതി.
0: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടത്തെങ്കിലും പോയി വാങ്ങിക്കോ.
0: പൊടു അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വല്യ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിന് നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നാരായം എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
2: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
3: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
4: ഈശ്വര കെ ദർബാർ മേ മഹാത്മാ ഹൂ കി മേ ദുഷ്ട ആദ്മീ ഹൂ വോ തോ കോയി നഹീ ജാൻ സക്താ ഹൈ. മുസ്കോ ഭീ ബുറാ പതാ നഹീ ചലേഗാ കി മേരേ മേ ദുഷ്ടതാ കിത്നി ഭരീ ഹൈ. യാതോ മേരേ മേ സാധുതാ കിത്നി ഭരീ വോ തോ സാധു ഹൃദയ ഹൈ ദുഷ്ട ഹൃദയ വോ ജാൻനേ വാലാ തോ രാംജീ പഡാ ഹൈ.
2: സഹസ്രാബ്ദത്തിന്റെ മഹാപുരുഷൻ ജീവിതം സന്ദേശമാക്കി ലോകത്തിന് സമർപ്പിച്ച മഹാത്മജി.
3: ഗാന്ധി ചിന്തയുടെ നേർവഴി, ഗാന്ധിലയം.
5: റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: ഗാന്ധിജിയുടെ വാക്കുകൾ.
1: ഉപവസിക്കാതിരിക്കാൻ നിവൃത്തിയില്ലെന്ന് എനിക്ക് തോന്നി. ഇതനുഷ്ഠിക്കുന്നത് എന്റെ സ്പഷ്ടമായ കർത്തവ്യമാണെന്ന് എനിക്ക് തോന്നി. ഞാൻ മില്ലുടമസ്ഥന്മാരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ നിൽക്കുന്ന നിലയിൽ നിന്ന് ലേശം പോലും പിന്മാറേണ്ടതില്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞു. എന്നാൽ എന്റെ വാക്കുകൾ ഒരലക്ഷ്യഭാവത്തോടെയാണ് അവർ കേട്ടത്. അവർ എന്റെ നേരെ ഹാസ്യവും പരിഭവവും സൂചിപ്പിക്കുന്ന മുള്ളുവാക്കുകൾ പ്രയോഗിച്ചു. തീർച്ചയായും അങ്ങനെ ചെയ്യാൻ അവർക്ക് അധികാരമുണ്ടായിരുന്നു. പണിമുടക്ക് കാര്യത്തിൽ മില്ലുടമസ്ഥന്മാർ അംഗീകരിച്ച ഉറച്ചു നിലക്ക് പ്രധാന ഉത്തരവാദി സേത്ത് അമ്പലാളായിരുന്നു. അദ്ദേഹത്തിന്റെ അസാമാന്യമായ അചഞ്ചലതയും ഉള്ളൊഴിഞ്ഞു പ്രവർത്തിക്കുന്ന സ്വഭാവവും എന്റെ ഹൃദയത്തെ വശീകരിച്ചു. അദ്ദേഹവുമായി ഏറ്റുമുട്ടുന്നത് ഒരു സുഖമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം നേതൃത്വം വഹിക്കുന്ന എതിർഭാഗക്കാർക്ക് എന്റെ ഉപവാസം ഒരു സങ്കടമായി പരിണമിക്കുകയെന്നത് എന്നിൽ തീവ്രമായ മനോവേദന ഉളവാക്കി. പിന്നെ അദ്ദേഹത്തിന്റെ പത്നി സരളാദേവി എനിക്ക് സ്വന്തം സഹോദരിയെപ്പോലെ അരുമപ്പെട്ടവരായിരുന്നു. എന്റെ പ്രവൃത്തി കൊണ്ട് അവർക്കുണ്ടായ പ്രാണസങ്കടം കാണാൻ ഞാൻ ശക്തനായില്ല. ആദ്യത്തെ ദിവസം അനസൂയ ബഹനം വേറെ അനേകം മിത്രങ്ങളും തൊഴിലാളികളും എന്റെ ഉപവാസത്തിൽ പങ്കുകൊണ്ടു. എന്നാൽ പിന്നീട് കുറെ പ്രയാസപ്പെട്ട് അവരെ അതിൽ നിന്ന് വിരമിപ്പിക്കുവാൻ എനിക്ക് സാധിച്ചു. ഇതിൻ്റെയെല്ലാം ഫലമായി ആകപ്പാടെ തമ്മിലൊരു സഹഭാവവും സൗഹാർദ്ദവും പരക്കെ ഉണ്ടായി വന്നു. മില്ലുടമസ്ഥന്മാരുടെ മനസ്സിന് അലിവുണ്ടായി. അവർ പണിമുടക്ക് കാര്യത്തിൽ ഒരു തീർപ്പ് ചെയ്യുന്നതിൽ വല്ല മാർഗവും കണ്ടുപിടിക്കാൻ ശ്രമം തുടങ്ങി. അനസൂയ ബഹന്റെ ഗൃഹം അവരുടെ ആലോചനാ മണ്ഡപമായി തീർന്നു. ശ്രീയുത് ആനന്ദശങ്കർ ധ്രുവ ഇക്കാര്യത്തിൽ ഇടപെട്ടു. ഒടുവിൽ അദ്ദേഹത്തെ ഇക്കാര്യത്തിൽ മധ്യസ്ഥനായി നിയമിച്ചു. ഞാൻ ഉപവാസം തുടങ്ങിയിട്ട് 3 ദിവസമേ ആയിരുന്നുള്ളൂ. അപ്പോഴേക്കും പണിമുടക്കം അവസാനിപ്പിച്ചു. മില്ലുടമസ്ഥന്മാർ ഈ സംഭവത്തെ പ്രമാണിച്ച് തൊഴിലാളികൾക്ക് മധുര പലഹാരങ്ങൾ നൽകി. ഇങ്ങനെ 21 ദിവസത്തെ പണിമുടക്കത്തിന് ശേഷം അതിനൊരു തീർപ്പുണ്ടായി. ഈ സംഭവം കൊണ്ടാടുവാൻ കൂടിയ യോഗത്തിൽ മില്ലുടമസ്ഥന്മാരും കമ്മീഷണറും ഹാജരുണ്ടായിരുന്നു. നിങ്ങൾ എപ്പോഴും ഗാന്ധി പറയുന്ന പ്രകാരം പ്രവർത്തിക്കണം എന്നാണ് ഈ അവസരത്തിൽ കമ്മീഷണർ തൊഴിലാളികൾക്ക് നൽകിയ ഉപദേശം. ഇതിനുശേഷം മിക്കവാറും ഉടനെ തന്നെ ഇതേ മാന്യനുമായി ഞാനൊരു പോരിലേർപ്പെടേണ്ടി വന്നു. എന്നാൽ അപ്പോഴേക്കും പരിതസ്ഥിതികൾക്ക് മാറ്റം വന്നിരുന്നു. അതോടുകൂടി അദ്ദേഹവും ഒന്ന് മാറിയിരുന്നു. അപ്പോൾ അദ്ദേഹം എന്റെ ഉപദേശപ്രകാരം നടക്കരുതെന്ന് ഖേരയിലെ പാട്ടീദാർമാർക്ക് താക്കീത് കൊടുക്കുകയായി. ഈ അധ്യായം അവസാനിപ്പിക്കുന്നതിന് മുൻപായി വ്യസനകരവും എന്നാൽ അതുപോലെ തന്നെ നേരം പോക്കുള്ളതുമായ ഒരു സംഭവം കൂടി ഇവിടെ കുറിക്കേണ്ടതുണ്ട്. മധുരപലഹാരം ഓഹരി വെച്ചതിനെ സംബന്ധിച്ചാണത്. മില്ലുടമസ്ഥന്മാർ കുറെ ധാരാളം പലഹാരം വരുത്തി വെച്ചിരുന്നു. അത് അനേകം തൊഴിലാളികളുടെ ഇടയിൽ വിതരണം ചെയ്യുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടുള്ളതായി തീർന്നു. തൊഴിലാളികൾ തങ്ങളുടെ പ്രതിജ്ഞ കൈക്കൊണ്ട് വൃക്ഷച്ചുവട്ടിൽ വെച്ചു തന്നെ തുറന്ന സ്ഥലത്ത് വെച്ച് പലഹാരം പങ്കുചെയ്തു കൊടുക്കുകയായിരിക്കും ഉത്തമമെന്ന് തീർച്ചയാക്കി. അവരെല്ലാവരെയും വേറെ ഏതു സ്ഥലത്തും ഒന്നിച്ചു കൂട്ടുക ഏറ്റവും അസൗകര്യമായിരുന്നു. 21 ദിവസം മുഴുവനും ശരിയായി അടക്കവും ക്രമവും ആചരിച്ചു പോകുന്ന ആളുകൾ പലഹാരം ഓഹരി വെച്ച് കൊടുക്കുന്ന അവസരത്തിൽ യാതൊരു പ്രയാസവും കൂടാതെ ഒതുങ്ങി ക്രമപ്രകാരം നിന്നുകൊള്ളുമെന്നും പലഹാരത്തിനായി ലഹള കൂട്ടില്ലെന്നുമാണ് ഞാൻ ധരിച്ചിരുന്നത്. എന്നാൽ അതിൻ്റെ സമയമായപ്പോൾ ക്രമപ്രകാരം പലഹാരം വിതരണം ചെയ്യാനെടുത്ത സകല മാർഗങ്ങളും നിഷ്ഫലമാവുകയാണ് ഉണ്ടായത്. വിതരണം തുടങ്ങി അല്പനിമിഷം കഴിയുമ്പോഴേക്കും അവർ സ്ഥാനങ്ങളിൽ നിന്ന് ഇളകി ബഹളം കൂട്ടുകയായി. പലതവണ പരീക്ഷിച്ചിട്ടും ഇതുതന്നെയായിരുന്നു ഫലം. തൊഴിലാളികളുടെ തലവന്മാർ അടക്കം പാലിക്കുവാൻ ചെയ്ത ശ്രമമെല്ലാം വ്യർത്ഥമായി. തിക്കും തിരക്കും കാരണമായി ഒട്ടധികം പലഹാരം ചവിട്ടടിയിൽപ്പെട്ട് ചീത്തയായിപ്പോയി. ഒടുവിൽ തുറന്ന സ്ഥലത്ത് വെച്ച് അത് വിതരണം ചെയ്യാനുള്ള ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു. കുറെ പ്രയാസപ്പെട്ട് ബാക്കി പലഹാരമെല്ലാം ഞങ്ങൾ മിർസാപൂരിലുള്ള സേത്ത് അമ്പാളിന്റെ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോയി. പിറ്റേന്ന് ബംഗ്ലാവിന്റെ വളപ്പിൽ വെച്ച് അത് സൗകര്യത്തോടെ വിതരണം ചെയ്തു. ഈ സംഭവത്തിന്റെ നേരം പോക്കായ ഭാഗം സ്പഷ്ടമാണല്ലോ. എന്നാൽ അതിന്റെ പരിതാപകരമായ ഭാഗവും പ്രസ്താവയോഗ്യമാണ്. എക്ടേക് മരത്തിന്റെ ചുവട്ടിൽ വെച്ച് പലഹാര വിതരണമുണ്ടെന്ന വർത്തമാനം മനസ്സിലാക്കിയ അഹമ്മദാബാദിലെ യാചക ലോകം അവിടെ ധാരാളം വന്നുകൂടിയിരുന്നുവെന്നും അവരുടെ വിശപ്പും ബുഭുക്ഷയുമാണ് അന്നത്തെ ബഹളത്തിനെല്ലാം കാരണമായതെന്നും പിന്നീട് ചെയ്ത അന്വേഷണം കൊണ്ട് അറിവായി. ദുസ്സഹമായ ദാരിദ്ര്യവും പട്ടിണിയും നമ്മുടെ രാജ്യത്ത് പീഡിപ്പിക്കുകയും ഇത് ഹേതുവായി യാചകന്മാരുടെ സംഖ്യ കൊല്ലം തോറും വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. അവർ ഭക്ഷണ സമ്പാദനാർത്ഥം പെടേണ്ടി വരുന്ന പാടും അവരുടെ നൈരാശ്യവും ഹേതുവായി സഭ്യതയോ സ്വാഭിമാനമോ എന്താണെന്ന ബോധം അവർക്ക് തീരെ ഇല്ലാതായിത്തീർന്നു. നമ്മുടെ ധർമ്മശാലികളാകട്ടെ, അവർക്ക് വല്ല പ്രവൃത്തിയും കൊടുത്ത് ഉപജീവനാർത്ഥം വേല ചെയ്യാൻ അവരെ നിഷ്കർഷിക്കുന്നതിന് പകരം അവർക്ക് പിച്ച കൊടുത്തു വരുന്നു.
0: ഗാന്ധിഗീതം.

ഐത്തത്തെ കുറിച്ച് ഗാന്ധിജിയുടെ അഭിപ്രായം. ഞങ്ങളുടെ കുടുംബത്തിൽ ദിവസേന രാമായണം വായിക്കാറുണ്ട്. ലതാ മഹാരാജ് എന്നു പേരായ ഒരു ബ്രാഹ്മണനാണ് അത് വായിക്കുക പതിവ്. അദ്ദേഹം കുഷ്ഠരോഗിയായിരുന്നു. ദിവസേന രാമായണം വായിച്ചാൽ കുഷ്ഠരോഗം മാറുമെന്ന് അദ്ദേഹത്തിന് വിശ്വാസമുണ്ടായിരുന്നു. ശരിക്കും അത് മാറുകയും ചെയ്തു. ഞാൻ ആലോചിച്ചു, ഇന്നത്തെ കാലത്ത് ഐത്തക്കാരനായി കരുതപ്പെടുന്ന ഒരുത്തൻ തന്റെ തോണിയിൽ രാമനെ ഗംഗാനദി കടത്തിയെന്ന് പറയുന്ന രാമായണം ഏതെങ്കിലും മനുഷ്യരെ അവർ അശുദ്ധാത്മാക്കളാണെന്ന കാരണത്താൽ ഐത്തക്കാരായി കരുതുന്നതിനെ എങ്ങനെ അനുകൂലിക്കും? ഹിന്ദുമതത്തിൽ ജനിച്ച ആരെയെങ്കിലും അശുദ്ധരായോ ഐത്തക്കാരായോ കരുതുന്നത് പാപമാണെന്ന് പൈശാചികമാണെന്ന് ഈശ്വരനെ നാം പതിതപാവനൻ എന്ന പേരിലും തത്തുല്യമായ മറ്റു പേരുകളിലും വിളിക്കുന്നുവെന്ന വസ്തുത സ്പഷ്ടമാക്കുന്നു. തന്നിമിത്തം അതൊരു മഹാപാപമാണെന്ന് എത്ര ആവർത്തിച്ചു പറഞ്ഞു.

0: ആരെ കൂടാതെ സ്വരാജ് നേടാമെന്ന് പ്രതീക്ഷിക്കുക. സ്വസഹോദരരെ അടിച്ചമർത്തി എന്ന കുറ്റം ചെയ്തവരാണ് നാം. നിലത്തു കിടന്നിഴയുന്നവൻ നാം അവരെ നിർബന്ധിച്ചിരിക്കുന്നു. മൂക്ക് നിലത്തിട്ടുരയ്ക്കുവാൻ അവരെ നിർബന്ധിച്ചിരിക്കുന്നു. കോപകുലുഷിതമായ കണ്ണുകളോടുകൂടി നാം അവരെ തീവണ്ടി മുറികളിൽ നിന്ന് പിടിച്ചു പുറത്താക്കുന്നു. ഇതിലുമേറെ എന്തോന്നാണ് ബ്രിട്ടീഷ് ഭരണം ചെയ്തിട്ടുള്ളത്? ഡയറിയുടെയും ഓ ഡയറിയുടെയും നേരെ നാം ചുമത്തുന്ന ഏത് പരാതിയാണ് മറ്റുള്ളവർക്കും നമ്മുടെ ആളുകൾക്കും തന്നെയും നമ്മുടെ നേരെ ചുമത്തിക്കൂടാത്തത്? ഈ അശുദ്ധി നാം കളഞ്ഞു കുളിക്കണം. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുവാൻ ഒരൊറ്റ സ്വരാജ്യവാദിക്ക് പോലും സാധിക്കുന്നിടത്തോളം കാലം സ്വരാജിനെ പറ്റി സംസാരിക്കുന്നത് നിരർത്ഥകമാണ്. പാവങ്ങളായ ഹിന്ദുക്കളെയോ മുസ്ലിങ്ങളെയോ ശിക്ഷാഭയം കൂടാതെ ചതച്ചരയ്ക്കാമെന്ന് ഒരൊറ്റ ഹിന്ദുവോ മുസ്ലിമോ ധിക്കാരപൂർവം ഒരു നിമിഷമെങ്കിലും വിചാരിക്കരുതെന്നാണ് സ്വരാജിനർത്ഥം. ഈ വ്യവസ്ഥ നിറവേറ്റപ്പെടാതെ നാം സ്വരാജ് നേടുന്നത് അടുത്ത നിമിഷത്തിൽ അത് നഷ്ടപ്പെടാൻ മാത്രമാകും. ദുർബലരായ നമ്മുടെ സഹോദരരോട് ചെയ്ത പാപങ്ങളിൽ നിന്നും മുക്തരാകുന്നതുവരെ നാം മൃഗങ്ങളെക്കാൾ മെച്ചപ്പെട്ടവരല്ല. എങ്കിലും ഇപ്പോഴും എനിക്ക് വിശ്വാസമുണ്ട്, ഏതൊന്നിനെ തുളസീദാസ് കവി അത്രയേറെ വാക്കിലസത്തോടുകൂടി പാടി പുകഴ്ത്തിയിട്ടുണ്ടോ, ഏതൊന്ന് ജൈനമതത്തിൻ്റെയും വൈഷ്ണവ മതത്തിൻ്റെയും അടിക്കല്ലാണോ, ഏതൊന്ന് ഭാഗവതത്തിൻ്റെ സാരസർവസ്വമാണോ, ഏതൊന്നുകൊണ്ട് ഗീതയിലെ ഓരോ ശ്ലോകവും പരിപൂരിതമാണോ, ആ ദയ, ആ പ്രേമം, ആ കാരുണ്യം മെല്ലെയാണെങ്കിലും ദൃഢമായി ഈ രാജ്യത്തിലെ ജനഹൃദയങ്ങളിൽ ഉറച്ചു വരികയാണെന്ന് ഇന്ത്യയിലെ എൻ്റെ പര്യടന കാലത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്.
1: ഇന്നത്തെ ഗാന്ധിലേയം ഇവിടെ സമാപിക്കുന്നു.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

0: ആർദ്ര ഗീതങ്ങളാണ് ഇപ്പോൾ കേട്ടത്.
1: ബിജുട്ട, നീ എങ്ങോട്ടാ?
2: ഞാൻ ടി വി എസിന് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോർസ് പോന്നെയാ.
3: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
1: അല്ല, അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
3: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
1: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
2: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോർസ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
1: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
3: ആ പിന്നെന്നാ?
4: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:30 റേഡിയോ അറ്റ് സ്കൂളിൽ മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം ഇംഗ്ലീഷ് മീഡിയം സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുക്കുന്നു. 9:00 ഗാനലയം പുനഃപ്രക്ഷേപണം. 10:00 മധുരഗീതങ്ങൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. ഇനി നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ വയലാറിന്റെ താടക എന്ന കവിത കേൾക്കാം. ആലാപനം ശ്രീനന്ദ രാജീവ്. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 പാട്ടും പൊരുളും, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ PV ജയരാജ്, ലീന ജയരാജ്. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. 8:30 ഗാനതരംഗം. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് 9:15 താരസ്വരം. 10:00 വളയം. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ പ്രിയരാഗത്തിൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും, തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം, തുടർന്ന് സന്ധ്യാഗീതങ്ങൾ കേൾക്കാം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8:00 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ചാരുകസേര. 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
2: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ, എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കൂ
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400311330 9496 974 1.
4: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
1: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
2: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
0: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
2: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
0: അരോമ, ദ ബെസ്റ്റ് place to celebrate happiness.
3: അല്പസമയത്തിനുള്ളിൽ ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: व्लादिमीर पुतिन इत्यनेन सह द्वैपाक्षिकं वार्तालापं करिष्यति। परस्परहितस्य विविध विषयेषु चर्चां च विधास्यति। राष्ट्रीय राजधान्यां ब्रिक्स व्यापार मञ्चस्य आरम्भः अभवत्।
1: कार्यमंत्री डॉक्टर एस जयशंकरः ब्रिक्स संस्थायाः 20 वर्षाणि पूर्तौ वर्धमान वैश्विक अनिश्चिततायाः मध्ये सुदृढ सतत विकास सहकारस्य च आह्वानम् अकरोत्। अमेरिका देशे नव एकादश आक्रमणस्य 25 वर्ष पूर्तौ आतंकवादं विरुद्ध्य युद्धाय भारतेन दृढ़ निश्चयो विहितोस्ति। अपि च हॉकी क्रीडायां भारतं मलेशिया देशं 3-1 अंकैः पराजित्य चीनदेशस्य मोकवी नगरे पुरुष कनिष्ठ एशिया कप इत्यस्मिन् अंतिम स्पर्धायां स्थानं प्राप्नोत्। अथ वार्ताः विशदीकृत्य। श्वः नवदिल्ली नगरस्य भारत मण्डपे 18 ब्रिक्स शिखर सम्मेलनं भविष्यति। एतदर्थं मञ्चः सज्जः अस्ति। शिखर सम्मेलने प्रधानमन्त्रिणा नरेन्द्र मोदिना रूस देशस्य राष्ट्रपतये व्लादिमीर पुतिनाय, चीन देशस्य राष्ट्रपतये शी चिनफिंग इत्यस्मै, दक्षिण अफ्रीका देशस्य राष्ट्रपतये सिरिल रामाफोसाय, मिस्र देशस्य राष्ट्रपतये अब्दुल फत्ताह असीसी इत्यस्मै, इंडोनेशिया देशस्य राष्ट्रपतये प्राबोवो सुबियांतो वर्याय, ईरान देशस्य राष्ट्रपतये मसूद पेजेश्कियन, अबुधाबी देशस्य युवराजाय शेख खालिद बिन मोहम्मद बिन जायद अल नहयान इत्यादिभ्यः विश्वनेतृभ्यः आतिथ्यं दीयते। भारतस्य अध्यक्षपदीयस्य 25th-year विषयः सुदृढतायै नवाचाराय सहकाराय सतत विकासाय च निर्माणम् इत्यस्ति। समावेशि वैश्विक शासनम् अथ बहुपक्षवादस्य सुदृढीकरणम् इति विषये ब्रिक्स सदस्य राष्ट्राणां कृते समापन सम्मेलनस्य माध्यमेन शिखर सम्मेलनं श्वः आरप्स्यते। ब्रिक्स सदस्य राष्ट्राणां नेतारः भारत मण्डपमित्यत्र भारत नवान्वेषण प्रदर्शनं द्रष्टुं शक्नुवन्ति। ते संयुक्त वृक्षारोपणम् अपि करिष्यन्ति। यस्यानन्तरं प्रधानमन्त्रिणा मोदीवर्येण गाला डिनराख्यं संयुक्तभोजम् आयोजिष्यते। शिखर सम्मेलने प्रधानमन्त्रिणा ब्रिक्स नेतृभिः सह अनेकानि द्वैपाक्षिक सम्मेलनानि आचरिष्यन्ते। श्वस्तनादारभमाणस्य 18 ब्रिक्स शिखर सम्मेलने भागं ग्रहीतुं नवदिल्ल्यां सम्पूर्ण विश्वस्य नैकाः नेतारः समागच्छन्तीति प्रधानमन्त्रिणा नरेन्द्र मोदिना उक्तम्। अद्य सामाजिक सञ्चारपटले श्रीमोदी विश्वासं प्रकटितवान् यत् अस्मिन् सम्मेलने विविध विषयेषु सकारात्मिका अर्थपूर्णा च चर्चा भविष्यति। यस्य मार्गदर्शकः उद्देश्यमस्ति विश्वस्य कल्याणमिति। भारत मण्डपमित्यत्र भविष्यति द्विदिवसात्मकं शिखर सम्मेलनम्। ब्राजील, चीन, मिस्र, इथियोपिया, इंडोनेशिया, भारतम्, ईरान, रूस, सऊदी अरब, दक्षिण अफ्रीका, यूएई इत्यादीनि एकादशानि प्रमुखानि उदयोन्मुखानि विकासशीलानि च राष्ट्राणि एकत्रितानि भवन्तीति अस्माकं संवाददाता उक्तवान्। प्रधानमन्त्री नरेन्द्र मोदी रूसदेशस्य राष्ट्रपतिः व्लादिमीर पुतिन इत्येतौ अद्य सायं नवदिल्ल्याः भारत मण्डपमित्यत्र द्विपक्षीय मन्त्रणां कृतवन्तौ। उभावपि नेतारौ परस्पर हितसम्बद्धेषु विस्तरेण विचार विमर्शम् अकुरुताम्। मेलनेऽस्मिन् श्रीमोदिना प्राचीन तमिल दार्शनिक कवेः तिरुवल्लुवरस्य तिरुकुरल् इत्याख्यस्य ग्रन्थस्य रूसी भाषानुवादः राष्ट्रपतये पुतिन महोदयाय उपहारत्वेन समर्पितः। प्रधानमन्त्री मोदी राष्ट्रपतिः पुतिनः च भारत मण्डपमित्यत्र आयोजितायाम् इनोप्रॉम् प्रदर्शनीम् अवलोकयताम्। राष्ट्रपतिः पुतिनः ब्रिक्स शिखर सम्मेलने भागं ग्रहीतुम् अद्य प्रातःकाले एव राष्ट्रीय राजधानीं प्राप्तवान्। प्रधानमन्त्री मोदी अद्यैव सायंकाले ईरान देशस्य राष्ट्रपतिना मसूद पेजेश्कियन इत्यमुना सहापि द्विपक्षीय वार्तां करिष्यति। पश्चिम एशिया क्षेत्रस्य वर्तमानां स्थितिं संवीक्ष्य इयं मन्त्रणा अतीव महत्वपूर्णा मन्यते। इतोपि स्वकीय व्यस्त दिनचर्यायाः अंगत्वेन प्रधानमंत्री मोदी संयुक्त राष्ट्र संघस्य महासचिवेन अंतोनियो इतरश महोदयेन सहापि मेलिष्यति। संस्कृत वार्तायाः संस्करणमिदं इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तंत्रांशे अपि समुपलब्धो भविष्यति। षड्विंशत्यधिक द्विसहस्रतमस्य ब्रिक्स व्यापार मञ्चः अद्य नवदिल्ल्याः भारत मण्डपम् इत्यत्र समारब्धः। अस्मिन् आयोजने सदस्य राष्ट्रेभ्यः सहस्राधिकाः निगमाधिकारिणः, वाणिज्य मन्त्रिणः, वित्तीय नेतारः, वर्तकाश्च एकत्रिताः भवन्ति। अद्य प्रातः सम्बोधयन् विदेशमन्त्री डॉ एस जयशंकरः निरूपितवान् यत् ब्रिक्स संघटनस्य विंशति वर्षपूर्तौ वर्धमानायाः वैश्विक अनिश्चिततायाः मध्ये अधिक दृढतायै सतत विकासाय सहकाराय च दृढ संकल्पः आवश्यकः। सः अवोचत् यत् गभीर सहकारेण दृढतर सहभागितया च सतत विकासस्य संवर्धनं काम्यम्। अतएव सुदृढता प्रत्येकस्य राष्ट्रस्य आर्थिक रणनीतेः केन्द्र बिन्दुभूता सञ्जाता। अपरत्र मञ्चस्य उद्घाटन सत्रं सम्बोधयता वाणिज्योद्योग मन्त्रिणा पीयूष गोयलेन ब्रिक्स देशेभ्यः आह्वानं कृतं यत् स्वकीयं आर्थिक सामर्थ्यं जनानां कृते उद्योगावसरेषु सम्पत्तौ समृद्धौ च परिणमयितुं तैः परस्परं मिलित्वा कार्यं करणीयम्। संयुक्त राज्य अमेरिकायां सञ्जातस्य भीषणस्य नव एकादश इत्याख्यस्य आतंकवादी प्रहारस्य 25वें स्मृति दिवसे भारतेन आतंकवाद निर्मूलनाय स्वकीयः दृढ संकल्पः पुनरपि निरूपितः। प्रधानमंत्री नरेन्द्र मोदी अवोचत् यत् यद्यपि आतंकवादस्य स्वरूपं नैरन्तर्येण परिवर्तते तथापि सर्वप्रकारकस्य आतंकवादस्य विरोधं कर्तुं भारतस्य संकल्पः सर्वथा निष्कम्पः दृढश्च वर्तते। एतस्य घोरप्रहारस्य 25वें वार्षिकोत्सवे अद्य सामाजिक संचारपटलीय सन्देशे श्रीमोदी निरूपितवान् यत् आतंकवादेन जगति असंख्यानां निरपराधिनां जीवनं विनाशितम्। सः प्रत्यपादयत् यत् भारतं विगत दशकेभ्यः आतंकवाद विरोधि संग्रामे अग्रिम पंक्तौ संस्थितमस्ति। प्रधानमन्त्रिणा अस्मिन् घोर प्रहारे मृतेभ्यः अश्रुपूर्णा श्रद्धाञ्जलिः समर्पितः। अथ च तेषां शोक संतप्त परिवाराणां कृते ऐक्यभावः प्रकटितः। भारतस्य ऋतु विज्ञान विभागेन अद्य छत्तीसगढ़ राज्ये तटीय आंध्र प्रदेशे ओडिशा राज्ये च प्रचण्डतोपि प्रचण्ड वृष्ट्यै नारंगवर्णीया संचेतना दत्तास्ति। अरुणाचल प्रदेशः, असम, मेघालय, झारखण्ड, केरलम्, माहे, मध्यप्रदेश, तेलंगाना, उत्तराखण्ड, विदर्भ, पश्चिम बंग, सिक्किम, गुजरात इत्येतेषु प्रदेशेष्वपि अग्रिमाणि दिनानि यावत् प्रचण्ड वृष्टिः भवितुम् अर्हति। एतदतिरिच्य दिल्ली नगरे आगामिनि द्वित्रि दिनानि यावत् आकाशः मेघावृतः स्थास्यति, अतिलघु वर्षापि भवितुमर्हति। कनिष्ठ एशिया चषक हॉकी क्रीडायां भारतीय कनिष्ठ पुरुषदलम् अद्य प्रथमायाम् उपान्त्य स्पर्धायां मलेशिया देशम् एकस्योत्तरे त्रिभिः अंकैः पराजित्य चीन देशस्य मोकवी नगरे अंतिम स्पर्धायां स्थानं प्राप्तवत्। इति वार्ताः।
2: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
3: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, The 9th Rashtriya Poshan Maha is being celebrated from 9th September 2026 to 8th October 2026.
4: देश के हर गरीब हर व्यक्ति तक पोषण पहुंचाना भी सरकार की प्राथमिकता है.
3: कनेक्ट विद योर नियरेस्ट आंगनबाड़ी टुडे बिकॉज हमारी आंगनबाड़ी है हमारी जिम्मेदारी.
2: आकाशवाणी നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ബ്രിക്സ് ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രധാനമന്ത്രി. ഇറാൻ പ്രസിഡന്റുമായും യുഎൻ സെക്രട്ടറി ജനറലുമായുമുള്ള കൂടിക്കാഴ്ച അല്പസമയത്തിനകം. രാജ്യത്ത് ആദ്യമായി വയോജന സൌഹൃദ ഓഫീസ് സർട്ടിഫിക്കേഷൻ സംവിധാനം നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപ്പാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി നിയന്ത്രണത്തിന് ഇന്നും സാധ്യതയെന്ന് കെഎസ്ഇബി. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേർന്നു. ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യ. വാർത്തകൾ വിശദമായി. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ, യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. ഫലപ്രദമായ ചർച്ചകൾക്ക് ഉച്ചകോടി വേദിയാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മവിശ്വാസം പങ്കുവച്ചു. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യുഎഇ എന്നീ 11 രാജ്യങ്ങളാണ് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. രാജ്യതലസ്ഥാനത്ത് കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇതോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബ്രിക്സ് ബിസിനസ് ഫോറത്തിന്റെ ലീഡേഴ്സ് സെഷൻ ഭാരത് മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ തുടങ്ങിയവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. നൂതന ആശയങ്ങളുടെ ആഗോള കേന്ദ്രങ്ങളായി ബ്രിക്സ് രാജ്യങ്ങൾ മാറുന്നതായി ശ്രീ മോദി ലീഡേഴ്സ് സെഷനിൽ പറഞ്ഞു. ആഗോള അനിശ്ചിതാവസ്ഥകൾക്കിടയിലും ഇന്ത്യ വളർച്ചയുടെയും സുസ്ഥിരതയുടെയും കേന്ദ്രമായി തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
5: ബ്രിക്സ് ദേശ് ഗ്ലോബൽ ഇനോവേഷൻ ഓർ സൊല്യൂഷൻസ് കെ ലിയെ മഹത്വപൂർണ സെന്റർസ് ഭി ബൻ രഹേ ഹൈ. ഗ്രാസ് റൂട്ട് സേ ലേക്കർ ഫ്രണ്ടിയർ ടെക്നോളജീസ് തക് ഹമാരെ ദേശോ മേ ഇനോവേഷൻ കി നയി സംഭാവനയെ ആകാർ ലേ രഹീ. ബ്രിക്സ് കി ബഡ്തി സ്കേൽ, സ്പീഡ് ഓർ ഓപ്റ്റിമിസം ഹമാരെ ബീച്ച് സാഫ് ദിഖായി ദേ രഹീ ഹൈ.
2: ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രീയ, സാമ്പത്തിക, പ്രതിരോധ മേഖലകളിലെയും ഊർജ്ജ ബഹിരാകാശ രംഗങ്ങളിലെയും സഹകരണത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. പശ്ചിമേഷ്യയിലെയും കരിങ്കടൽ മേഖലയിലെയും സംഘർഷം ഉൾപ്പെടെ സുപ്രധാന വിഷയങ്ങളിൽ ഇരു നേതാക്കളും കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു. ചർച്ചകളും നയതന്ത്രവുമാണ് സംഘർഷങ്ങൾ പരിഹരിക്കാനുള്ള ഏക മാർഗമെന്ന് പറഞ്ഞ ശ്രീ മോദി സമാധാന ശ്രമങ്ങൾക്കുള്ള ഇന്ത്യൻ പിന്തുണ ആവർത്തിച്ചു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായും യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായും പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളെ വയോജന സൌഹൃദമാക്കുന്നതിനുള്ള നൂതന പദ്ധതിക്ക് തുടക്കം കുറിക്കാനൊരുങ്ങി വയോജന ക്ഷേമ വകുപ്പ്. രാജ്യത്ത് ആദ്യമായാണ് വയോജന സൌഹൃദ ഓഫീസ് സർട്ടിഫിക്കേഷൻ സംവിധാനം നടപ്പാക്കുന്നത്. വില്ലേജ്, താലൂക്ക് ഓഫീസുകൾ, ആശുപത്രികൾ, ബാങ്കുകൾ, ഗതാഗത കൌണ്ടറുകൾ എന്നിവിടങ്ങളിൽ സർട്ടിഫിക്കേഷൻ നടപ്പാക്കും. പൊതുമാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്തി ഗോൾഡ്, സിൽവർ, ബ്രോൺസ് സർട്ടിഫിക്കറ്റുകളാണ് നൽകുന്നത്. പടികളില്ലാത്ത പ്രവേശനം, താഴത്തെ നിലയിലെ ശൌചാലയം, മുതിർന്ന പൌരന്മാർക്കായി മുൻഗണന ക്യൂ എന്നിവ നിർബന്ധമായും പാലിക്കേണ്ട മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്നു. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വേഗത്തിലാക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തീർത്ഥാടനത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് ഇന്ന് അവലോകന യോഗം ചേർന്നു. വിശദാംശങ്ങളിലേക്ക്.
6: ഭക്തർക്ക് ആവശ്യമായ സൌകര്യങ്ങളും സുരക്ഷയും ഒരുക്കുന്നതിൽ ഒരു വീഴ്ചയും വരുത്തരുതെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. സന്നിധാനത്ത് എല്ലാ വകുപ്പുകളുടെയും സംയുക്ത കൺട്രോൾ റൂം സ്ഥാപിക്കണം. പമ്പ, ശബരിമല ഇടത്താവളങ്ങൾ എന്നിവിടങ്ങളിൽ ശുചീകരണ യജ്ഞം നടത്തേണ്ടതാണ്. പ്രസാദ വിതരണത്തിന് ആവശ്യമായ സാധന സാമഗ്രികളുടെ ലഭ്യതയും ഉറപ്പുവരുത്തണം. ഭക്തർക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കരുതെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ദേവസ്വം മന്ത്രി കെ മുരളീധരൻ, മന്ത്രിമാരായ കെ എം ഷാജി, പി കെ ബഷീർ, സി പി ജോൺ, ചീഫ് സെക്രട്ടറി ഡി ജി പി ഡിജിപി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പ്രതിദിനം 3.25 ലക്ഷം നിർമ്മാണ ശേഷിയോടെ അരവണ പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിച്ചതായി ദേവസ്വം ബോർഡ് യോഗത്തിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
2: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കാൻ ഒരുങ്ങുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. മുൻകാലങ്ങളിൽ രാത്രി 7 മുതൽ 10 മണിവരെയായിരുന്ന പീക്ക് അവറുകൾ ഇപ്പോൾ രാത്രി 11 മണിക്ക് ശേഷവും തുടരുകയാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയുണ്ടെന്ന് KSEB അറിയിച്ചു. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. വൈദ്യുതി പ്രതിസന്ധി തരണം ചെയ്യുന്നതിൽ സർക്കാർ വൻ പരാജയമെന്ന് മുൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. 6080 മെഗാവാട്ട് വരെ ഉപഭോഗം കൂടിയിട്ടും LDF സർക്കാരിന്റെ കാലത്ത് പ്രതിസന്ധി ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി കിട്ടുമായിരുന്ന കരാർ LDF സർക്കാർ റദ്ദാക്കിയതാണ് വൈദ്യുതി പ്രതിസന്ധിക്കിടയാക്കിയതെന്ന ആരോപണം ശരിയല്ലെന്നും കരാർ റദ്ദ് ചെയ്തത് റെഗുലേറ്ററി കമ്മീഷനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കണ്ണൂർ ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ക്ലബ്ബുകൾ എന്നിവയെ പ്രതിനിധീകരിച്ചുള്ള കായിക താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
8: തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ രാവിലെ പുരുഷന്മാരുടെ 5000 മീറ്റർ ഓട്ടമത്സരത്തോടെയാണ് ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചത്. ലോങ് ജംപ്, ഹൈജംപ്, ഷോർട്ട്പുട്ട്, ഡിസ്കസ് ത്രോ, ജാവലിൻ ത്രോ, 200 മീറ്റർ ഹീൽസ്, ഹാമർ ത്രോ എന്നീ മത്സരങ്ങളും ഇന്ന് നടന്നുവരികയാണ്. പുരുഷ വനിതാ വിഭാഗങ്ങളിൽ 5 കാറ്റഗറികളിലായി 600 കായിക താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ഞായറാഴ്ചയാണ് സമാപനം.
2: സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 6ാം സീസണ് ഈ മാസം 19 ആലപ്പുഴ കരുവാറ്റയിൽ തുടക്കമാകും. ഫൈനൽ അടക്കം ആകെ 11 മത്സരങ്ങളുള്ള CBL നവംബർ 21 കൊല്ലത്ത് നടക്കുന്ന പ്രസിഡന്റ് ട്രോഫിയോടെ സമാപനമാകും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതാണ്. ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ കടന്ന് ഇന്ത്യ. ഇന്ന് നടന്ന ആദ്യ സെമിയിൽ മലേഷ്യയെ 3-1 ഇന്ത്യ പരാജയപ്പെടുത്തി. വനിതാ ഹോക്കി സെമിയിൽ ഇന്ത്യ നാളെ ദക്ഷിണ കൊറിയയെ നേരിടും. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് 2ാം സെമിയിൽ ഇന്ന് പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. രാത്രി 8 മത്സരം. ആദ്യ സെമിയിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ കടന്നു. മറ്റന്നാളാണ് ഫൈനൽ മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 121 പോയിന്റ് നഷ്ടത്തിലും നിഫ്റ്റി 80 പോയിന്റ് നഷ്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു. രാവിലെ കുറഞ്ഞ സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കൂടി. ഇന്നലത്തേതിൽ നിന്നും പവന് 800 രൂപ കുറഞ്ഞ് 113,240 രൂപയും ഗ്രാമിന് 14,155 രൂപയുമാണ് നിലവിൽ വില. സംസ്ഥാനത്തെ 3 സർക്കാർ ആയുർവേദ കോളേജുകളിലെ BAMS പ്രവേശനത്തിനുള്ള അഖിലേന്ത്യാ ക്വാട്ട സീറ്റുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ. കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ തിരുവനന്തപുരം സർക്കാർ ആയുർവേദ കോളേജിൽ 1 സീറ്റിന്റെ കുറവാണുള്ളതെന്നും ഇത് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ബ്രിക്സ് ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രധാനമന്ത്രി. ഇറാൻ പ്രസിഡന്റുമായും UN സെക്രട്ടറി ജനറലുമായുമുള്ള കൂടിക്കാഴ്ച അല്പസമയത്തിനകം. രാജ്യത്ത് ആദ്യമായി വയോജന സൌഹൃദ ഓഫീസ് സർട്ടിഫിക്കേഷൻ സംവിധാനം നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി നിയന്ത്രണത്തിന് ഇന്നും സാധ്യതയെന്ന് KSEB. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേർന്നു. ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഏവർക്കും കൃഷ്ണകഥാമൃതത്തിലേക്ക് സ്വാഗതം. കൃഷ്ണകഥാമൃതം 26-ാം ദിവസം കുജേല സൽഗതി എന്ന ഭാഗം പാരായണം ചെയ്യുന്നു സി.സി. ചന്ദ്രമതി.

കർണന്റെ മരണം പാണ്ഡവശിബിരത്തിൽ ആനന്ദം പടർത്തി. ശല്യർ കൗരവസേനാപതിയായി. കുരുക്ഷേത്രത്തിൽ യുദ്ധം തുടർന്നു. യുദ്ധത്തിൽ ധർമ്മപുത്രർ ശല്യരെ വധിച്ചു. ശകുനിയും സഹദേവനും ഏറ്റുമുട്ടി. സഹദേവൻ ശകുനിയെ വധിച്ചു. കൗരവരുടെ പരാജയം പൂർണ്ണമാവുന്ന നിമിഷം ആസന്നമായി. പടകുടീരങ്ങൾ ഒഴിഞ്ഞു തുടങ്ങി. ദുര്യോധനൻ ദ്വൈപായന കയത്തിൽ എത്തി. പാണ്ഡവർ ദുര്യോധനനെ അന്വേഷിച്ചു ചെന്നു. കേശവനും സംഘവും ദുര്യോധനനെ കണ്ടെത്തി. തടാകത്തിൽ ഒളിച്ചിരിക്കുന്ന ദുര്യോധനനെ പോരിന് വിളിച്ചു. ഭീമസേനനും യുധിഷ്ഠിരനും അർജുനനും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളിൽ ആരോട് വേണമെങ്കിലും ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാമെന്ന് ധർമ്മജൻ പറഞ്ഞു. ഇത് കേട്ട് കേശവൻ ധർമ്മജനോട് പറഞ്ഞു, ഭവാൻ എന്ത് അബദ്ധമാണ് പറഞ്ഞത്? സുയോധനൻ ഇഷ്ടപ്പെട്ട ആയുധം ഗദയാണ്. ഗദയേന്തിയ കൗരവവീരനെ ആർക്കും

0: വീഴ്ത്താനാവില്ല. ഭീമസേനനും ദുര്യോധനനും ഗദായുദ്ധത്തിൽ ഏർപ്പെട്ടു. ആദ്യപാതിയിൽ തളർന്നുവീണ ഭീമസേനനെ വീണ്ടും യുദ്ധത്തിനയച്ചു. കേശവൻ കാൽത്തുടയിൽ തട്ടി ആംഗ്യം കാണിച്ചത് കണ്ട് ഭീമസേനൻ സുയോധനന്റെ തുടയില്ല തകർത്തു. ദുര്യോധനൻ ഭീമന്റെ ഗദാപ്രഹരമേറ്റ് വീണു. ഗംഗാതടത്തിലെ മത്സരം അവസാനിച്ചു. കൗരവസേനയിൽ അവശേഷിച്ച അശ്വത്ഥമാവും കൃപരും കൃതവർമാവും തുടയില്ല തകർന്ന് വീണുകിടക്കുന്ന സുയോധനനെ സന്ദർശിച്ച് പാണ്ഡവനാശം ചെയ്യുമെന്ന് ശപഥം ചെയ്തു. യുദ്ധത്തിന്റെ ക്ഷീണമകറ്റാൻ ഉറങ്ങിക്കിടക്കുന്ന പാണ്ഡവ കൂടാരത്തിലെ പടയാളികളെ അശ്വത്ഥമാവ് രാത്രിയിൽ വധിച്ചു. പടകുടീരത്തിന് തീയിട്ടു. പാണ്ഡവപുത്രന്മാരും ദൃഷ്ടദ്യുമ്നനും ആ പടകൂടാരത്തിൽ വെച്ച് വെന്തു മരിച്ചു. മക്കളെല്ലാം മരിച്ചുതറിഞ്ഞ് പാഞ്ചാലി വിലപിച്ചുകൊണ്ട് ഓടിയെത്തി. ദുരന്തത്തിന് കാരണക്കാരനായ അശ്വത്ഥമാവിനെ കൊല്ലുവാൻ ഭർത്താക്കന്മാരോട് ആവശ്യപ്പെട്ടു. ഭീമസേനൻ അശ്വത്ഥമാവിനെ തേടിപ്പോയി. അശ്വത്ഥമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. പ്രത്യസ്ത്രമായി അർജുനനും ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. വ്യാസഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാസ്ത്രം ഭൂമിയിൽ പതിച്ചാലുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചും സർവനാശങ്ങളെക്കുറിച്ചും അവരെ ബോധിപ്പിച്ചു. അർജുനൻ അസ്ത്രം പിൻവലിച്ചു. എന്നാൽ അശ്വത്ഥമാവിന് അസ്ത്രം പിൻവലിക്കാൻ അറിയില്ലായിരുന്നു. അശ്വത്ഥമാവിന്റെ ശരീരരത്നം ചുഴന്നെടുത്ത് ഭീമസേനൻ അത് പാഞ്ചാലിക്ക് കാഴ്ചവെച്ചു. രക്തമൊലിക്കുന്ന ശിരസ്സുമായി ഗതികിട്ടാതെ അശ്വത്ഥമാവ് ചിരഞ്ജീവിയായി അലഞ്ഞുകൊണ്ടിരിക്കുന്നു. പാണ്ഡവർ ധൃതരാഷ്ട്രരുടെ അടുത്തേക്ക് ചെന്നു. ഭീമസേനനെ അന്വേഷിച്ച് ധൃതരാഷ്ട്രരുടെ മുന്നിലേക്ക് ഉരുക്കുകൊണ്ട് നിർമ്മിച്ച ഭീമസേനന്റെ പ്രതിമയാണ് കേശവൻ നീക്കിവെച്ചത്. തന്റെ 100 മക്കളെയും കൊന്ന ഭീമസേനനെ നശിപ്പിക്കാൻ വേണ്ടി ഗാഢമായി ആലിംഗനം ചെയ്തു. ആ ഉരുക്കു പ്രതിമ പൊടിഞ്ഞുപോയി. ഭീമസേനനാണ് മരിച്ചതെന്ന് ഒരു നിമിഷം ധൃതരാഷ്ട്രർ കരുതി. കേശവന്റെ കൂർമ്മബുദ്ധിയിൽ ഭീമസേനൻ ധൃതരാഷ്ട്രരിൽ നിന്നും രക്ഷപ്പെട്ടു. കുരുക്ഷേത്രഭൂമിയിൽ മക്കളും പേരമക്കളും വീണുകിടക്കുന്നത് കണ്ട് വിലപിക്കുന്ന ഗാന്ധാരി കേശവനെ കുറ്റപ്പെടുത്തി. എല്ലാം അറിയുന്ന മാധവ, നിങ്ങളാണ് ഈ കൂട്ടക്കുരുതിയുടെ സൂത്രധാരൻ. പുത്രവധുക്കളുടെ വിലാപം അങ്ങ് കേൾക്കുന്നില്ലേ? ജയദ്രഥന്റെ ശരീരത്തെ കെട്ടിപ്പിടിച്ച് ദുശ്ശല കരയുകയാണ്. പെട്ടെന്ന് ദൃഢമായ സ്വരത്തിൽ ഗാന്ധാരി പറഞ്ഞു, പതിശുശ്രൂഷ കൊണ്ട് പതിവ്രതയായ ഞാൻ, എന്റെ തപോബലത്താൽ ഞാനിതാ പറയുന്നു, തമ്മിൽ കൊല്ലുന്ന കുരുപാണ്ഡവരെ തടയാതിരുന്ന നീ ഇതിന്റെ പാപം അനുഭവിക്കും. ഇന്നു മുതൽ 36 വർഷം എത്തുമ്പോൾ നിന്റെ ബന്ധുക്കൾ കൊല്ലപ്പെടട്ടെ. അവർ സ്വയവും പരസ്പരവും വെട്ടിനശിക്കട്ടെ. എല്ലാ മക്കളും നശിച്ച് കാട്ടിൽ പോയി നീചമായ ഉപായത്തിൽ നീയും മരിച്ചു പോകട്ടെ. ബന്ധുജനങ്ങൾ മരിച്ചു കിടക്കുന്നത് കണ്ട് നിന്റെ സ്ത്രീകൾ നിലവിളിക്കട്ടെ. ഗാന്ധാരി ശാപമേറ്റിട്ടും കേശവൻ പുഞ്ചിരിച്ചു തന്നെ നിന്നു. കുരുക്ഷേത്രത്തിൽ മരിച്ചുവീണ യോദ്ധാക്കൾക്ക് വിരോചിതമായ സംസ്കരണം നടത്തി. ആ സമയം കരഞ്ഞുകലങ്ങിയ കണ്ണുമായി കുന്തിദേവി അടുത്തെത്തി. കർണൻ തന്റെ ആദ്യപുത്രനാണെന്ന വിവരം പാണ്ഡവരെ അറിയിച്ചു. കർണന് കൂടി ഉദകക്രിയ ചെയ്യണം. യുധിഷ്ഠിരൻ പറഞ്ഞു, അമ്മ എന്തു ചതിയാണ് കാണിച്ചത്? നേരത്തെ ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ യുദ്ധം തന്നെ ഒഴിവാക്കാമായിരുന്നില്ലേ? മാധവ, അങ്ങേക്കും ഈ രഹസ്യം അറിയാമായിരുന്നില്ലേ? എന്റെ ജ്യേഷ്ഠനായ കർണനെ ഞങ്ങളെല്ലാവരും ചേർന്ന് വധിച്ചില്ലേ? മാധവൻ യുധിഷ്ഠിരനെ സമാധാനിപ്പിച്ചു. ധർമ്മപുത്രർ ഹസ്തിനാപുരത്തിന്റെ രാജാവായി അഭിഷിക്തനായി. കുരുക്ഷേത്രഭൂമിയിൽ നിന്ന് കേശവൻ ദ്വാരകയിലേക്ക് മടങ്ങുവാനുള്ള തയ്യാറെടുപ്പിലാണ്. യുദ്ധത്തിൽ വിജയിച്ചുവെങ്കിലും കർണന്റെയും ഭീഷ്മന്റെയും ദ്രോണന്റെയും വധം യുധിഷ്ഠിരനെ വ്യാകുലപ്പെടുത്തിയിരുന്നു. കേശവൻ പറഞ്ഞു, യുധിഷ്ഠിര, കർത്തവ്യം ബുദ്ധിമാനെ വികലപ്പെടുത്തുകയില്ല. ഇത് ബാഹ്യമായ പോരല്ല. സ്വന്തം മനസ്സിനോട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുവാൻ നീ ഒരുങ്ങുക. ആത്മാവിലെ കനത്ത ദുഃഖകഥകളോടാണ് നീ പൊരുതേണ്ടത്. ലൗകിക ബന്ധങ്ങളിൽ ആസക്തിയുള്ളവനെ ദുഃഖമുള്ളൂ. ആഗ്രഹം കൂടാതെ പ്രവർത്തിക്കുക. ആ കർമ്മമാണ് ശുദ്ധിയുള്ള പ്രധാന കർമ്മം. അത് ധർമ്മമാണ്. ആ ധർമ്മം നിർവഹിക്കുവാൻ ഉണർന്നെഴുന്നേൽക്കുക. മാധവന്റെ വാക്കുകൾ യുധിഷ്ഠിരനിൽ മാറ്റമുണ്ടാക്കി. കേശവൻ ദ്വാരകയിലേക്ക് തിരിച്ചു. കേശവൻ കൊട്ടാരത്തിലെത്തി. പിതാവിനെയും ആചാര്യനെയും വന്ദിച്ചു. ഉത്തര ഗർഭിണിയാണ്. കുരുക്ഷേത്ര യുദ്ധത്തിനൊടുവിൽ അശ്വത്ഥമാവ് നടത്തിയ പരാക്രമങ്ങളിൽ പാണ്ഡവകുലനാശത്തിനായച്ച അസ്ത്രത്തിന്റെ കഥ ഉത്തരക്ക് അറിയില്ല. ഉത്തര പ്രസവിച്ചത് ഒരു ചാപ്പിള്ളയായിരുന്നു. അശ്വത്ഥമാവിന്റെ ശാപം ഫലിച്ച കാര്യം എല്ലാവരെയും വേദനയിലാഴ്ത്തി. സുഭദ്രയും കുന്തിയും പാഞ്ചാലിയും കേശവനോട് രക്ഷയാചിച്ചു. കേശവൻ ജീവനറ്റ് കിടക്കുന്ന അഭിമന്യപുത്രനെ കണ്ടു. ഉത്തര കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേശവൻ എല്ലാവരെയും ആശ്വസിപ്പിച്ചു, അശ്വത്ഥമാവ് കൊന്ന നിന്റെ മകൻ ജീവിക്കുക തന്നെ ചെയ്യും, സംശയമില്ല. കേശവൻ കമണ്ഡലുവിൽ സൂക്ഷിച്ച പുണ്യജലമെടുത്ത് അഭിമന്ത്രണം നടത്തി ചേതനയേറ്റ് കിടന്ന കുഞ്ഞിൻ്റെ ശിരസിലേക്ക് തളിച്ചു. പെട്ടെന്ന് ഉത്തരയുടെ മകൻ്റെ നിറം മാറി, സുവർണഭാവം വളർന്നു, കുഞ്ഞ് കരഞ്ഞു. രോദനം കേട്ട് കുഞ്ഞിനെ ഉത്തര വാരിയെടുത്തു. എല്ലാവർക്കും സന്തോഷമായി. ആ കുഞ്ഞിന് പരീക്ഷിത്ത് എന്ന് നാമകരണം ചെയ്തു. പരീക്ഷിത്തിൻ്റെ ജനനം രാജ്യത്തൊരു വാർത്ത തന്നെയായിരുന്നു. അശ്വത്ഥാമാവിൻ്റെ അമോഘാസ്ത്രമേറ്റ് വെന്തു ചാപ്പിള്ളിയായി പിറന്ന ഒരാൺകുഞ്ഞിനെയാണ് കേശവൻ ജീവൻ കൊടുത്ത് രക്ഷിച്ചത്. ഈ അത്ഭുതകർമ്മം നടത്തിയ കേശവനെ കാണുവാനും ദുഃഖങ്ങൾ പറയുവാനും അനേകം ജനങ്ങൾ എത്തിക്കൊണ്ടേയിരുന്നു.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ്കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
3: ആഹാ, അങ്ങനെ പറഞ്ഞ
2: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
3: അതിപ്പ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: ദാ അച്ഛന്റെ മുഖത്ത് സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
3: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
2: അതെന്താ?
3: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചറൊക്കെ വാങ്ങുന്നത്.
4: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM. ഹരിത സമൃദ്ധി
1: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: റേഡിയോ മലബാറിന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും കുര്യൻ ചേട്ടന്റെ അരികിലേക്കാണ് പോകുന്നത്. ഒരു കർഷകൻ തന്റെ ജീവിതാനുഭവങ്ങളിലൂടെ പഠിച്ചെടുത്ത പാഠങ്ങൾ കേൾക്കുന്നത് എപ്പോഴും നമുക്ക് പ്രചോദനമാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ അദ്ദേഹം പറഞ്ഞു നിർത്തിയിടത്തു നിന്നും അദ്ദേഹത്തിന്റെ കാർഷിക യാത്ര തുടരുന്നു. ശ്രദ്ധിക്കാം കുര്യൻ ചേട്ടന്റെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും.
1: എന്താണ് നമ്മൾ പറയേണ്ടത്? അമ്മയെ ധിക്കരിച്ച് അവന്റെ കണ്ണുകൾ മലങ്കാക്കുകൾ കൊത്തിപ്പറിക്കുമെന്ന് ബൈബിളിൽ ഒരു വാക്യം കിടക്കും. അമ്മയെന്ന് പറഞ്ഞാൽ ഭൂമി ദേവി, ഭൂമി മാതാവ് എന്നാണ്. ഇതിനെ പഞ്ചമാതാക്കളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പഞ്ചമാതാക്കൾ എന്ന് പറയുന്നത് അമ്മ, മണ്ണ്, പശു, തുളസി, നദി. ഇതിൽ മലിനമാകാത്ത ഏതാളെ? ഇന്ന് ഗർഭപാത്രം വാടകയ്ക്ക്, അമ്മ മലിനായി. പശു ഹൈബ്രിഡ് അല്ലെങ്കിൽ അത്യുൽപാൻ ശേഷിയുള്ളത് മലിനമായി. തുളസി ഹൈബ്രിഡ് പല ഫ്ലേവറിൽ വരികയാണ്, മലിനമായി. മണ്ണ് ഏതൊക്കെ ഒത്തിരി മലിനാക്കാവോ അത് മുഴുവൻ മലിനാക്കി. നദി ബാക്കിയുണ്ടോ എവിടെയെങ്കിലും? ശുദ്ധജലം കിട്ടുന്ന ഏതെങ്കിലും നദി ഉണ്ടോ? അപ്പോൾ പഞ്ചമാതാക്കൾ മലിനാക്കി, അസ്തിത്വം പോവുക. ഞാൻ പറഞ്ഞല്ലോ ഭ്രൂണം സൂക്ഷിക്കുന്നു. ഇപ്പോൾ ടി വി തുറന്നു കഴിഞ്ഞാൽ പീഡനവും ഭ്രൂണം സൂക്ഷിക്കലും മാത്രമേ ഉള്ളൂ വാർത്ത, നമ്മൾ കാണലില്ല.

0: ഞാൻ പറഞ്ഞു വന്ന ഒരു ഉദാഹരണം മാത്രം, എത്രയാണ് കാര്യങ്ങൾ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല സന്യാസത്തിലേക്ക് വരും, ഇതൊരു സന്യാസമാണ്. ഒരു ഉപദ്രവവും ഇല്ലാതെ ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ എല്ലാ കൃഷിയും കപ്പ, ചേന, ചേമ്പ്, കാച്ചിൽ എല്ലാം കൃഷിയുണ്ട്. കാട്ടുമൃഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കുരങ്ങിനുള്ളതും പന്നിക്കുള്ളതും മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. കുരങ്ങിനുള്ളത് പരസ്യമായി കൊടുത്തു, പന്നിക്കുള്ളത് ഗവിക്ക് കൃഷി വിജ്ഞാന കേന്ദ്രം കൊണ്ടുപോയിട്ടാണുള്ളത്. അവരത് റിസൾട്ട് ഫലപ്രദമാണ്, 3 മാസം 4 മാസമായിട്ട് പന്നി വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ എന്തായാലും നിങ്ങൾ കണ്ടുവല്ലോ, ഞാനിവിടെ ഈ കാട്ടിൻ്റെ നടുക്ക് ഇത് പറിക്കുന്നുണ്ട്, ഈ വാഴ സാധനം എല്ലാം ഇവിടെ നിൽപ്പുണ്ട്. ഇന്നലെ ഇന്നും ഉച്ചവരെ പന്നി വന്നിട്ടില്ല.
1: കുര്യൻചേട്ടൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശസ്തി നേടിയത് ഈ ഒരു പന്നിക്കും കുരങ്ങിനുമെതിരെയുള്ള പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ടാണ്?
0: അല്ല അല്ല, തീർച്ചയായിട്ടും ഞാൻ ജൈവ കർഷകനായത് തന്നെയാണ്. എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ജൈവ കർഷകനുള്ള അവാർഡ് എനിക്കാണ് കിട്ടിയത്.
1: അത് ഏത് വർഷമായിരുന്നു?
0: അത് 2021. അതിന് മുമ്പ് കുറേ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പല സംഘടനകളും ജൈവ കൃഷി ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ പേരിലുള്ള. ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ, ഇപ്പം ആളുകൾ എന്തെല്ലാം പറഞ്ഞാലും ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ജൈവ രീതിയിലാണ് ചെയ്യണം, അതിനുവേണ്ടി മെത്തേഡ് അങ്ങനെയുള്ള രീതികൾ, പിന്നെ ഈ തട്ടുകളായി തിരിക്കുക, മണ്ണൊലിച്ചു പോകാതെ സംരക്ഷിക്കുക. ഇപ്പം ഞാൻ ഈ ലീസിനെടുത്ത ഭൂമിയിൽ ഈ കൃഷി മുഴുവൻ ഈ ജോലി മുഴുവൻ ചെയ്തിട്ട് ഞാൻ നാളെ വീണ് മരിച്ചാലും ഈ മണ്ണിലുള്ള ഉർവരത അവിടെ തന്നെ ഉണ്ടാവും. അത് നാളെ വരുന്ന തലമുറയ്ക്ക് കൈമാറിയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ഈ ഇത് വാങ്ങിയ സ്ഥലമല്ല, ലീസിനെടുത്ത സ്ഥലമാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെ അടുത്ത തലമുറയ്ക്ക് ആരോ ആവട്ടെ. അങ്ങനെ കൈമാറി കിട്ടിയതല്ലേ ഈ ഭൂമി നമുക്ക് ഒരു 70 വർഷം മുമ്പ് അല്ലേ. ഞാൻ ഈ ഉപയോഗിക്കുന്നു, എനിക്ക് ശേഷവും പോകണ്ടേ, അങ്ങോട്ട് പോകണം. അവരെ ഇതെല്ലാം ആഹാരങ്ങൾ, ആഹാരം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന മണ്ണിലാണ്. അതിൽ അത് ഒരു വിത്ത് മുളച്ചു കഴിഞ്ഞാൽ അത് സൂര്യപ്രകാശത്തിൽ നിന്ന്, സൗരോർജ്ജത്തിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന് ഈ ഓക്സിജനും കാർബൺ ഡയോക്സൈഡും വലിച്ചെടുത്തിട്ടാണ് നമുക്ക് ആഹാരം ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഈ പ്രകൃതിയെ നമിച്ചേ പറ്റുള്ളൂ. ഇവിടെ പല ഘടകങ്ങളുണ്ട്, തേനീച്ചയുടെ സ്വാധീനം, മറ്റ് ഷഡ്പദങ്ങളുടെ സ്വാധീനം, ഇതൊക്കെ ഉണ്ട്. എല്ലാത്തിനെയും കീടങ്ങളായി കാണണ്ട, എല്ലാവർക്കും പ്രകൃതിയിലൊരു ധർമ്മമുണ്ട്, അതിനെ മാറ്റി നിർത്തുക, കൊല്ലരുത്, മാനിഷാദ എന്നാണ് വാൽമീകി പറഞ്ഞത്.
1: എല്ലാത്തിനെയും ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ
0: തീർച്ചയായിട്ടും അതാണ് ശാസ്ത്രം,
1: എല്ലാം മിത്രങ്ങളാവും.
0: തീർച്ചയായിട്ടും അതാണ്.
1: അതുപോലെ നമ്മൾ പലപ്പോഴും കൃഷി ചെയ്യുന്നതിൽ ഇപ്പൊ വാഴ വെച്ചു, വാഴയിൽ കൊലകുത്തുക എന്നുള്ളതോടുകൂടി ആ ബാക്കിയുള്ള സാധനങ്ങൾ കളയുന്നു. അതുപോലെ ഓരോന്നും കപ്പയിൽ പലപ്പോഴും നമ്മൾ കപ്പയുടെ ആ തണ്ട് മിക്കവാറും നമ്മളെ സ്ഥലങ്ങളിലൊക്കെ ആ കപ്പ കളച്ചെടുത്തു കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കുകയാണ്. പിന്നെ അതുപോലെ ഓരോന്നിലും അത് കൃത്യമായ രീതിയിൽ മറ്റുള്ള ആവശ്യങ്ങൾക്ക് കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്ന കുറെ കൂടി ലാഭകരം.
0: തീർച്ചയായിട്ടും, അതായത് കപ്പത്തണ്ട് ഞങ്ങളിപ്പോൾ നേരിട്ട് കന്നുകാലിക്ക് കൊടുക്കുകയാണ്, അത് ചവച്ച് പൊട്ടിച്ച് തിന്നാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ധാരാളം കപ്പ കൃഷി ചെയ്യുകയും ഈ തണ്ടിനെ കാലിത്തീറ്റയാക്കി മാറ്റുകയും ചെയ്യാം. ഇതിനെ പൊടിച്ച്, അതായത് ഇപ്പോൾ ഞാൻ പറയലേ പഞ്ചാബ് ഹരിയാന പോലുള്ള സ്ഥലങ്ങളിൽ ഗോതമ്പ് വിളവെടുത്തു കഴിഞ്ഞാൽ, ചോളം വിളവെടുത്തു കഴിഞ്ഞാൽ അവർ തീ വെക്കുകയാണ് ചെയ്യുന്നത്. ആ ചെയ്യേണ്ടത് അതല്ല, ഇത് കംപ്ലീറ്റ് കളക്ട് ചെയ്തിട്ട് അരിഞ്ഞ് പൊടിച്ച് സൈലേജ് പോലെ ആക്കിയിട്ട് കൃഷിക്ക് മൾച്ചിങ്ങിന് ഉപയോഗിച്ചുകൂടെ. ഇതിൻ്റെ തണ്ടിൽ ധാരാളം ന്യൂട്രീഷൻസ് ഉണ്ട്, ആ ചെടി വലിച്ചെടുത്ത ന്യൂട്രീഷൻസ് ഉണ്ട്. ഇത് കമ്പോസ്റ്റാക്കി മാറ്റാനുള്ള ഉപ ഉൽപ്പന്നമായി മാറും. ഇപ്പം നമ്മൾ ചകിരിപ്പൊടിയുടെ പുറകെയല്ലേ പോണേ, ഇപ്പോൾ പുല്ലുപയോഗിച്ച് നമുക്ക് ചെയ്തുകൂടെ. അപ്പോൾ ഈ തണ്ടുകളെല്ലാം പൊടിച്ച് നമുക്ക് പിന്നെ വലിയ ലോഡ് കണക്കിന്, ലോഡ് ടൺ കണക്കിനാണ് ഈ സാധനം. ഇതിനെ എന്തുകൊണ്ട് പൊടിക്കാനൊരു മെഷീൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ തീട്ടിയോ കാർബൺ ഡയോക്സൈഡിനെ അന്തരീക്ഷത്തിലേക്ക് വിടേണ്ട കാര്യമില്ലോ. അപ്പോൾ അത് കർഷകനൊരു വരുമാനമാണ്, ഇതേ കർഷകന് തന്നെ അത് വളമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. കാരണം പൊടിഞ്ഞ് ചേരുന്നത് കൊണ്ട് അത് മണ്ണിൽ മൾച്ചിങ് ആയിട്ട് വരും, കളകളെ നിയന്ത്രിക്കാൻ പറ്റും. അതേ പൊതയെ അതിലേക്ക് കൊടുക്കാം. കുക്കുവഴക്കയുടെ അതേ മെത്തേഡാണ്. ഇപ്പോൾ വാഴപ്പിണ്ടിയെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചു, കൊല വെട്ടിക്കഴിഞ്ഞാൽ ഈ വാഴപ്പിണ്ടി കിളച്ച് പൊതിച്ച് നിങ്ങൾ ആ കപ്പ ഇട്ടത് ശ്രദ്ധിച്ചോ, താഴെ അതിങ്ങനെ പൊട്ടിയിട്ടുണ്ട്. അത് മുഴുവൻ വാഴപ്പിണ്ടി അടുക്കിയിട്ട് മണ്ണ് മൂടിയിട്ടാണുള്ളത്. അതിൽ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, വാഴപ്പിണ്ടി ധാരാളം പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്, പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കപ്പയ്ക്ക് കൃഷിക്ക് ഏറ്റവും അധികം വിള വേണ്ടത് പൊട്ടാസ്യമാണ്. ഇത് അഴുകി വരുമ്പോഴേക്കും ആ കപ്പ മുളച്ച് അതിൽ വേര് പാകിയിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെ ഇങ്ങനെ അവിഞ്ഞു കഴിയുമ്പോൾ അവിടെ നല്ല എയർ പെർമെൻറ്റേഷൻ ഉണ്ട്, ഈ മണ്ണിനടി നല്ല വായു സഞ്ചാരം ഉണ്ടാവും. പുതുമഴ പെയ്യുമ്പോൾ ആ കിഴങ്ങ് വാഴപ്പിണ്ടിയുടെ അത്രയുള്ള കപ്പ കിഴങ്ങ് ഉണ്ടാവും, അവിടെ വളതിൻ്റെ അടി കിടപ്പുണ്ട്. അപ്പോൾ ഇത് റീസൈക്കിൾ ചെയ്യാൻ ഈ ഭൂമിക്ക് പറ്റുള്ളൂ.
1: നമ്മൾ തിരിച്ചറിയാതെ പലരും ഉപേക്ഷിക്കുകയാണ്.
0: അല്ല, ഇത് നമ്മൾ എന്താ ചെയ്യണം, എല്ലാം കത്തിക്കുമല്ലേ, കത്തിക്കരുത്, വീണഴുകട്ടെ, മണ്ണിൽ വീണ് അഴുകണമെന്നാണ് ശാസ്ത്രം. ഇപ്പം കത്തിക്കേണ്ടത് കത്തി, ഭയങ്കര മുള്ളാണെങ്കിൽ അതൊന്ന് കത്തിക്കണം, അത് കുറച്ച് ഭാഗത്തല്ലേ ഉള്ളൂ. കത്തിക്കുമ്പോഴുള്ള ഉണ്ടാകുന്ന ഒരു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ബയോ ബാക്ടീരിയകളെല്ലാം പോവും, ഫംഗസടക്കമുള്ള വരും. കാരണം ഒരു കാലത്ത് പൊനം കൃഷിയിൽ കത്തിച്ചിരുന്നു, കാരണം വലിയ കാടിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അത് പക്ഷേ അത് ആവർത്തിച്ച് ചെയ്യുമ്പോഴാണ് അപകടം.
1: നമ്മുടെ മിത്രകീടങ്ങൾ ഉൾപ്പെടെ നശിച്ചു,
0: തീർച്ചയായിട്ടും. അല്ലേ, മലിനീകരണം അവിടെ നിൽക്കട്ടെ. കാരണം ഇന്ന് പൗരാണികമായി നമ്മളെല്ലാവരും ഈ കുടിയേറ്റ കാലഘട്ടത്തിൽ ഈ മലബാർ മുഴുവൻ വെട്ടിത്തെളിച്ച് കത്തിച്ചു തന്നെയാണ് കൃഷി ചെയ്തിരുന്നത്. അന്ന് ഉണ്ടാകാത്ത മലിനീകരണത്തെക്കുറിച്ച് ഇന്ന് ഈ ശാസ്ത്രം പറയുന്നതിൽ വലിയ കഥയൊന്നുമില്ല. ഈ മലിനീകരണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ

0: വാദിക്കുന്നവരെ നമ്മളൊന്ന് പഠിക്കണം. അവൻ എന്തെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടോ എന്നുകൂടി അന്വേഷിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം തെരുവുനായ ശല്യത്തിനെതിരെ പ്രതികരിക്കുന്നവർ തൃപ്പൂണിത്തറയിൽ 5 നിലയുള്ള ഫ്ളാറ്റിന് മുകളിൽ താമസിക്കുന്നു. അവർക്ക് പട്ടിയെ പേടിക്കേണ്ട കാര്യമില്ല. പണ്ട് വി ഡി രാജപ്പൻ്റെ പാമ്പിനെ പേടിച്ച് പാടത്തിറങ്ങൂല എന്നൊരു കവിത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ 5 നിലയുടെ മുകളിലുള്ളവന് പട്ടിയെ പേടിക്കേണ്ട കാര്യമില്ല. സാധാരണക്കാരൻ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവൻ, തൊഴിൽ എടുത്ത് ജീവിക്കുന്നവൻ റോഡിൽ നടന്നു പോകുമ്പോൾ പട്ടി കടിച്ചാൽ ആ പട്ടിയെ കൊല്ലരുതെന്നും അതിനെ നിയന്ത്രിക്കാൻ പാടില്ലായെന്നും അതിനെ കൂട്ടിലടക്കരുതെന്നൊക്കെ പറയുന്ന പ്രകൃതി സ്നേഹികളെ കുറിച്ചാണ്. അപ്പോൾ ഇത് വാക്സിൻ കമ്പനി കാശ് കൊടുത്തിട്ടാണ് ഇവൻ പറയുന്നതെന്ന് നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതേപോലെയുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ ഇത് ചെന്ന് നിൽക്കുന്ന ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒരു ഉൽപ്പന്നത്തിൻ്റെ പിന്നിലായിരിക്കും.
1: കുര്യൻചേട്ടൻ, ഈ 10-35 വർഷം മുമ്പേ വരുമ്പോൾ ഈ പ്രദേശം മുഴുവൻ ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുന്ന, വെള്ളം കുത്തി ഒലിച്ചു പോകുന്നൊരു ഭൂമിയായിരിക്കും.
2: അതെ,
1: ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് ഇതിനെ കയ്യാല കെട്ടി മുഴുവൻ സ്ഥലവും വേർതിരിക്കപ്പെട്ടത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമല്ലേ?
2: അതെ,
1: മറ്റ് ആളുകളെയൊക്കെ വെച്ചാണോ
0: ചെയ്യുന്നത്? ആരെയും കൂട്ടുന്നില്ല,
1: എല്ലാം സ്വന്തം അധ്വാനമാണ്.
0: അതെ അതെ, ഇതിനകത്ത് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഇന്ന് നിങ്ങൾ കാണുമ്പോൾ ഈ പറമ്പ് കംപ്ലീറ്റ് പണി തീർന്നു, കയ്യാലെല്ലാം വെച്ച് പണി തീർന്നു. ഞാനും വാർദ്ധക്യത്തിൽ എത്തി, എനിക്ക് ഇനി വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭൂമി കിളയ്ക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കല്ലുകൾ നമ്മളൊരു ലൈനെടുത്ത് അതിലേക്ക് വെറുതെ അടിച്ചു വെക്കും. ചരടൊന്നുമില്ല, ഒരു ഏകദേശം ഒരു ഉദ്ദേശത്തിൽ അങ്ങ് അടിക്കും. ഇത് ക്രമമായി ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് ചെയ്ത് തീർന്നതല്ല. ഓരോ ജോലി ചെയ്യുമ്പോഴും കിട്ടുന്ന കല്ലിനെ നമ്മൾ പെറുക്കി അവിടെ വയ്ക്കും. ഇന്ന് ഈ ഭൂമിയിൽ തവിട് പോലുള്ള ഈ മണ്ണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ വർഷങ്ങളുടെ അധ്വാനമുണ്ട്. അതിൽ ചിലപ്പോൾ കപ്പയിട്ടിട്ടുണ്ടാവും, ഇഞ്ചി നട്ടിട്ടുണ്ടാവും, ചോളം നട്ടിട്ടുണ്ടാവും, പച്ചക്കറി നട്ടിട്ടുണ്ടാവും. ഈ ഓരോന്ന് ചെയ്യുമ്പോഴും ഈ കല്ലുകളെല്ലാം പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി മാറ്റി കൂട്ടി, അങ്ങനെ ഈ കയ്യാല രൂപപ്പെട്ടു. ഇനി ഇത് എത്ര കാലം നമുക്ക് ഇതിനകത്ത് കൃഷി ചെയ്യാം? മറ്റു പ്രശ്നവുമില്ല. നമ്മൾ ഇട്ടവള അതിലുണ്ട്, ആ ചെടി വലിച്ചത് കഴിഞ്ഞ് ബാക്കി ഇതിനകത്തുണ്ട്, ഇതിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ അഴുകി ചേരുന്നു. ഞാനിപ്പോൾ പയറിട്ടടുത്തുണ്ടോ, വാഴയുടെ പിണ്ടി എല്ലാം സെൻട്രലിൽ വെച്ചിരിക്കുന്നുണ്ടോ, അത് മുഴുവൻ കൊത്തിക്കൂട്ടി ഇനി കപ്പയിടും, മേലെ കൊത്തിക്കൂട്ടി കപ്പയിടും. നമുക്ക് ഉൽപ്പന്നം കിട്ടിയാൽ പോരെ.
3: ഈ ഭാഗം ഇവിടെ തീരുകയാണ്. പക്ഷേ കുര്യൻ ചേട്ടന്റെ കാർഷിക വിശേഷങ്ങൾ തീരുന്നില്ല. കേൾക്കാം അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിലൂടെ.

പക്ഷികളെ ധാരാളമായി കൃഷി ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ച് എന്നും പേടി സ്വപ്നമാണ് പക്ഷിപ്പനി. പക്ഷികളിലെ പ്ലാഗ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പക്ഷിരോഗമാണ് പക്ഷിപ്പനി അഥവാ ഏവിയൻ ഇൻഫ്ലുവൻസ. ഓർത്തോമിക്സോ എന്ന വൈറസ് കുടുംബത്തിലെ ഏവിയൻ ഇൻഫ്ലുവൻസ എ എന്ന വൈറസുകളാണ് പക്ഷിപ്പനിക്ക് കാരണമാവുന്നത്. രോഗവാഹകരും രോഗബാധിതരുമായ പക്ഷികൾ അവയുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നുമുള്ള സ്രവങ്ങളിലൂടെയും കാഷ്ഠത്തിലൂടെയും ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസിനെ ധാരാളമായി പുറന്തള്ളും. ഈ പക്ഷികളുമായും സ്രവങ്ങളും കാഷ്ഠവുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും രോഗാണുമലിനമായ തീറ്റ, കുടിവെള്ളം എന്നിവയെല്ലാം വഴിയും പരോക്ഷമായും രോഗം പടർന്നു പിടിക്കും. ചെറിയ ദൂരപരിധിയിൽ രോഗാണുമലിനമായ ജലകണികകൾ, തൂവൽ, പൊടിപടലങ്ങൾ എന്നിവ വഴി വായുവിലൂടെയും രോഗവ്യാപനം നടക്കും. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച ശേഷം ഒന്നോ രണ്ടോ ദിവസത്തിനകം പക്ഷികൾ കൂട്ടമായി ചത്തൊടുങ്ങും. ലക്ഷണങ്ങൾ ഏതെങ്കിലും പ്രകടമാകുന്നതിനു മുൻപ് തന്നെ പക്ഷികൾ കൂട്ടമായി ചത്തുവീഴാനും അതിതീവ്ര വൈറസ് ബാധയിൽ സാധ്യതയുണ്ട്. പക്ഷികൾ കൂട്ടമായി ചാവുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ അടുത്ത മൃഗാശുപത്രിയിൽ വിവരമറിയിക്കണം. രോഗം സ്ഥിരീകരിച്ചതിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശത്തെ മുഴുവൻ വളർത്തുപക്ഷികളെയും കൊന്ന് സുരക്ഷിതമായി സംസ്കരിക്കണം. ഇതാണ് ദേശീയ പക്ഷിപ്പനി നിയന്ത്രണ പ്രോട്ടോകോൾ നിർദ്ദേശിക്കുന്ന നിയന്ത്രണ മാർഗം. ഒപ്പം അവയുടെ മുട്ട, തീറ്റ, കാഷ്ഠം എന്നിവയടക്കമുള്ള മറ്റ് ജൈവ മാലിന്യങ്ങൾ എന്നിവയും സുരക്ഷിതമായി സംസ്കരിക്കണം. രോഗബാധയേറ്റതോ ചത്തതോ ആയ പക്ഷികളുമായി ഏതെങ്കിലും രീതിയിൽ സമ്പർക്കമുണ്ടായവർ, പക്ഷിയുടെ കാഷ്ഠം വളമായി ഉപയോഗിക്കുന്ന കർഷകർ, രോഗബാധ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നിയോഗിക്കപ്പെട്ടവർ, രോഗബാധിത മേഖലകളിൽ താമസിക്കുന്നവർ എന്നിവരെല്ലാം പ്രത്യേക ജാഗ്രത പുലർത്തണം. രോഗം ബാധിച്ചവയെയും ചത്തുവീണ പക്ഷികളെയും കൈകാര്യം ചെയ്യുമ്പോൾ മാസ്ക്, കയ്യുറ, ഏപ്രൺ, ഗോഗിൾ, ഗംബൂട്ട് തുടങ്ങിയ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം. രോഗബാധിത മേഖലയിൽ നിന്നും പക്ഷികളെയും പക്ഷികളുടെ തീറ്റ, മുട്ട, മാംസം, ഫാം ഉപകരണങ്ങൾ എന്നിവയും തൂവൽ, കാഷ്ഠം എന്നിവയടക്കമുള്ള ജൈവ മാലിന്യങ്ങളും മറ്റു പ്രദേശങ്ങളിലേക്ക്

0: കൊണ്ടുപോവാൻ പാടില്ല. ചുറ്റുവട്ടങ്ങളിൽ പറന്നു നടക്കുന്ന നാട്ടുപക്ഷികളും കാട്ടുപക്ഷികളും ദേശാടന പക്ഷികളുമെല്ലാം രോഗവാഹകരും രോഗബാധിതരും ആവാനിടയുണ്ട്. വളർത്തുപക്ഷികളുമായി ദേശാടന പക്ഷികളുടെയും കാട്ടുപക്ഷികളുടെയും സമ്പർക്കം തടയാൻ ഫലപ്രദമായ ജൈവസുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കണം. രോഗം കണ്ടെത്തിയതിന് 10 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള പ്രദേശങ്ങളിൽ കോഴികളെയും താറാവുകളെയും മറ്റു വളർത്തുപക്ഷികളെയും അഴിച്ചുവിട്ട് വളർത്തുന്നത് താൽക്കാലികമായി ഒഴിവാക്കണം. ദേശാടന കിളികളെയും മറ്റും ആകർഷിക്കുന്ന തരത്തിൽ തീറ്റ അവശിഷ്ടങ്ങളും മാലിന്യങ്ങളും ഫാമിന്റെ പരിധിയിൽ നിക്ഷേപിക്കരുത്. ജലപക്ഷികളും ദേശാടന പക്ഷികളും വന്നിറങ്ങാത്ത രീതിയിൽ ജലസംഭരണികളും ടാങ്കുകളും നെറ്റ് ഉപയോഗിച്ച് സുരക്ഷിതമായി അടച്ചു സൂക്ഷിക്കണം. മതിയായ അണുനശീകരണം നടത്തിയതിനു ശേഷം മാത്രമേ തൊഴിലാളികളെയും വാഹനങ്ങൾ ഉപകരണങ്ങൾ എന്നിവയെയുമെല്ലാം ഫാമിനകത്തേക്ക് പ്രവേശിപ്പിക്കാവൂ. അനാവശ്യ സന്ദർശകരെ ഫാമിൽ അനുവദിക്കരുത്. വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും ഏറെ പ്രധാനം. ഗ്ലൂട്ടറൽഡിഹൈഡ് സംയുക്തങ്ങൾ അടങ്ങിയ കോഴ്സൊലിൻ, ലൈസോൾ, 2% വീര്യമുള്ള കാസ്റ്റിക് സോഡ ലായനി, പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്നിവയെല്ലാം ഫാമിൽ ഉപയോഗിക്കാവുന്നതും ഇൻഫ്ലുവൻസ വൈറസുകളെ നശിപ്പിക്കുന്നതുമായ മികച്ച അണുനാശിനികളാണ്. വീട്ടിൽ ഉപയോഗിക്കുന്ന ബ്ലീച്ചിംഗ് പൗഡറും പക്ഷിപ്പനി വൈറസുകളെ തടയാൻ ഉപയോഗിക്കാവുന്ന മികച്ച അണുനാശിനിയാണ്. 1 ലിറ്റർ വെള്ളത്തിൽ 50 ഗ്രാം ബ്ലീച്ചിംഗ് പൗഡർ കലക്കി കൂടും പരിസരവും വൃത്തിയാക്കാം. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ കോഴിയിറച്ചിയും മുട്ടയും കഴിക്കുന്നതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. കൃത്യമായ മുൻകരുതലുകൾ എടുത്താൽ ഇവ പൂർണ്ണമായും സുരക്ഷിതമാണ്. ഇറച്ചിയോ മുട്ടയോ കഴിക്കുന്നതിനായി തയ്യാറാക്കുമ്പോൾ അവ നന്നായി വെന്തതാണെന്ന് ഉറപ്പുവരുത്തണം. 70 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുമ്പോൾ 3 മുതൽ 5 മിനിറ്റിനകം പക്ഷിപ്പനി പരത്തുന്ന വൈറസുകൾ നശിക്കും. പച്ചമുട്ട കഴിക്കുന്നതും ബുൾസൈ പോലുള്ള പാതിവെന്ത വിഭവങ്ങളും ഹാഫ് കുക്ഡ് ഇറച്ചിയും മുട്ടയും പൂർണ്ണമായും ഒഴിവാക്കണം. ഇറച്ചി പാകം ചെയ്യുമ്പോൾ പിങ്ക് നിറം മാറി നന്നായി വെന്തെന്ന് ഉറപ്പാക്കണം. ഫ്രീസറിലെ തണുപ്പിൽ പക്ഷിപ്പനി വൈറസുകൾ നശിക്കില്ല. 4 ഡിഗ്രി താപനിലയിൽ 1 മാസത്തിലേറെയും 32 ഡിഗ്രിയിൽ 1 ആഴ്ചയോളവും വൈറസ് നിലനിൽക്കും. അതിനാൽ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് മാത്രം ഇറച്ചി സുരക്ഷിതമാകില്ല. ശരിയായി പാചകം ചെയ്യുക എന്നത് തന്നെയാണ് പ്രധാനം. കോഴി, താറാവ് എന്നിവയുടെ ഇറച്ചി കൈകാര്യം ചെയ്യുന്നതിന് മുൻപും ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകണം. മുട്ടത്തോടിൽ കാഷ്ടം പറ്റിയിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതിന് തൊട്ടു മുൻപ് സോപ്പ് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കണം. വിയർപ്പുതുള്ളികൾ പൊന്നാക്കി മാറ്റുന്ന കർഷക മനസ്സുകളുടെ കൂടെ എന്നും റേഡിയോ മലബാർ ഹരിത സമൃദ്ധി. കാർഷിക വിശേഷങ്ങളും കർഷകരുടെ അനുഭവങ്ങളും അടുത്ത ദിവസം തുടർന്ന് കേൾക്കാം.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: വിമാന യാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: അല്പസമയത്തിനുള്ളിൽ ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
4: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 18th ബ്രിക്സ് ഉച്ചകോടി നാളെ ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ആഗോളതലത്തിൽ നൂതനാശയങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളായി ബ്രിക്സ് രാജ്യങ്ങൾ ഉയർന്നു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. രാഷ്ട്രീയ, സാമ്പത്തിക, പ്രതിരോധ, ഊർജ്ജ മേഖലകളിലെ സഹകരണം വിലയിരുത്തി. വ്യാപാരവുമായി ബന്ധപ്പെട്ട താരിഫുകൾ ഉൾപ്പെടെയുള്ള ഏകപക്ഷീയമായ നടപടികളിൽ ആശങ്ക രേഖപ്പെടുത്തി ബ്രിക്സ് അംഗരാജ്യങ്ങൾ. ഇന്ത്യയുടെ തീരമേഖല സമുദ്രവിഭവങ്ങൾക്കും ബ്ലൂ ഇക്കോണമിക്കും വൻ സാധ്യതകളാണ് തുറന്നു നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ജൂനിയർ ഏഷ്യാ കപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നാളെ ആരംഭിക്കുന്ന 18th ബ്രിക്സ് ഉച്ചകോടിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ലോക നേതാക്കൾ എത്തി തുടങ്ങി. ഒരു റിപ്പോർട്ട്.
5: റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എൽ സിസി, ഉഗാണ്ടൻ വൈസ് പ്രസിഡന്റ് ജെസീക്ക അലൂപ്പോ, നൈജീരിയൻ വൈസ് പ്രസിഡന്റ് കാഷിം ഷെട്ടിമ തുടങ്ങിയ നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി രാജ്യ തലസ്ഥാനത്തെത്തി. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇത്തവണത്തെ പ്രമേയം.

0: ഉൾക്കൊള്ളുന്ന ആഗോള ഭരണവും ബഹുപക്ഷ സഹകരണത്തിന്റെ ശക്തിപ്പെടുത്തലും എന്ന വിഷയത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കായി നടത്തുന്ന സെഷനോടെ ഉച്ചകോടിക്ക് നാളെ തുടക്കമാകും. ഭാരത് മണ്ഡപത്തിൽ ഒരുക്കിയിരിക്കുന്ന ഭാരത് ഇന്നോവേറ്റ്സ് പ്രദർശനം ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ നേതാക്കൾ സന്ദർശിക്കും. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യുഎഇ എന്നീ 11 രാജ്യങ്ങളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. രാഷ്ട്രീയം, സാമ്പത്തികം, പ്രതിരോധം, ഊർജ്ജം, ബഹിരാകാശം, നൈപുണ്യ കൈമാറ്റം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തിന്റെ പുരോഗതി കൂടിക്കാഴ്ചയിൽ ഇരുവരും വിലയിരുത്തി. പശ്ചിമേഷ്യ, കരിങ്കടൽ മേഖല എന്നിവിടങ്ങളിലെ സംഘർഷങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന പ്രാദേശിക ആഗോള വിഷയങ്ങളും ചർച്ചയായി. തർക്കങ്ങൾ പരിഹരിക്കാൻ ചർച്ചകളും നയതന്ത്രവുമാണ് വഴിയെന്നും സമാധാന ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ തയ്യാറാണെന്നും പ്രധാനമന്ത്രി ആവർത്തിച്ചു. ഇറാൻ പ്രസിഡന്റുമായും യുഎൻ സെക്രട്ടറി ജനറലുമായും ശ്രീ മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ആഗോളതലത്തിൽ നൂതനാശയങ്ങളുടെയും പരിഹാര മാർഗ്ഗങ്ങളുടെയും പ്രധാന കേന്ദ്രങ്ങളായി ബ്രിക്സ് രാജ്യങ്ങൾ ഉയർന്നു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ബ്രിക്സ് ബിസിനസ് ഫോറത്തിന്റെ നേതാക്കളുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോക ജനസംഖ്യയുടെ 50% ആഗോള GDPയുടെ 40% ആഗോള വ്യാപാരത്തിന്റെ 25%ത്തിലധികവും ഇന്ന് ബ്രിക്സ് രാജ്യങ്ങൾ പ്രതിനിധീകരിക്കുന്നു. ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് ഏകദേശം ഇരട്ടി വേഗതയിലാണ് ബ്രിക്സ് രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: ബ്രിക്സ് ദേശ് ഗ്ലോബൽ ഇനോവേഷൻ ഓർ സൊല്യൂഷൻസ് കെ ലിയെ മഹത്വപൂർണ സെന്റർസ് ബി ബൻ രഹേ ഹേ. ഗ്രാസ് റൂട്ട് സേ ലേക്കർ ഫ്രണ്ടിയർ ടെക്നോളജീസ് തക് ഹമാരെ ദേശോ മേ ഇനോവേഷൻ കീ നയി സംഭാവനയെ ആകാർ ലേ രഹീ. ബ്രിക്സ് കി ബഡ്തി സ്കേൽ, സ്പീഡ് ഓർ ഓപ്റ്റിമിസം ഹമാരെ ബീച്ച് സാഫ് ദിഖായി ദേ രഹീ ഹേ.
1: വ്യാപാരവുമായി ബന്ധപ്പെട്ട താരിഫുകളും താരിഫ് ഇതര തടസ്സങ്ങളും ഉൾപ്പെടെയുള്ള ഏകപക്ഷീയമായ നടപടികളിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ബ്രിക്സ് അംഗരാജ്യങ്ങൾ. അത്തരം നടപടികൾ ലോക വ്യാപാര സംഘടനയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ബ്രിക്സ് രാജ്യങ്ങൾ വ്യക്തമാക്കി. മുംബൈയിൽ നടന്ന ബ്രിക്സ് ധനകാര്യമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിന് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് അംഗരാജ്യങ്ങൾ ഇക്കാര്യം അറിയിച്ചത്. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാനിറോവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. ധനകാര്യ സേവന മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ചും ഇരുകൂട്ടരും ചർച്ച നടത്തി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഉറുഗ്വേ വിദേശകാര്യമന്ത്രി മരിയോ ലുബിഡ്കിനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ഉറുഗ്വേയും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പരസ്പര സാമ്പത്തിക സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും ഇന്ത്യ മെർക്കുസൂർ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള വഴികൾ ചർച്ച ചെയ്തതായി ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി ചൈന നാഷണൽ പെട്രോളിയം കോർപ്പറേഷൻ ചെയർപേഴ്സൺ ഡൈ ഹൌലിയാങ്ങുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജ വിപണിയുടെ സ്ഥിരതയിൽ ഇരു രാജ്യങ്ങൾക്കും നിർണായകമായ പൊതു താൽപര്യങ്ങളുണ്ടെന്നും ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ ഉപഭോക്താക്കളിലും ഇറക്കുമതിക്കാരിലും ഉൾപ്പെടുന്നവരാണ് ഇന്ത്യയും ചൈനയുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയുടെ അത്യാധുനിക സാങ്കേതിക നവീകരണങ്ങൾ ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നോവേറ്റ്സ് എക്സ്പോസിഷന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമായി. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. 2 ദിവസത്തെ എക്സ്പോയിൽ രാജ്യത്തെ 37 മുൻനിര ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകളും സംരംഭങ്ങളും പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യയുടെ തീരമേഖല സമുദ്ര വിഭവങ്ങൾക്കും ബ്ലൂ ഇക്കോണമിക്കും വൻ സാധ്യതകളാണ് തുറന്നു നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. തീരപ്രദേശങ്ങളെ പരിസ്ഥിതി, സുരക്ഷ, സാമ്പത്തിക രംഗം, സാങ്കേതിക വിദ്യ, മാനവ വികസനം എന്നിവ സമന്വയിക്കുന്ന ഇടമായി കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ തീരദേശ വികസനവും സുരക്ഷയും ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച ദേശീയ സമ്മേളനത്തെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. കേരളത്തിൽ വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കാനൊരുങ്ങുന്നതായി മന്ത്രി സണ്ണി ജോസഫ്.

മുൻകാലങ്ങളിൽ രാത്രി 7 മണി മുതൽ 10 മണി വരെ ആയിരുന്ന പീക്ക് അവറുകൾ ഇപ്പോൾ രാത്രി 11 മണിക്ക് ശേഷവും തുടരുകയാണ്. കേരളത്തിന് ആവശ്യമായതിന്റെ 25% മാത്രമാണ് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാത്രി 12:45 വരെ ഉള്ള സമയങ്ങളിലാകും നിയന്ത്രണം. ശബരിമല തീർത്ഥാടനത്തിന് മുന്നൊരുക്കം വേഗത്തിലാക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്തർക്ക് ആവശ്യമായ സൌകര്യങ്ങളും സുരക്ഷയും ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തരുതെന്നും സന്നിധാനത്ത് എല്ലാ വകുപ്പുകളുടെയും സംയുക്ത കൺട്രോൾ റൂം സ്ഥാപിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ പ്രവേശിച്ചു. സെമിഫൈനലിൽ മലേഷ്യയെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ കടന്നത്. ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനുമുള്ള ഔദ്യോഗിക നിർദ്ദേശം യൂറോപ്യൻ കമ്മീഷൻ യൂറോപ്യൻ കൌൺസിലിന് മുന്നിൽ സമർപ്പിച്ചു. കരാർ കൌൺസിൽ അംഗീകരിക്കുന്നതോടെ യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും ഒപ്പുവയ്ക്കുന്ന ഏറ്റവും വലിയ വ്യാപാര കരാറായി ഇത് മാറും. ഈ വർഷം ജനുവരിയിലാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും വ്യാപാര കരാർ ചർച്ചകൾ പൂർത്തിയാക്കിയതായി പ്രഖ്യാപിച്ചത്. ശ്രീനഗറിലെ ബറ്റമാലുവിൽ തെരച്ചിൽ നടത്തുന്ന ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്ക് പ്രദേശവാസികളിൽ നിന്ന് എതിർപ്പ് നേരിടേണ്ടി വരുന്നുവെന്ന രീതിയിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രചരിക്കുന്ന വീഡിയോ ശ്രീനഗറുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. SPV പ്രതിരോധ കുത്തിവയ്പ്പിൽ പുതിയ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. രാജ്യത്ത് XPV പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ എണ്ണം 80 ലക്ഷം കടന്നു. പെൺകുട്ടികളുടെ ആരോഗ്യകരമായ ഭാവിയിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പാണിതെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. ആചാര്യ വിനോബ ഭാവെയുടെ ജന്മദിനത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിനോബ ഭാവെയുടെ ജയ് ജഗത് എന്ന ആഹ്വാനം അതിലുകളെല്ലാം ഭേദിച്ച് മാനവികതയ്ക്ക് പരമപ്രാധാന്യം നൽകുന്നതായിരുന്നുവെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രശസ്ത തമിഴ് പ്രഭാഷകനും സംവാദ പരിപാടികളുടെ അവതാരകനുമായ സോളമൻ പാപ്പയ്യ മധുരയിൽ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. നർമ്മം കലർന്നതും തനത് മധുര തമിഴ് ശൈലിക്കും പേരുകേട്ട അദ്ദേഹം ഇന്ത്യയിലും വിദേശത്തുമായി ഏകദേശം 12,000 തമിഴ് സംവാദ പരിപാടികൾ നയിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടി നാളെ ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ആഗോളതലത്തിൽ നൂതനാശയങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളായി ബ്രിക്സ് രാജ്യങ്ങൾ ഉയർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. രാഷ്ട്രീയ സാമ്പത്തിക പ്രതിരോധ ഊർജ്ജ മേഖലകളിലെ സഹകരണം വിലയിരുത്തി. വ്യാപാരവുമായി ബന്ധപ്പെട്ട താരിഫുകൾ ഉൾപ്പെടെയുള്ള ഏകപക്ഷീയമായ നടപടികളിൽ ആശങ്ക രേഖപ്പെടുത്തി ബ്രിക്സ് അംഗരാജ്യങ്ങൾ. ഇന്ത്യയുടെ തീരമേഖല സമുദ്രവിഭവങ്ങൾക്കും ബ്ലൂ ഇക്കോണമിക്കും വൻ സാധ്യതകളാണ് തുറന്നു നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപ്പാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

0: ഏവർക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം നമുക്ക് കേൾക്കാം ഷിബിന പ്രകാശ് എഴുതി അവതരിപ്പിക്കുന്ന കഥ ലാസ്റ്റ് ബസ്.
1: ഇല്ല, ഇന്നുമില്ല, ഇനി വരില്ല. പ്രതീക്ഷയുടെ തിരുനാളം പോലെ വീട്ടിലേക്ക് എത്തിപ്പെടാനുള്ള ആ റൂട്ടിലെ 8 മണിക്കുള്ള അവസാന ബസ്സും പോയി കഴിഞ്ഞപ്പോൾ അവൾ ആരോടുമില്ലാതെ പിറുപിറുത്തു. ഇന്നെങ്കിലും വരുമായിരിക്കുമെന്ന തോന്നലോടെ അവളുടെ കണ്ണുകൾ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 4 വർഷമായി. തന്നെ അമ്മമ്മയുടെ വീട്ടിലാക്കി അമ്മ വേഗം തിരിച്ചെത്താമെന്നും പറഞ്ഞ് മുറ്റത്തെ പടികളിറങ്ങുമ്പോൾ നിറമിഴികളോടെ അവളെ നോക്കി കൈവീശിയത് ആ കുഞ്ഞുകണ്ണിൽ അപ്പോൾ തെളിഞ്ഞു വന്നു. ഉത്തരം കിട്ടാത്ത ചോദ്യം പോലെ പലപ്പോഴും അവൾ സ്വയം ചോദിച്ചു, എന്തിനായിരുന്നു എന്നെ തനിച്ചാക്കി അമ്മ പോയത്? അമ്മക്ക് എന്നോട് സ്നേഹമില്ലേ? എന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണമെന്താ? മനസ്സിലെ ചോദ്യത്തിൻ്റെ മറുപടി പോലെ അവൾ നിലക്കണ്ണാടിയുടെ മുന്നിൽ നിന്നു. കാണാൻ നല്ല ചന്തമൊക്കെ ഉണ്ടല്ലോ. മുടിയാണെങ്കിൽ മുട്ടറ്റം വരെയുണ്ട്. ശരീരം പാൽവെണ്ണ കളറും. അമ്മ പറയുന്നതൊക്കെ അനുസരിക്കാറുണ്ട്. എന്നിട്ടും എന്തേ അമ്മ ഈ അകൽച്ച കാട്ടുന്നത്? അമ്മ അനിയൻകുട്ടനെ മാത്രം ഒപ്പം നിർത്തുന്നതും തന്നെ മാറ്റി നിർത്തപ്പെടുന്നതും എന്തിനായിരുന്നു? അതോർത്തപ്പോൾ അവൾക്ക് കരച്ചൽ വന്നു. അഴിച്ചിട്ട മുടി മടഞ്ഞുകൊണ്ട് അവൾ അമ്മമ്മയുടെ അടുത്തേക്ക് നടന്നു. ആ വരവ് കണ്ട മാധവിയമ്മ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. അടുത്തു വെച്ചിരുന്ന കുപ്പിയിൽ നിന്നും ഇത്തിരി തൈലം കയ്യിലും നീട്ടിവെച്ച കാലിലും പുരട്ടി അവളുടെ നേരെ കണ്ണു പായിച്ചു. എന്താ വണ്ണേ, നിനക്ക് ഉറക്കോ ഇല്ലേ? അത് അമ്മമ്മേ ഇന്നും വന്നില്ലാലോ. ആര്? അമ്മ. പതിഞ്ഞ സ്വരത്തോടെ അത് പറഞ്ഞപ്പോൾ മിഴികളിലൂറിയ നനവ് ആ വൃദ്ധ കാണാതിരിക്കാൻ അവൾ തല താഴ്ത്തിയിരുന്നു. ആട്ടെ, അമ്മ വരുമെന്ന് നിന്നോട് പറഞ്ഞിരുന്നോ കുട്ടിയെ? ഇല്ല, ഞാൻ വെറുതെ, അവൾ പറഞ്ഞു നിർത്തി. അറിയാം മോളെ നിൻ്റെ വിഷമവും സങ്കടമൊക്കെയും. ഞാൻ എന്താ എൻ്റെ കുട്ടിയോട് പറയേണ്ടത്? എൻ്റെ മക്കൾക്ക് പെറ്റതള്ളയോടൊപ്പം കഴിയാനൊരു യോഗം ഇല്ലാന്ന് കരുതിയാൽ മതി. തന്തയെന്ന് പറയുന്ന ആ വഷളൻ്റെ തെമ്മാടിത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ എന്നെ കൊണ്ടാവൂല. അതിനെൻ്റെ കുട്ടിയെ വിട്ടുകൊടുക്കൂല. പെറ്റ വയറോളാവൂല. എന്നാലും ഈ അമ്മമ്മയുടെ കണ്ണടയുന്നതുവരെ മോളെ അവളെ സ്നേഹിക്കാനും പാട്ടുപാടിത്തരാനും എൻ്റെ കുട്ടിക്ക് ഞാനില്ലേ. എൻ്റെ മോളിപ്പോൾ അതൊന്നും ആലോചിക്കണ്ട. ഇത്തിരി കൂടി മുതിരുമ്പോൾ ഒക്കെ എൻ്റെ കുട്ടിക്ക് മനസ്സിലാകും. വളർന്നു വരുന്ന ആ കൊച്ചു സുന്ദരിയെ മാറോട് ചേർത്ത് പിടിച്ച് മാധവമ്മ അത് പറയുമ്പോൾ കണ്ണിലൂടെ ഒഴുകിയിറങ്ങിയ നീരിൻ്റെ ചൂട് അവളുടെ ഉള്ളം വല്ലാതെ നീറി പൊള്ളിച്ചിരുന്നു.

ഷിബിന പ്രകാശ് എഴുതി അവതരിപ്പിച്ച ലാസ്റ്റ് ബസ് എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ ഇനിയൊരു കവിതയാണ്. ഇന്ദിര എസ് പിള്ളവള്ളിക്കുന്നം എഴുതിയ മാറുന്ന കേരളം, അവതരിപ്പിക്കുന്നത് പാറക്കണ്ടി രാജീവൻ അയ്യല്ലൂർ.

എൻ മനം ഇതു കണ്ടു നീറിടുന്നു. കേരള മക്കൾക്കമ്മയില്ല, എല്ലാവർക്കും എല്ലാവർക്കും മമ്മി മാത്രം. വയലുകൾ കാടുകളൊക്കെ നീക്കി മഹല്ലുകൾ വച്ചവർ നിർവൃതിയിൽ. മലയാളി മങ്കദൻ ശാലീനത മാക്സ്

മധുരപ്പതിനേഴിൽ ആപ്സാരിയില്ല ബോംബും മിനിസ്കർട്ടും ഹീലുമാക്കി മോരും കരിക്കും ത്യജിച്ചുവല്ലോ കോളയും പെപ്സിയും ഇഷ്ടതോഴരായി സൗഹൃദം

പെൺ വൃദ്ധ സദനങ്ങൾ അധികമായി ചൂടേറുമവരുടെ നിശ്വാസത്താൽ കേരളമാകെ പുകഞ്ഞുവല്ലോ. പുരുഷന്മാർ അധികവും പറന്നുയർന്നു അന്യനാട്ടിൽ അഭയമായി. പണമെന്ന ദൂർത്തെ പുൽകുവാനായി അവിടെയും ഇവിടെയും ചൊല്ലിയിടുന്നു. വെൽക്കവും താക്സും മീറ്റേകയിനും സ്വാഗതവും നന്ദിയും പഴമയായി. പെൺവൃദ്ധ സദനങ്ങൾ അധികമായി ചൂടേറും അവരുടെ നിശ്വാസത്താൽ കേരളമാകെ പുകഞ്ഞുവല്ലോ. പുരുഷന്മാർ അധികവും പറന്നുയർന്നു അന്യനാട്ടിൽ അഭയമായി. പണമെന്ന ദൂർത്തെ പുൽകുവാനായി അവിടെയും ഇവിടെയും ചൊല്ലിയിടുന്നു. വെൽക്കവും താക്സും മീറ്റകൈനും സ്വാഗതവും നന്ദിയും.

പാശ്ചാത്യനാടിൻ്റെ ചായയെന്നോ മാവേലി മന്നൻ തിരിച്ചു വന്നാൽ തിരിച്ചറിഞ്ഞിടില്ല നിന്നെയൊട്ടും. മാവേലി മന്നൻ തിരി

0: ഇന്ദിര എസ് പിള്ള വള്ളിക്കുന്നം എഴുതിയ മാറുന്ന കേരളം എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് പാറക്കണ്ടി രാജീവൻ അയ്യല്ലൂർ. സർഗജാലകത്തിൽ ഇനി അനിത കെ കാര എഴുതി അവതരിപ്പിക്കുന്ന കഥ കൃഷ്ണകിരീടം.
1: അച്ചമ്മേ, എനിക്കൊരു കഥ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് വന്ന ഉണ്ണിയെ തന്നോട് ചേർത്ത് പിടിച്ച് അവൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ നൽകിക്കൊണ്ട് അച്ചമ്മ ചോദിച്ചു, എൻ്റെ ഉണ്ണിക്കുട്ടന് എന്ത് കഥയാണ് അച്ചമ്മ പറഞ്ഞു തരേണ്ടത്? മുഴുവനും പറഞ്ഞു തീർന്നില്ലേ? ഉണ്ണി അച്ചമ്മയെ ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, തീരുകയോ? അച്ചമ്മയുടെ കയ്യിൽ ഒരുപാട് കഥകളുണ്ടല്ലോ. എനിക്കറിയാം അച്ചമ്മേ, പ്ലീസ് ഒരു കഥ. അവൻ്റെ അപേക്ഷ കണ്ട് അച്ചമ്മ പറഞ്ഞു, എന്നാൽ പിന്നെ ഉണ്ണി ഞാനൊരു ഓണത്തിൻ്റെ കഥ പറയാം. വേണ്ട അച്ചമ്മേ, ഓണത്തിൻ്റെ കഥ എനിക്കറിയാം, വേറെ എന്തെങ്കിലും പറഞ്ഞുതാ. അവൻ ചിണുങ്ങി. ഓണത്തിൻ്റെ കഥയല്ല ഉണ്ണി, ഓണത്തെക്കുറിച്ചുള്ള ഒരോർമ്മ ഞാൻ പറഞ്ഞു തരട്ടെ, എൻ്റെ കുട്ടിക്കാലത്ത് നടന്നത്. ആ അത് മതി അച്ചമ്മേ. ഉണ്ണി കഥ കേൾക്കാനിരുന്നു. മനസ്സു നിറയെ ആഹ്ലാദം പകർന്ന് വീണ്ടും ഒരു ഓണക്കാലം വന്നടഞ്ഞു. അതെ, ഓണം നമുക്ക് ഓരോരുത്തർക്കും കുറേ നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന നമ്മുടെ മലയാളത്തിൻ്റെ ദേശീയോത്സവം. മുൻ തലമുറ നമുക്ക് പകർന്നു നൽകിയ ഓണക്കാലം. സന്തോഷത്തോടെ കുട്ടികൾക്കൊപ്പം മുതിർന്നവരും പങ്കുചേരുന്ന പൊന്നോണം. ലോകത്തിലെവിടെ മലയാളിയുണ്ടോ അവിടെ ഓണവുമുണ്ട്. അന്ന് ഉച്ചയ്ക്ക് മുമ്പ് സ്കൂളിൽ നിന്ന് പതിവില്ലാതെ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഹൈ സ്പീഡിലാണ് നടത്തം. അഥവാ ബാലുവിൻ്റെ മുമ്പിലെങ്ങാനും പെട്ടുപോയെങ്കിൽ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചവൻ ദേഷ്യം തീർത്താലോ എന്ന പേടി കൊണ്ടാണ് നടത്തത്തിന് അത്രയും വേഗം കൂടിയത്. അതെന്തിനാ അച്ചമ്മേ ബാലുവിനെ പേടിക്കുന്നത്? ഉണ്ണി, ഞാൻ കഥയിലേക്ക് വരാം, നീ ശ്രദ്ധിക്ക്. ഉണ്ണി നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് അച്ചമ്മയെ കേൾക്കാനിരുന്നു. വിശാലമായ പുരയിടത്തിൻ്റെ അതിരിൽ നിൽക്കുന്ന പേഗോടയാണ് പ്രശ്നത്തിൻ്റെ കാരണം.

കൃഷ്ണകിരീടം, ഹനുമാൻ കിരീടം എന്നൊക്കെ ഇതിന് പേരുണ്ട്. ഉണ്ണിക്കറിയില്ലേ? അറിയാമച്ചമ്മേ, നമ്മുടെ പറമ്പിലും ഉണ്ടാവാറില്ലേ അത് ഓണക്കാലത്ത്? ആ അത് തന്നെ. ആ പൂക്കളാണ് അന്നത്തെ ഞങ്ങളുടെ ഓണപ്പൂക്കളം വർണ്ണമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിരുന്നത്. തിങ്കളാഴ്ച അന്നാണ് സ്കൂളിലെ പൂക്കള മത്സരം. എല്ലാവരും പരമാവധി പൂക്കൾ കൊണ്ടുവരണം എന്ന് ക്ലാസ് ടീച്ചർ വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ പറമ്പിലുള്ള പേകോട നാളെ ഞാൻ സ്കൂളിൽ കൊണ്ടുപോയിക്കോട്ടെ? അമ്മ പറഞ്ഞു, നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ, എനിക്കെന്തു പ്രശ്നം. സമാധാനത്തോടെ നാളെ പൂക്കളുമെടുത്ത് അഭിമാനത്തോടെ ടീച്ചറെ ഏൽപ്പിച്ച് ഞെളിഞ്ഞിരിക്കുന്നതും സ്വപ്നം കണ്ട് കിടന്നുറങ്ങിയ ഞാൻ അതിരാവിലെ തന്നെ എഴുന്നേറ്റു. എന്നിട്ടോ? ഉണ്ണി ചോദിച്ചു. നീ കേൾക്ക്. വാഴയില കുമ്പിളുമായി പേകോട ചെടിയുടെ അടുത്തെത്തിയ ഞാൻ ഞെട്ടിപ്പോയി. ചെടി ഒടിച്ചിട്ടിരിക്കുന്നു, പൂക്കൾ ആരോ പറിച്ചെടുത്തിരിക്കുന്നു. ഞാൻ ആലോചിച്ചു, അനിയത്തിയാവില്ല, അവൾ എണീറ്റതുപോലുമില്ല. മാത്രമല്ല ചെറിയ കുട്ടികൾ പൂക്കൾ കൊണ്ടുവരേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് അവൾക്ക് പ്രശ്നവുമില്ല. പെട്ടെന്ന് തന്നെ ഞാൻ മനസ്സിലുറപ്പിച്ചു, അത് വേറെ ആരുമായിരിക്കില്ല, പാലു തന്നെ ആയിരിക്കും. എപ്പോഴും കൂട്ടത്തിൽ തന്നെ നടക്കുന്നവനെങ്കിലും ഗുരുത്തക്കേട് നന്നായി തന്നെ അവൻ്റെ കയ്യിലുണ്ട്. അതിന് അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് നല്ല തല്ലും മേടിക്കാറുണ്ട്. എനിക്ക് വല്ലാത്ത സങ്കടം വന്നു. എന്നാലും ഇത്രയും കടുപ്പം അവൻ എന്നോട് ചെയ്യാമോ? ഞാൻ ഓടിച്ചെന്ന് അമ്മയോട് സങ്കടം പറഞ്ഞു. അമ്മേ, ബാലു ഞാൻ ക്ലാസ്സിൽ കൊണ്ടുപോകാൻ വെച്ച പൂക്കൾ മുഴുവൻ പറിച്ചു കൊണ്ടുപോയി, ഒരിത്തിരി പോലും എനിക്ക് വെച്ചില്ല. ഇനി ഞാനെന്താ കൊണ്ടുപോവുക? അതിന് അമ്മ പറഞ്ഞ മറുപടി കേട്ട് എനിക്ക് ദേഷ്യം വന്നു. ആരായാലെന്ത്, ഒരു സ്കൂളിൽ തന്നെയല്ലേ നിങ്ങൾ? പോരാത്തതിന് നിനക്ക് പറിച്ചെടുക്കാനുള്ള ജോലിയും കുറഞ്ഞു കിട്ടിയില്ലേ? ഇനി വേഗം കുളിച്ച് സ്കൂളിൽ പോകാൻ നോക്ക്. എന്നിട്ട് അമ്മയുടെ വക ഒരു ഉപദേശവും, ഇനി പൂപ്പറിച്ചെന്ന് ചെക്കൻ്റെ അച്ഛനോടൊന്നും പോയി പറഞ്ഞേക്കണ്ട, പിള്ളേരെ തല്ലാൻ ഒരു കാരണം നോക്കി നിൽക്കുന്നവനാണ്, അറിയാമല്ലോ. അതും പറഞ്ഞ് അമ്മ അടുക്കളയിലേക്ക് പോയി. എത്ര നിസ്സാരമായാണ് അമ്മ പറയുന്നത്. ഞാൻ അമ്മ പോകുന്നതും നോക്കി നിന്നു. പറയുന്നത് കേട്ടില്ലേ, ഇത് പറയേണ്ട എന്ന്. തല്ലുകിട്ടും പോലും. തല്ലുകിട്ടിയാൽ പോരാ, അവനെ തല്ലിക്കൊല്ലണം. അരിശം കൊണ്ട് ഞാൻ പല്ലുകടിച്ചു. ഉള്ള പൂക്കൾ കൊണ്ട് മുറ്റത്ത് പൂക്കളമിട്ട് പിന്നെ ഞാൻ സ്കൂളിൽ പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. പക്ഷേ എങ്ങനെ പൂവില്ലാതെ ക്ലാസ്സിൽ ചെല്ലും? കുട്ടികൾ കളിയാക്കില്ലേ? എല്ലാവരും കൊണ്ടുവരും, ഞാൻ മാത്രം ഇല്ലാതെ ചെന്നാൽ? എനിക്ക് സങ്കടവും ദേഷ്യവും കൊണ്ട് അവനെ വലിച്ചിട്ടടിക്കാൻ തോന്നി. അവനല്ലാതെ വേറെ ആരും അങ്ങനെ ചെയ്യില്ല. അവൻ്റെ അച്ഛനോട് പറഞ്ഞാലോ? ദേഷ്യം കൊണ്ട് എനിക്ക് അങ്ങനെ വരെ തോന്നിപ്പോയി. അവൻ്റെ അച്ഛൻ ഭയങ്കര ദേഷ്യക്കാരനാണ്. ചിരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ മുഖം ഒരിക്കൽ പോലും കണ്ടിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം. എന്തെങ്കിലും ഒരു കാരണം കിട്ടുകയേ വേണ്ടു. പിന്നെ അന്നത്തെ കാര്യം പറയേണ്ട. ദേഷ്യം മുഴുവൻ അവനോടും അവൻ്റെ അമ്മയോടും തീർക്കും. ഉപദേശവും കൊണ്ട് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്കും കിട്ടും വായിലുള്ളത് മുഴുവൻ. ഒരു വല്ലാത്ത സ്വഭാവമാണ്. എപ്പോഴും എപ്പോഴും ഇങ്ങനെ അവന് തല്ലുകിട്ടുമ്പോൾ വല്ലാത്ത സങ്കടമായിരുന്നു. വേണ്ട, കാണാൻ വയ്യ. ഒരു നിമിഷം കൊണ്ട് ഞാൻ ആ തീരുമാനം മാറ്റി. മനസ്സിൽ വേറെ ഒരു ചിന്തയുദിച്ചു. വേഗം രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് മെല്ലെ അവൻ്റെ വീട്ടിൽ ചെന്നു. അവൻ കടയിൽ നിന്ന് എത്തിക്കാണില്ല, വരാറാവുന്നതേയുള്ളൂ. അച്ഛൻ്റെ ബേക്കറി കടയിൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പായി സഹായിക്കാൻ നിൽക്കണം, അതാണ് അവൻ്റെ നിർദ്ദേശം. ഞാൻ മെല്ലെ അകത്തേക്ക് കയറി. അനിയൻ കിടന്നുറങ്ങുന്നു. ഭാഗ്യവാൻ, സ്കൂളിലൊന്നും പോവേണ്ടല്ലോ. അവർക്ക് നേരത്തെ ഓണാവധി നൽകിയിരുന്നു. വേറെ ആരുമില്ല. അവൻ്റെ അമ്മ അടുക്കളയിലായിരിക്കും. സഹായത്തിന് അടുത്ത വീട്ടിലെ ഭാമിനി ചേച്ചിയും ഉണ്ടാവും. ഒട്ടും സമയം കളയാനില്ല. ഞാൻ അവൻ്റെ പുസ്തകങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന മേശയ്ക്കരികിലേക്ക് ചെന്നു. എൻ്റെ ഹൃദയം പടപടാന്ന് മിടിച്ചു. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ പൂക്കൾ വൃത്തിയായി അടർത്തി രണ്ട് കുമ്പിളിൽ വെച്ചിട്ടുണ്ട്. ഒന്നും ചിന്തിച്ചില്ല. ആരും കാണാതെ ഒരു കുമ്പിൾ പൂവെടുത്ത് ഞാൻ പെട്ടെന്ന് അവിടെ നിന്നിറങ്ങി. അവനെങ്ങാനും വന്നെങ്കിലെന്നോർത്ത് പേടിയുണ്ടായിരുന്നു. ഭാഗ്യം അവൻ എത്തിയില്ല. അമ്മ കാണാതെ കുമ്പിൾ പുസ്തകസഞ്ചിയിൽ സൂക്ഷിച്ചു വെച്ചു. എന്നത്തെയും പോലെ ബാലുവിനെ കാത്തു നിൽക്കാനൊന്നും മെനക്കേട്ടില്ല. വേഗം പൂക്കളുമായി ക്ലാസ്സിലെത്തി. പക്ഷേ മനസ്സിലാകെയൊരു ഭയം. പൂക്കളമിടാൻ സഹായിക്കുന്നതിനിടയിലും കണ്ണുകൾ ചുറ്റും പരതി. അവൻ്റെ ക്ലാസിൻ്റെ ഭാഗത്ത് പോയതേയില്ല. അവൻ 6A-യിലും ഞാൻ 6B-യിലുമാണ്. പൂക്കളമിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും അവനെ കാത്തു നിന്നില്ല. വേഗം വീട്ടിലെത്തി. അമ്മ ചോദിച്ചു, നീ എന്താ വൈകിയേ? ബാലു നേരത്തെ വരുന്നത് കണ്ടല്ലോ. ഞാൻ അവനോട് ചോദിക്കാൻ മുറ്റത്തിറങ്ങുകയായിരുന്നു. അവൻ ഇതിലെ വന്നതുമില്ല. അവൻ നേരത്തെ വന്നോ? അതെപ്പോ? ഏതു വഴിക്ക്? മുന്നിലും പിന്നിലും ഞാൻ നോക്കിയാണല്ലോ നടന്നത്, കണ്ടതേയില്ലല്ലോ. അമ്മ വേറൊന്നും ചോദിച്ചില്ല. പൂവിൻ്റെ കാര്യമൊക്കെ അമ്മ മറന്നു തോന്നുന്നു. അവൻ വരുന്നതെന്ന് നോക്കി ഞാൻ ഒളിച്ചിരുന്നത് വെറുതെ. കക്ഷി നേരത്തെ വന്നു.
ഇനിയിപ്പോൾ എന്തായിരിക്കും പുകിൽ? ഞാൻ ആലോചിച്ചു. പക്ഷേ അന്ന് അവൻ വന്നില്ലെന്ന് മാത്രമല്ല, വൈകുന്നേരം അവൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അല്പം വിഷമം തോന്നി. വേണ്ടായിരുന്നു, പൂവെടുത്തത് കൊണ്ടല്ലേ ഒന്നും പറയാതെ പോയത്. സ്കൂൾ അവധിക്ക് അവൻ പോവാറുണ്ട്, പക്ഷേ പറഞ്ഞിട്ടേ പോവുള്ളൂ. രണ്ടോ മൂന്നോ ദിവസം മാത്രമേ നിൽക്കുള്ളൂ. കട പൂട്ടാറുള്ള ദിവസം മാത്രമേ അവനും അമ്മയും പോവാറുള്ളൂ. വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും കൊണ്ടുതരുകയും ചെയ്യും. പക്ഷേ പിറ്റേന്ന് തന്നെ അവൻ തിരിച്ചു വന്നു. രണ്ടു ദിവസം കഴിഞ്ഞ് തിരുവോണമാണ്. അതിനിടയിലൊന്ന് പോയി വന്നതാണ്. സാധാരണ ഞങ്ങളെല്ലാവരും ചേർന്നാണ് പൂക്കളം ഇടുന്നത്. ഒപ്പം അവനും ഉണ്ടാവും. രണ്ടു വീട്ടിലും പൂക്കളം ഇടും. ഓണക്കോടികൾ എടുക്കുന്നു ഒരുമിച്ച്. അവനും അമ്മയും ഞങ്ങൾക്കൊപ്പം വരും കടയിൽ പോവാൻ. ഈ പ്രാവശ്യം പൂക്കളിടാൻ അവൻ വരില്ല, തീർച്ച. അത്രയ്ക്കുണ്ടാവും ദേഷ്യം എന്നോട്. നിരാശ തോന്നി. ആരോടും പറയാനും പറ്റുന്നില്ല. മുത്തശ്ശനോട് പറഞ്ഞാലോ? വേണ്ട, എന്നെ മാത്രമേ വഴക്കു പറയൂ. അവനോട് ഒരധികം ഇഷ്ടം മുത്തച്ഛനുണ്ട്. പരാതി ഇടയ്ക്ക് ഞാൻ പറയുമ്പോൾ ഇളയമ പറയും, അത് ബാലുവിൻ്റെയും മുത്തച്ഛൻ്റെയും നാളൊന്നാണ് എന്ന്. അത് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ഞാൻ മുറ്റത്തിറങ്ങി അവൻ്റെ വീട്ടിലേക്ക് വെറുതെ ഒന്ന് പാളി നോക്കി. അത്ഭുതം, അവനുണ്ട്. കൈമാടി വിളിക്കുന്നു. അവൻ ഇങ്ങോട്ട് നോക്കിയിരിക്കുകയായിരുന്നോ? അവൻ എന്നോട് ദേഷ്യമില്ലേ? ഇനി വിളിച്ചു കൊണ്ടുപോയി തല്ലാനായിരിക്കുമോ? ഒരു സംശയം മനസ്സിൽ തോന്നി. വേണ്ട, പോവേണ്ട, ഉറപ്പിച്ചു. എങ്കിലും ഞാൻ അവിടെ മുറ്റത്തെ തുമ്പിന് മേലെ തന്നെ ഇരുന്നു. ഇടയ്ക്ക് അവൻ പോയോ എന്ന് നിരീക്ഷണം നടത്തുന്നുണ്ട്. അവനിപ്പോൾ വീട്ടിൽ നിന്നിറങ്ങി മെല്ലെ മെല്ലെ എൻ്റെ വീടിനടുത്തേക്ക് നടന്നു വരികയാണ്. കയ്യിൽ എന്തോ ഉണ്ട്. കല്ലെങ്ങാനുമായിരിക്കുമോ? ഞാൻ തിരിഞ്ഞു നോക്കി. അമ്മ അടുക്കളയിൽ തന്നെ ഇല്ലേ? ഉണ്ട്, സമാധാനമായി. അമ്മയുടെ മുമ്പിൽ വെച്ച് ഒന്നും ചെയ്യില്ല. അല്പം ദൂരെ വന്നു നിന്ന അവൻ ഒഴുത്ത പേരക്ക നീട്ടിക്കൊണ്ട് പിന്നെയും കൈമാടി വിളിച്ചു. രണ്ടും കൽപ്പിച്ച് അടുത്തേക്ക് ചെന്ന എന്നോട് അവൻ പറയുകയാണ്. സോറി, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല. നിനക്ക് സങ്കടമായി അല്ലേ? എനിക്ക് പൂ പറിക്കാൻ പോവാൻ ഒട്ടും സമയം കിട്ടില്ല, അതാണ് ഞാനത് പറിച്ചെടുത്തത്. നീ ആരോടും പറയരുതേ. ആഹാ, അപ്പോൾ അങ്ങനെയാണ് കാര്യം. എനിക്ക് സന്തോഷം അടക്കാൻ പറ്റിയില്ല. പക്ഷേ പുറത്ത് കാണിച്ചില്ല. ഇത് വെച്ച് എനിക്ക് വേണെ ബ്ലാക്ക് മെയിൽ ചെയ്യാലോ? പേരക്ക രണ്ടുപേരും കൂടെ തിന്നു. പിന്നീട് ഓണപ്പൂക്കളവും എല്ലാവരും ഒന്നിച്ച് മുറ്റത്ത് തീർത്തു. ഞങ്ങൾ വീണ്ടും പഴയതുപോലെ തന്നെ. കാലം എത്ര കഴിഞ്ഞാലും ഓർമ്മകൾ ഉള്ള കാലത്തോളം ഓണവും പൂക്കളവും ബാല്യവും സ്കൂൾ ജീവിതവും മനസ്സിൽ നിന്ന് വിട്ടുപോവില്ല. പ്രത്യേകിച്ച് ഈ സംഭവം ഒരു കാലത്തും മറന്നുപോവില്ല. കഥയിൽ ലയിച്ചങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ഉണ്ണിയെ അച്ചമ്മ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഉണ്ണി കഥ? അച്ചമ്മ നല്ല സൂത്രം തന്നെയാണ് കാണിച്ചത് അല്ലേ എന്നും പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിച്ചു. അല്പം കഴിഞ്ഞ് അവർ ശബ്ദം താഴ്ത്തി പറഞ്ഞു, ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, അമ്മേ അല്ലെങ്കിൽ അച്ഛാ ഓണം അടിച്ചു പൊളിച്ചോ എന്ന്. മക്കൾ ഫോണിലൂടെ അന്വേഷണം നടത്തുമ്പോൾ നിങ്ങൾ കൂടെയുണ്ടാവുന്നതാണ് ഞങ്ങൾ മാതാപിതാക്കൾക്ക് എന്നും ഓണം എന്ന് തിരിച്ചു പറയാൻ പോലും പറ്റാതെ എത്ര വാർദ്ധക്യങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ഉണ്ണി താടിക്ക് കയ്യും കൊടുത്ത് കുറച്ചു നേരം നിന്നുപോയി. ഉണ്ണി, നിങ്ങളെപ്പോലുള്ളവർ വളർന്നു വരുമ്പോൾ പ്രായമായ ആൾക്കാരെ ബഹുമാനിക്കണം. അവർ നമുക്ക് നൽകിയ ഓണമാണ് ഇന്ന് നമ്മുടെ ഓണത്തിൻ്റെ നല്ല ഓർമ്മകൾ. നമുക്കത് നല്ലോണമായി അവർക്ക് തിരിച്ചു നൽകാം. അവർക്കൊപ്പം ആഘോഷിക്കാം. ഓണം നല്ലൊരു ഓർമ്മയാക്കാം. ഓർമ്മയാണ് ഓണം, ഒരുമിക്കലാണ് ഓണം.

0: അനിത കെ കാര എഴുതി അവതരിപ്പിച്ച കൃഷ്ണകിരീടം എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
3: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മകരമഞ്ഞ് എന്ന ചിത്രത്തിലെ ഗാനം. ചന്ദ്രൻ നായരുടെ ഗാനരചനയ്ക്ക് സംഗീതം പകർന്നിരിക്കുന്നത് രമേഷ് നാരായൺ. ആലാപനം KJ യേശുദാസ്.

സൈലൻസ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ബി കെ ഹരിനാരായണന്റേതാണ് വരികൾ. സംഗീതം ഗോപി സുന്ദർ, നജീം അർഷാദും ബദ്രയും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

0: അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0402-471-400, 7225-900-18.
1: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

ലാസ്റ്റ് ബെഞ്ച് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. റഫീഖ് അഹമ്മദിൻ്റെതാണ് വരികൾ. സംഗീതം മോഹൻ സിത്താരിയും വിഷ്ണു ശരത്തും ചേർന്ന്. ആലാപനം ജ്യോത്സ്ന.

ജി വേണുഗോപാൽ പാടിയ ഗാനം കേൾക്കാം. ചിത്രം നിഴൽ. ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് സുധാംശു. സംഗീതം പ്രസാദ്.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര,
0: സി എം വിസ്താര നെല്ലൂന്നി.
2: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
3: ഇനി കേൾക്കാം നൌഷാദ് മഞ്ചേരി ഗാനരചന നിർവഹിച്ച് വി കെ വിജയൻ സംഗീതം പകർന്ന് വിൽ സ്വരാജ്, സോണിയ എന്നിവർ പാടിയ ഗാനം. ചിത്രം ഞാൻ സഞ്ചാരി.

0: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
1: ഇനി കേൾക്കാം മധു ബാലകൃഷ്ണനും റിമി ടോമിയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം ബസ് കണ്ടക്ടർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: റേഡിയോ അറ്റ് സ്കൂൾ. റേഡിയോ അറ്റ് സ്കൂളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത പരിപാടി കൂട്ടുകാർ കേട്ടിരിക്കുമല്ലോ. അതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: അപ്പൊ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. ടീച്ചറെ, അടുത്തത് എന്താ പരിപാടി?
2: ഇത് നമുക്കൊരു മാപ്പിളപ്പാട്ട് കേൾക്കാം. സാരംഗി അവതരിപ്പിക്കുന്നതായിരിക്കും. കഴിഞ്ഞ വർഷം സഹോദയ മത്സരത്തിന് പങ്കെടുത്ത്
1: നന്നായിട്ട് അവതരിപ്പിച്ച
2: പ്രൈസ് വാങ്ങിച്ച
1: പാട്ടാണ്. ഓക്കെ, സാരംഗിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ശിവതക്കാണോ അതിഥിക്കാണോ കൂടുതൽ പറയാൻ പറ്റുക? അതിഥി, സാരംഗി നല്ല പേരാണ്. സംഗീതവുമായി ബന്ധപ്പെട്ട ഒരു പേരാണ് സാരംഗി.
3: അതെ അതെ
1: അല്ലെ? അതുപോലെ തന്നെയാണോ സാരംഗിയുടെ കഴിവും സ്വഭാവം ഒക്കെ?
3: സാരംഗി ഒരു ഒരു സിനിമാറ്റിക് സോങ് പാടുന്ന കേട്ടിരുന്നു ഞാൻ. അത് നല്ല ഈണത്തിൽ പാടിയിരുന്നു. ഇവിടെ സൗണ്ടാന്ന് വെച്ചാൽ നല്ല സൗണ്ടാണ്, പാടാൻ പറ്റിയ സൗണ്ടാണ്.
1: അപ്പൊ അതിഥി പറഞ്ഞതുപോലെ എല്ലാ തരത്തിലുള്ള പാട്ടും സാരംഗി പാടുന്നാണോ പറഞ്ഞത്?
3: നീ ഹിമമഴയായി ഒരിക്കൽ പാടിയിരുന്നു, അത് നല്ല
1: അങ്ങനെയാണ് സാരംഗി നിങ്ങളുടെ മനസ്സിൽ കയറി പറ്റിയത്. അപ്പൊ സാരംഗി, ടീച്ചർക്ക് എന്തോ സാരംഗിയെ കുറിച്ച് പറയാനുണ്ട്.
4: നമ്മുടെ സ്കൂളിലെ വ്യത്യസ്ത ക്ലബ്ബുകളുണ്ട്, അതിലൊന്നാണ് ഡിബേറ്റ് ക്ലബ്ബ്. അപ്പൊ ഡിബേറ്റ് ക്ലബ്ബില് നന്നായിട്ട് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് സാരംഗി.
1: സാരംഗി
4: വന്ന പലരിലും ഡിബേറ്റ് ക്ലബ് മെമ്പേഴ്സ് ഉണ്ട്, അതിലൊരാളാണ് സാരംഗി.
1: നമുക്ക് അടുത്ത തവണ ഡിബേറ്റ് ക്ലബിന്റെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ വെച്ചിട്ട്
4: ചെയ്യാം.
1: അപ്പം നമുക്ക് ഇങ്ങനെ തുടർച്ചയായി പോവാം. നല്ല ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ട്, അവർക്കൊരു അവസരം കൊടുക്കുക എന്നുള്ളതും കൂടി റേഡിയോ മലബാറിന്റെ ലക്ഷ്യമാണ്. അപ്പോ സാരംഗിയുടെ പരിപാടിയിലേക്ക് കടക്കാം. സാരംഗി, അതിനു മുന്നേ നമുക്ക് സാരംഗിയെ കുറിച്ച് കുറച്ചറിയണം. എവിടെയാ വീട്?
5: എന്റെ വീട് പുന്നാട്.
1: ഈ സ്കൂളിൽ തന്നെയാണോ മുന്നേ പഠിച്ചേ?
5: ഞാൻ എൽ കെ ജി ഇവിടെ ആയിരുന്നു പഠിച്ചേ, പിന്നെ യു കെ ജി തൊട്ട് തേർഡ് സ്റ്റാൻഡേർഡ് വരെ നവജ്യോതിയില്.
1: എന്ത് പറ്റി അങ്ങനെ?
5: അത് നമ്മള് ആ സമയത്ത് റെന്റ് നിന്നതായിരുന്നു അവിടെ ഒരാവശ്യത്തിന് വേണ്ടിട്ട്. അങ്ങനെ ഇങ്ങോട്ടേക്ക് ഇപ്പൊ ഇവിടെ വീടെടുത്തപ്പോ
1: മാറിയതാണ്,
5: ശ്രീശങ്കരയിലേക്ക് വന്നു.
1: അപ്പൊ വീണ്ടും ഫ്രണ്ട്സ്, പഴയ ഫ്രണ്ട്സിനൊക്കെ തിരിച്ചു കിട്ടിയോ? ഓർമ്മയുണ്ടോ?
5: എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. പിന്നെ ഇവിടെ വന്ന് എല്ലാരും മിങ്കിളായപ്പോ
1: നല്ല കമ്പനി. വീട്ടിലാർക്കില്ലത്?
5: വീട്ടില് അച്ഛൻ അമ്മ ഞാൻ
1: ഒരാളാണ്. പാട്ട് എപ്പോഴാ പഠിച്ചു തുടങ്ങിയത്?
5: ഞാൻ പാട്ട് സെവൻത്ത് പഠിക്കുമ്പോ ഒരു വർഷം പാട്ട് പഠിച്ചിട്ടുണ്ട്, കർണാടക മ്യൂസിക്.
1: ആ ഒരു വർഷം മാത്രം, പിന്നെ ഇങ്ങനെ പരിപാടികളിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ എക്സ്പീരിയൻസ് ആയി. പാടാം നമുക്ക്.

0: എന്താ പറയണ്ടേ, അടിപൊളി ഒരു വെറൈറ്റി ഉള്ള പാട്ട് അല്ലേ. എന്താ ഈ ഒരു പാട്ട് സെലക്ട് ചെയ്യാൻ കാരണം?
1: ഇത് ഞാൻ സഹോദരന്റെ കോമ്പറ്റീഷന് വേണ്ടി സെലക്ട് ചെയ്തായിരുന്നു. അപ്പോ ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ മൊത്തം വൈറലായിട്ടുള്ള ഒരു പാട്ടായിരുന്നു ഇത്. അപ്പൊ അച്ഛൻ സെലക്ട് ചെയ്ത അങ്ങനെ പഠിച്ചു.
0: അങ്ങനെ പഠിച്ചു, എന്നിട്ട് പോയി നന്നായി പാടി ചെയ്തു അല്ലേ. ഓക്കേ,
2: പിന്നെ സ്കൂളിനെ കുറിച്ച് പറയാനുള്ളത് നമ്മുടെ സ്കൂളിന്റെ റിസൾട്ടാണ്. നമ്മളെപ്പോഴും ഒരുപാട് വർഷങ്ങളായിട്ട് 10th 12th ബോർഡ് എക്സാമിൽ നല്ല റിസൾട്ട് ഉണ്ടാവലുണ്ട്. അതിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷത്തെ 10th റിസൾട്ട് കൂടെ ഇരിക്കുന്ന കുറച്ച് പേരുണ്ട്. പ്ലസ് വണ്ണിൽ നമ്മുടെ ശരിക്കും ഓൾ ഇന്ത്യ ലെവലിൽ റാങ്ക് പോലും കിട്ടിയൊരു റിസൾട്ടായിരുന്നു. പ്ലസ് ടു മോശമല്ലാത്ത റിസൾട്ട് തന്നെയായിരുന്നു.
0: ഓക്കെ, അപ്പോൾ കുട്ടികളുടെ ആത്മാർത്ഥ പരിശ്രമം അതുപോലെ അധ്യാപകരുടെ കഠിന പ്രയത്നം കൊണ്ട് നേടി തന്നെയായിരിക്കുമല്ലോ.
2: അതെ, ഫുൾ ക്രെഡിറ്റും ശരിക്കും കുട്ടികൾക്ക് തന്നെയാണ്. അവരൊരുപാട് എഫേർട്ട് ഇട്ടു എന്ന് പറയാം.
0: അപ്പൊ ടീച്ചർമാർക്ക് ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ശിവദ, എന്താണ് ടീച്ചർ പറഞ്ഞത്? ഓക്കെ ആണ്, അങ്ങനെ തന്നെയാണോ? ക്രെഡിറ്റ് നിങ്ങൾ തന്നെയാണോ എടുക്കുന്നത്? അല്ല, ഇപ്പൊ ടീച്ചർ പറഞ്ഞു ആ ഒരു റിസൾട്ടിന്റെ ഫുൾ ക്രെഡിറ്റ് കുട്ടികൾക്ക് തന്നെയാണെന്ന്. ആ ക്രെഡിറ്റ് അവകാശപ്പെടുന്നുണ്ടോ എന്നാണ് ചോദിച്ചത് ഞാൻ.
1: കുട്ടികൾക്ക് ക്രെഡിറ്റ് ഉണ്ട്, പക്ഷെ മൊത്തത്തിൽ കുട്ടികൾക്ക് മാത്രമല്ല, അഫ്കോഴ്സ് ടീച്ചേഴ്സിനും നമ്മുടെ സ്കൂളിനും ഒക്കെ ക്രെഡിറ്റ് ഉണ്ട്. 10th നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്ലാസ് തന്നെയായിരുന്നു. അതില് ആദ്യത്തെ ഒരുപാട് മാസം നമുക്ക് പല കൾച്ചറൽ കോമ്പറ്റീഷൻസ് ആയിട്ടും അങ്ങനെ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്. അതുപോലെ ഈ 10th സിലബസ്, അക്കാഡമിക്സ്, അങ്ങനെ 10th മൊത്തത്തിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്ലാസ്സാണ്. അതുപോലെ എൻ്റെ ക്ലാസ് ടീച്ചറാണ് ഇത്ര നേരം സംസാരിച്ച ശ്രീദിവ്യ മാം. 9th 10th എൻ്റെ ക്ലാസ്
0: ടീച്ചർ. അതെ, പരസ്പരം കണ്ണുകൾ കൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു നമ്മൾ അറിയാതെ അല്ലേ.
1: ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് നല്ലോണം ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്കൂളിന് ആ ഒരു റിസൾട്ട് കിട്ടിയത്. അക്കാഡമിക്സിൽ മാത്രമല്ല, എല്ലാത്ത രീതിക്കും നമുക്ക് മോഡൽ എക്സാംസ് ഒരുപാടുണ്ടായിരുന്നു. അതുപോലെ റിവിഷൻ ക്ലാസ്സസ് ഓരോ കുട്ടികൾക്കും ഏത് രീതിക്ക് വേണമെന്നുള്ള രീതിക്ക് മനസ്സിലാക്കി അവരെടുത്ത് തന്നുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയത്. അഫ്കോഴ്സ് ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമുക്കത് നേടാൻ സാധിച്ചത്.
0: ക്രെഡിറ്റ് ഗോസ് ടു എല്ലാ ടീച്ചർമാർക്കും.
1: എല്ലാ ടീച്ചർമാർക്കും, ടീച്ചേഴ്സിന് മാത്രമല്ല, അവിടെ സ്കൂളിലെ മാനേജ്മെന്റ്, ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് എല്ലാവർക്കും ആ ക്രെഡിറ്റ് ഉണ്ട്.
0: ഓക്കേ, അപ്പോൾ നിങ്ങളുടെ പ്രയത്നത്തിലൂടെയോ ആണ് നേടിയത്.
1: അതെ.
0: ടീച്ചർ അടുത്ത പരിപാടിയിലേക്ക് പോവാം.
2: അടുത്തത് ശിവദ തന്നെയാണ്, ശിവദാസി, ഒരു ഇംഗ്ലീഷ് റെസിറ്റേഷൻ.
0: അപ്പൊ ശിവദയെ കുറിച്ചിട്ട് ശിവദക്ക് പറയാൻ വിഷമുണ്ടാവും. അപ്പൊ ടീച്ചർ തന്നെ ശിവദനെ കുറിച്ച് പറഞ്ഞു.
2: ശിവദ എല്ലാ കുട്ടികളും നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ടവരാണ്. പക്ഷെ ഇപ്പൊ ശിവദ പറഞ്ഞതുപോലെ തന്നെ 2 വർഷം ഇവരൊക്കെ എൻ്റെ ക്ലാസ്സിലായിരുന്നു. അതുകൊണ്ട് ഇവര് അക്കാഡമിക്സിലും മാത്രമല്ല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഒരുപാട് പാർട്ടിസിപ്പേറ്റ്. ശിവദയായാലും അതിഥിയായാലും അങ്ങനെ ആ ബാച്ച് ഫുള്ള് നല്ല മക്കളായിരുന്നു. അപ്പോൾ ശിവദ ഇംഗ്ലീഷ് റെസിറ്റേഷൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ണൂർ സഹോദയ ഡിസ്ട്രിക്ട് കോമ്പറ്റീഷനിൽ ശിവദയായിരുന്നു സ്കൂളിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഇംഗ്ലീഷ് റെസിറ്റേഷന് പോയിട്ടുള്ളത്.
0: ഓക്കെ, അപ്പോൾ ശിവദ ഡാൻസോ അങ്ങനെ വേറെ ഐറ്റംസ് എല്ലാവരും പറഞ്ഞതുപോലെ സകലകലാ വല്ലഭിയാണോ?
1: ഞാൻ 1 വർഷം 2 വർഷം ഡാൻസ് പഠിച്ചിട്ടുണ്ട്. കൊറോണ ടൈം ആയിരുന്നു, അതുകൊണ്ട് അങ്ങനെ നല്ല രീതിക്ക് പഠിക്കും.

0: നോക്കിനി പരിപാടിയിലേക്ക് പോവാം.
1: ഐ ആം ദ പീപ്പിൾ ദ മോബ് ബൈ കാൾ സാൻഡ്ബർഗ്. ഐ ആം ദ പീപ്പിൾ ദ മോബ് ദ ക്രൗഡ് ദ മാസ്. Do you know that all the great work of the world is done through me? I am the working man, the inventor, the maker of the world's food and clothes. I am the audience that witnesses history. The Napoleons come from me and the Lincolns. They die. And then I send forth more Napoleons and Lincolns. I am the seed ground. I am a prairie that will stand for much ploughing. Terrible storms pass over me. I forget. The best of me is sucked out and wasted. I forget. Everything but death comes to me and makes me work and give up what I have. And I forget. Sometimes I growl, shake myself and spatter a few red drops for history to remember. Then I forget. When I, the people, learn to remember. When I, the people, use the lessons of yesterday and no longer forget who robbed me last year, who played me for a fool, then there'll be no speaker in all the world say the name the people with any fleck of a sneer in his voice or any far-off smile of derision. The mob, the crowd, the mass will arrive then. Thank you.
0: ശിവദ അതിഥി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ?
1: എന്നെപ്പറ്റി പറയാൻ.
0: ആ, നേരത്തെ അതിഥിയെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് സുഖിപ്പിച്ചിരുന്നല്ലോ. അപ്പോൾ തിരിച്ച് അതിഥിക്കും അങ്ങനെ ഒരു ചാൻസ് വേണമെന്നാണ് പറയുന്നത്. കൊടുക്കാമല്ലോ നമുക്ക്.
1: കൊടുക്കാം.
0: അതിഥി, ശിവദയെ കുറിച്ച് പറയാനുള്ളത്?
2: ശിവദയെ കുറിച്ച് പറയുകയെന്ന് വെച്ചാൽ, 10 ഇയേഴ്സിൻ്റെ നമ്മളൊരു ബോണ്ട്, ഒരു നല്ലൊരു ബോണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ പറയുന്ന എല്ലാം ലിസൺ ചെയ്യാൻ റെഡിയായ ഒരു ശിവദയായിരുന്നു അത്. പിന്നെ എല്ലാവിധ ആക്ടിവിറ്റീസിലും പങ്കെടുക്കാൻ എൻ്റെ കൂടെ ഉണ്ടാവും. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ആക്ടിവിറ്റീസിനും ഒരുമിച്ചാണ് ഉണ്ടാവല്. പാട്ടായാലും ഡാൻസ് ആയാലും എങ്ങനെയായാലും ഡിബേറ്റും എല്ലാത്തിനും നിൽക്കാറുണ്ട് ശിവദ. കരാട്ടിക്കും നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. അങ്ങനെ എല്ലാത്തിനും ഒരുമിച്ചാണ്. ഇപ്പോ ഇതിനോ ഒരുമിച്ചായി. അങ്ങനെ
0: ശരിക്കും പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ ഒരാൾ ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം അല്ലെ. നമ്മളെ കേൾക്കാൻ ഒരാൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് നല്ലൊരു സുഹൃത്തു കൂടി ആകുമ്പോഴ് ഗ്രേറ്റ്. അപ്പോ അതിഥിയുടെ കാര്യത്തിൽ അങ്ങനെയാണ്. മറ്റുള്ളവർ എങ്ങനെയാണ് ശിവദയെ കുറിച്ച് പറയാറ്?
2: എല്ലാവർക്കും പോസിറ്റീവ് തോട്ട്സ് തന്നെയാ ശിവദയെ കുറിച്ച്. കാരണം ഒരു എക്സ്ട്രോവേർട്ടാ. അപ്പോ എല്ലാവരോടും സംസാരിക്കും, എല്ലാവരും ഗ്രീറ്റ് ചെയ്യും. എവറി ഡേ എല്ലാവരും ഗ്രീറ്റ് ചെയ്യും. രാവിലെ പോയിട്ട് എല്ലാവരും മൈൻഡാക്കും. അങ്ങനത്തെ ഒരു ടൈപ്പ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു വൈബ്, നല്ലൊരു ഓറ തരും. അതുകൊണ്ട് തന്നെ
0: എല്ലാവർക്കും ഇഷ്ടമാണ്. അതാണല്ലോ ആ ഒരു നെഞ്ചത്ത് ഡെപ്യൂട്ടി ലീഡർ എന്ന ഒരു പദവി.
2: ഓക്കെ,
0: അപ്പൊ അതുപോലെ ഇനിയും ജീവിതത്തിൽ അതുപോലെ കൊണ്ടുപോകാൻ സാധിക്കട്ടെ അല്ലേ.
2: അതെ.

0: അടുത്തൊരു ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ്. ആരിഷി രാജ് കിരൺ ഈസ് ഗോയിങ് ടു ടെൽ എ സ്റ്റോറി.
1: അത് പറയുമ്പോഴേ തന്നെ ആരിഷിയുടെ ഫേസ് കണ്ടോ, പ്ലസന്റ് ആയി, സന്തോഷത്തോടെ വെയിറ്റ് ചെയ്യാണ് പറയാൻ വേണ്ടിട്ട്. ആരിഷി, വീട്ടിലാരൊക്കെയുള്ളത്?
2: ഞാന്, എന്റെ അനിയത്തി, അച്ഛനും അമ്മയും, അമ്മമ്മ, അച്ഛാച്ഛൻ, ആന്റി, ആന്റീന്റെ രണ്ട് മക്കളും.
1: അടിപൊളിയായിരിക്കുമല്ലോ അപ്പം വീട്ടില്. ബാക്കി വിശേഷങ്ങൾ സ്റ്റോറി പറഞ്ഞതിന് ശേഷം പറയാം.
2: Today I'm going to tell you a short story about a little boy. One day this boy came home back from school and handed a paper to his mother. He said, "Mother, teacher gave me this paper and told me to give it only to you." The mother opened the letter and her eyes filled with tears. She read it out loud to her son.

0: son is a genius. Our school is too small for him, and we don't have enough good teachers to train him. Please teach him yourself. Many years passed. The mother grew old and died. The boy, who was now all grown up, was looking through old family things. Suddenly, he found that folded paper in a drawer. He opened it and read the real message written by the teacher many years ago. Your son is very dull and idle. We won't let him come to school anymore. After reading that letter, the boy cried for hours and he wrote it in his diary. Thomas Alva Edison was a mentally dull child, but a hero mother made him the genius of the century. He grew up to invent the electric bulb and changed the world forever. The moral of the story is, a single positive word and belief can change a child's life forever. Thank you.
1: പെട്ടെന്ന് തീർന്നു പോയി. കുറച്ചുകൂടി വേണമായിരുന്നു.
2: സ്റ്റോറി പറയണോ?
3: നമുക്ക് മോള് പറയുന്നത് ഇൻട്രസ്റ്റ് ഉണ്ട്. അത് പെട്ടെന്ന് തീർന്നു പോയല്ലോ എന്ന് തോന്നിയത്. ഇനിയും വേണമായിരുന്നു, ഇനിയും കേൾക്കണമായിരുന്നു എന്നാ ഉദ്ദേശിച്ചത്. സ്ലോലി പറയാനല്ല, സൂപ്പറായിട്ട് നല്ല ഭാവം ഉണ്ടായിരുന്നു. അതെ അതെ അതെ, നന്നായിട്ട് നന്നായി പ്രസന്റ് ചെയ്തു.
4: ബഷീറിന്റെ ഒക്കെ ഓരോ കഥാപാത്രങ്ങൾ.
5: If you want, she is ready to tell another story.
3: Oh, angry story inde aala alle parano namak adu kodukam.
0: When I was little, I loved stories more than anything.
5: Yeah.
3: എങ്ങനെയാണ് ഈ സ്റ്റോറി കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തോന്നിയത്? അമ്മ കഥ പറഞ്ഞിട്ടോ?
0: അമ്മ ഇപ്പോ ഉറങ്ങുന്ന നേരം ഓരോന്ന് പറഞ്ഞു തരുമ്പോ എനിക്ക് അതിലെ ഇൻട്രസ്റ്റ് കൂടി വരായിരുന്നു. മൂന്നാം വയസ്സിൽ തന്നെ എനിക്ക് കഥകളും പറയാൻ അറിയാനോ?
3: ആണോ? ആദ്യമായിട്ട് പറഞ്ഞ കഥ ഏതാന്ന് ഓർമ്മയുണ്ടോ?
0: ഉണ്ടനുണ്ടിയോ?
3: ഉണ്ടനു വേണ്ടി. നമുക്ക് എല്ലാവർക്കും നമ്മളെ കുട്ടിക്കാലത്തൊക്കെ പറഞ്ഞിരുന്ന ഒരു കഥയാണ്. പിന്നെയോ? പിന്നെ ഏതാ മെമ്മറിയിൽ വരുന്ന ചെറുതാമ്പുള്ള കഥ?
0: പിന്നെ ഒരു മങ്കി ആൻഡ് ക്രോക്കഡൈൽ എന്ന് പറഞ്ഞ ഒരു സ്റ്റോറി ഇല്ലേ? അത്.
3: അമ്മ പറയുന്ന കഥകളിൽ ഏറ്റവും ഇഷ്ടം ഏതാ?
0: രാമായണം.
3: രാമായണം ഇഷ്ടമാണ്. നന്നായിട്ട് ആ ഒരു ഉള്ളിന്ന് വരുന്നതാണ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവർക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അതിന്റെ ഭംഗി വരിക. കഥ നമ്മൾ വായിക്കുന്നതിനെ കാട്ടും അല്ലേ? കൊച്ചുകുട്ടി ആരും കൊണ്ട് ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് വീട്ടില്
0: എന്താ അനിയനോ അനിയത്തിയോ ഉണ്ട്?
3: കേട്ടിരിക്കോ അവര്? ആണോ? അപ്പൊ അവര് കരയുമ്പോ അല്ലെ കൊച്ചുകുട്ടിയാകുമ്പോഴെല്ലാം നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടാവുമല്ലോ കഥയൊക്കെ പറഞ്ഞിട്ട് അവരെ ഒന്ന് ഒതുക്കി നിർത്താൻ. ഉണ്ടല്ലേ, വിജയിച്ചോ? വിജയിച്ചു. അരുഷി, പിന്നെ ഈ ഈ കൂട്ടത്തില് ഇന്ന് ഒരുപാട് പേര് വന്നിട്ടില്ലേ, ഏറ്റവും കൂടുതൽ ആരെയാണ് അരുഷിക്ക് അറിയാം? ആരെ കുറിച്ചാണ് അറിയാം? ശിവതയാണ് താരം. എന്താണ് ശിവദേച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? ഇന്ന് ശിവദയുടെ എപ്പിസോഡായി മാറുമോ?
0: നല്ല
3: ഈച്ചിയാണ്. മൈൻഡാക്കും ചെയ്യാം. ജാടയൊക്കെ ഉണ്ടോ? ഹെഡ്ലൈറ്റ് ഒക്കെ ഉണ്ടോ? പാവാണല്ലേ. കണ്ടാലൊക്കെ മിണ്ടും, ഹായ് പോലും പറയും, ഗുഡ് മോർണിംഗ് പറയും. ഓക്കെ, അപ്പൊ ശിവദേച്ചിനെ പോലെ ആവണമെന്നുണ്ടോ? അപ്പം ഭാവിയിൽ നമുക്ക് ഒരു ഡെപ്യൂട്ടി ലീഡർ ആവാനുള്ളൊരു ആഗ്രഹമുണ്ട്. ഓൾ ദി ബെസ്റ്റ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ റേഡിയോയിൽ ഒരുപാട് ശ്രോതാക്കളുണ്ട്, കുറേ കുട്ടികളുണ്ട്, കുറേ പേര് ഇവിടെ റേഡിയോ സ്കൂളിൽ പരിപാടികൾ അവതരിപ്പിച്ചവരെല്ലാം ഇപ്പോഴും സ്ഥിരമായിട്ട് റേഡിയോ കേൾക്കുന്നവരാണ്. എന്താണ് അവരോടൊക്കെ പറയാനുള്ളത്?
0: ആദ്യമായിട്ട് ഇങ്ങനൊരു സ്ഥലത്ത് വരുന്നതും ആദ്യമായിട്ട് റേഡിയോ നിൽക്കുന്ന
3: പരിപാടി അവതരിപ്പിക്കാൻ അവസരം കിട്ടിയത്. എന്ത് തോന്നി ഇങ്ങോട്ട്? മിസ് പറഞ്ഞു റേഡിയോയിൽ നമുക്ക് പരിപാടി അവതരിപ്പിക്കണം തിങ്കളാഴ്ച എന്ന് പറയുമ്പോഴേ എന്താ തോന്നിയത് മോക്ക്?
0: എക്സൈറ്റ്മെന്റ്.
3: എക്സൈറ്റ്മെന്റ്? ആ എക്സൈറ്റ്മെന്റ് ഇപ്പോഴും ഉണ്ടോ? ഇങ്ങനെയാണോ ഇവിടെ ഉണ്ടാവുക വിചാരിച്ചിരുന്നോ? ഇങ്ങനെ തന്നെയാണെന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടോ റേഡിയോ സ്റ്റേഷനൊക്കെ? ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ പരിപാടി റേഡിയോയിലൂടെ കേൾക്കുമ്പോഴാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെടുക. അപ്പൊ ഇനിയും പരിപാടികൾ അവതരിപ്പിക്കാൻ അവസരമുണ്ട്. മിസ്സിനെ സോപ്പിട്ട് നിന്നോ, അടുത്ത് തന്നെയാണല്ലോ. എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോഴും എപ്പോഴും വേണമെങ്കിലും നിങ്ങൾക്ക് വരാം ഇവിടെ അവതരിപ്പിക്കാം. ഓൾ ദി ബെസ്റ്റ്. ഇനി ഒരുപാട് കഥകളൊക്കെ പഠിച്ച് എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ. ചെറുതാകുമ്പോഴേ അമ്മയോ അമ്മയാണെന്ന് തോന്നുന്നു കഥകൾ പറഞ്ഞ് കുട്ടിയുടെ മനസ്സിലാ കഥയോടുള്ള ഇഷ്ടം ഇങ്ങനെ കൂടി കൂടി കൂടി. പക്ഷെ നമുക്കും കൂടി ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്കൊരു അവസരം ഉണ്ടായി.
4: അരുഷയുടെ മുഖം നിറച്ചും ആകാംക്ഷയും ആത്മാർത്ഥതയും ഒക്കെയാണ്. വളരെ നിഷ്കളങ്കമായിട്ടാണ് അവൾ ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തേക്കുന്നത്. കഥകൾ കേട്ട് വളരുന്ന കുട്ടികൾ ഒരു നല്ല മനുഷ്യനുമായിട്ട് പോലും മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കണം.
3: അതെ, അതാണ് നമുക്ക് ഇപ്പം ഈ രക്ഷിതാക്കളോട്. അതായത് ഇന്നത്തെ കാലത്ത് എല്ലാവരും മൊബൈല്, സമയമില്ല, തിരക്ക് പിടിച്ചൊരു ഭയങ്കര തിരക്ക് പിടിച്ചിട്ടാ പോകുന്നത്. എന്താണെന്ന് അറിയില്ല, പണ്ടത്തെ അതേ കാലഘട്ടം എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. നമുക്കൊക്കെ പണ്ട് വീട്ടിൽ

0: മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ടായിരുന്നു കഥകൾ പറഞ്ഞുതരാൻ. ഇന്നുണ്ടെങ്കിലും എല്ലാവരും ടി വിയുടെ മുന്നിലാണ്, ആരും കുറ്റപ്പെടുത്തുന്നില്ല. എന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടത്തിന്റെ മാറ്റം എങ്കിലും നമ്മുടെ വീട്ടിലുള്ള കൊച്ചുമക്കളെ നമ്മളൊന്ന് കെയർ ചെയ്യുക, ചേർത്ത് പിടിക്കുക, അവർക്ക് വേണ്ട ഉപദേശങ്ങൾ പല പുരാണ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതിലേക്ക് കൂടി ഇപ്പൊ ആരുഷി പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അപ്പൊ എല്ലാ രക്ഷിതാക്കളും
1: മാർക്ക് വാങ്ങുന്നതിനൊക്കെ അപ്പുറത്താണ് നല്ലൊരു മൂല്യങ്ങൾ ഉള്ള ഒരു കുട്ടിയായി വളരുക എന്നുള്ളത്. അപ്പൊ രക്ഷിതാക്കള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുടെ കുട്ടികളെ മറ്റുള്ളതിനെ നമ്മൾ പ്രേരിപ്പിക്കുന്നതിനേക്കാളും നല്ലൊരു മനുഷ്യനാവാൻ, മൂല്യബോധമുള്ള, സമൂഹത്തിന് ഉപകരിക്കാൻ പറ്റുന്ന നല്ല മനസ്സുള്ള ഒരു കുട്ടിയായി വളരാനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്.
0: അതെ, നമ്മൾ അതിന് നിക്റ്റ് വേണം മുന്നോട്ടുള്ള. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു സമൂഹം അല്ലെങ്കിൽ ഭാവി തലമുറ രക്ഷപ്പെടുകയുള്ളൂ. തീർച്ചയായിട്ടും നമ്മളെ പാരന്റ്സിന്, ഗ്രാൻഡ് പാരന്റ്സിന് അതിന് വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് കൂടി നമുക്ക്.
1: അധ്യാപകർ എന്ന നിലയിൽ നമുക്കുമുണ്ട് അതിലൊരു പങ്ക്.
0: അതെ,
1: നമ്മളും കുട്ടികളെ പഠിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് അവരെ ജീവിക്കാൻ കൂടി പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെയും കൂടി ഡ്യൂട്ടി.
2: മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർഭാഗം അടുത്ത ദിവസം കേൾക്കാം.

0: റേഡിയോ ആറ്റ് സ്കൂൾ.
1: മക്ക് മക്ക് കരയാമോ, മഴയുടെ പാട്ടൊന്ന് പാടാമോ? മക്ക് മക്ക് കരയാമോ, മഴയുടെ പാട്ടൊന്ന് പാടാമോ?

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 80

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനലയത്തിലേക്ക് സ്നേഹസ്വാഗതം.
1: ഗാനലയത്തിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ.
0: ഞാൻ ചന്ദ്രലേഖ മല്ലിശ്ശേരി.
1: സംഗീതത്തിന് ഒരേ നിറമല്ല. ചിലപ്പോൾ അത് മണ്ണിന്റെ ഗന്ധമാണ്, ചിലപ്പോൾ നഗരത്തിന്റെ താളമാണ്, ചിലപ്പോൾ പ്രണയത്തിന്റെ മൃദുസ്പർശമാണ്, മറ്റൊരു വേളയിൽ അത് ഒരു സിനിമയുടെ ആത്മാവായി മാറുന്നു.
0: മലയാള സിനിമാ സംഗീതത്തിന് പരീക്ഷണങ്ങളിലൂടെ പുതിയ ശബ്ദഭാഷ നൽകിയ സംഗീത സംവിധായകരിൽ ശ്രദ്ധേയനായ ഒരാളാണ് പ്രശാന്ത് പിള്ള. സിനിമയുടെ കഥയെ വെറും പാട്ടുകളിലൂടെ മാത്രമല്ല, ശബ്ദങ്ങളിലൂടെയും താളങ്ങളിലൂടെയും സംഗീത ലോകങ്ങളിലൂടെയും അവതരിപ്പിച്ച സംഗീതജ്ഞൻ.
1: നായകൻ മുതൽ ആമേൻ, അങ്കമാലി ഡയറീസ്, ഉണ്ട, സാജൻ ബേക്കറി, മലൈക്കോട്ടെ വാലിബൻ വരെ നീളുന്ന സംഗീതയാത്ര.
0: ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ഇന്നത്തെ ഗാനലയത്തിലൂടെ ശ്രോതാക്കൾക്ക് കേൾക്കാം പ്രശാന്ത് പിള്ള സംഗീതം നൽകിയ കുറച്ച് ഗാനങ്ങൾ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഈ സംഗീതയാത്രയിലേക്ക് സ്നേഹസ്വാഗതം.
1: സ്വാഗതം. പ്രശാന്ത് പിള്ളയുടെ സിനിമാ സംഗീതയാത്രയിലെ ആദ്യകാല ശ്രദ്ധേയമായ ചിത്രങ്ങളിലൊന്നാണ് നായകൻ. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ സംഗീതവും പശ്ചാത്തല സംഗീതവും പ്രശാന്ത് പിള്ളയുടേതായിരുന്നു.
0: സച്ചിദാനന്ദൻ പുഴങ്കരിയുടെ വരികൾക്ക് പ്രശാന്ത് പിള്ള സംഗീതം നൽകിയ ഈ ഗാനം ആലപിച്ചത് പ്രീതി പിള്ളയാണ്. ഇവിടെ തന്നെ അദ്ദേഹത്തിന്റെ സംഗീതത്തിലെ ഒരു പ്രത്യേകത നമുക്ക് കേൾക്കാം. പരമ്പരാഗത മെലഡിയെ മാത്രം ആശ്രയിക്കാതെ ശബ്ദത്തിനും താളത്തിനും പുതിയൊരു ടെക്സ്ചർ നൽകുന്ന സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്.
1: കേൾക്കാം ലോലലോലമായി.

0: ഒരു സംഗീത സംവിധായകന്റെ ആദ്യകാല സൃഷ്ടികളിൽ തന്നെ അദ്ദേഹത്തിന്റെ സംഗീത ഭാഷയുടെ വിത്തുകൾ കാണാം. അവിടെ നിന്ന് നമുക്ക് പോകാം മറ്റൊരു വ്യത്യസ്ത സംഗീത ലോകത്തിലേക്ക്.
1: നഗരത്തിന്റെ പല മുഖങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ചിത്രമാണ് സിറ്റി ഓഫ് ഗോഡ്. വ്യത്യസ്ത ജീവിതങ്ങളുടെയും മനുഷ്യബന്ധങ്ങളുടെയും കഥ പറയുന്ന ചിത്രത്തിൽ സംഗീതത്തിനും പ്രധാന സ്ഥാനമുണ്ട്.
0: അനിൽ പനച്ചൂരാൻ എഴുതിയ വരികൾക്ക് പ്രശാന്ത് പിള്ളയുടെ സംഗീതം, പ്രീതി പിള്ളയും പ്രശാന്ത് പിള്ളയും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.
1: സാധാരണ സിനിമാ ഗാനത്തിന്റെ ചട്ടക്കൂടിനപ്പുറം പോകുന്ന ശബ്ദ സംവിധാനമാണ് ഈ ഗാനത്തിന്റെ ശ്രദ്ധേയം. നമുക്ക് കേൾക്കാം ആ പാട്ട്.

0: ഒരേ സിനിമയിൽ തന്നെ വ്യത്യസ്ത സംഗീത ഭാവങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവ് പ്രശാന്ത് പിള്ളയുടെ സംഗീതത്തിൽ നമുക്ക് കാണാൻ കഴിയും.
1: തീർച്ചയായിട്ടും അനിൽ പനച്ചൂരൻ രചിച്ച ഈ ഗാനത്തിന് പ്രശാന്ത് പിള്ള സംഗീതം നൽകി. ആലാപനം പ്രീതി പിള്ളയും ശ്രീകുമാർ വക്കീൽ, സയനോര ഫിലിപ്പ് എന്നിവർ ചേർന്നാണ്.
0: മൂന്ന് വ്യത്യസ്ത ശബ്ദങ്ങൾ ചേരുമ്പോൾ ഒരു ഗാനത്തിന് ലഭിക്കുന്ന ഭാവ വൈവിധ്യമാണ് ഇതിന്റെ പ്രത്യേകത. ബൈജു,
1: തീർച്ചയായിട്ടും.
0: അപ്പൊ നമുക്ക് കേൾക്കാം.
1: നീ അകലെയാണോ,
0: സിറ്റി ഓഫ് ഗോഡ് എന്ന ചിത്രത്തിൽ നിന്നാണ് ഈ ഗാനം.

0: സ്വാധീനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: ഇപ്പൊ ഗാനലയമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
2: പ്രശാന്ത് പിള്ളയുടെ സംഗീതത്തിലെ ശബ്ദം ഒരു ഗായകന്റെ മാത്രം സ്വത്തല്ല,
1: പലപ്പോഴും അത് കഥയുടെ ഭാഗമാണ്.
2: അടുത്ത ഗാനവും അത്തരമൊരു പരീക്ഷണത്തിന്റെ ഓർമ്മയാണ്.
1: ഏതാണ്?
2: ഈ സോളമനും ശോശന്നയും എന്ന് തുടങ്ങുന്ന ഗാനമാണ്. സിനിമ ആമേൻ
1: നല്ലൊരു ചിത്രമായിരുന്നു.
2: 2013 ചിത്രം പുറത്തിറങ്ങി.
1: അതെ, ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രമേയം കൊണ്ട് ആ ഒരു ചിത്രം വേറിട്ട് നിൽക്കുന്ന ഒരു ചിത്രം തന്നെയായിരുന്നു മലയാള സിനിമയിൽ.
2: അതെ,
1: കുറച്ച് ബാൻഡ് മേളക്കാരുടെ ഒരു കഥ പറയുന്ന ചിത്രമായിരുന്നു.
2: അതെ, മലയാള സിനിമയിലെ സംഗീതപരമായ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് ആമേൻ സമ്മാനിച്ചത്.
1: ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിലെത്തിയ ഈ ചിത്രത്തിൽ സംഗീതം കഥയുടെ ആത്മാവിനൊപ്പം സഞ്ചരിക്കുന്നു.
2: പി എസ് റഫീഖാണ് ഈ ഗാനം രചിച്ചത്. പ്രശാന്ത് പിള്ള സംഗീതം നൽകിയ ഗാനം ആലപിക്കുന്നത് ശ്രീകുമാർ വാക്കീലും പ്രീതി പിള്ളയും ആലപിച്ചതാണ് ഈ ഗാനം.
1: പ്രണയവും നാട്ടിൻപുറത്തിന്റെ സംഗീതഭാവവും ചേർന്ന ഈ ഗാനം ആമേൻ എന്ന സിനിമയുടെ അന്തരീക്ഷത്തോട് വളരെ ചേർന്നിട്ടാണ് നിൽക്കുന്നത്.
2: കേൾപ്പിക്കാം ബൈജു ആ പാട്ട് നമുക്കിനി.

0: ആമേൻ എന്ന ചിത്രത്തിന്റെ സംഗീത ലോകത്തിലെ മറ്റൊരു മനോഹര അധ്യായമാണ്. കാവാലം നാരായണ പണിക്കർ രചിച്ച വരികൾക്ക് പ്രശാന്ത് പിള്ള സംഗീതം നൽകി. കവിതാ മോഹൻ, എം ശ്വേത, പ്രീതി പിള്ള, ശങ്കർ ശർമ്മ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം.
1: നാടൻ സംഗീതത്തിന്റെ വേരുകളും ആധുനിക ശബ്ദ ക്രമീകരണവും തമ്മിലുള്ള ഒരു മനോഹരമായ സംഗമം ഈ ഗാനത്തിൽ അനുഭവിക്കാം.
0: കേൾക്കാം നമുക്ക് പാട്ട്.
1: തീർച്ചയായിട്ടും.

0: ഇപ്പൊ കേട്ട പാട്ട് ആമേൻ എന്ന ചിത്രത്തിലേതാണെന്ന് പറഞ്ഞല്ലോ.
1: അതെ,
0: പ്രശാന്ത് പിള്ളയുടെ സംഗീത ജീവിതത്തിലെ നിർണായകമായ ഒരു ഘട്ടമായിരുന്നു ആമേൻ.
1: തീർച്ചയായും
0: ഈ ചിത്രത്തിലെ സംഗീതത്തിന് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്.
1: ഇനി നമുക്ക് മറ്റൊരു സിനിമയിലേക്ക് പോകാം അല്ലേ?
0: തീർച്ചയായും. ബൈജു, അനുരാഗ കരിക്കൻ വെള്ള 2016 ചിത്രമായിരിക്കും അല്ലേ?
1: അതെ അതെ, പ്രണയത്തിനും സൗഹൃദത്തിനും കുടുംബ ബന്ധങ്ങൾക്കും പ്രാധാന്യം നൽകിയ ചിത്രം.
0: ശബരീഷ് വർമ്മയുടെ വരികൾക്ക് പ്രശാന്ത് പിള്ള സംഗീതം നൽകി. വൈക്കം വിജയലക്ഷ്മി, നിരഞ്ജ് സുരേഷ്, ശബരീഷ് വർമ്മ, ശ്രീരാഗ് സജി എന്നിവരാണ് ഗാനം ആലപിച്ചത്.
1: പല ശബ്ദങ്ങൾ ചേർന്ന് ഒരു ആഘോഷത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഗാനം.

0: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: നവാഗത സംഗീത സംവിധായകനായ പ്രശാന്ത് പിള്ളയുടെ ഗാനങ്ങളാണ് ഗാനലയത്തിലൂടെ കേൾക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. അടുത്ത ഗാനം അങ്കമാലി ഡയറീസ് എന്ന 2017 പുറത്തിറങ്ങിയ ചിത്രത്തിൽ നിന്നാണ്.
2: മലയാള സിനിമാ ഗാനങ്ങളുടെ രീതിയിൽ തന്നെ ചെറിയൊരു മാറ്റം വരുത്തിയ ചിത്രമാണ് കേട്ടോ ഇത്. ചിത്രത്തിലെ പാട്ടുകൾ പലതും വളരെ ചെറുതാണ്, പക്ഷെ അവയുടെ പ്രഭാവം വളരെ വലുതാണ്.
1: പ്രശാന്ത് പിള്ളയുടെ തന്നെ വാക്കുകളിൽ, ദോ നൈന ചെറിയ ഗാനങ്ങളുടെ ഒരു പുതിയ ബെഞ്ച് മാർക്കായി മാറിയിരുന്നു. പ്രീതി പിള്ള രചിച്ച ഈ ഗാനത്തിന് പ്രശാന്ത് പിള്ള സംഗീതം നൽകി. പുരുഷ സ്ത്രീ പതിപ്പുകളിൽ ശ്രീകുമാർ വാക്കിയിലും പ്രീതി പിള്ളയും ആലപിച്ചിട്ടുണ്ട് ചിത്രത്തിലെ.
2: നമുക്ക് ഏതായാലും ഈ ഒരു ഗാനം നമ്മുടെ ശ്രോതാക്കളെ കേൾപ്പിക്കാം.
1: അതെ.
3: ദോ നൈന ദോ നൈന

0: ഇനി ഗ്രാമീണതയും റോ മ്യൂസിക്കും മറ്റൊരു രീതിയിൽ ഉപയോഗിച്ച ചിത്രത്തിലേക്ക് നമുക്ക് പോവാം.
1: 2019 പുറത്തിറങ്ങിയ ഉണ്ട, മമ്മൂട്ടി നായകനായ ഉണ്ടയുടെ പശ്ചാത്തല സംഗീതത്തിനും ഗാനങ്ങൾക്കും പ്രശാന്ത് പിള്ള നൽകിയ സമീപനം ഏറെ വ്യത്യസ്തമായിരുന്നു കേട്ടോ.
0: ചിത്രത്തിന്റെ സംഗീതം ബസ്തറിന്റെ തദ്ദേശീയ സംഗീതത്തിന്റെ സ്വഭാവത്തോട് ചേർന്ന് നിൽക്കണമെന്ന ആശയത്തിൽ ചിത്രീകരണത്തിന് മുമ്പ് തന്നെ അവിടുത്തെ ഗ്രാമങ്ങളിൽ പോയി ശബ്ദങ്ങളും സംഗീതോപകരണങ്ങളും റെക്കോർഡ് ചെയ്തതായി പ്രശാന്ത് പിള്ളയുടെ ഫിലിമോഗ്രാഫിയുമായി ബന്ധപ്പെട്ട രേഖകൾ പറയുന്നുണ്ട്.
1: ഈ ഒരു ചിത്രത്തിലെ കാരകാര ദ ജേണി കണ്ടിന്യൂസ് എന്ന ഗാനത്തില് ആ യാത്രയുടെ ഊർജം തന്നെ നമുക്ക് കേൾക്കാം.
0: ആലപിച്ചത് പ്രശാന്ത് പിള്ളയും സംഘവുമാണ് എന്നൊരു പ്രത്യേകതയോടെ ഉണ്ട് ബൈജു.
1: അതെ,
0: നമുക്ക് കേൾക്കാം ആ പാട്ട്.

0: ഇനി സംഗീതത്തിന്റെ മറ്റൊരു മുഖം, മഴയുടെ പശ്ചാത്തലത്തിൽ പ്രണയത്തിന്റെ മൃദുലത.
1: 2021 പുറത്തിറങ്ങിയ സാജൻ ബേക്കറി സീൻസ് 1962 എന്ന ചിത്രത്തിലെ ഗാനം.
0: അനു എലിസബത്ത് ജോസ് എഴുതിയ വരികൾക്ക് പ്രശാന്ത് പിള്ള സംഗീതം നൽകി വിനീത് ശ്രീനിവാസനും പ്രീതി പിള്ളയുമാണ് ഗാനം ആലപിക്കുന്നത്.
1: പ്രശാന്ത് പിള്ളയുടെ സംഗീത സംവിധാനത്തിൽ വാം ഇലക്ട്രോണിക് പോപ്പിന്റെ സ്പർശവും സ്വിംഗ് ഹൃദത്തിന്റെ ഭാവവും ഈ സൗണ്ട് ട്രാക്കിൽ ഉപയോഗിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ.
0: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: തോരാ മഴയിലും.
2: കുറച്ച് ശുദ്ധവായും നോസ്റ്റാൾജിയും കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
2: ഇപ്പൊ ഗാനലയമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
3: സംഗീത സംവിധായകനായ പ്രശാന്ത് പിള്ളയുടെ ഗാനങ്ങളാണ് ഗാനലയത്തിലൂടെ കേൾക്കുന്നത്. ഒരു സംഗീത സംവിധായകന്റെ ഏറ്റവും വലിയ കഴിവ് ഒരേ രീതിയിൽ പാട്ട് സൃഷ്ടിക്കുന്നതല്ല,
2: ഓരോ കഥയ്ക്കും ഓരോ അന്തരീക്ഷത്തിനും പുതിയൊരു ശബ്ദം കണ്ടെത്തുന്നതാണ്.
3: പ്രശാന്ത് പിള്ളയുടെ സംഗീത യാത്ര അതിനുള്ള ഒരു തെളിവ് തന്നെയാണ്. ഇനി ഏറ്റവും പുതിയ കാലഘട്ടത്തിലെ ഒരു സംഗീത ലോകത്തിലേക്ക് നമുക്ക് ശ്രോതാക്കളെ കൊണ്ടുപോകാം.
2: 2024 പുറത്തിറങ്ങിയ മലൈക്കോട്ടൈ വാലിബൻ,
3: ലിജോ ജോസ് പല്ലിശ്ശേരിയും മോഹൻലാലും ഒന്നിച്ച മലൈക്കോട്ടൈ വാലിബൻ,
2: വ്യത്യസ്തമായ ദൃശ്യഭാഷയ്ക്കൊപ്പം വ്യത്യസ്തമായ സംഗീത ലോകവും ആവശ്യപ്പെട്ട സിനിമയായിരുന്നു ഇത്. സംഗീതവും സൗണ്ട് ട്രാക്കും പ്രശാന്ത് പിള്ളയുടേതാണ്.
3: രചന നിർവഹിച്ചത് PS റഫീഖ്, പ്രീതി പിള്ള, വരുൺ ഗ്രോവർ എന്നിവർ ചേർന്നാണ്.
2: മതപരം ഇഴിയോരം എന്ന ഗാനത്തിന്റെ ഫീമെയിൽ വേഷം ആലപിച്ചിരിക്കുന്നത് പ്രീതി പിള്ളയാണ്.
3: ശബ്ദവും ഓർക്കസ്ട്രേഷനും ചേർന്ന ഒരു പഴയ കാലത്തിന്റെ സ്വപ്ന സദൃശമായ അന്തരീക്ഷം സൃഷ്ടിച്ച ഗാനം ഇതാ കേട്ടോളൂ.
2: മതപരം ഇഴിയോരം.

0: അപ്പൊ ചന്ദ്രലേഖ നമ്മുടെ ഗാനലയത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്.
1: 10 ഗാനങ്ങൾ ഏകദേശം നമ്മൾ കൊടുത്തു.
0: പക്ഷെ ഓരോ ഗാനത്തിനും പിന്നിൽ ഒരു വ്യത്യസ്ത സംഗീത ലോകമുണ്ട് എന്നുള്ളത് നമുക്ക് പറയാതെ പോകാൻ വയ്യ അല്ലേ?

0: അതെ, മണ്ണിന്റെ ഗന്ധമുള്ള സംഗീതം മുതൽ ഇലക്ട്രോണിക് ശബ്ദ ലോകം വരെ ഉണ്ടായിരുന്നു അതിലെ.
1: അതെ അതെ, നാടൻ താളങ്ങളിൽ നിന്ന് സിനിമയുടെ പശ്ചാത്തലത്തിൽ ലയിക്കുന്ന സൗണ്ട് സ്കേപ്പ് വരെ.
0: അതെ, പ്രശാന്ത് പിള്ള മലയാള സിനിമാ സംഗീതത്തിന് സമ്മാനിച്ചത് വെറും പാട്ടുകളല്ല, ഒരു പുതിയ ശബ്ദ ഭാഷയാണ്.
1: സംഗീതം കേൾക്കുമ്പോൾ സിനിമ കാണുന്ന അനുഭവം, സിനിമ കാണുമ്പോൾ സംഗീതം കേൾക്കുന്ന അനുഭവം,
0: അവിടെയാണ് ഒരു യഥാർത്ഥ സിനിമാ സംഗീത സംവിധായകന്റെ വിജയം.
1: തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഈ ജന്മദിനത്തിൽ ഈ വ്യത്യസ്തമായ സംഗീത ലോകത്തിന്റെ സൃഷ്ടാവിനെ റേഡിയോ മലബാറിന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. നന്ദി, നമസ്കാരം.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മധുര ഗീതങ്ങൾ.
2: മഴയ്ക്ക് ശേഷം ആകാശത്ത് വിരിയുന്ന ഏഴ് നിറങ്ങളുടെ മനോഹരമായ കാഴ്ചയാണ് മഴവില്ല്. മഴവില്ല് വെറുമൊരു പ്രകൃതി ഭംഗിയല്ല, പ്രണയത്തിന്റെ നിറങ്ങളും ഓർമ്മകളുടെ വർണ്ണങ്ങളും പ്രതീക്ഷയുടെ കിരണങ്ങളും ചേർന്നൊരു മനോഹര സങ്കല്പമാണ്. മലയാള സിനിമാ ഗാനങ്ങളിലും മഴവില്ലിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. പ്രണയിനിയുടെ പുഞ്ചിരിയിലും മനസ്സിലെ സ്വപ്നങ്ങളിലും വിരഹത്തിന്റെ നനവിലും എവിടെയൊക്കെയോ ഒരു മഴവില്ല് തെളിഞ്ഞു നിൽക്കുന്നു. മഴവില്ല് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ തെളിയുന്നത് നിറങ്ങളാണ് അല്ലേ? നിറമുള്ള ഓർമ്മകൾ, നിറമുള്ള സ്വപ്നങ്ങൾ, നിറമുള്ള പ്രണയം. അത്തരത്തിൽ മഴവില്ല് എന്ന പദവും മഴവില്ലിന്റെ ഭാവവും നിറഞ്ഞു നിൽക്കുന്ന ചില മനോഹര ചലച്ചിത്ര ഗാനങ്ങളിലേക്ക് നമുക്കിനി കടന്നു ചെല്ലാം. കേൾക്കാം ആകാശത്തിന്റെ ഏഴ് നിറങ്ങൾ മനസ്സിൽ വിരിയിക്കുന്ന ഈ മധുരഗീതങ്ങൾ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് മധുരഗീതങ്ങളിൽ മഴവില്ല് എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ്. ആദ്യ ഗാനം ബാബു നന്ദൻകോട് സംവിധാനം ചെയ്ത് ശിവൻ നിർമ്മിച്ച ചിത്രം സ്വപ്നം. മധു, ജയൻ, റാണി ചന്ദ്ര, നന്ദിത ബോസ്, സുധീർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, ജോസ് പ്രകാശ്, ബഹദൂർ, ടി പി രാധാമണി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഒ എൻ വി കുറിപ്പിന്റെ വരികൾക്ക് സലീൽ ചൗധരിയാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് എസ് ജാനകി. മഴവിൽ കൊടി കാവടി എന്ന് തുടങ്ങുന്ന ഗാനം

അടുത്ത ഗാനം പി സുശീല പാടിയതാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം എസ് വിശ്വനാഥനാണ് ഈണം നൽകിയത്. ചിത്രം പരിവർത്തനം 1977 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പ്രേം നസീർ, ശ്രീപ്രിയ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച ചിത്രമാണ് പരിവർത്തനം. ഇതിൽ നമുക്ക് കേൾക്കാം മഴവില്ലാൽ മകരസന്ധ്യ മാലയിടുന്നു എന്ന് തുടങ്ങുന്ന ഗാനം.

അടുത്ത ഗാനം ജോഷി സംവിധാനം ചെയ്ത് ജോയി തോമസ് നിർമ്മിച്ച കഥ ഇതുവരെ എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് യേശുദാസ്, കെ എസ് ചിത്ര, മധു, മമ്മൂട്ടി, സുഹാസിനി, റഹ്മാൻ, തിലകൻ, ലാലു അലക്സ്, കുഞ്ചൻ, ബേബി ശാലിനി, രോഹിണി എന്നിവരാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസൺ മാസ്റ്ററാണ് ഈണം നൽകിയത്. 1985 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഇതിൽ നമുക്ക് കേൾക്കാം മഴവില്ലിൻ മലർ തേടി എന്ന് തുടങ്ങുന്ന ഗാനം.

അനുരാഗ കോടതി എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. കെ ജെ യേശുദാസ്, ബി വസന്ത എന്നിവരാണ് പാടിയിരിക്കുന്നത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് എ ടി ഉമ്മറാണ് ഈണം നൽകിയത്. 1982 പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് ടി ഹരിഹരൻ, നിർമ്മിച്ചത് അരീഫ ഹസൻ. ശങ്കർ, ബഹദൂർ, എസ് അംബിക, റാണി പത്മിനി, കുതിരവട്ടം പപ്പു, പറവൂർ ഭരതൻ, രാജകുമാർ, മാധവി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് കേൾക്കാം മഴവില്ലാൽ പന്തൽ മേയുന്നു എന്ന് തുടങ്ങുന്ന ഗാനം.

പഴവില്ലി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. 1979 പുറത്തിറങ്ങിയ സന്ധ്യാരാഗം എന്ന ചിത്രത്തിലേത്. പാടിയിരിക്കുന്നത് KJ യേശുദാസ്. ജയൻ, സുകുമാരൻ, വിധുബാല, ജനാർദ്ദനൻ, പ്രേംജി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പി ഭാസ്കരൻ മാഷുടെ വരികൾക്ക് KRaghavan ആണ് ഈണം നൽകിയത്. വാർമഴവില്ലാം എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

ഗാനം കെണി എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്. പെരുമ്പുഴ ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. 1982 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ശശികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പ്രേം നവാസാണ്. പ്രേം നസീർ, മമ്മൂട്ടി, കെ ആർ വിജയ, ശുഭ, രേണു ചന്ദ്ര, അടൂർ ഭാസി, ബഹദൂർ, കടുവാക്കുളം ആന്റണി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. മഴവിൽ കൊടിയും തോളിലേന്തി എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം.

0: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
1: മഴവില്ലി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. സതീഷ് ബാബു പാടിയത് ചിത്രം ഇത്രമാത്രം. തിരൂർ വിജയന്റെ വരികൾക്ക് രഘുകുമാറാണ് ഈണം നൽകിയത്. 1986 ഈ ചിത്രം പുറത്തിറങ്ങിയത്. മണിയൻ പിള്ളരാജു, രതീഷ്, ജലജ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച ചിത്രമാണ് ഇത്രമാത്രം. ഇതിലെ മഴവിൽ കൊടി പോലെ, മാതളപ്പൂ പോലെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

അടുത്ത ഗാനം തുടർക്കഥ എന്ന ചിത്രത്തിലേതാണ് പാടിയിരിക്കുന്നത് KS ചിത്ര. ONV കുറുപ്പിന്റെ വരികൾക്ക് SP വെങ്കിടേഷാണ് ഈണം നൽകിയത്. 1991 ഈ ചിത്രം പുറത്തിറങ്ങിയത്. മധ്യമാവധി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് കേൾക്കാം മഴവില്ലാടും മലയുടെ മുകളിൽ എന്ന് തുടങ്ങുന്ന ഗാനം.

അടുത്ത ഗാനം അദ്വൈതം എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവരാണ്. കൈതപ്രത്തിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണനാണ് ഈണം നൽകിയത്. കല്യാണി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. 1992 ഈ ചിത്രം പുറത്തിറങ്ങിയത്. മോഹൻലാൽ, രേവതി എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച ചിത്രമാണ് അദ്വൈതം. ഇതിൽ നമുക്ക് കേൾക്കാം മഴവിൽ കൊതുമ്പിലേറി വന്ന വെണ്ണിലാക്കിളി എന്ന് തുടങ്ങുന്ന ഗാനം.

മഴവില്ലി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. ജയറാം, കസ്തൂരി, സംഗീത, ഒടുവിലുണ്ണികൃഷ്ണൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച ചിത്രമാണ് അന്യൻ ബാവ ചേട്ടൻ ബാവ. 1995 ഈ ചിത്രം പുറത്തിറങ്ങിയത്. എസ് രമേശൻ നായരുടെ വരികൾക്ക് എസ് പി വെങ്കിടേഷാണ് ഇതിലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് കേൾക്കാം മഴവിൽ കുടിയിൽ മണിമേഘം പോലെ നീ എന്ന് തുടങ്ങുന്ന ഗാനം. പാടിയിരിക്കുന്നത് ബിജു നാരായണൻ, കെ എസ് ചിത്ര.

കൈതപ്രത്തിന്റെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകി 1996 പുറത്തിറങ്ങിയ ഇന്ദ്രപ്രസ്ഥം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം അടുത്തതായി. ബിജു നാരായണൻ, സുജാത മോഹൻ എന്നിവരാണ് പാടിയിരിക്കുന്നത്. മധ്യമാവധി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മമ്മൂട്ടി, സിമ്രാൻ, വിക്രം എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച ചിത്രമാണ് ഇന്ദ്രപ്രസ്ഥം. ഇതിൽ നമുക്ക് കേൾക്കാം മഴവില്ലിൻ കൊട്ടാരത്തിൽ എന്ന് തുടങ്ങുന്ന ഗാനം.

മധുരഗീതങ്ങളിലെ അടുത്ത ഗാനം മിഴിരണ്ടിലും എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് കെ എസ് ചിത്ര. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് രവീന്ദ്രൻ മാഷാണ് ഈണം നൽകിയത്. 2003 ഈ ചിത്രം പുറത്തിറങ്ങിയത്. വാർമഴവില്ലേ ഏഴടകെല്ലാം എന്ന ഗാനം.

0: മഴവില്ല് പോലെ തന്നെയാണ് സംഗീതവും, അല്ലെ? കുറച്ചു നേരം മാത്രം തെളിഞ്ഞു നിന്നാലും മനസ്സിൽ മായാത്തൊരു വർണ്ണചിത്രം വരയ്ക്കാൻ അതിന് കഴിയും. മഴവില്ല് എന്ന വാക്കിനൊപ്പം നമ്മൾ കേട്ട ഈ ഗാനങ്ങളും അങ്ങനെ തന്നെയാണ്. ഓർമ്മകളിൽ നിറം പകരുന്ന ഈണങ്ങൾ. നിറങ്ങൾ മാഞ്ഞാലും മഴവില്ല് സമ്മാനിച്ച ആ മനോഹര നിമിഷം മനസ്സിൽ ബാക്കിയാകും. ഇനി മറ്റൊരു മധുരഗീതമായി വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
1: മധുരഗീതങ്ങൾ.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

0: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.
1: വാനത്ത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ, ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര

സമ്മറിൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത മോഹനും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലൻ മാറിൽ നീ ചായുറങ്ങ, ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാകാ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങം 27, ഹിജറ വർഷം 1448, റബിയുൽ അവൽ 30, ശകവർഷം 1948, ഭാദ്രം 21, 2026 സെപ്റ്റംബർ 12, ശനിയാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.